0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-6. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising. For our

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുവല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാണ്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

You're tuned into Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Wake up, call with Jaya.
2: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
3: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. Home 92.2 FM welcomes you all to the first show of the day. Wake up call with Jaya, brought to you by Green Farm Superfoods. സൂപ്പർഫുഡ്സിൽ തുടങ്ങുന്ന നമ്മുടെ ഒരു ദിനം, ആ ദിനം മുഴുവൻ തന്നെ ഒരു സൂപ്പർ പവർ നമുക്ക് കിട്ടാൻ എല്ലാ രീതിയിലും പ്രാപ്തമാക്കുന്ന പ്രോഡക്ട്സ് ആണ് ഗ്രീൻ ഫാം കാഴ്ചവെക്കുന്നത്. ഒരു ഫുൾ സെറ്റ് ഓഫ് പ്രോഡക്ട്സ് ആണ് സൂപ്പർ ഫുഡ്സ് റേഞ്ചിൽ വരുന്നത്. കിനോയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, ബക്വ സീഡ്സ്, ബക്ക്വീറ്റ്, അമരാന്ത്, ചിയ സീഡ്സ്. എന്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഡെഫിനറ്റ്ലി ചിയ സീഡ്സിൽ നിന്നാണ്. വാം വാട്ടർ വിത്ത് ചിയ സീഡ്സ്. അത് തലേ ദിവസം തന്നെ ഞാൻ ഒരു കപ്പിൽ ഒരു ചെറിയ ഒരു ടീസ്പൂൺ വെള്ളത്തിൽ ഇട്ട് വെക്കും. നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ ഉണർന്ന് ഷോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വാം വാട്ടർ വിത്ത് ചിയ സീഡ്സിൽ തുടങ്ങുന്ന ഒരു എനർജിയാണ് ഈ പ്രായത്തിലും ഈ ശബ്ദത്തിൽ നിങ്ങൾ കേൾക്കുന്നത്. ഇറ്റ്സ് ജസ്റ്റ് ആൻ എക്സാമ്പിൾ. നമുക്ക് റിയൽ ലൈഫ് സ്റ്റോറി പോലെ മറ്റൊന്നുമില്ല. എനിവേ, നമുക്കൊരു ദിവസം ഏറ്റവും നല്ല രീതിയിൽ ഉറക്കം ഉണർന്ന് എണീറ്റ് ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നതാണ് ദ ബെസ്റ്റ് സ്റ്റാർട്ട്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷേ ഏറ്റവും നല്ല ഉറക്കം കിട്ടുന്നത് എപ്പോഴാണെന്നോ, അലാം ക്ലോക്ക് സ്വിച്ച് ഓഫ് ചെയ്തിട്ടുള്ളൊരു സമയമല്ലേ, ആ ഒരു സ്നൂസ് ബട്ടൺ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കിട്ടുന്ന 5 മിനിറ്റ് ഭയങ്കര ഡീപ്പ് സ്ലീപ്പ് നമുക്ക് വരും അല്ലേ. അപ്പോൾ എണീക്കാൻ മടി തോന്നും. ഈ മടി, ഈ പ്രൊക്രാസ്റ്റിനേഷൻ മാറ്റിവെച്ചാൽ ജീവിതം രക്ഷപ്പെടു എന്ന് വേണമെങ്കിൽ പറയാം. ഒരേ അലാം ക്ലോക്ക് അല്ലെങ്കിൽ ഒരേ ശബ്ദം പല സിറ്റുവേഷൻസിൽ നമ്മളെ ബാധിക്കും. അതായത് 9 മണിക്ക് സ്കൂൾ ബെൽ റിംഗ് ചെയ്യുമ്പോൾ കുട്ടികൾ വെപ്രാളത്തോളം ക്ലാസ് റൂമുകളിലേക്ക് ഓടി കിതച്ച്, ടെൻഷൻ, പരീക്ഷ, ടീച്ചർ, വടി, അടി എല്ലാം. അതേ സ്കൂൾ ബെൽ വൈകിട്ട് 4 മണിക്ക് അടിക്കുമ്പോൾ എന്താ ശബ്ദം അല്ലേ. എത്ര സന്തോഷത്തോടെ സ്കൂളിൽ നിന്ന് ക്ലാസ് മുറിയിൽ നിന്ന് അലച്ച് സ്കൂൾ ബസ്സിലേക്ക് ഓടിക്കയറുന്ന കുട്ടികളുടെ കൂട്ടം നമ്മളും അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും അത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സോ ചില ശബ്ദങ്ങൾ എപ്പോഴും അങ്ങനെയാണ്, സിറ്റുവേഷൻ അനുസരിച്ച് നമ്മെ പ്രാപ്തരാക്കും, മാറി മറിയാൻ. Everything is beautiful depending on the situation. A school bell sounds irritating at 9 AM, but the same bell sounds melodious at 4 PM. പറഞ്ഞത് ആരാണെന്നോ, മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം സർ.
2: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling. Hey.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ദേഷ്യം പെട്ടെന്ന് വരുന്ന ആളാണോ നിങ്ങൾ? ആങ്കർ മാനേജ്മെന്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പെട്ടെന്ന് തന്നെ അത് പ്രകടിപ്പിക്കുന്ന സ്വഭാവക്കാരൻ ആണോ എങ്കിൽ ആങ്കർ മാനേജ്മെന്റിനെക്കാളും നല്ലൊരു കഥ പറഞ്ഞാലും പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് പതിയട്ടെ. ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഒരുപാടധികം സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോകുന്നു, പഠിക്കാനുണ്ട്, ഉറക്കമെണീറ്റാൽ തന്നെ അടുത്ത രാത്രിയാകുന്നത് വരെ ഒരുപാട് ക്ലേശങ്ങളുണ്ട്, ടെൻഷൻസ് ഉണ്ട്, പഠിച്ചു തീർക്കാൻ ഒരുപാട്, എനിക്കിതൊന്നും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ദേഷ്യം വരുന്നു, സഹപ്രവർത്തകർ സംസാരിച്ചാൽ തന്നെ ദേഷ്യം വരുന്നു, ഞാൻ ഈ ദേഷ്യം എങ്ങനെ കുറയ്ക്കും, അതിനൊരു വഴി പറഞ്ഞു തരുമോ? അപ്പോ ഗുരു പറഞ്ഞു, ദാ എന്റെ മുന്നിലിരിക്കുന്ന ഈ ചായക്കപ്പ് കണ്ടോ, ചൂട് ചായയാണതിൽ, നീ അതൊന്ന് പിടിക്കൂ. അപ്പോ ശിഷ്യൻ ചായക്കപ്പെടുത്ത് കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു, ഗുരുവേ എനിക്കത് അധികം പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റില്ല, വളരെ ചൂടാണ്, എന്റെ കൈകൾക്ക് എന്റെ വിരലുകൾക്ക് ചൂടേറുന്നു, ഞാനിത് ഇപ്പൊ താഴെയിടും. അപ്പോ പറഞ്ഞു, ഇതുപോലെ തന്നെ ദേഷ്യം, നിനക്ക് താങ്ങാൻ കഴിയാത്തത് നീ ഹോൾഡ് ചെയ്ത് നിൽക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നിനക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്ന ആ സന്ദർഭത്തിൽ അത് താഴേക്ക് വെച്ചേക്കൂ. വൈ ഷുഡ് യു ഹോൾഡ് ദാറ്റ് ഹോട്ട് ടീ കപ്പ്? ആങ്കർ ഇസ് ഓൾസോ ദ സെയിം ഫാക്ട്. നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു കാര്യം നാം തന്നെ എടുത്ത് കൈകളിൽ വെക്കുന്നത് പോലെയാണ് ദേഷ്യം. അത് താഴത്ത് വെക്കുക, അത് എനിക്കുള്ളതല്ല, അത് മറ്റാർക്കോ ഉള്ളതാണ്, അല്ലെങ്കിൽ ഞാനിത് മാറ്റി വെക്കുന്നു എന്നുള്ളൊരു തോട്ട് ആ ഒരു മൊമെന്റിൽ മനസ്സിലേക്ക് വന്നാൽ ഈ ചായക്കപ്പ് സ്റ്റോറി ഒരു പക്ഷേ നിങ്ങൾക്ക് ഉപകരിച്ചേക്കും. സന്തോഷം, ദേഷ്യം ഇതൊക്കെ ഇതാണ്. സന്തോഷം എന്നാൽ ഒരു ചെറിയ കണിക സന്തോഷം ഒരാൾക്ക് കൊടുത്താൽ അത് ഇരട്ടിയായിട്ട് തിരിച്ചു വരും. എന്നാൽ ദേഷ്യം ഒരു കണിക കൊടുത്താൽ ഇരട്ടിയായിട്ട് തിരിച്ചു വന്നാൽ എന്താവും സ്ഥിതി? രംഗം തന്നെ വഷളാകും. ഹാപ്പിനെസിന്റെ ഉള്ള ഏറ്റവും വലിയൊരു ഗണിതശാസ്ത്ര കോട്ടുണ്ട്. എങ്ങനെയാണെന്ന് പറയുന്നത്, ഹാപ്പിനെസ് എന്നത്, സന്തോഷം എന്നത് മനോഹരമായ ഒരു വാക്ക് തന്നെയാണ്. അത് ഒരു വിചിത്രമായ മാത്തമാറ്റിക്സ് ആണ്. അത് പങ്കിടുമ്പോൾ കുറയില്ല, മറിച്ച് ഇരട്ടിയാകും. ഓരോ ചെറിയ നിമിഷത്തിലും സന്തോഷം കണ്ടെത്താനും അത് മറ്റുള്ളവരുമായി പങ്കിടാനും പഠിക്കുക. ദേഷ്യത്തെ പോലെയല്ല, അങ്ങനെ തുടങ്ങുന്ന ഒരു ദിവസം ജീവിതത്തിന്റെ എല്ലാ അർത്ഥ തലങ്ങളെയും മനോഹരമാക്കാൻ കഴിവുള്ള ഒരു ആയുധമാണ് സന്തോഷം, ഹാപ്പിനെസ് എന്നത്. അതേസമയം ആങ്കർ മാനേജ്മെന്റ് പഠിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു തോട്ട് മനസ്സിലേക്ക് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ചായക്കപ്പിന്റെ ചൂട് ചായക്കപ്പ് എന്റെ കയ്യിൽ വെക്കേണ്ടതല്ല, ഇത് എനിക്കുള്ളതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോയി നോക്കൂ. ചിലപ്പോൾ ഒരു പക്ഷേ മനസ്സിൽ നിന്നത് നമുക്ക് തട്ടി നിന്നേക്കാം. സോ ഹാപ്പിനെസ്, ബ്രിങ് ഹാപ്പിനെസ് ഇൻ യുവർ ലൈഫ്. ഇറ്റ് ഇസ് എ ക്രേസി മാത്തമാറ്റിക്സ് ബിക്കോസ് ഇറ്റ് മൾട്ടിപ്ലൈസ് വെൻ യു ഡിവൈഡ് ഇറ്റ്. ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: എപ്പോഴാണ് ചെറുപ്പം കാത്തു സൂക്ഷിക്കേണ്ടത്? മനസ്സിൽ പ്രണയമുണ്ടെങ്കിൽ ചെറുപ്പമുണ്ടാകും എന്നാണ് കവിവാചകം. ഇത് എത്ര പേർക്ക് അജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയില്ല. അങ്ങനെ അനുഭവം ഉണ്ടായാൽ അത് ഭാഗ്യമായി വേണം കരുതാം. കാരണം നമ്മുടെ എല്ലാ ജീവിത രീതിയിലും എല്ലാ ബന്ധങ്ങളെയും കോർത്തിണക്കി നിർത്തുന്ന ചങ്ങല കണ്ണിയാണ് സ്നേഹമെന്നത് നിസ്സംശയം പറയാം. അവിടെ പ്രായഭേദമില്ല, ജാതിമത ഭേദമില്ല, സ്ത്രീ പുരുഷനുള്ള ഭേദമില്ല, സ്നേഹം അടിസ്ഥാന തത്വം മാത്രം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോൾ അതിലൊരു പ്രമുഖ നടൻ പറഞ്ഞതാണ്, എന്താണ് സ്നേഹം? സ്നേഹമെന്നാൽ ആരാണ് കൂടുതൽ കൊടുത്തത്, ആരാണ് അത് കൂടുതൽ സ്വീകരിച്ചത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു സന്ദർഭമുണ്ടെങ്കിൽ അവിടെയാണ് യഥാർത്ഥ പ്രണയം. അവിടെ കാൽക്കുലേഷൻസ് ഇല്ല, കണക്ക് പറയുന്നതല്ല സ്നേഹബന്ധങ്ങൾ എന്നുള്ളത്. ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ ആരെ ഉപദേശിക്കാനോ അതുപോലെ നേർവഴിക്ക് നടത്താനോ ഒന്നും ശ്രമിക്കേണ്ട കാര്യമില്ല. കുറ്റങ്ങളും കുറവുകളും എല്ലാവരിലും ഉണ്ടാകുന്നു. നോബഡി ഈസ് പെർഫെക്റ്റ് എന്നുള്ളത് നമുക്കറിയാം. ഓരോ ദിവസവും നല്ലത് മാത്രം ചിന്തിക്കുകയും സ്നേഹം മനസ്സിൽ നിറയ്ക്കാൻ കഴിയുകയും ചെയ്താൽ തന്നെ നമ്മുടെ ജീവിതഭാരം ഒരുപാടധികം കുറഞ്ഞിരിക്കും എന്നും തോന്നുന്നു. തെറ്റായ ആളുകളുമായി നമ്മളിപ്പോൾ ഒരുപക്ഷെ തർക്കത്തിലേർപ്പെട്ടേക്കാം. അതിനേക്കാൾ നല്ലതാണ് ശരിയായ ആളുകളുമായി പൊരുത്തപ്പെട്ടു പോകുന്നത്. കുറ്റങ്ങൾ കുറവുകളും അവിടെ നിസ്സംശയം നിസ്സാരമായി നമുക്ക് തോന്നിയേക്കാം. അർത്ഥശൂന്യമായ വാക്കുകളേക്കാൾ അർത്ഥവത്തായ നിശബ്ദത എപ്പോഴും നല്ലതാണ്. വളരെ അടുത്ത് തന്നെ പ്രമുഖ സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ, അദ്ദേഹത്തിന്റെ മനോഹരമായ പ്രണയഗീതങ്ങൾ നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഈ ഗീതങ്ങൾ അദ്ദേഹം പാട്ടിലേക്ക് കൊണ്ടുവരുന്നത്? ആ മനസ്സ് മുഴുവൻ സ്നേഹമാണ്. ആ വാക്കുകളൊന്ന് കേട്ടാലോ? ലെറ്റ്സ് ലിസൺ ടു ദ ഓഡിയോ.
1: സ്നേഹം എന്ന് പറയുന്നത് ഈ കാണുന്ന കാഴ്ചയിലല്ല, കാഴ്ചയിൽ പലതും ഉണ്ടാവും. പക്ഷേ മനസ്സ് നമുക്ക് കാണാൻ പറ്റുമ്പോൾ, പരസ്പരം മനസ്സ് കൈമാറുമ്പോൾ ഉണ്ടാകുന്ന ആ മനസ്സ് എനിക്ക് കാണാൻ പറ്റുക, എന്റെ മനസ്സ് അവർക്ക് കാണാൻ പറ്റുക. പറ്റിക്കഴിഞ്ഞാൽ ഈ മുഖത്തുള്ള കളറും ഭംഗിയൊന്നും നമുക്ക് വേസ്റ്റാണ്. ആ ഉള്ളാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്, അതിനോടുള്ള ഇഷ്ടം ഒരാൾ നമ്മൾ ഇഷ്ടപ്പെടുന്നത്, അത് മനസ്സിനെ മാത്രമേ നമ്മൾ കാണാൻ പാടുള്ളൂ. ലവ് എന്ന് പറയുന്നതിന് ഭംഗി പാടില്ല എന്നല്ല ഞാൻ പറയും, ഭംഗിയിലേക്ക് കൂടുതൽ സ്നേഹം വരും, ശുദ്ധമായിട്ടുള്ള സ്നേഹം വരും. ഇതൊക്കെ നമ്മൾ സ്നേഹിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. അണ്ടർ ഗിവ് ആൻഡ് ടേക്ക്, പരസ്പരം വിട്ടുകൊടുക്കുക. ഇപ്പൊ ആരെങ്കിലും ഒരാൾ രണ്ടുപേരും വിട്ടുകൊടുക്കുന്നതിൽ മത്സരിക്കണമെന്നാണ് ഞാൻ പറയാം. ഒരു വഴക്കുണ്ടായാൽ അത് വിട്ടുകൊടുക്കണ്ടേ, ആരെങ്കിലും താഴ്ന്നു കൊടുക്കണം, അതിൽ മത്സരിക്കണം. ഞാൻ ആദ്യം താഴ്ന്നു കൊടുക്കണം, അപ്പൊ മറ്റേ അതിന് മുമ്പ് താഴ്ന്നു കൊടുക്കാൻ നോക്കണം. ഇതൊക്കെ ഇറ്റ് ഹാപ്പൻസ്. നൗ ഐ എക്സ്പീരിയൻസ് ദാറ്റ് ഇൻ മൈ ലൈഫ്.
0: ഭാഗ്യമാണത്. നൗ ഐ എക്സ്പീരിയൻസ് ദാറ്റ് ഇൻ മൈ ലൈഫ്. മനസ്സിൽ ഇപ്പോഴും പ്രണയം സൂക്ഷിക്കുന്ന ഒരാൾക്ക് മാത്രമേ ക്രിയാത്മകമായുള്ളൊരു ജോലിയിൽ ഏർപ്പെടാൻ പോലും കഴിയൂ. സന്തോഷം കൊണ്ടുതരുന്ന ഒരു അവസ്ഥാ വിശേഷം തന്നെയാണ് സ്നേഹം എന്ന് പറയുന്നത്. നോട്ട് നെസസറി പ്രണയം, അത് സ്നേഹത്തിന്റെ രൂപത്തിലും ആകാം. നമ്മൾ പറയും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, നീ എന്നെ മനസ്സിലാക്കിയില്ല, ഞാൻ നിന്നെ മനസ്സിലാക്കിയില്ല. കുറ്റപ്പെടുത്തലുകൾ വരുമ്പോൾ എല്ലാവരിലും മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, പക്ഷേ മനസ്സിലാക്കാനുള്ള മനസ്സ് എല്ലാവർക്കും കണ്ടെന്ന് വരില്ല. കഴിഞ്ഞ ദിവസം ഒരു നല്ലൊരു മെസ്സേജിലൂടെ കണ്ണോടിച്ചു പോയപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാൻ തോന്നി. പ്രത്യേകിച്ചും ഇന്ന് ഈ സ്നേഹം എന്നൊരു വിഷയം കൊണ്ടുവന്നപ്പോൾ, കാണാറുണ്ടോ എന്ന് ചോദിച്ചാൽ കാണാറില്ല, വിളിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ വിളിക്കാറുമില്ല, കേൾക്കാറുണ്ടോ കേൾക്കാറുമില്ല, മെസ്സേജ് അയക്കാറുണ്ടോ മെസ്സേജ് ഒട്ട് വരാനുമില്ല, എന്നാൽ മറന്നോ എന്ന് ചോദിച്ചാൽ അതിനൊട്ട് സാധിക്കുന്നുമില്ല. അവിടെയാണ് യഥാർത്ഥ പ്രണയബന്ധത്തിന്റെ ആഴം നാം തിരിച്ചറിയേണ്ടത്. സോ ഇറ്റ്സ് നോട്ട് ടു ലേറ്റ്. സ്നേഹിക്കാനുള്ള

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ചരിത്രത്തിലാദ്യമായി സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ മത്സരം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. 16 നിയമസഭയിലേക്കുള്ള സ്പീക്കറെ ഇന്ന് തെരഞ്ഞെടുക്കും. രാവിലെ പുതിയ സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടെടുപ്പ് ആരംഭിക്കും. ചരിത്രത്തിലാദ്യമായി UDF, LDF, NDA സ്ഥാനാർത്ഥികൾ ഇത്തവണ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് മത്സര രംഗത്ത് ഉണ്ട്. കോട്ടയം MLA മുതിർന്ന UDF നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് UDF സ്ഥാനാർത്ഥി. മുതിർന്ന CPM നേതാവും കുന്നംകുളം MLA AC മൊയ്തീൻ LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. ചരിത്രത്തിലാദ്യമായി 3 അംഗങ്ങളെ വിജയിപ്പിച്ച BJP സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. ചാത്തന്നൂർ MLA BB ഗോപകുമാറാണ് NDA സ്പീക്കർ സ്ഥാനാർത്ഥി. 102 അംഗങ്ങളുള്ളതിനാൽ UDFന് ജയമുറപ്പാണ്. പ്രോട്ടം സ്പീക്കർ ജി സുധാകരന്റെ നിയന്ത്രണത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. June 1 ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. UDFന്റെ ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെങ്കിലും ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് LDF തീരുമാനിച്ചിട്ടില്ല. 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേൽ നിയമസഭയിൽ ചർച്ച നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ കനത്ത തിരിച്ചടി അവലോകനം ചെയ്യുന്ന CPM കേന്ദ്ര കമ്മിറ്റിയുടെ നിർണായക യോഗം ഇന്ന് ഡൽഹിയിൽ. കേരളത്തിൽ നേരിട്ട അപ്രതീക്ഷിത തിരിച്ചടി അതീവ ഗൌരവത്തോടെയാണ് കേന്ദ്ര നേതൃത്വം കാണുന്നത്. സംസ്ഥാന ജില്ലാ നേതൃയോഗങ്ങളിൽ നടന്ന ചർച്ചകളിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും തെരഞ്ഞെടുപ്പ് നയിച്ച പിണറായി വിജയനുമെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ നേതാക്കളെ പഴിച്ചുള്ള തീർപ്പിലേക്ക് പാർട്ടി ഘടകങ്ങൾ എത്തേണ്ടതില്ലെന്ന് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം. ഏരിയ കമ്മിറ്റികൾ തയ്യാറാക്കേണ്ട റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള മാർഗരേഖ സംസ്ഥാന നേതൃത്വം തയ്യാറാക്കി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചയായിരിക്കും കീഴ്ഘടകങ്ങളിൽ ഉണ്ടാകേണ്ടതെന്നാണ് നിർദ്ദേശം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി RoG M ജോണിന് മറുപടിയുമായി SFI. ഗവർണറുമായി പോരുന്നില്ലെന്ന മന്ത്രിയുടെ വാദത്തിനെതിരെയാണ് SFIയുടെ വിമർശനം. ഗവർണറുമായുള്ളത് വഴിത്തർക്കമോ കുടുംബ പ്രശ്നമോ സ്വത്ത് തർക്കമോ അല്ല. RSS അജണ്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതിലാണ് തർക്കമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ബദൽ ഊർജ്ജ സ്രോതസ്സുകൾ അടിയന്തരമായി കണ്ടെത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാചകവാതകത്തിന് പകരമായി ബയോഗ്യാസ് അടക്കമുള്ളവ പരിഗണിക്കണം. മന്ത്രിസഭാ യോഗത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശം. പരിഷ്കാരങ്ങൾ ശക്തമായി നടപ്പിലാക്കണം. വീക്ഷിത് ഭാരത് 2047 വെറുമൊരു വാഗ്ദാനമല്ല, പ്രതിബദ്ധതയെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയിൽ ഇന്ധനക്ഷാമമില്ല. ആവശ്യമായ ക്രൂഡ് ഓയിലും ഇന്ധനവും നിലവിൽ ലഭ്യമുണ്ട്. എല്ലാ പെട്രോൾ പമ്പുകളിലും ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അക്കൌണ്ട് തടഞ്ഞത് രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെന്ന കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇൻസ്റ്റാ അക്കൌണ്ടും വിലക്കിയേക്കും. അതേസമയം സമൂഹമാധ്യമങ്ങളിൽ ട്രെൻഡായതിന് പിന്നാലെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കാനൊരുങ്ങുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട ഓൺലൈൻ ക്യാമ്പയിന് CJP തുടക്കമിട്ടിട്ടുണ്ട്. സർക്കാരിന്റെ ആവശ്യപ്രകാരം സമൂഹമാധ്യമ അക്കൌണ്ടുകൾ വീണ്ടും ാക്കിയാൽ കടുത്ത പ്രതിരോധം ഉയർത്തുമെന്ന് CJPയുടെ സ്ഥാപകൻ അഭിജിത് ദീപ്കെ പറയുന്നു. ഹോർമുസ് കടലിടുക്കിൽ ടോളുകൾ ഏർപ്പെടുത്തിയാൽ അമേരിക്ക ഇറാൻ കരാർ അസാധ്യമാകുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ടോൾ സംവിധാനവുമായി ഇറാൻ മുന്നോട്ട് പോകരുതെന്നും മാർക്കോ റൂബിയോ. പാക് ഭരണ നേതൃത്വം തെഹ്റാനിൽ പോകുന്നത് ശുഭ സൂചന. പാകിസ്ഥാന്റെ ഇടപെടൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകും. നല്ലൊരു കരാർ ഉണ്ടാക്കാനാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആഗ്രഹിക്കുന്നത്. കരാറിലെത്തിയില്ലെങ്കിൽ അദ്ദേഹത്തിന് മുന്നിൽ മറ്റു വഴികളുണ്ടെന്നും കരാറിലെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും മാർക്കോ റൂബിയോ. ബലിപെരുന്നാൾ ഷാർജയിൽ കഴിയുന്ന 227 തടവുകാരെ മോചിപ്പിക്കാൻ സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഹിസാനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കസ്മി ഉത്തരവിട്ടു. ശിക്ഷാ കാലയളവിൽ മികച്ച പെരുമാറ്റവും സൽസ്വഭാവവും കാഴ്ചവെച്ച തടവുകാരെയാണ് മാനുഷിക പരിഗണന മുൻനിർത്തി മോചനത്തിനായി തെരഞ്ഞെടുത്തത്. ഗ്ലോബൽ വില്ലേജിന്റെ 30 സീസൺ ഈ മാസം 31 വരെ നീട്ടി. ബലിപെരുന്നാൾ അവധിക്കാലം കൂടി കണക്കിലെടുത്താണ് സന്ദർശകർക്കായി അധികൃതർ സീസൺ നീട്ടി നൽകിയിരിക്കുന്നത്. ഐ പി എല്ലിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മത്സരം വൈകിട്ട് ഹൈദരാബാദിലാണ് കളി. ഐ പി എല്ലിൽ പ്ലേ ഓഫ് സാധ്യത നിലനിർത്താനുള്ള ജീവൻ മരണ പോരിൽ ഗുജറാത്ത് ടൈറ്റൻസിന് മുന്നിൽ അടിത്തെറ്റ് വീണ ചെന്നൈ സൂപ്പർ കിങ്സ് പ്ലേ ഓഫ് കാണാതെ പുറത്ത്. ആദ്യം ബാറ്റ് ചെയ്ത് ഗുജറാത്ത് ഉയർത്തിയ 230 റൺസിന്റെ കൂട്ടൻ വിജയ ലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ 13.4 ഓവറിൽ 140 റൺസിന് എല്ലാവരും പുറത്തായി.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
3: Good morning, studio clock. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ കൃത്യം 6 മിനിറ്റ്.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: Dubai ഇപ്പോഴത്തെ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 62%.
1: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Sand Dunes, brought to you by Gulf Medical University. Affordable fees, world-class education. Global career avasarangalode, international medical degrees vandamakam. Admissions are now open.
1: Good morning, welcome back. Home 92.2 of America. സ്വാഗതം. സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. May 22 വെള്ളിയാഴ്ച. അങ്ങനെ നമ്മൾ ലോങ് വീക്കെൻഡിലേക്ക് കാലെടുത്ത് വെക്കാനായിട്ട് പോകുന്നു. അതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
2: വെരി ഗുഡ് മോർണിംഗ്. ആ വീക്കെൻഡിന്റെ മൂഡ് എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു. വെള്ളിയാഴ്ച എത്തുമ്പോൾ നമുക്ക് പതിവില്ലാത്തൊരു സന്തോഷമാണ്. അത് മാത്രമല്ല, ദൃശ്യം 3 ഇറങ്ങിയ ദിവസമാണ്. ഇനിയിപ്പോ ഇന്ന് വെള്ളിയാഴ്ച നമ്മുടെ പ്രത്യേക ഷോ ഉണ്ട്. നാളെ അതിനെ കുറിച്ചുള്ള അഭിപ്രായം അറിയണം. ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോരുത്തർ റിവ്യൂസ് ഒക്കെ ഇട്ട് തുടങ്ങി. എന്തായാലും പിറന്നാൾ ദിവസത്തിൽ തന്നെ ഒരു സിനിമയുടെ 3rd ഭാഗം ഇറങ്ങുക എന്ന് പറയുമ്പോൾ അത് പിന്നെ എന്താ പറയുക, സിനിമ ആസ്വാദകരും അദ്ദേഹത്തിന്റെ ഫാൻസും എല്ലാവരും ആഘോഷമാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ സിനിമാ ജീവിതത്തിലും ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും ഒക്കെ കലാപരമായിട്ടുള്ള ജീവിതത്തിലൊക്കെ ഏറ്റവും നല്ല മുഹൂർത്തങ്ങളിലൂടെ ശ്രീ മോഹൻലാൽ കടന്നു പോവുകയാണ്. ഒരുപാട് സന്തോഷമുള്ള
1: ദിവസമാണ്. സിനിമ കാണാനായിട്ട് വരുന്ന കാഴ്ച കിട്ടി, എന്ത് ഭംഗിയാണ് ആ ഒരു കാഴ്ച കാണാൻ.
2: കുറെ കൂടി വൈകാരികമായിട്ടുള്ള ഒരു മോഹൻലാലിനെ കണ്ടു. സാധാരണ എപ്പോഴും ചിരിച്ചിട്ടാണ്, പക്ഷെ കുറച്ചും കൂടി എനിക്കൊന്ന് പിറന്നാളും സിനിമയുടെ ഒരു ഇതും ഒക്കെ വന്നപ്പോ ആളുകളുടെ ഒരു പിന്തുണയൊക്കെ കണ്ടപ്പോ ഏത് മനുഷ്യനും ഉണ്ടാവുമല്ലോ.
1: പലപ്പോഴും ലാലേട്ടന്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ അതങ്ങ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യം, മലയാളക്കാരെ മുഴുവൻ അങ്ങ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണാൻ. അദ്ദേഹം തന്നെ പറഞ്ഞു, എന്റെ ജീവിതത്തിലെ എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം എന്നുള്ള ഒരു കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
2: യെസ്. എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ കേരള നിയമസഭയ്ക്ക് ഇന്ന് സ്പീക്കറെ കിട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. രാവിലെ കുറച്ച് കഴിയുമ്പോൾ തന്നെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നു. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 3 മുന്നണികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ കേരള നിയമസഭയുടെ സ്പീക്കറാകും. 102 അംഗങ്ങൾ അവർക്കുണ്ട്. പക്ഷെ ഒരു മത്സരം നടക്കുന്നുണ്ട്. ജനാധിപത്യത്തിൽ അങ്ങനെയാണ്, മത്സരിക്കാൻ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മത്സരിക്കാമല്ലോ. ഇടതുപക്ഷത്ത് നിന്ന് കുന്നംകുളം AC മൊയ്തീൻ, വടക്കാഞ്ചേരിയിൽ പണ്ട് കെ മുരളീധരനെ തോൽപ്പിച്ച വ്യക്തി കൂടിയാണ്, അതെയാണ് സ്പീക്കർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. BB ഗോപകുമാർ ചാത്തന്നൂരിലൂടെ NDA ആദ്യ താമര വിരിഞ്ഞത് അവിടെയാണ്. അദ്ദേഹമാണ് BJP സ്പീക്കർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അങ്ങനെ 3 മുന്നണികളും ഉണ്ട്.
1: എപ്പോഴെങ്കിലും ഭരിക്കുന്ന പാർട്ടി അല്ലാതെ സ്പീക്കർ
2: വന്നിട്ടില്ല? വരില്ല, ഒരിക്കലും. ഭരണ പാർട്ടി മാത്രമേ സ്പീക്കർ സ്ഥാനത്ത്.
1: എനിക്കത് കഴിഞ്ഞ വട്ടം എങ്ങോട്ട് പിണറായി വിജയൻ സർക്കാർ കയറിയ സമയത്ത് കോൺഗ്രസിന്റെ ആരോ ഒരുപാട്,
2: അതെ അതെ, കെ രമേക്ക് ഇരിക്കും അവിടെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വനിതകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം, അതൊരു പാനൽ രൂപീകരിക്കും. അവർക്ക് അവിടെ ഇരിക്കാം, ഡെപ്യൂട്ടി സ്പീക്കർ ആകാം. സ്പീക്കർ അത് ഓരോ ദിവസത്തേക്ക് കൊടുക്കുന്നതാണ്. അതല്ലാതെ സഭ നിയന്ത്രിക്കുന്നതും സഭയുടെ ആളും എപ്പോഴും ഭരണപക്ഷത്തിന്റെ ആള് തന്നെയായിരിക്കും.
1: ഈ സ്പീക്കറിനെയും സത്യപ്രതിജ്ഞ ചെയ്യുന്ന പ്രോട്ടം സ്പീക്കർ ആണോ?
2: പ്രോട്ടം സ്പീക്കർക്ക് മുൻപാകെയാണ് ഇന്ന്. അതെ, സ്പീക്കർ എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്തത്. MLA ആയിട്ട് എല്ലാവരും ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തു. ഈ MLA നിന്ന് ഒരാളെയാണ് സ്പീക്കറായിട്ട് തെരഞ്ഞെടുക്കുന്നത്. അതും നടക്കുന്നത് പ്രോട്ടം സ്പീക്കർ G.സുധാകരൻ. ഇന്ന് ഒരു ഉച്ചയോട് കൂടിയിട്ട് ഈ തെരഞ്ഞെടുപ്പ് മൊത്തം വേഗം പൂർത്തിയാവും. 140 പേരല്ലേ ഉള്ളൂ, പെട്ടെന്ന് പൂർത്തിയാകും. എന്നിട്ട് ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് പ്രോട്ടം സ്പീക്കർ മുഖ്യമന്ത്രിയും ചേർന്നിട്ട് പുതിയ സ്പീക്കറെ ആ ഇരിപ്പിടത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചടങ്ങുണ്ട്. അതിലിരുത്തിയിട്ട് ആ ഇരുത്തുന്നതോടുകൂടിയിട്ട് G.സുധാകരന്റെ പ്രോട്ടേം സ്പീക്കർ പദവി അവസാനിക്കും. അദ്ദേഹം ഒരു സാധാരണ MLA ആയിട്ട് ഭരണപക്ഷത്തിന്റെ ആ ഒരു സീറ്റിൽ വന്നിട്ട് ഇരിക്കും. മുതിർന്ന നേതാവ് കൂടിയാണ്, അദ്ദേഹത്തിന് ഒരു നല്ല പരിഗണന കൊടുത്ത് നല്ല സീറ്റിൽ തന്നെ അദ്ദേഹം ഇരിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ ഇന്നലെ ഉണ്ടല്ലോ അക്ഷയ്, നിയമസഭയിൽ ഭയങ്കര വൈകാരികമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് നിയമസഭയിൽ
1: കണ്ടത്.
2: ശരി, എനിക്ക് പിണറായി വിജയന്റെ ഓരോ വ്യക്തികളും വന്നിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോണ്ടല്ലോ പലരുടെയും മനസ്സിലൂടെ എത്രത്തോളം വൈകാരികമായിട്ടുള്ള വിക്ഷോഭങ്ങൾ കടന്നുപോയിട്ടുണ്ടാവുന്നത് ആലോചിച്ചു. പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ എണീക്കുമ്പോൾ VD സതീശൻ ഡെസ്കിൽ അടിച്ചിട്ട് അതിനെ സ്വാഗതം ചെയ്യുന്നത്, പ്രതിപക്ഷ ഭരണപക്ഷ അംഗങ്ങൾ എല്ലാവരും അതിനെ സ്വാഗതം ചെയ്യുന്നതും, എല്ലാവരും ഉറ്റുനോക്കിയത് G.സുധാകരൻ. കാരണം ഒരു പ്രയോഗം തന്നെ ആ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പിണറായി വിജയൻ ചെറ്റ ആ വാക്കൊന്നും ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ലാത്തതാണ്. അതൊരു അരാഷ്ട്രീയ പ്രസ്താവന കൂടി തന്നെയാണ്. എന്തിനങ്ങനെ വിളിച്ചു എന്നൊക്കെ നമ്മൾ വല്ലാതെ സങ്കടപ്പെട്ടതായിരുന്നു. എന്നിട്ട് കൂടി പിണറായി വിജയൻ ആ നടന്നു വരുമ്പോൾ പിണറായി തന്റെ അടുത്ത് എത്തട്ടെ, ഞാൻ പ്രോട്ടം സ്പീക്കർ അല്ലേ എന്നിട്ട് എണീറ്റാ മതി എന്ന് അദ്ദേഹം കരുതിയില്ല. ഇപ്പോഴും ഒരു നല്ല ഉത്തമനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സുധാകരനുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് അദ്ദേഹം ഉണ്ടല്ലോ പിണറായി വിജയൻ വരുന്നതിന് മുമ്പ് എണീറ്റ് അടുത്തേക്ക് പോയി. ആ രണ്ടുപേരും തമ്മിലുള്ള ഒരു ബോഡി ലാംഗ്വേജ് ഒന്നും മിണ്ടിയിട്ടില്ല. രണ്ടുപേരുടെ ഒരു ചിരി, ഒരു സങ്കടം, ഇതെല്ലാം ഉള്ള ഒരു വൈകാരികമായിട്ടുള്ള മുഹൂർത്തത്തിൽ ഞാൻ ആലോചിക്കായിരുന്നു, G.സുധാകരൻ ആലോചിച്ചിട്ടുണ്ടാവും കുറച്ചുകൂടി പാർട്ടി എന്നെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഞാൻ പോവുമായിരുന്നു. പിണറായി വിജയനും ഒരു നിമിഷം ആലോചിച്ചിട്ടുണ്ടാവും, ഒരു നിമിഷത്തെ നാക്കുപിഴയിൽ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ വേണ്ടിയിരുന്നു എന്ന് അദ്ദേഹവും ആലോചിച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാവുന്ന ഇതിൻ്റെ പുറത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ സൂക്ഷിച്ച് വേണമെന്ന് പലർക്കും ഓർമ്മ വരുന്ന ഒരു നല്ല പാഠമായിട്ട് എനിക്ക് നിയമസഭയിൽ അവരുടെ രണ്ടുപേരുടെ ആ ബോഡി ലാംഗ്വേജ് തോന്നി. അതുപോലെ പയ്യന്നൂരിലെ MLA ആയിരുന്ന കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹം വന്നിട്ട് പിണറായി വിജയൻ്റെ അടുത്ത് വന്നിട്ട് ആദ്യം അഭിവാദ്യം ചെയ്തിട്ടാണ് സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്നത്. അതുപോലെ തളിപ്പറമ്പ് MLA ഗോവിന്ദൻ, അദ്ദേഹം പിണറായി വിജയന് കൈ കൊടുത്തിട്ട് തന്നെയാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവരുടെയൊക്കെ ഉള്ളിൽ ഇപ്പോഴും നേതാവായിട്ട് പിണറായി വിജയൻ തന്നെ ഉണ്ട് എന്നതാണ് അവരുടെ ബോഡി ലാംഗ്വേജ് തെളിയിക്കുന്നത്. കാരണം ഒരു മൂന്നോ നാലോ മാസം കൊണ്ടൊരു കമ്മ്യൂണിസ്റ്റുകാരന് കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലാതായിട്ട് മാറാൻ പറ്റും. അപ്പൊ അതൊക്കെയാണ് തെളിയിക്കുന്നത്. എന്തായാലും സഭയ്ക്കകത്ത് നല്ല രീതിയിലുള്ള ഭരണവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള നല്ല വാക്കേറ്റവും നല്ല രീതിയിലുള്ള പിന്നെ പരാമർശവും സഭ്യമായിട്ടുള്ള വാക്കുകളും ഒക്കെ മാത്രം സഭയ്ക്കകത്തും പുറത്തും നമ്മുടെ നേതാക്കൾ ഉണ്ടാക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ് ഇന്നത്തെ ദിവസം. അതിൽ തന്നെ രമേശ് ചെന്നിത്തലയുടെ ഒരു പരാമർശം, നമുക്ക് ഒരുപാട് പ്രതീക്ഷ തരുന്നുണ്ട് കേട്ടോ. ഇടി, തൊഴി, ചീത്തവിളി, ഇതൊന്നും പറ്റില്ല, സമരക്കാരുടെ തല നോക്കി അടിക്കുന്ന പോലീസിനെ അനുവദിക്കില്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത് വായിക്കുമ്പോഴുള്ള സന്തോഷം. എസ്ഐമാരെ മാറ്റി നിർത്തി സ്റ്റേഷൻ ചുമതല സിഐമാരെ ഏൽപ്പിച്ച മുൻ സർക്കാരിന്റെ തീരുമാനം പുനഃപരിശോധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തെ പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങളിലും മരണങ്ങളിലും ഉൾപ്പെട്ടവർക്കെതിരെ എന്ത് നടപടിയെടുത്തുവെന്ന് പരിശോധിക്കും. മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലുന്നത് ഈ സർക്കാരിന്റെ നയമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും 3 സ്റ്റേഷനുകളുടെ ചുമതലയുണ്ടായിരുന്ന സിഐമാരെ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരാക്കിയതും എസ്ഐമാരെ നിർവീര്യമാക്കിയതും ആ സംവിധാനം പോലീസിന് ഗുണമല്ലെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ഒരു നല്ല ആഭ്യന്തരമന്ത്രിയായിരുന്നു കേരളം കണ്ട രമേശ് ചെന്നിത്തല. അദ്ദേഹം വീണ്ടും ആഭ്യന്തരമന്ത്രി പദവിയിലേക്ക് വരുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ ക്രമസമാധാന നില കുറെ കൂടി മെച്ചപ്പെടുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്.
1: അല്ല, അത് കാരണം ഇപ്പൊ നമുക്ക് കഴിഞ്ഞ വി ഡി സതീശൻ സർക്കാർ കയറിയ സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ വട്ടത്തെ തന്നെ അന്വേഷണങ്ങളൊക്കെ തുടരും എന്നുള്ള കാര്യം. അപ്പൊ അത് പാടില്ല എന്ന് ഈ ഒരു പ്രസ്താവനയിലൂടെ തന്നെ മനസ്സിലാക്കിയത്, അതൊരു ഒരു ഈക്വാലിറ്റി ആയിട്ടുള്ള ഒരു നിയമമാക്കി മാറ്റിയതിൽ അത് വളരെ അപ്രീഷിയബിൾ ആയിട്ടുള്ള ഒരു കാര്യം.
2: വി ഡി ബൽറാമിന്റെ ആ പരാമർശം അതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. അതായത് പിന്നെ ആരെയും തല്ലിയും പിടിക്കുകയും കഴിഞ്ഞ ഇപ്പൊ ഗവൺമാന്മാരായാലും ചെയ്തതിന് അവരോട് ക്രൂരമായിട്ടോ അല്ലെങ്കിൽ പ്രതികാര നടപടിയായിട്ടോ ചെയ്യേണ്ട. എസ് എഫ് ഐക്കാർ നാളെ സമരം ചെയ്യും, അവരെ തള്ളി ചതയ്ക്കരുത്. ആ രീതിയിലേക്ക് നമ്മൾ പോകരുത്. ശരിക്കും നമ്മളെ രാഷ്ട്രീയ നേതാക്കളൊക്കെ എത്ര പാകപ്പെട്ടിട്ട് വരുന്നത്, എത്ര നല്ല ചിന്താഗതി മുന്നോട്ടേക്ക് വെക്കുന്നത്. ഈ സോഷ്യൽ മീഡിയക്കൊക്കെ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയുന്നത്, ഇപ്പൊ കോക്രോച്ച് ജനതാ പാർട്ടി അവരുടെ എക്സ് അക്കൗണ്ട് പൂട്ടിച്ചു. അവരിപ്പോ ബി ജെ പിക്കാൾ പിന്നെ ഫോളോവേഴ്സ് ഉള്ള വലിയൊരു പ്രസ്ഥാനമായിട്ട് അവർ മാറി വരുന്നുണ്ട്. പക്ഷെ ഇപ്പം ഒരു പക്ഷെ അവരുടെ ഇൻസ്റ്റാ അക്കൗണ്ടും പൂട്ടിച്ചേക്കും എന്നാണ് പറയുന്നത്. കാരണം കേന്ദ്രം പറയുന്നത് അതിൽ ഒരു കാര്യമുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ദേശത്തിന്റെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ പൊട്ടിച്ചു. അവരിപ്പോ ബി ജെ പിക്കാൾ പിന്നെ ഫോളോവേഴ്സ് ഉള്ള വലിയൊരു പ്രസ്ഥാനം മാറി വരും. പക്ഷെ ഇപ്പം ഒരു പക്ഷെ ഇൻസ്റ്റാ അക്കൗണ്ടും പൂട്ടിക്കും എന്നാണ് കാരണം കേന്ദ്രം പറയുന്നത് അതിൽ കാര്യമുണ്ട് കേട്ടോ. കാരണം രാജ്യത്തിന്റെ

0: ഒക്കെ അരാജകവാദികളായിട്ട് മാറുന്നുണ്ട്. അപ്പൊ അവരുടെ ആ പ്രതിഷേധത്തിൽ നിന്നാണ് ഇത് വന്നത്. ഇപ്പൊ ആ പാർട്ടിയുടെ, അല്ലെങ്കിൽ പാർട്ടിയുടെ അല്ല, ആ ഇൻസ്റ്റഗ്രാമിന്റെ ഉടമയുണ്ടല്ലോ അഭിജിത്ത്, അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ സംസാരിക്കുന്നത് ഞാൻ കേൾക്കായിരുന്നു. ഒക്കെ കുറച്ചു മുമ്പ് അവർക്ക് ഭയങ്കര ആശങ്കയുണ്ട്, മകൻ പുറത്താ പഠിക്കുന്നത്, ഇപ്പം തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയും ഇവിടെ താമസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മകനെതിരെ ഭരണകൂടത്തിന്റെ എന്തെങ്കിലും പ്രതികാര നടപടികൾ ഉണ്ടാകുമോ, എന്തെങ്കിലും പ്രശ്നം മകന് ഉണ്ടാവോ, ഈ രാഷ്ട്രീയത്തിലേക്കോ ഇങ്ങനത്തെ ഇതിലേക്കൊന്നും മകൻ പോകണ്ട, ഇതൊക്കെ നിർത്തിയിട്ട് ഇത് ഈ അക്കൗണ്ടിൽ പൂട്ടിയിട്ട് എവിടേക്കെങ്കിലും പോയിക്കോ എന്നാണ്. കാരണം രക്ഷിതാക്കളുടെ ഒരു പേടിയുണ്ട് കേട്ടോ, കാരണം നമുക്ക് സമാധാനത്തിൽ നമ്മുടെ അഭിപ്രായം പറയാൻ പറ്റുന്നില്ലേ എന്നുള്ള രക്ഷിതാക്കളുടെ പേടി കൂടി അവിടെയുണ്ട്. അപ്പം എന്തായാലും കോക്രോച്ച് പ്രസ്ഥാനം ഒരു വലിയ പ്രസ്ഥാനമാണെന്ന് ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിങ്ങനെ പിന്നെ അവരെ അവഗണിക്കേണ്ട, പ്രതിപക്ഷത്തിന് ഏറ്റവും നല്ലൊരു അവസരമാണ്. ഈ കോക്രോച്ചുകൾ വേണമെങ്കിൽ പ്രതിപക്ഷത്തേക്ക് കൊണ്ടുവന്നിട്ട് ആ യുവജനങ്ങൾ മുഴുവൻ ഏറ്റെടുത്തിട്ട് അവരുടെ പ്രക്ഷോഭങ്ങൾ നമ്മൾ കൂടി പിന്തുണയ്ക്കുന്ന രീതിയിൽ പോയാൽ അത് കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷത്തിന് നല്ലൊരു വേരോട്ടം കിട്ടുന്നതാണ് പറയുന്നത്.
1: ഇപ്പൊ ഏകദേശം 20 മില്യണിലേക്ക് കടക്കാനായിട്ട് പോകുന്നു കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. വെറും 65 പോസ്റ്റ്, നമുക്കറിയാം ഒരാഴ്ച പോലും ഇത് ആയിട്ടില്ല. ആ ഒരു ചുരുങ്ങിയ കാലയളവ് കൊണ്ടാണ് ഇത്രയും വലിയ നേട്ടം മനോരമയിൽ തലക്കെട്ട് വന്നു കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിനെയും BJPനെയും കടത്തിവെട്ടി CJP അറസ്റ്റ് ചെയ്യുമോ, പാർട്ടി സ്ഥാപകനെ അംഗമായ പാറ്റകൾ തീരുമാനിക്കും രാഷ്ട്രീയ ഭാവി എന്ന് പറയുന്ന വലിയ തലക്കെട്ടാണ് കൊടുത്തിരിക്കുന്നത്.
0: അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇവരുടെ സ്ഥാപകനെ കുറിച്ച്, ഇതിലുള്ള മുന്നേറ്റങ്ങളെ കുറിച്ച് തീർച്ചയായിട്ടും ഒരു രാജ്യത്ത് ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള മുന്നേറ്റം നടക്കുമ്പോൾ അത് സെക്യൂരിറ്റി ആ വിഭാഗങ്ങൾക്ക് വലിയ പ്രാധാന്യത്തോടെ, പ്രതിരോധ വിഭാഗം, ആഭ്യന്തര വിഭാഗം ഒക്കെ വലിയ പ്രാധാന്യത്തോടെ കാണും ഇത്. കാരണം നമുക്കറിയാം പുറത്തു രാജ്യങ്ങളുണ്ടായ ജനസി പ്രക്ഷോഭങ്ങൾ, വിപ്ലവങ്ങൾ, അങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഒരു സുരക്ഷ എന്ന് പറയുന്ന ബാധിക്കും. ആഫ്റ്റർ ഓൾ നമ്മളെല്ലാവരും ഒരു പ്രൗഡ് ഇന്ത്യൻസ് ആണ്. നമ്മുടെ രാജ്യത്തെ അട്ടിമറിക്കുന്ന രീതിയിലേക്കോ അല്ലെങ്കിൽ പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ടൊരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നതിനോടൊന്നും നമുക്ക് ഒരു കാലത്തും യോജിക്കാൻ പറ്റില്ല. എന്ന് വെച്ചിട്ട് വിദ്യാർത്ഥികൾ അവരുടെ, അല്ലെങ്കിൽ യുവജനങ്ങൾ അവരുടേതായിട്ടുള്ള പ്രക്ഷോഭവും പ്രതിഷേധവും ഒക്കെ അറിയിക്കുന്നതിലും തെറ്റില്ല. അതിനെയൊക്കെ നേരത്തെ പൂട്ടിക്കെട്ടണം, അവരുടെ പേടിച്ചിട്ട് അവരുടെ ഇൻസ്റ്റാ അക്കൗണ്ടും എക്സ് അക്കൗണ്ടും ഒക്കെ പൂട്ടിക്കെട്ടണോ എന്നുള്ളത്, അതായത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂടി നിങ്ങൾ കടിഞ്ഞാണിടുകയല്ലേ എന്നാണ് ആ വിഭാഗം വാദിക്കുന്നത്. എന്തായാലും കോക്രോച്ചുകൾ ഇങ്ങനെ തുറന്നു തുറന്ന് വരുന്നുണ്ട്. ഇവിടെ പലർക്കും പേടിയാണ് കോക്രോച്ചുകളെ, അല്ലേ?
1: തീർച്ചയായിട്ടും. കാരണം എനിക്കൊന്നും ഈ ശബ്ദം വലിയ രീതിയിൽ ഉണർത്താൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയ. അപ്പൊ ഈ മില്യൻസ് ഫോളോവേഴ്സ് കയറുമ്പം അത് നമുക്ക് വലിയ രീതിയിൽ, അത് ഇപ്പൊ കോൺഗ്രസിനോ അല്ലെങ്കിൽ BJPക്കോ ഇല്ലാത്ത മേലെ ഒരു സപ്പോർട്ട് ഇവർക്ക് കിട്ടുക, നാളെ ഇവർ വലിയ രീതിയിലുള്ള ഒരു പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിക്കുക, സമരങ്ങളിലേക്ക്
0: പറയുന്നത് തെരുവിലേക്ക് ഇറങ്ങുക, പ്രക്ഷോഭം വരും എന്നൊക്കെ പറയുമ്പോൾ അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കാത്തത്. അതായത് രാഷ്ട്രീയവാദത്തിലോ അരാജകത്വത്തിലേക്കോ പോകരുത്. നിങ്ങൾക്ക് മാന്യമായിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പ്രതിഷേധിക്കുകയും നിങ്ങളുടെ അക്കൗണ്ടുകളിലൂടെ അതാവുകയും ചെയ്യും. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളെ, രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെ കടത്തിവെട്ടിക്കൊണ്ട് ഇൻസ്റ്റയിൽ അങ്ങനെ ഒരു വിപ്ലവം നടക്കുമ്പോൾ നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ ചോദിച്ചു, എല്ലാവരും ആദ്യം TVക്ക് വരുമോ, ഏയ് വിജയ് ഇവിടെ വരാം എന്നൊക്കെ നമ്മൾ തന്നെ ഉൾപ്പെടെ സംസാരിച്ചിട്ടുണ്ട്. പ്രതിരോധമൊക്കെ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞെടുത്ത് ജെൻസികളും യുവജനങ്ങളാണ് അവിടുത്തെ ഭാവി നിർണ്ണയിച്ചത് എന്ന് പറയുമ്പോൾ ഇത്തരം പ്രക്ഷോഭങ്ങളെയോ ഇത്തരം അവരുടെ പ്രതിഷേധങ്ങളെയോ ഒട്ടും കണ്ടില്ലെന്നൊരു രാജ്യം നടിക്കില്ല. എന്തായാലും വലിയ കാര്യമായിട്ടുള്ള ഇടപെടൽ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന്
1: ഉണ്ടാവുന്നു. ചോദ്യം
0: ചെയ്തിട്ട് വന്നിട്ടുണ്ട് ആ വാർത്ത, മലയാളികളുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം ചോദ്യം ചെയ്തിട്ട് സുപ്രീം കോടതി അത് തെറ്റാണെന്നും കേരളത്തിൽ മിക്കവർക്കും ഇംഗ്ലീഷ് അറിയാമെന്നും കേരളം ഭാഷാ സൗഹൃദ സംസ്ഥാനമെന്നും അഭിഭാഷകനായിട്ടുള്ള അൽജോ ജോസഫ് പറഞ്ഞിട്ടുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോട്ടയം സ്വദേശിയുമായിട്ടുള്ള വിവാഹമോചന കേസിലെ തുടർ നടപടികൾ ലുധിയാനയിലേക്ക് മാറ്റണമെന്ന പഞ്ചാബ് സ്വദേശിനിയുടെ ഹർജി പരിഗണിക്കവെയാണ് കേരളത്തിന്റെ ഇംഗ്ലീഷ് സുപ്രീം കോടതിയിൽ ചർച്ചയായത്. കേരളത്തിൽ കേസ് തുടരുന്നതിൽ പ്രശ്നമില്ല, പക്ഷേ ഇവിടുത്തെ ആളുകൾക്ക് ഭാഷാ പരിജ്ഞാനം ഉണ്ടെന്നും കോട്ടയം സ്വദേശിക്കായിട്ട് ഹാജരായ അൽജോ വാദിച്ചു. എന്നാൽ കേരളം ഭാഷാ സൗഹൃദ സ്ഥലമാണെന്ന് പറയാനാകില്ലെന്നും ഇംഗ്ലീഷ് അവിടെ ബുദ്ധിമുട്ടാണെന്നും ജസ്റ്റിസ് സന്ദീപ് മേത്ത പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞതെന്ന് അറിയില്ല. കോട്ടയം സ്വദേശിനിയുമായിട്ട് 2017 വിവാഹിതയായിട്ടുള്ള യുവതി 2023 UKയിലേക്ക് താമസം മാറിയ ശേഷമാണ് ഇവർ അകന്നത്. വിവാഹമോചനവും പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ കസ്റ്റഡിയും ആവശ്യപ്പെട്ട് ഭർത്താവാണ് ഹർജി നൽകിയത്. കുട്ടി 3 വർഷമായിട്ട് തനിക്കൊപ്പമാണ്, കേസ് കേരളത്തിൽ നടത്തണമെന്നും ഭർത്താവ് പറഞ്ഞു. എന്നാൽ ഭാഷാ ബുദ്ധിമുട്ടടക്കം പല കാരണങ്ങളാൽ കേരളത്തിലെ നടപടിക്രമങ്ങളിൽ ഫലപ്രദമായി പങ്കെടുക്കാൻ കഴിയില്ലെന്ന് യുവതിയുടെ അഭിഭാഷകൻ വാദിച്ചു. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഇത്ര ബേസിക് ഇംഗ്ലീഷ് അറിയാത്ത ആരും ഇല്ല കേരളത്തിൽ, നിങ്ങൾ ആരെ കുറിച്ചാണ് ഈ പറയുന്നത് എന്നുള്ളത് നമുക്ക്. അതിനൊരു സുപ്രീം കോടതി ജസ്റ്റിസ് സാധൂകരിക്കുകയും ചെയ്യുമ്പോൾ കേരളം ഭാഷാ സൗഹൃദം അല്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത്ര ഒരു പ്രൗഡ് മലയാളി എന്ന രീതിയിൽ നമ്മൾ നമ്മുടെ ഇംഗ്ലീഷ് ഭയങ്കര എന്നല്ല പറയുന്നത്, പക്ഷെ നമ്മൾ അത്യാവശ്യം തരക്കേടില്ലാതെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നവരാണ്.
1: ഇതിപ്പോ നമുക്ക് ജസ്റ്റിസുമാരുടെ ഭാഗത്തു നിന്ന് രണ്ടാമത്തെ ഒരു പരാമർശമാണ് ഇപ്പൊ ഈ ആഴ്ച തന്നെ നമ്മൾ ഇത് കേൾക്കുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് അവർ അവരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ വരുന്നത്? അതും കേരളത്തിൽ പോലെ ഇത്രയധികം ലിറ്ററസി ഉള്ള ഒരു സംസ്ഥാനത്ത് ഇംഗ്ലീഷ് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പച്ചന്മാര് പോലും നല്ല അടിപൊളിയായിട്ട് ഇംഗ്ലീഷ്
0: പറയും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇ കെ നായനാരുടെ ഒരു പിന്നെ അഭിമുഖം കാണുകയായിരുന്നു, അതിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ഉണ്ടല്ലോ, ഒന്ന്

0: രസമായിട്ടാണ് എനിക്ക് നേരം സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് എത്ര വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച, അങ്ങനെ ഭയങ്കര എഡ്യൂക്കേഷൻ ഒന്നും ആ കാലത്ത് വലിയ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഒന്നും കിട്ടാത്ത കാലത്ത് ജനിച്ച് വളർന്ന ഒരു മനുഷ്യൻ, അതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ, അദ്ദേഹം സംസാരിക്കുന്നത് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ചില ടേംസും അതൊക്കെ ഉണ്ട്. അത് ഇംഗ്ലീഷിൽ അത്യപൂർവമായിട്ടുള്ള വാക്കുകളാണ്, സാധാരണക്കാർ ഉപയോഗിക്കാത്ത വാക്കുകൾ. അങ്ങനെ അറിയുന്ന നമ്മളോട് നിങ്ങൾ ഭാഷ സൗഹൃദമല്ല, നിങ്ങൾ ഇംഗ്ലീഷ് കൊള്ളില്ല എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നവരുടെയും കാണുന്നവരുടെയും അഭിപ്രായം നമ്മുടെ ഇംഗ്ലീഷ് അത്ര മോശമാണ്, നമ്മുടെ മലയാളത്തിന് ലോകത്തിൽ തന്നെ ഏറ്റവും കടുപ്പമേറിയ ഭാഷ നമ്മുടെ മലയാളമാണ്, ആ നമ്മൾ ഇംഗ്ലീഷൊക്കെ ഇങ്ങനെ വെള്ളം വെള്ളം വെള്ളം പോലെ പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരോടും കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. അപ്പൊ അവർ പറഞ്ഞതും ചീഫ് ജസ്റ്റിസ് പറഞ്ഞതിനോട് നമുക്കത്ര യോജിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. മലയാളി എന്ന രീതിയിൽ,
1: എന്തായാലും മലയാളി എന്ന രീതിയിൽ ആ ഒരു തലക്കെട്ട് മനോരമയുടെ ഫ്രണ്ടിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞയ്ക്ക് രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യം എന്തെങ്കിലും,
0: അത് അതും ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ സത്യപ്രതിജ്ഞയ്ക്കിടെ രാഹുൽ ഗാന്ധിക്ക്, അതായത് ഒരു കോൺഗ്രസിന്റെ MLA മന്ത്രി കൂടി സത്യപ്രതിജ്ഞ, രണ്ട് സീറ്റ് അവർക്ക് കൊടുത്തു. 50 വർഷത്തിന് ശേഷമാണ് തമിഴ്നാട്ടിൽ ഒരു കോൺഗ്രസിന് മന്ത്രി ഉണ്ടാവുന്നത്. ആലിക്കണതും TVK അവരുടെ ഒരു കാരുണ്യം കൊണ്ട് അങ്ങനെ പറയാനും പറ്റില്ല, കോൺഗ്രസിന്റെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നു. കന്യാകുമാരിലെ കുന്നത്തൂർ മണ്ഡലത്തിലുള്ള കോൺഗ്രസ് MLA ആയിരുന്നു കേട്ടോ എസ് രാജേഷ് കുമാർ. അത് ഞാൻ സത്യപ്രതിജ്ഞ ചൊല്ലിയതിന് പിന്നാലെ ജനങ്ങളുടെ നേതാവ് കാമരാജ് വാഴുക, രാജീവ് ഗാന്ധി വാഴുക, രാഹുൽ ഗാന്ധി വാഴുക എന്ന് പറഞ്ഞു. പക്ഷേ രാജീവ് പിന്നെ വിശ്വനാഥ് അർലേക്കർ, നമ്മുടെ പിന്നെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പറഞ്ഞു, ഏ അങ്ങനെയൊന്നും പറയരുത്, ഇതിനൊക്കെ ഓരോ ചടങ്ങും ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയൊന്നും പറയാൻ വേണ്ടി പാടില്ലെന്ന് നമ്മുടെ തിരുത്തി. കാരണം ഗവർണർ അത്
1: തിരുത്തണം,
0: ഇല്ല തിരുത്തിയിട്ട് അത് അദ്ദേഹം പറയും അങ്ങനെ പറയരുത് എന്ന് മാത്രം ഒന്ന് ഓർമ്മപ്പെടുത്തും. കാരണം ഇനി വരുന്നവർക്കുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്.
1: ഇത് ഒരു ബേസിക് നോളജ് അല്ലേ നമുക്ക്, നമ്മൾ ഓൾറെഡി നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നതാണ് ദൈവത്തിന്റെ നാമത്തിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നാമത്തിൽ എന്നുള്ള രണ്ട് ഭാഗം. ഇതല്ലാതെ വേറെ തിരുത്തലും അങ്ങനെ ഒരു തിരുത്തലും ഈ വട്ട തമിഴ്നാടിന്റെ സത്യപ്രതിജ്ഞയിൽ നമ്മൾ കണ്ടല്ലേ.
0: വാഴുക വാഴുക എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അങ്ങനെ മൂന്ന് പേരുടെയും, കാമരാജും, രാജീവ് ഗാന്ധിയും, രാഹുൽ ഗാന്ധിയും, ആ മൂന്ന് പേരുടെയും പേര് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഒരു വലിയ പ്രശ്നമായത്. പക്ഷേ ഇപ്പോഴത്തെ ഗവർണർ അത് വലിയ പ്രശ്നങ്ങളൊന്നും ആക്കി എടുക്കുന്നില്ല, അതൊന്ന് തിരുത്തിയിട്ട് അദ്ദേഹം പോവുകയാണ്. മറ്റൊരു കാഴ്ച, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡ് ആവുന്നത് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന ഒരു ചിത്രമുണ്ട് കേട്ടോ, അത് വലിയ രീതിയിൽ ട്രെൻഡിങ് ആവുന്നത്. സാധാരണ ഒരു ബെഞ്ചിൽ അദ്ദേഹം ഇരിക്കുന്നു, പിന്നിൽ അത്യാവശ്യം ഒന്നോ രണ്ടോ പോലീസുകാർ, ആ പോലീസുകാർ ചിരിക്കുന്നു, മുഖ്യമന്ത്രിയുടെ അടുത്തൊരു പയ്യൻ വന്നിട്ട് ഒരു ബാക്ക് പാക്ക് ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയ്ക്കധികം ആക്സസിബിൾ ആണോ നമ്മുടെ മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രി എന്ന രീതിയിലും ഇങ്ങനെയൊക്കെ ആയില്ലേ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേട്ടുന്നതും ഭവാൻ എന്ന രീതിയിലൊക്കെയാണ് ആ ട്രോള് വരുന്നത്. നേരത്തെ ഇതൊന്നും ആയിരുന്നില്ലല്ലോ സ്ഥിതി, പ്രത്യേക കസേര, പ്രത്യേക കാര്യങ്ങളൊക്കെ അല്ലേ വന്നിരുന്നത്, ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടിയല്ലേ ഇത് എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. ന്യൂയോർക്കിൽ തകര കസേരയിൽ ഇരിക്കുന്ന ചിത്രങ്ങളും ചിലരത് പങ്കുവയ്ക്കുന്നുണ്ട്. അത് സ്വാഭാവികമാണ്, അധികാര കസേരയിൽ ഇരിക്കുമ്പോൾ അവർക്ക് അധികാര കസേര എന്നാണ് നമ്മളതിനെ പറയുന്നത്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കസേര എന്ന് നമ്മൾ പറയാറില്ല, ഒരു സീറ്റ് ഒരു കസേര എന്നാണ് പറയുന്നത്. പക്ഷേ ഓരോ വ്യക്തികളും നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു സീറ്റ് തരുമ്പോൾ, നമുക്കൊരു അധികാരം തരുമ്പോൾ അത് എപ്പോഴും സ്ഥായിയായിട്ട് അവിടെ ഉണ്ടാകില്ല എന്നും, അതിൽ വേറൊരാൾ കയറിയിരിക്കാൻ സാധ്യതയുണ്ടെന്നും, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കസേരകൾ മാറാമെന്നും, ഇരിക്കുന്ന കസേരയുടെ മഹത്വം അറിഞ്ഞിട്ട് പെരുമാറുക എന്നും, കസേരയാണ് എല്ലാമെന്നും വലുതെന്നുള്ള ഒരു ബോധം ആർക്കും ഉണ്ടാകരുത് എന്ന ഏറ്റവും നല്ലൊരു പാഠവും കൂടിയാണ് ഇത്.
1: തീർച്ചയായിട്ടും
0: കുറ്റപ്പെടുത്തലല്ല കേട്ടോ പിണറായി വിജയന്റെ വ്യക്തിയെ, മുൻ മുഖ്യമന്ത്രി ഞങ്ങൾ എവിടെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിനെതിരെ വരുന്ന ട്രോളുകളെ നമ്മൾ പറയാണ്, നമുക്കൊരു കസേര കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്വയം തോന്നും ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും, എനിക്ക് തോന്നും ഈ ജില്ലയുടെ മുഴുവൻ അധിപം ഞാനല്ലേ, ഇനി ഞാൻ എന്നോ ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കേണ്ട എന്നുള്ള ഒരു അധികാരത്തിന് അങ്ങനെ ഒരു സംഭവമുണ്ട്. മത്ത് പിടിപ്പിക്കുകയും കുറച്ച് അഹങ്കാരികളാക്കുകയും ചെയ്യും, അതിലേക്ക് പോവാതിരിക്കുക എന്നതാണ് നമ്മുടെ വിജയം.
1: തീർച്ചയായിട്ടും അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ പ്രസംഗിക്കാൻ വന്നിരുന്നു, അന്നേരം ഒരു പോഡിയത്തിൽ കയറി നിന്ന്
0: കാര്യമല്ലേ അദ്ദേഹം പറഞ്ഞത്.
1: അല്ല ഞാൻ സത്യം പറഞ്ഞാൽ നമുക്ക് പഴയ പേടിയുണ്ടല്ലോ ബൈക്കിന്റെ എനിക്കറിയില്ല, നമ്മുടെ മനസ്സിൽ തന്നെ ഇങ്ങനെ ഒരു ടെൻഷനോടെയാണ് അത് കാണുന്നത്. പക്ഷെ അത് ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം വീണ്ടും ഇതുപോലെയുള്ള ഓരോ
0: പരാമർശങ്ങൾ,
1: അത് കഴിഞ്ഞിട്ട് ബാക്കിൽ നിന്നുള്ള ഒരു ഷോട്ട് കണ്ടു, അന്നേരമാണ് ഇദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക്
0: മനസ്സിലായി.
1: അങ്ങനെ ആ ഒരു പോഡിയും ഞാൻ നമ്മളെ പോലും കാണാത്ത രീതിയിൽ ഒരു കൂട് പോലെ ആ കൂട്ടിനകത്ത് കയറി നിന്ന് വളരെ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം പറഞ്ഞ 100% കറക്റ്റ് ആണ്. പക്ഷെ ആരെങ്കിലും ആ വീഡിയോ ഫ്രണ്ടിൽ നിന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതിന്റെ ഒരു ദൃശ്യം ഞാൻ പുറകിൽ നിന്ന് കണ്ടു, അങ്ങനെയാണ് അത്. അദ്ദേഹം പറഞ്ഞ 100% കറക്റ്റ് ആണ്.
0: യെസ്, അതാണ് നമുക്ക് ഒരു ഒരു കാഴ്ചക്ക് അല്ലെങ്കിൽ ഒരു സംഭവത്തിന് പല ഡയമെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞത്. നമുക്ക് ഇപ്പൊ ഇങ്ങനെ നിന്നിട്ട് പറയുമ്പോ ചെറിയാൻ ഫിലിപ്പിന്റെ വിഷയത്തിൽ തന്നെ അന്ന് ആ സംഭവം കണ്ടപ്പോ നമുക്ക് എല്ലാവർക്കും മോശം തോന്നിയിരുന്നു, ഈ മനുഷ്യൻ എന്തിനാണ് ഈ ബിന്ദുകൃഷ്ണ ഇഷ്ടമല്ലെന്നും പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ പിന്നീട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കുറെ ദിവസങ്ങൾ ഉറങ്ങിയിട്ടില്ല, ഇങ്ങനെ നമ്മളെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കരുത്. നമുക്ക് അദ്ദേഹത്തെ തിരുത്താം. നിങ്ങൾ ചെയ്ത ശരിയായില്ല എന്ന് ഏറ്റവും നല്ല ഭാഷയിൽ സഭ്യമായിട്ട് പറയാം. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു സന്യാസ സദൃശമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് പീഡനങ്ങൾ ഏറ്റ വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ കടന്നു വന്ന ഒരു വ്യക്തി അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്ത തെറ്റാണ്, കോൺഗ്രസിന്റെ വിജയത്തിൽ ഞാൻ മതിമറന്ന് ആ ഒരു ലഹരിയിൽ നിൽക്കായിരുന്നു. ഇവരെല്ലാവരും എന്റെ കുഞ്ഞനുജത്തിമാരാണ്, ഞാൻ അങ്ങനെ കണ്ടു. ബിന്ദുകൃഷ്ണയ്ക്ക് എത്രയോ വയസ്സിനുള്ളതാണ്, അങ്ങനെ കണ്ട വ്യക്തികളാണ്. പക്ഷെ അവര് അടുത്തേക്ക് വരുമ്പോൾ അവർക്കത് ഇഷ്ടമല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല എന്ന തിരിച്ചറിവിലേക്ക് എന്റെ ബ്രെയിൻ എന്നെ ഇത് ചെയ്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആ ഒരു സ്നേഹം ഒരു സഹോദരന്റെയോ ഒരു മൂത്ത ഒരാളുടെയോ അതിലാണ് ഞാൻ, അതിലല്ലാതെ അത് വേറൊരു ലൈംഗികോ ചേഷ്ടയോ ഉദ്ദേശമോ ഒന്നുമല്ല. എന്നെ അങ്ങനെ ഒരു സ്ത്രീലമ്പടനാക്കിയത് ഭയങ്കര മോശം. ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചപ്പോഴാണ് ഇത് എടുത്തത്. കാരണം ഒരു വിഷയത്തിന് പല ആംഗിളുകളുണ്ട്. അപ്പൊ ഒന്ന് കിട്ടിയ ഉടനെ സോഷ്യൽ മീഡിയയിൽ ഒരാളിങ്ങനെ ആക്രമിച്ച് കൊല്ലരുത്, അതിന്റെ അടുത്ത വശങ്ങൾ കേൾക്കുകയും പിന്നെ നിങ്ങൾക്ക് ഒരാളെ തിരുത്ത, അത് നല്ല രീതിയിൽ തിരുത്താം അല്ലെ അദ്ദേഹത്തിന് വേദനിക്കാതെ.
1: ഞാൻ മറ്റൊരു മനോഹരമായിട്ടുള്ളൊരു തലക്കെട്ട് കണ്ടത്, ഈ വട്ടം 140 അംഗങ്ങൾ 34 പേര് സമാനമായ പേരുകളാണ്.
0: രാജമാരാൻ തോന്നുന്നു,
1: അക്ഷരം മാറി കഴിഞ്ഞാൽ എല്ലാരും ഇടിക്കും.
0: അയ്യോ എന്തായിരിക്കും, അത് ഭരണപക്ഷത്തുണ്ട്, മുരളീധരൻ, വി മുരളീധരൻ ഉണ്ട്, കെ മുരളീധരൻ ഉണ്ട്, വി ജോയിന്റെ, വി എസ് ജോയിന്റെ, പല പല
1: രാജമാരും ഒന്നാമത് അക്ഷരത്തെറ്റിന്റെ ഒരു ഇതുള്ളതാണ്.
0: ഞാൻ ആലോചിക്കണം, തിരുവഞ്ചൂര് കുറച്ച് പേരും
1: മികച്ച നടി
0: പത്തേമാരിനെ പത്തലമാരി. ഇതും ഇതും നമ്മള് അന്ന് തിരുവഞ്ചൂർ നമ്മളെല്ലാവരും ട്രോൾ ചെയ്തു. ആ ട്രോൾ ചെയ്തപ്പോഴും നമ്മൾ മനസ്സിലാക്കിയില്ല, തിരുവഞ്ചൂരിന് ശരിക്കും വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോകുമായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിനും അദ്ദേഹത്തിന് ഷുഗറിന്റെ പ്രശ്നമുണ്ട്. ഇതൊക്കെ ഡൗൺ ആകുമ്പോൾ ഒന്ന് ആലോചിക്കാം, നമ്മൾ തന്നെ ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ചില വാക്കുകൾ നമുക്ക് വരില്ല. അത് നമ്മൾ ഏറ്റവും തിരുവഞ്ചൂർ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഭാഷാ പണ്ഡിതനാണ്, ഏറ്റവും നന്നായിട്ട് മലയാള ഭാഷ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് പോലും അങ്ങനെ ഒരു അബദ്ധവും അല്ലെങ്കിൽ തെറ്റുകളും തുടർച്ചയായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ തെറ്റല്ല, അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളാണ്. പിന്നെ അദ്ദേഹത്തിന് പറയുന്നത്, എനിക്കിങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നമുണ്ട്, എന്റെ എന്തെങ്കിലും തെറ്റുകൾ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ആദ്യത്തെ സിനിമ അവാർഡുകൾ പ്രഖ്യാപിച്ച ഉടനെ അടുത്ത ആൾക്ക് ഏൽപ്പിച്ചിട്ട് ആ ലിസ്റ്റ് ഒന്ന് വായിക്കൂ എന്ന് പറഞ്ഞിട്ട് അതാണ് നമ്മൾ ഔചിത്യത്തോടെ പെരുമാറിയെങ്കിൽ നമുക്ക് ട്രോൾ
1: ഒരിക്കലും
0: കൊടുക്കില്ലല്ലോ എന്നാണ്. എന്നാൽ ആ പേരുകളുടെ എണ്ണം പറഞ്ഞപ്പോഴേ നമുക്ക് ആ പേരുകൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. ഇത്തവണ സഭയിൽ 3 രാജന്മാരുണ്ട്, കെ രാജൻ, കാരായി രാജൻ, രാജൻ ജെ പല്ലൻ. ഈ രാജകുടുംബത്തിൽ പെടുത്താവുന്ന എഫ് രാജയുണ്ട്, ദേവികുളത്തെ എ രാജയെ തോൽപ്പിച്ച എത്തിയ എഫ് രാജ. കടവുളിൻ പേരിൽ തമിഴിലാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് കേട്ടോ. കഴിഞ്ഞ സഭയിൽ ഇനീഷ്യൽ പോലും മാറ്റമില്ലാത്ത 2 പേരുണ്ടായിരുന്നു, ബാബുമാര്, കെ ബാബു. ഒന്ന് തൃപ്പൂണിത്തറയിൽ നിന്നുള്ള കെ ബാബു, നെന്മാറയിൽ നിന്നുള്ള CPM അംഗം കെ ബാബു. രണ്ടുപേര് അവസാനം നെന്മാറ ബാബു, തൃപ്പൂണിത്തറ ബാബു, അങ്ങനെയാണ് നിയമസഭയിൽ വിളിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കെ മുരളീധരനും വി മുരളീധരനും, വി ജോയും വി എസ് ജോയും, സുമേഷ്മാര് രണ്ടുപേരുണ്ട് കേട്ടോ സഭയിൽ. CPMൽ നിന്നുള്ള കെ വി സുമേഷ്, കോൺഗ്രസിൽ നിന്നുള്ള സുമേഷ് അച്യുതൻ, അങ്ങനെ രണ്ടുപേരുണ്ട്. പിന്നെ അവരുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ രണ്ടുപേരും രണ്ട് പാർട്ടിയിലാണെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവനാമത്തിലല്ല, സഗൗരവമാണ്. പിന്നെ PK പ്രവീണും ഉണ്ട്, കെ പ്രവീണും ഉണ്ട്, പിന്നെ രമേശ് ചെന്നിത്തലയുണ്ട്, രമേശ് പിഷാരടിയുണ്ട്. മുൻമന്ത്രി സജി ചെറിയാൻ വീണ്ടും എത്തിയപ്പോ കുട്ടനാട്ടിൽ നിന്ന് റെജി ചെറിയാൻ, പൊതുമുഖ സജി ചെറിയാൻ, റെജി ചെറിയാൻ. മന്ത്രി ഷിബു ബേബി ജോൺ ചവറയിൽ നിന്നാണെങ്കിൽ ഷിബു തെക്കുംപുറം കോതമംഗലത്ത് നിന്ന്, അങ്ങനെ രണ്ട് ഷിബുമാരുണ്ട്. കഴിഞ്ഞ സഭയിൽ പി രാജീവ് ഉണ്ടായിരുന്നു, ഇത്തവണ അതേ പേരുള്ള ഒരാൾ രാജീവ് ചന്ദ്രശേഖരാണ്. MV ഗോവിന്ദൻ ഇത്തവണ നിയമസഭയിലില്ല, പക്ഷേ TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ നിന്ന് വിമതനായിട്ട് മത്സരിച്ചിട്ട് അദ്ദേഹം
1: രംഗത്തെത്തി.
0: ഞാനിപ്പോ ആലോചിച്ചതാണ് ഇനി തിരുവഞ്ചൂർ എന്ത് ചെയ്യുന്നുള്ളത്.
1: സത്യപ്രതിജ്ഞ മുഴുവനായിട്ട് പറയണോ, നല്ല നടക്കുള്ളൂ, അല്ലെങ്കിൽ ആരെയാണ് എന്നുള്ളത് വലിയ രീതിയിൽ വിഷയം വരും. ചിരിക്കാനുള്ള ഒരുപാട് തമാശ, നാച്ചുറൽ കോമഡീസ് ഒരുപാട് ഒരുപക്ഷെ സഭയിൽ ഉണ്ടാവാൻ ചാൻസുകൾ ഉണ്ടാവും.
0: എന്തായാലും നമ്മുടെ പിന്നെ മലയാളികളായിട്ട് ഒരുപാട് പേര് തമിഴ്നാട് കേഡറിൽ ജോലി ചെയ്യുന്നുണ്ട്, കളക്ടർമാരായിട്ടും അസിസ്റ്റന്റ് കളക്ടർമാരായിട്ടും. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വാർത്ത, യുവ പ്രതിഭകളായ നിങ്ങളെ കാണുന്നതിൽ സന്തോഷമുണ്ട്, സമൂഹത്തിന് വേണ്ടി നന്നായിട്ട് ജോലി ചെയ്യുക എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ വാക്കുകളുടെ പ്രചോദനത്തിലാണ് സേലം അസിസ്റ്റന്റ് കളക്ടറായിട്ട് നിയമിതയായിട്ടുള്ള കൊട്ടാരക്കര വായ്ക്കൽ സ്വദേശി GP നന്ദന അവരോട് പറഞ്ഞിരിക്കുകയാണ്. നല്ല രീതിയിൽ ചുമതലയേൽക്കുന്നതിന് മുമ്പ് സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു നല്ല കളക്ടറാകണമെന്ന് നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് നന്ദനയോട് ഒരു മലയാളി പെൺകുട്ടിയോട് പറഞ്ഞിരിക്കുന്നു. കളക്ടർ പെൺകുട്ടി എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ബഹുമാനപ്പെട്ട കളക്ടറോട് പറഞ്ഞൊരു വാർത്ത.
1: തീർച്ചയായിട്ടും കളക്ടർമാരൊക്കെ ഇപ്പൊ ഭയങ്കര ഫേമസ് ആയിട്ട് വരികയാണ്.
0: വാസുകിയുടെ ഇൻസ്റ്റാ അക്കൗണ്ട് ഒക്കെ
1: ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് നല്ലതാണ്, കാരണം അത്ര നല്ല വീഡിയോസ് ആണ് ആള് ഇൻസ്റ്റാഗ്രാമിൽ, വളരെ സജീവമാണ്. പണ്ടൊക്കെ കളക്ടർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്താ പറയുന്നത്, മറ്റേ ഫുൾ കൈ ബ്ലൗസും അതുപോലെ തന്നെ സാരിയും അതെല്ലാം പൊടിച്ചരക്കിക്കൊണ്ട് ജെൻസി കളക്ടേഴ്സ് ആണ് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ളത്.
0: വയനാട്ടിൽ ഒരു നല്ല കളക്ടർ ഉണ്ട്, മേഘശ്രീ എന്നാണ് പേര്. അവരെന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിളോട് സിമ്പിൾ, ഇത്രയും സിംപ്ലിസിറ്റി വേണമെന്ന് നമുക്ക് തോന്നാറുണ്ട്. വളരെയധികം ഒരു രാവിലെ നടക്കാൻ പോകുമ്പോഴൊക്കെ ഈ വിഷുവിന്റെ സമയത്ത് കൊന്നപ്പൂക്കളൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കുന്നത്, ഇലക്ഷന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വഴിയോരത്തോട് നടന്നിട്ട് ആ കളക്ടർ ആഹ്വാനം ചെയ്യുന്നതും, മുണ്ടക്കൈ ചൂരൽമലയിലുള്ള ആ വീടുകൾ കൊടുക്കുന്ന സമയത്ത് അവരിൽ ഒരാളായിട്ട് വിതുമ്പുന്ന ഒരു കളക്ടറൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കളക്ടർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജില്ലയുടെ മുഴുവൻ വികാരമാണ്, അതിന്റെ മുഴുവൻ ആത്മാവ് പറയുന്നതാണ്. ഒരു ജില്ലയുടെ ഏറ്റവും വലിയ നാഥ അല്ലെങ്കിൽ നാഥൻ എന്ന് പറയുന്നത് ഒരു ജില്ലാ കളക്ടറാണ്, ദിവ്യ എസ് അയ്യർ. ഏറ്റവും നല്ല രീതിയിൽ ജനകീയമായിട്ടുള്ള, ഒന്ന് ആലോചിച്ച് നോക്കൂ, അവരുടെ ഒരു പിന്നെ ജീവിത പങ്കാളി കോൺഗ്രസിന്റെ വലിയ ഭാഗമാണ്. അവർ ചേർന്ന് പ്രവർത്തിച്ചത് മുഴുവനും പിണറായി സർക്കാരിന്റെ കൂടെയാണ്. ആ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ട്രോൾ ഏറ്റുവാങ്ങിയ വ്യക്തിയാണ്. കാരണം പിണറായി വിജയനെ കുറിച്ചുള്ള നല്ല വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, കെ കെ രാഗേഷിനെ കുറിച്ച് അവർ ജോലി ചെയ്ത ആ വിങ്ങിലുള്ളവരെ കുറിച്ച് പറയുമ്പോഴൊക്കെ അവരുടെ അതേ ഹസ്ബൻഡ് പാർട്ടിയിൽ പെട്ടവർ തന്നെ അവരെ വലിയ രീതിയിൽ ട്രോൾ ചെയ്യുകയും വലിയ നിശിത വിമർശനമൊക്കെ നടത്തിയിരുന്നു. പക്ഷെ അവർ അപ്പോഴും എപ്പോഴും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രസ്താവനയും പറയാതെ അവരെ ഏൽപ്പിച്ച ജോലി ഏറ്റവും മാന്യമായിട്ട് വിഴിഞ്ഞത്തൊക്കെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച ദിവ്യ എസ് അയ്യരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരുപാട് നല്ല കളക്ടർമാരൊക്കെ ആയിട്ടുണ്ട്. പണ്ട് കാസർഗോഡ് കളക്ടർ ഉണ്ടായിട്ടുള്ള സനൽകുമാർ ഉണ്ടായിരുന്നു, ഭയങ്കര രസികനായിരുന്നു. അവിടെ വന്നിട്ട് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞത് നമ്മളൊരാളായിട്ട്
1: തീർച്ചയായിട്ടും. അപ്പോൾ കളക്ടർമാരൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പൊക്കോണ്ടിരിക്കുന്ന ഒരു സമയം കൂടെയാണ്. മറ്റൊരു വാർത്ത നമ്മുടെ മനോരമയിൽ കൊടുത്തിരിക്കുന്നത്, നമ്മുടെ ഈ അക്രമകാരികളായിട്ടുള്ള തെരുവ് നായകളെ കൊല്ലാമെന്നുള്ളൊരു സുപ്രീം കോടതി ഒരു നിർദ്ദേശം. പക്ഷേ അത് ഈ എല്ലാവരും ഉണ്ടല്ലോ വിചാരിക്കുന്ന
0: നായകളെല്ലാം,
1: അത് ദയാവധത്തിനായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നംഗ ബെഞ്ച് അങ്ങനെയാണത് പറഞ്ഞിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഇപ്പൊ സി നമ്മൾ എല്ലാം ഒരു ജീവനാണ് അല്ലേ. ഒരു മറ്റൊരു നായയുടെ ഫ്രണ്ടിലാണ് ഒരു നായയെ കൊല്ലപ്പെടുന്നതെങ്കിൽ അതിനുമുണ്ട് അതിൻ്റെതായിട്ടുള്ള വികാരങ്ങൾ. അപ്പൊ അതൊന്നും ഒരിക്കലും പാടില്ലാത്തതാണ്, നിയമപരമായിട്ട് നമുക്ക് പാടില്ലാത്തതാണ്. ഇത് അങ്ങനെയല്ല നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു തലക്കെട്ട് കണ്ടിട്ട് വായിക്കരുത്, അതിന്റെ കറക്റ്റ് പ്രോട്ടോകോൾ ഉണ്ട്, അത് അങ്ങനെയാണ് നാട്ടിൽ പോകേണ്ടത്.
0: ശരിക്കും അത് എപ്പോഴും ഏത് കോടതിയുടെ വിധികളാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ആ രണ്ട് വരി എടുത്തിട്ടുണ്ടല്ലോ, അതിന്റെ മേലേക്ക് നമ്മൾ ചർച്ച ചെയ്യുന്നത്, അതിന്റെ ആഴത്തിലേക്കോ അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള ക്ലോസുകളോ അതൊന്നും പറയാണ്ട് ആ ഇനി എല്ലാ നായ്ക്കളെയും കൊന്നൊടുക്കാൻ, തെരുവ് നായ്ക്കളെയും കൊന്നൊടുക്കാൻ പറഞ്ഞിട്ടില്ലേ എന്ന രീതിയിൽ പോവാറുണ്ട്. എന്നാൽ അതല്ല, സുപ്രീം കോടതി വിധി വളരെ വ്യക്തമായിട്ടുണ്ട്. ഒന്ന് ഇംഗ്ലീഷ് പത്രങ്ങളിലൂടെ പോയാൽ, ടൂറിസം ട്രേഡ് എഡ്യൂക്കേഷൻ ടു ബെനഫിറ്റ് ഫ്രം ദുബായ് ദിർഹം 1.5 ബില്യൺ ഇൻസെന്റീവ്സ് പാക്കേജ് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത. നമ്മുടെ ടൂറിസവും നമ്മുടെ സാംസ്കാരിക രംഗമൊക്കെ വളർന്നു വരുന്നു ദുബായിയുടെ. ഗർഗാഷ് ഹിറ്റ്സ് ഔട്ട് ബലി ഇറാൻ ബിറ്റു കൺട്രോൾ സ്ട്രേറ്റ് ഹോർമോ സ്ട്രേറ്റുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയും ആദ്യ പേജിലെ തലക്കെട്ട് വാർത്തയായിട്ട് തന്നെ ഇടം പിടിച്ചു.
1: തീർച്ചയായിട്ടും ബാംഗ്ലൂരുവിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ എയർ ഇന്ത്യ വിമാന തലനാരിലേക്ക് രക്ഷപ്പെട്ടിരുന്ന ഒരു വാർത്തയും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു.
0: അത് ശരിക്കും വലിയൊരു അപകടത്തിലേക്ക് പോകുമായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റി, ആളുകളെ സുരക്ഷിതമായിട്ട് ഇറക്കാൻ പറ്റി. കുറെ സമയത്തേക്ക് നല്ല പേടിപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ് വന്നത്, ബാംഗ്ലൂരു ഡൽഹി ഫ്ലൈറ്റ്. അത് ഭയങ്കരമായിട്ട് എല്ലാവരും പേടിപ്പെടുത്തി, ആശങ്ക ഉണ്ടാക്കി. കാരണം നമുക്ക് അറിയാം ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള യാത്രാ മാർഗം എന്ന് പറയുന്നത് ഫ്ലൈറ്റ് തന്നെയാണ്. നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. വളരെ അപൂർവമായിട്ടുള്ള ആക്സിഡന്റുകൾ ഉണ്ടാവാറുള്ളൂ, ഉണ്ടാകുമ്പോഴും പിന്നെ കാഷ്വാലിറ്റീസിന്റെ എണ്ണം കൂടാറും ഉണ്ട് എന്നതാണ് സത്യം. കാരണം രക്ഷപ്പെടാൻ വേറെ വഴികളില്ലല്ലോ.
1: തീർച്ചയായിട്ടും. പിന്നെ ഈ നമ്മുടെ സഭയിലെ ഹീറോ കെ എം ഷാജിയാണെന്ന് വേണേ പറയാം. 13-ാം നമ്പർ ഞാൻ എടുത്തോളാം.
0: എനിക്ക് ഇഷ്ടപ്പെട്ടു. പൊതുവെ എനിക്ക് കെ എം ഷാജിയുടെ ചില പരാമർശങ്ങളോടോ നിലപാടുകളോടോ വലിയ യോജിപ്പില്ലെങ്കിലും അദ്ദേഹം നല്ലൊരു നേതാവായിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വന്ന ഒരു വ്യക്തിയൊക്കെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ 13 ഏറ്റെടുക്കുക, അന്ധവിശ്വാസങ്ങൾക്കെതിരെ മുന്നിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ പൊരുതുക പോരാടുക എന്ന് പറയുമ്പോൾ വലിയ കൈയടിക്കണം. ഇനി മനമോഹൻ ബംഗ്ലാവ് കൂടി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും.
1: നമ്മുടെ ഈ അതിവേഗ പദ്ധതിയെക്കുറിച്ച്, റെയിൽവേ പദ്ധതിയെക്കുറിച്ച് മറ്റൊരു വാർത്തകൾ,
0: അത് നേരത്തെ തന്നെ പിണറായി സർക്കാർ ഉള്ളപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചൊരാശയാണ് ഇതാവാമെന്ന്. അപ്പൊ അതിനൊരു പക്ഷേ ഇന്നിപ്പോ ബി ഡി സതീശൻ സ്പീക്കർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഡൽഹിക്ക് പോകുന്നുണ്ട്. മന്ത്രി മുഖ്യമന്ത്രി ആയ ശേഷം ആദ്യമായിട്ട് പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട്. ആ ഒരു കൂടിക്കാഴ്ചയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രഖ്യാപനം, സാധാരണഗതിയിലുള്ള ഒരു കൂടിക്കാഴ്ചയാണ്. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഒരു പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നത് നമ്മൾ നേരത്തെ പിണറായി വിജയൻ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ആ സമയത്ത് പിന്നെ പിന്നെ വന്ന പിന്നെ ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒറ്റക്കെട്ടല്ലേ എന്ന രീതിയിൽ, അങ്ങനെ എടുക്കരുത്. ഒരു സംസ്ഥാനത്തിന്റെ ഒരു മുഖ്യമന്ത്രിക്കും ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. നമ്മുടെയൊക്കെ ഫെഡറൽ സംവിധാനത്തിലൂടെ പോകുന്നതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും
1: കൊടുത്ത് ജോലിയാണ്. അത് പാർട്ടിയൊക്കെ രണ്ടാമത്, ഇത് നമ്മുടെ നാട് നമ്മുടെ സംസ്ഥാനം എന്നുള്ള വികാരമാണ് ആദ്യം വരേണ്ടത്.
0: അതുകൊണ്ട് തന്നെ ഇന്ന് ആ കാണാൻ പോകുന്നതിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഇനി എന്തുകൊണ്ട് തോറ്റു എന്നതിൽ വീണ്ടും സി പി എമ്മിന്റെ ചർച്ചയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കനത്ത തോൽവിയുടെ കാരണങ്ങൾ കണ്ടെത്താൻ ചോദ്യാവലിയുമായിട്ട് സി പി എം ഉണ്ട്. ലോക്കൽ കമ്മിറ്റിക്ക് 34 ചോദ്യങ്ങൾ ഉൾപ്പെട്ട ഒരു വലിയ ഒരു ക്വസ്റ്റ്യനെയർ വേറെ കൊടുത്തിട്ടുണ്ട്. ഓരോ ലോക്കൽ കമ്മിറ്റിയും റിപ്പോർട്ട് തയ്യാറാക്കി ചർച്ച ചെയ്ത് ഉടൻ തന്നെ ഏരിയ സെന്ററുകളിൽ എത്തിക്കാനാണ് നിർദ്ദേശം. പരാജയകാരണം അണികളിൽ നിന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് വിവിധ ഘടകങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വരൂപിക്കുന്നതിനായിട്ട് ചോദ്യാവലി തയ്യാറാക്കിയത്. അപ്പോൾ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അവരുടെ അണികൾ എവിടെയും പോയിട്ടില്ല. ഇത്തവണ അവർ കൂട്ടത്തോടെ അരിവാൾ ചുറ്റിക മറന്നിട്ട് കൈപ്പത്തിക്കും മറ്റ് ചിഹ്നങ്ങളിലേക്കും കൊടുത്തു എന്നേ ഉള്ളൂ. അത് തിരികെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. തെറ്റ് തിരുത്തി നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അണികളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ ഇടതുപക്ഷം വലിയ മേൽക്കൈയോടുകൂടി തിരിച്ചു വരാനുള്ള ഒരു വലിയ സാധ്യത തന്നെ കാണുന്നുണ്ട്. അങ്ങനെ ഇടതുപക്ഷം കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഇല്ലാതാകില്ല.
1: തീർച്ചയായിട്ടും നമ്മുടെ ഈ പുൽവാമ ആക്രമണത്തിലെ ആ മുഖ്യ സൂത്രധാരൻ വധിക്കപ്പെട്ടു എന്നുള്ളൊരു കാര്യം കൂടി,
0: അതിൽ കുറെ പേര് അങ്ങനെ വധിക്കപ്പെടുന്നുണ്ട്. അത് ഫേക്ക് എൻകൗണ്ടർ ആണോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. എന്ത് എൻകൗണ്ടർ ആണെങ്കിലും നമ്മുടെ രാജ്യത്തിനെ അസ്ഥിരപ്പെടുത്താൻ വരുന്ന ആരെയും ആ രീതിയിൽ ഇതാക്കുക, അതിലൊന്നും നമുക്ക് പിന്നെ വേറെ ഒരു ചോയ്സ് ഇല്ല. അത് BJP ഭരിക്കുന്ന, കോൺഗ്രസ് ഭരിക്കുന്ന രാജ്യമാണ്.
1: ഈ പുൽവാമ എന്ന് പറയുന്ന ആ ഒരു സംഭവം തന്നെ നമ്മളെ എല്ലാവരും നരക്കിയതാണ് അല്ലേ.
0: അപ്പൊ അത് ഇപ്പോഴും ഓർക്കുമ്പോ നമുക്ക് വേറെയിലാണ് സങ്കടമാണ്. നമ്മുടെ സൈനികരെല്ലാം നമുക്ക് സങ്കടമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും അതിൽ രാജ്യമെടുക്കുന്ന ഓരോ നടപടിക്കും, അല്ലെങ്കിൽ അതിൽ ആരെയും കൊല്ലപ്പെട്ടു അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ രാജ്യത്തോടൊപ്പം തന്നെ നമ്മളെല്ലാവരും.
1: തീർച്ചയായിട്ടും നമ്മൾ ഇന്റർനാഷണൽ ന്യൂസിലേക്ക് വരികയാണെങ്കിൽ, നമ്മുടെ ട്രംപ് പറയുന്നത് ഹോർമോസ് അദ്ദേഹത്തിന്റെ കയ്യിലാണ് എന്നുള്ളൊരു പ്രസ്താവനയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്.
0: ഇറാൻ പറയുന്നുണ്ട് ടോൾ ഏർപ്പെടുത്തും ഹോർമോസ് സ്ട്രേറ്റിലെ ടോൾ ഏർപ്പെടുത്തും. അപ്പൊ US പിന്നെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ വെടിനിർത്തൽ കരാറൊന്നും ഉണ്ടാവില്ല കേട്ടോ, അടുത്ത നിമിഷം നമ്മൾ യുദ്ധം ആരംഭിക്കുന്നു. ഇതിങ്ങനെ ഞാൻ പറഞ്ഞ ഈ അൺസെർട്ടനിറ്റി എന്ന് പറയുന്നുണ്ടല്ലോ, വലിയൊരു സംഭവമാണ് ഈ. ഇത് ഒന്നുകിൽ ഇത് തീരണം അല്ലേ, ആത്യന്തികമായ അവസാനത്തോടെ എല്ലാം തീരണം, അല്ലാതെ നാളത്തേക്ക് മറ്റന്നേക്ക് സമാധാന ചർച്ച ഇങ്ങനെ പോകുന്നതിനേക്കാളും ഇത് എന്തുകൊണ്ടാണ് ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഈ വിഷയത്തിൽ ഇനിയും ഉണ്ടാകാത്തത് എന്നാണ് നമുക്ക് സങ്കടം. എന്തായാലും UAE ഉൾപ്പെടെ രാജ്യങ്ങൾ അങ്ങനെ ഇന്ധനം എത്തിക്കാനും സാധനങ്ങൾ എത്തിക്കാനും വേറൊരു കോറിഡോർ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ 50% പൂർത്തിയായിട്ടുണ്ട്. ഇനി ബാക്കി കൂടി പൂർത്തിയാവുന്നതോടുകൂടി നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടും, നമ്മളെ UAE-ക്കാരുടെ. പക്ഷെ ലോകത്തിന്റെ പ്രശ്നം എങ്ങനെ പരിഹരിക്കപ്പെടും? പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലേക്ക് പോകുന്ന ഇന്ധനവും സാധനങ്ങളും മെഡിക്കൽ എക്യുപ്മെന്റ്സും ഇങ്ങനെ പല ആരോഗ്യ സംവിധാനങ്ങളും എല്ലാം ബാധിക്കുന്ന ഒരു വിഷയമാണിത്. അപ്പൊ അത് തീരട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ബ്രിക്സ് ഉച്ചകോടി സെപ്റ്റംബറിൽ നടക്കാൻ വരുന്നുണ്ട്. ചൈനീസ് പ്രസിഡന്റ്, പിന്നെ റഷ്യൻ പ്രസിഡന്റ്, ലോക നേതാക്കളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഈ ബ്രിക്സിന് എത്തുമ്പോണ്ടല്ലോ ഇന്ത്യ വലിയ പ്രതീക്ഷയിലാണ്. കാരണം ഒരുപാട് വലിയ നയതന്ത്ര ചർച്ചകളും ബന്ധങ്ങളും ഉഭയകക്ഷി കരാറൊക്കെയാണ് ഈ ബ്രിക്സിൽ വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ അതിനാണ് നമ്മുടെ ഇന്ത്യ ഇനി ഉറ്റുനോക്കാൻ വേണ്ടി പോകുന്നത്.
1: തീർച്ചയായിട്ടും നമ്മൾ ഇനിയിപ്പോ ലോങ് വീക്കെൻഡിലേക്ക് പോകുന്നു. ലോങ് വീക്കെൻഡ് കഴിഞ്ഞെത്തുന്ന ജൂണിലാണ് കലീസ് ടൈംസിന് ഫസ്റ്റ് കൊടുത്ത US ന്യൂ സാലറി റൂൾ ഫിം സ്ക്രാമ്പിൾസ് ടു മീറ്റ് ജൂൺ ഫസ്റ്റ് ഡെഡ് ലൈൻ എന്നുള്ളൊരു കാര്യം. അതെല്ലാ കമ്പനികളും നിങ്ങൾ HR-മാരും മാനേജേഴ്സും ഒക്കെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിന് അല്ലെങ്കിൽ ഫൈനലിലേക്ക് പോകുന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു.
0: ആദ്യത്തെ 1st കൊടുത്തില്ലെങ്കിൽ, 10 ദിവസത്തിനുള്ളിൽ ഇല്ലെങ്കിൽ, 85%-ൽ അധികം ശമ്പളം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇനി ഈ കൊടുക്കാൻ പറ്റാത്ത വിഭാഗങ്ങൾ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ലേബർ ഡിസ്പ്യൂട്ടിൽ പെട്ടിട്ട് കിടക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ മാത്രമേ ഇതിൽ ഇളവുള്ളൂ കമ്പനികൾക്ക്. അതല്ലാത്ത പക്ഷം June 1 എന്നൊരു തീയതി ഉണ്ടെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളും അവരുടെ, പ്രത്യേകിച്ച് സ്വകാര്യ മേഖലയാണ് എടുത്തു പറയുന്നത്, അവരുടെ സ്ഥാപനങ്ങളിലെ എംപ്ലോയീസിന്റെ അക്കൗണ്ടിൽ അവരുടെ ശമ്പളം എത്രയാണോ അത് 1st ഇട്ടിരിക്കണമെന്ന ആ നിയമം കമ്പനികളെല്ലാം പാലിക്കുമായിരിക്കും. കാരണം ഈ രാജ്യത്തിനൊരു നിയമമുണ്ട്, അത് പാലിച്ചേ ഒക്കുള്ളൂ എന്നതാണ്
1: യാഥാർത്ഥ്യം.
0: ചെയ്തിട്ടുണ്ട്. IPL ഒരു വാർത്ത പറഞ്ഞു കഴിഞ്ഞാൽ, IPL പ്ലേ ഓഫ് സാധ്യത നിലനിർത്താനുള്ള ജീവൻ മരണ പോരാട്ടത്തിൽ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് അങ്ങനെ പ്ലേ ഓഫ് കാണാതെ പുറത്തായി. സഞ്ജുവി സാംസൺ ഡെക്കായി പോയ ഒരു മത്സരമൊക്കെ നമ്മൾ കണ്ടു. വലിയ സങ്കടമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. കാരണം ചേട്ടൻ അവിടെ തൊട്ടടുത്തുള്ള ഒരു സംസ്ഥാനത്തേക്ക് പോയി കഴിഞ്ഞിട്ടും നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ, ചെന്നൈക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു സങ്കടമുണ്ടല്ലേ. പക്ഷെ സാറില്ല, സീസൺ ഇനിയുണ്ടല്ലോ അല്ലേ.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും പ്രധാന വാർത്തകളൊക്കെ തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി വരും മണിക്കൂറിൽ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പൊ എന്താണെങ്കിലും എന്താണ് പരിപാടി, ലോങ് വീക്കിലേക്ക് കിടക്കാൻ പോകുന്നു. ഒരുപാട് നല്ല നല്ല പരിപാടികളാവട്ടെ, നല്ല നല്ല ഗ്യാതറിംഗ് ആവട്ടെ. ഒരുപക്ഷെ കഴിഞ്ഞ ഇതിന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇച്ചിരി വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. പക്ഷേ ഇതിൽ
0: ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു വലിയ രീതിയിലുള്ള ആഘോഷങ്ങളിലേക്ക് പോകുന്നുണ്ടാവില്ല നമ്മൾ. എങ്കിലും നേരത്തെ പുറത്തു കുറച്ചുകൂടി രസമുണ്ട്. ഫയർ വർക്സിനൊന്നും അനുമതി ഉണ്ടാവില്ല. ഡ്രോണിന്റെ കാര്യത്തിൽ പറപ്പിക്കൽ അതൊന്നും ഉണ്ടാവില്ല. എങ്കിലും കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു നല്ലൊരു ഇതായിരിക്കും നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ UAE ഭരണാധികാരികൾ ഒരുപാട് പേർക്ക് പിന്നെ ഇളവ് കൊടുത്തിട്ടുണ്ട്. തടവുകാർക്ക് പുതിയതായിട്ട് അവരുടെ ജീവിതത്തിൽ കുടുംബത്തോടൊപ്പം ചേരാനും നല്ല രീതിയിലും അവരുടെ സാമ്പത്തിക പിഴകളെല്ലാം പ്രസിഡന്റ് നേരിട്ട് അടച്ചു തീർക്കുമെന്നൊരു വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നല്ല വീക്കെൻഡാണ്, നന്നായിട്ട് ആസ്വദിക്കുക. ഒരുപാട് ഗുൽമോഹർ പൂക്കൾ എല്ലാ സ്ഥലത്തും വിരിഞ്ഞു കിടക്കുന്നുണ്ട്. ഞാൻ അക്ഷയൊക്കെ
1: ആസ്വദിക്കാൻ വേണ്ടി ഞങ്ങൾ ഗുൽമോഹർ കാണാനായിട്ട്
0: കുട്ടികളായി പോയി അവിടെ എത്തിയപ്പോ.
1: എന്ത് രസമായിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു രണ്ടര മണിക്കൂർ ഇന്നലെ വൈകുന്നേരം ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ നമ്മൾ അങ്ങോട്ട് വരുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ നമ്മുടെ ദുബായ് എയർപോർട്ടിൽ ഒരു എയർ ഇന്ത്യ ഇങ്ങനെ ലാൻഡ് ചെയ്യുന്ന കാഴ്ച ഉണ്ടായിരുന്നത്. പലപ്പോഴും നമുക്ക് അപൂർവമായിട്ടാണ് എയർ ഇന്ത്യ ലാൻഡ് ചെയ്യുന്നത് കാണാൻ. എന്നിട്ടാണ് ഞാൻ അപ്പൊ അന്നിട്ടാണ് ഈ വാർത്തയൊക്കെ ഞാൻ കാണുന്നത്. പക്ഷെ എന്നാലും ഗുൽമോഹറിലേക്ക് വരുവാണെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. നല്ല ഫോട്ടോയൊക്കെ എടുക്കാൻ
0: രസമാണ്. അത് മാത്രമല്ല ഒരുവിധം നല്ല ക്ലൈമറ്റും ഉണ്ട്. അങ്ങനെ ഭയങ്കര ചൂട് നമുക്ക് ഇന്നലെ ഉണ്ടായിരുന്നു.
1: ഈ ഗുൽമോഹറിന്റെ പറയുകയാണെങ്കിൽ ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ രാജ്യം പറയുന്നത് 5% ടെമ്പറേച്ചറിനെ
0: കുറയ്ക്കുന്നുണ്ടെന്ന്. ഗ്രൗണ്ട് ടെമ്പറേച്ചർ കുറയുന്നത് ഈ ഗുൽമോഹർ കാരണം. ഗുൽമോഹർ ആ ചൂട് മുഴുവൻ ഏറ്റുവാങ്ങിയിട്ട് ആ ചുവന്ന പൂക്കൾ മുഴുവൻ ഇങ്ങനെ ജ്വലിച്ച് ജ്വലിച്ച് നിൽക്കുമ്പോൾ അവന് അവൾ സാക്രിഫൈസ്
1: ചെയ്യണത്. നമ്മൾ പണ്ട് സ്കൂളിലെ ഈ നഖം വെക്കുന്ന അത് തന്നെയാണ്.
0: ആ അത് വാഗയാണ്. പൂവാക എന്ന് പറയും, ഗുൽമോഹർ എന്ന് പറയും.
1: വ്യത്യാസങ്ങളുണ്ട്.
0: ഇത് ശരിക്കും പറഞ്ഞാൽ പൂവാക, ഗുൽമോഹർ, ഫ്ലെയിം ട്രീ, മേ ഫ്ലവർ എന്നൊക്കെ പറയില്ലേ നമ്മുടെ നാട്ടിലിങ്ങനെ വലിയ വലിയ വിത്തുകൾ. ആ
1: ശരിയാണ്,
0: അതുകൊണ്ട് മേ ഫ്ലവർ ശരിയാണ്. അതുപോലെ എമിറേറ്റ്സിന്റെ പിന്നെ എയർപോർട്ടിലുണ്ടല്ലോ, ടെർമിനൽ 3 വരുന്നവർക്ക് കൊടുക്കുന്ന പാസ്പോർട്ടിലെ സ്റ്റാമ്പ് ഇല്ലേ നമ്മുടെ, അതിൽ ഈ ഗുൽമോഹറിന്റെ ഫ്ലവർ ഫ്ലവറാണ് ഇപ്പോൾ സ്റ്റാമ്പ് ആയിട്ട് വരുന്നത്. അത്രത്തോളം ഈ രാജ്യം സെലിബ്രേറ്റ് ചെയ്യാണ് ഗുൽമോഹറിനെ.
1: നല്ല സീസണാണ്. പാർക്കിന്റെ ചുറ്റിലൊക്കെ ഗുൽമോഹർ ഇങ്ങനെ പൂത്ത് ഉലഞ്ഞേക്കുന്ന കാഴ്ചയൊക്കെ കാണാൻ പറ്റും. അപ്പൊ ഈ വെക്കേഷന്റെ സമയത്ത്
0: ജദ്ദ ഫോക്കിലാണ് നമ്മുടെ ഈ ഗുൽമോഹർ.
1: എന്തോ രസമായിട്ടാണ് അറിയാം. നമ്മുടെ എല്ലാ പാർക്കും ഇന്ന പാർക്ക് എന്നല്ല, എല്ലായിടത്തും സർക്കാർ അതൊക്കെ ആസ്വദിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നു. അപ്പൊ വൺസ് അഗൈൻ ബിഗ് ഗുഡ് മോർണിംഗ്. ഒരു അടിപൊളി സോങ്ങിലേക്ക് തന്നെ പോകുന്നു. ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ ന്യൂസ് അവർ മിനി പത്മ നിങ്ങളെ എത്തിക്കുന്നതാണ്. Trending song of the hour.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: All right, weekend ആണ്. വളരെ സേഫ് ആയിട്ടൊക്കെ തന്നെ വണ്ടി ഓടിക്കുക. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ്, നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ സ്റ്റാർട്ടിംഗ് ഫ്രം ഷാർജ നമ്മുടെ നാദൽഹമർ വരെയുള്ള ഒരു ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അലിത്തെ ടോൾ റോഡിലും നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട്. എമിറേറ്റ്സ് റോഡിൽ നിന്ന് കമ്പാരിറ്റീവ്ലി ഇച്ചിരി ട്രാഫിക് കുറവാണ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. മലിഹ സ്ട്രീറ്റിൽ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് കണക്റ്റിംഗ് ടു നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിന്റെ ആ ഒരു എക്സിറ്റിലേക്ക് വരുന്ന ആ ഒരു സ്ഥലത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കഞ്ചഷൻ അവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും വേറെ പ്രത്യേകിച്ച് വലിയ ട്രാഫിക് സിറ്റുവേഷൻ ഒന്നും വേറെ എങ്ങും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആ നമ്മുടെ റാസൽകോറിയിൽ നിന്ന് നമ്മുടെ അൽകെ സ്ട്രീറ്റിലേക്ക് പോകുന്ന ആ ഒരു റോഡ് അതും ചെറിയ സ്ലോ മൂവിലേക്ക് വന്നിട്ടുണ്ട്. രണ്ട് ആക്സിഡന്റ് ഓർഡർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റെവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് ഒരു അപ്ഡേറ്റ് തരാം. വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം അപ്ഡേറ്റ് തരാം കേട്ടോ.
1: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: You are listening to Sand Tunes with Akshay and Vidya.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: സ്പീക്കർ തിരഞ്ഞെടുപ്പ് അല്പസമയത്തിനകം. ചരിത്രത്തിൽ ആദ്യമായി സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ മത്സരം. രാജ്യസുരക്ഷയെ ബാധിക്കും, പാറ്റകളെ തുരത്താൻ നിരോധനം. ഹോർമുസിൽ ചർച്ച പ്രതീക്ഷയെന്ന യു എസ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. 16 നിയമസഭയിലേക്കുള്ള സ്പീക്കറെ തെരഞ്ഞെടുക്കും അല്പസമയത്തിനകം. പുതിയ സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടെടുപ്പ് അല്പസമയത്തിനകം ആരംഭിക്കും. ചരിത്രത്തിൽ ആദ്യമായി UDF LDF NDA സ്ഥാനാർത്ഥികൾ ഇത്തവണ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് മത്സര രംഗത്ത്. കോട്ടയം MLA മുതിർന്ന UDF നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് UDFന്റെ സ്ഥാനാർത്ഥി. മുതിർന്ന CPM നേതാവും കുന്നംകുളം MLAയുമായ AC മൊയ്തീൻ LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. 3 അംഗങ്ങളെ വിജയിപ്പിച്ച BJPയും സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്. ചാത്തന്നൂർ MLA BB ഗോപകുമാറാണ് NDAയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി. 102 അംഗങ്ങൾ ഉള്ളതിനാൽ UDFന് ജയം ഉറപ്പ്. പ്രോട്ടോം സ്പീക്കർ ജി സുധാകരന്റെ നിയന്ത്രണത്തിലാണ് അല്പസമയത്തിനകം സ്പീക്കർ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുക. June 1 ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. UDFന്റെ ഷാനിമോൾ ഒസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെങ്കിലും ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് LDF തീരുമാനിച്ചിട്ടില്ല. 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേൽ ചർച്ചയും നിയമസഭയിൽ നടക്കും. ആലപ്പുഴയിൽ നവകേരള സദസ്സിനിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ 4 ഗൺമാൻമാർക്കെതിരെ നടപടി. ഗൺമാൻമാരുടെ മർദ്ദനം ചട്ടവിരുദ്ധമെന്ന് SIT റിപ്പോർട്ട് ഇതുടൻ DGP കൈമാറും. ഗൺമാൻമാർക്കെതിരെ നടപടി വേണമെന്ന മുൻ ആലപ്പുഴ SPയുടെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് പൂഴ്ത്തിയതായാണ് റിപ്പോർട്ട്. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച ഗൺമാൻമാരുടെ നടപടി പോലീസിന് അവമതിപ്പുണ്ടാക്കുന്നതെന്നായിരുന്നു SP ചൈത്ര തെരേസയുടെ റിപ്പോർട്ട്. മലയിടം തുരത്ത് ഉന്നതി ഒഴിപ്പിക്കൽ വിഷയത്തിൽ ഇടപെട്ട് കേരള സർക്കാർ. കോടതിയുടെ സാവകാശം ചോദിക്കാൻ ഇന്നലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ബിശ്വാ സിൻഹ, DGP റവാഡ ചന്ദ്രശേഖർ, പോലീസ് ഉപദേഷ്ടാവ് മുൻ DGP ഹേമചന്ദ്രൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കോടതിയെ സാഹചര്യം ബോധ്യപ്പെടുത്തും. തുടർന്ന് കോടതിയുടെ നിർദ്ദേശത്തോടെ മാത്രമായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക എന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ കനത്ത തിരിച്ചടി അവലോകനം ചെയ്യുന്ന CPM കേന്ദ്ര കമ്മിറ്റിയുടെ നിർണായക യോഗം ഡൽഹിയിൽ. കേരളത്തിൽ നേരിട്ട അപ്രതീക്ഷിത തിരിച്ചടി അതീവ ഗൌരവത്തോടെ കേന്ദ്ര നേതൃത്വം കാണുന്നു. സംസ്ഥാന ജില്ലാ നേതൃയോഗങ്ങളിൽ നടന്ന ചർച്ചകളിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും തെരഞ്ഞെടുപ്പ് നയിച്ച പിണറായി വിജയനുമെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ നേതാക്കളെ പഴിച്ചുള്ള തീർപ്പിലേക്ക് പാർട്ടി ഘടകങ്ങൾ എത്തേണ്ടതില്ലെന്ന് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം. CPM ഏരിയ കമ്മിറ്റികൾ തയ്യാറാക്കേണ്ട റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള മാർഗരേഖ സംസ്ഥാന നേതൃത്വം തയ്യാറാക്കി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചയായിരിക്കും കീഴ്ഘടകങ്ങളിൽ ഉണ്ടാകേണ്ടത് എന്നാണ് നിർദ്ദേശം. NCP സംസ്ഥാന ഘടകത്തിൽ ആഭ്യന്തര കലഹം രൂക്ഷമെന്ന റിപ്പോർട്ട്. തോമസ് കെ തോമസിനെ നീക്കി, പുതിയ സംസ്ഥാന അധ്യക്ഷനെ കൊണ്ടുവരാൻ നീക്കം. ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് PC ചാക്കോ ഗ്രൂപ്പ് യോഗം വിളിച്ചു. PC ചാക്കോ തന്നെ അധ്യക്ഷ പദവി ഏറ്റെടുത്തേക്കും. നാളെ AK ശശീന്ദ്രൻ പക്ഷം കോഴിക്കോട്ടും യോഗം വിളിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജിയം ജോണിന് മറുപടിയുമായി SFI. ഗവർണറുമായി പോരുന്നില്ലെന്ന മന്ത്രിയുടെ വാദത്തിനെതിരെയാണ് SFIയുടെ വിമർശനം. ഗവർണറുമായുള്ളത് വഴിതർക്കമോ കുടുംബ പ്രശ്നമോ സ്വത്ത് തർക്കമോ അല്ല. RSS അജണ്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതിലാണ് തർക്കമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. ബിനീഷ് കോടിയേരിയുടെ അംഗത്വം പുതുക്കാതെ CPM എന്ന വാർത്ത പുറത്ത്. ബിനീഷിന്റെ അംഗത്വം മരവിപ്പിച്ചത് 2020 CPM അംഗത്വം മരവിപ്പിച്ചത് ലഹരിക്കേട്ട കേസിൽപ്പെട്ടപ്പോഴായിരുന്നു. ബിനീഷ് കോടിയേരിയുടെ അംഗത്വം പാർട്ടി മരവിപ്പിച്ചിരുന്നത് 2023 കേസിൽ നിന്ന് കുറ്റവിമുക്തനായെങ്കിലും അംഗത്വം പുതുക്കാൻ 4 തവണ അപേക്ഷ നൽകിയെങ്കിലും ബിനീഷ് കോടിയേരിക്ക് പുതുക്കി നൽകിയില്ല. തുടർച്ചയായി നിരസിച്ച CPM നേതൃത്വം എന്ന വാർത്തയാണിപ്പോൾ കേരളത്തിൽ നിന്ന് പുറത്തുവരുന്നത്. നീറ്റ് UG പരീക്ഷയുമായി ബന്ധപ്പെട്ട വാർത്ത. ഉയർന്ന പ്രായപരിധി നീറ്റ് UG പരീക്ഷയ്ക്ക് വന്നേക്കും. കേന്ദ്രതലത്തിൽ ആലോചനയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടെന്ന വാർത്ത. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ബദൽ ഊർജ്ജ സ്രോതസ്സുകൾ അടിയന്തരമായി കണ്ടെത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാചകവാതകത്തിന് പകരമായി ബയോഗ്യാസ് അടക്കമുള്ളവ പരിഗണിക്കണം. മന്ത്രിസഭാ യോഗത്തിലാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. പരിഷ്കാരങ്ങൾ ശക്തമായി നടപ്പിലാക്കണം. ദീക്ഷിത് ഭാരത് 2047 വെറുമൊരു വാഗ്ദാനമല്ല, പ്രതിബദ്ധതയാണെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയിൽ ഇന്ധനക്ഷാമം ഇല്ല. ആവശ്യമായ ക്രൂഡ് ഓയിലും ഇന്ധനവും നിലവിൽ ലഭ്യമാണ്. എല്ലാ പെട്രോൾ പമ്പുകളിലും ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അക്കൌണ്ട് തടഞ്ഞത് രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയെന്നാണ് രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഇൻസ്റ്റാ അക്കൌണ്ടും വിലക്കിയേക്കുമെന്ന് റിപ്പോർട്ട്. അതേസമയം സമൂഹമാധ്യമങ്ങളിൽ ട്രെൻഡായതിനു പിന്നാലെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഓൺലൈൻ ക്യാമ്പയിന് CJP തുടക്കമിട്ടിട്ടുണ്ട്. സർക്കാരിന്റെ ആവശ്യപ്രകാരം സമൂഹമാധ്യമ അക്കൌണ്ടുകൾ വീണ്ടും റദ്ദാക്കിയാൽ കടുത്ത പ്രതിരോധം ഉയർത്തുമെന്നാണ് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ പറയുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയെ പിന്തുണച്ച് ശശി തരൂർ MP. CJP വെറുമൊരു ഇന്റർനെറ്റ് പ്രതിഭാസമല്ല, പുകയുന്ന ജനരോഷമെന്ന ശശി തരൂർ. മുഖ്യധാര രാഷ്ട്രീയത്തിന്റെ പരാജയങ്ങളെക്കുറിച്ചാണ് കോക്രോച്ച് പാർട്ടിയുടെ വളർച്ച വ്യക്തമാക്കുന്നതെന്നും ശശി തരൂർ. രാജ്യത്തെ യുവാക്കളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് മുന്നേറ്റം വ്യക്തമാക്കുന്നു. പ്രതിപക്ഷത്തിന് മുന്നിൽ വലിയ അവസരമെന്നും ശശി തരൂരിന്റെ പ്രതികരണം. CBSE പ്ലസ് ടു പരീക്ഷയുടെ പുനർമൂല്യനിർണയത്തിന് അപേക്ഷ നൽകാനുള്ള തീയതി നീട്ടിയേക്കും. വെബ്സൈറ്റിലെ സാങ്കേതിക പ്രശ്നം കാരണമാണ് തീരുമാനമെന്ന് CBSE വൃത്തങ്ങൾ. CBSEയുടെ പ്രധാന വെബ്സൈറ്റിലെ ലിങ്ക് നിലവിൽ പ്രവർത്തനക്ഷമമല്ല. പകരം നൽകിയ ലിങ്കും പ്രവർത്തനരഹിതം. സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടികൾ തുടങ്ങിയിട്ടുണ്ടെന്ന് CBSE. പ്രശ്നങ്ങൾ ഇന്ന് തന്നെ പരിശോധിക്കുമെന്നും CBSE വ്യക്തമാക്കിയിട്ടുണ്ട്. ബംഗളൂരുവിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന എയർ ഇന്ത്യ വിമാനത്തിന്റെ എഞ്ചിനിൽ കഴിഞ്ഞ ദിവസം തീപിടുത്തമുണ്ടായി. വിമാനം ഡൽഹിയിൽ സുരക്ഷിതമായി ഇറക്കിയതിനാൽ ഒഴിവായത് വൻ അപകടം. എല്ലാ യാത്രക്കാരും സുരക്ഷിതരെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. തീപിടുത്തത്തിന് പിന്നാലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പൂർണ്ണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. രാത്രി ഇന്ത്യൻ സമയം 9:30 വിമാനം സുരക്ഷിതമായി നിലത്തിറക്കിയത്. ഡൽഹി കലാപ ഗൂഢാലോചന കേസ് പ്രതി ഉമർ ഖാലിദിന് ഇടക്കാല ജാമ്യത്തിനായി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. 15 ദിവസത്തേക്ക് ജാമ്യം അനുവദിക്കണമെന്നാണ് ആവശ്യം. മാതാവിന്റെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടാണ് ഇടക്കാല ജാമ്യം തേടിയിരിക്കുന്നത്. നേരത്തെ ഈ ആവശ്യം വിചാരണ കോടതി തള്ളിയിരുന്നു. ഹോർമോസ് കടലിടുക്കിലെ ടോളുകൾ ഏർപ്പെടുത്തിയാൽ അമേരിക്ക ഇറാൻ കരാർ അസാധ്യമാകുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ടോൾ സംവിധാനവുമായി ഇറാൻ മുന്നോട്ട് പോകരുതെന്നും റൂബിയോ. പാക് ഭരണ നേതൃത്വം ടെഹ്റാനിൽ പോകുന്നത് ശുഭസൂചനയാണ്. പാകിസ്ഥാന്റെ ഇടപെടൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകും. നല്ലൊരു കരാറുണ്ടാക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നു. കരാറിൽ എത്തിയില്ലെങ്കിൽ അദ്ദേഹത്തിന് മുന്നിൽ മറ്റു വഴികളുണ്ടെന്നും കരാറിലെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും മാർക്കോ റൂബിയോ. ബലിപെരുന്നാൾ. ഷാർജയിൽ കഴിയുന്ന 227 തടവുകാരെ മോചിപ്പിക്കാൻ സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് ഡോ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മി. ശിക്ഷ കാലയളവിൽ മികച്ച പെരുമാറ്റവും സൽസ്വഭാവവും കാഴ്ചവെച്ച തടവുകാരെയാണ് മാനുഷിക പരിഗണന മുൻനിർത്തി മോചനത്തിനായി തെരഞ്ഞെടുത്തത്. ഗ്ലോബൽ വില്ലേജിന്റെ 30-ാം സീസൺ ഈ മാസം 31 വരെ നീട്ടി. ബലിപെരുന്നാൾ അവധിക്കാലം കൂടി കണക്കിലെടുത്താണ് സന്ദർശകർക്കായി അധികൃതർ സീസൺ നീട്ടി നൽകിയിരിക്കുന്നത്. IPL ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മത്സരം. വൈകിട്ട് ഹൈദരാബാദിലാണ് കളി. IPL പ്ലേ ഓഫ് സാധ്യത നിലനിർത്താനുള്ള ജീവൻ മരണ പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിന് മുന്നിൽ അടിതെറ്റി വീണ്. ചെന്നൈ സൂപ്പർ കിങ്സ് പ്ലേ ഓഫ് കാണാതെ പുറത്ത്. ആദ്യം ബാച്ച് ചെയ്ത് ഗുജറാത്ത് ഉയർത്തി 230 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ 13.4 ഓവറിൽ 140 റൺസിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. അടുത്ത വാർത്ത 9 മണിക്ക്.
4: FM News was brought to you by Dhanya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: Good morning station clock ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 9 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 31 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 58%.
5: Weather update.
4: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഹേയ്, നമസ്കാരം. അക്ഷയാണ്. മെയ് 22 വെള്ളിയാഴ്ചയിലാണ് നിൽക്കുന്നത്. ആൻഡ് വി ആർ എൻട്രിങ് ടു ദ ഗ്രാൻഡ് ബിഗ് വീക്കെൻഡിലേക്ക്, ലോങ് വീക്കെൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈദ് ഹോളിഡേസിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എവിടെയൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയാണ് നിങ്ങളുടെ പരിപാടികൾ? നമ്മൾ ഇന്ന് ഞാൻ നിത്യം കുറച്ചുകൂടെ സ്ഥലങ്ങൾ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഫ്രീ ആയിട്ടൊക്കെ പോകാൻ പറ്റുന്ന, ഈ ഹോളിഡേസിന് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങൾ നിങ്ങൾക്ക് എന്താണേലും റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ആർട്ടിക്കിൾ വായിക്കായിരുന്നു. നമ്മുടെ ടാബി പേയ്മെന്റ് സിസ്റ്റം, ടാബി സത്യം പറഞ്ഞാൽ ഭയങ്കര സ്വീകാര്യതയാണ് യു എയിൽ എമ്പാടുമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ എന്താ പറയുന്നത് സ്റ്റേറ്റൊക്കെ പോകാൻ പറ്റുന്ന, ഈ ഹോളിഡേസിന് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങൾ നിങ്ങൾക്ക് എന്താണേലും റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ആർട്ടിക്കിൾ വായിക്കായിരുന്നു. നമ്മുടെ ടാബി പേയ്മെന്റ് സിസ്റ്റം, ടാബി സത്യം പറഞ്ഞാൽ ഭയങ്കര സ്വീകാര്യ

0: ഇവിടെ ഒരു കഴിഞ്ഞ ദിവസത്തെ ഒരു അനാലിസിസ് വന്നതെന്ന് വെച്ചാല് സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ പാരന്റ്സ് ടാബി പേയ്മെന്റ്സ് ആണ് ഓപ്റ്റ് ചെയ്യുന്നത്. അതായത് ടാബി അല്ല, അല്ലെങ്കിൽ ഒരു ഘട്ടമായിട്ടുള്ള ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ്സ് ആണ് പാരന്റ്സിന് ഓപ്റ്റ് ചെയ്യുന്നത്. ഒറ്റയടിക്കുള്ള ഈ കംപ്ലീറ്റ് ഫീ സ്ട്രക്ചറിലേക്ക് അല്ലെങ്കിൽ ഫീ എമൗണ്ടിലേക്ക് പോകാനായിട്ട് പാരന്റ്സിന് ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. അതിന് അതായത് 10-ൽ 9 പേരും ഈ പേയ്മെന്റ് ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടാബി ഇപ്പോൾ ഏകദേശം 100 സ്കൂളുകളിലേക്ക് ടാബിയുടെ സിസ്റ്റം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവർ കുറെ കൂടെ സ്കൂളുകളിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു വാർത്തയും കൂടെ ടാബി വന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അതൊരു റിലാക്സേഷൻ ആകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം, നിങ്ങളൊക്കെ ടാബി യൂസ് ചെയ്യുന്നു, ഞാൻ ടാബി യൂസ് ചെയ്യുന്നു, ഞാൻ നല്ലപോലെ ടാബിയുടെ അഡ്വാൻറ്റേജ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി. 4 പേയ്മെൻറ്റ് നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സവിശേഷതയാണ്. അപ്പം ഞാൻ ഏകദേശം എനിക്കൊന്ന് ഒരു 8 മാസമായിക്കാണ് ഈ ടാബ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഫസ്റ്റ്. അപ്പോൾ എനിക്ക് ഞാൻ അത്രയും നാളും ഈ ടാബ് യൂസ് എടുക്കുന്നില്ലായിരുന്നു. പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട് കേട്ടോ, ശരിക്കും ഉണ്ട്. നമ്മൾ എന്താ പറയണേ, ഇതൊരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല ഞാൻ. വേണ്ട എടുക്കാൻ വേണ്ടാത്തവരാണെങ്കിൽ, അതായത് നമുക്ക് ഫുൾ പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതിലേക്ക് പോകരുത്. നിങ്ങൾക്ക് സമാധാനം DMI എന്ന് പറയുന്നതാണ് നമ്മുടെ ബിഗ്ഗസ്റ്റ് ടെൻഷൻ ആക്കി മാറ്റുന്നത്. നമ്മുടെ മനസ്സിലെ ചില ചില ഉറക്കം കെടുത്തുന്ന സാധനങ്ങളുണ്ട്. അത് ഇ എം ഐ ഫ്രീ ആവുമോ, നമ്മൾ ടോട്ടലി ഫ്രീ ആയി എന്നുള്ള രീതിയിലാണ്. അത് ഞാൻ പറഞ്ഞതല്ല, ഞാൻ പല ലോകത്തിലെ പല ഫിനാൻസ് എക്സ്പേർട്സ് ഒക്കെ തന്നെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്ന ഒരു ഹെഡ്ഫോണാണ് എൻ്റെ സോണിയുടെ ഒരു ഹെഡ്ഫോൺ. ഞാൻ അങ്ങനെ ടാബി എങ്ങനെയാണ് വർക്കാവുന്നതെന്നുള്ളത് നോക്കാനുണ്ട്. അപ്പം സി ഒരു അന്ന് ആ ഹെഡ്ഫോണിന് ഏകദേശം ഒരു 300-400 അപ്രോക്സിമേറ്റ്ലി 500 കൂട്ട് ആ ഒരു എമൗണ്ടായി. പക്ഷെ അത് ഡിവൈഡ് ചെയ്ത് വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ വെച്ചിട്ട് 125 ദിറംസേ ഉള്ള ലോ അത് നമുക്ക് കൊടുക്കാമെന്നുള്ളൂ. പക്ഷേ ഈ ഒരു പർച്ചേസ് ഉണ്ടല്ലോ, നമുക്ക് അൺനെസസറി കാര്യങ്ങളിലേക്ക് നമ്മളെ പർച്ചേസിലേക്ക് നയിക്കും ഇത് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് വേണ്ടതേത് വേണ്ടാത്തതേത് എന്നുള്ളൊരു ചിന്ത നമ്മളിൽ നിന്ന് മാറിപ്പോകും. പണ്ട് നമ്മൾ പറയായിരുന്നു നമുക്ക് ആമസോണിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നമുക്കൊരു സാധനം കണ്ട് നമുക്കത് വേണമെന്ന് തോന്നുക, നമ്മളെടുത്ത് കാർട്ടിലിടുക. നാളെ നിനക്ക് അതിൻ്റെ ആഗ്രഹം ഉണ്ടെങ്കിൽ എങ്കിൽ മാത്രം നിങ്ങൾ മേടിച്ചാൽ മതി. കാരണം ഇല്ലെങ്കിൽ അത് ശരിക്കും നമുക്ക് ആവശ്യമില്ല. നമ്മൾ മേടിക്കുന്ന പല സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ടോ? ഇല്ല, സത്യമായിട്ടില്ല. അപ്പോൾ ഒരു 1-2 ദിവസം കാർട്ടിലിട്ടൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കി നമ്മുടെ ഇൻട്രസ്റ്റ് പോവുകയാണെങ്കിൽ നമുക്ക് അതിന് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് മേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ പേയ്മെൻറ്റ് സിസ്റ്റങ്ങളൊക്കെ വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഈസിയാണ്, നമുക്ക് ആഗ്രഹങ്ങളൊക്കെ സാധിക്കാം. പക്ഷേ നമുക്ക് പർച്ചേസ് റെസ്പോൺസിബിളി എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഞാൻ ഏറ്റവും എടുത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നു സ്കൂളിൻ്റെ കാര്യമാണ്. സ്കൂൾ ഫീസിൽ സ്ട്രക്ചേഴ്സിൽ ടാബി ഏറ്റവും കൂടുതൽ പാരൻസ് യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം, കുറേ പാരൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് മാറിയിട്ടുണ്ട്. നല്ലൊരു കാര്യം. അപ്പോൾ എന്താണേലും കുറേ കൂടെ ടാബി കുറേ സ്കൂളുകളിലേക്ക് വരുന്നു എന്നുള്ളൊരു കാര്യം കൂടെ അവർ പറയുന്നുണ്ട്. അപ്പോൾ 10-ൽ 9 പേരും ടാബി യൂസ് ചെയ്യുന്ന അറിഞ്ഞപ്പം ഒരു വലിയൊരു കണക്ക് തന്നെയാണ്. എന്താണേലും ഓരോരോ പേയ്മെൻറ്റ് പ്ലാൻസ് നമുക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് 4 തവണയായിട്ടൊക്കെ അടയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്തുന്നത്. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് ഒരു ടേം എന്ന് പറയുന്നത് ഇവിടുത്തെ എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. നമ്മുടെ നാട്ടിൽ 3 മാസം അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോഴാണല്ലോ. അപ്പോൾ കറക്റ്റ് ഒരു ടേമിൽ ഒരു അടവ് വരും. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു കംപ്ലീറ്റ് ഇയർ എന്നുള്ളൊരു ഇൻസ്റ്റാൾമെൻറ്റ് പ്രോസസ്സിലേക്ക് ഇത് മാറ്റാനായിട്ട് പറ്റുമെന്ന്. എനിക്കൊന്ന് ക്രെഡിറ്റ് കാർഡും അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് കേട്ടോ. നേരത്തെ നമ്മുടെ കഴിഞ്ഞ എനിക്കൊന്ന് അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് ഫുൾ ഇയർ പേയ്മെൻറ്റ്സ് നമുക്ക് ഘട്ടമായിട്ട് അടയ്ക്കാൻ പറ്റുന്നുള്ള കാര്യം. എനിവേസ് എന്താണേലും ടാബി ഇപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ കൂടുതലായിട്ട് കൊണ്ടുവരുന്നു, കൂടുതൽ ആളുകൾ അത് ഓപ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിച്ചത്.
1: Sandunes, brought to you by Gulf Medical University. Affordable fees, world-class education. Global career avasarangalode international medical degrees vendamakam. Admissions are now open.

0: 92.2 FM. Home is a feeling. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: എന്താ സംഭവത്തിലേക്ക് പോകാനുള്ള ഒരു സമയമായിരിക്കാണ്. എന്താണ് മിനി പത്മ ഇന്നത്തെ സംഭവം?
2: എന്തായാലും ഈ ലോകം മുഴുവൻ കോക്രോച്ചുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് കോക്രോച്ചുകളെ കുറിച്ചും അതിന്റെ ബാക്കിയുള്ള ഒരു അവസ്ഥയെ കുറിച്ചും സംസാരിക്കാന്ന് വിചാരിച്ചു. ജനങ്ങൾ, പ്രത്യേകിച്ച് യുവാക്കളാണ് നമ്മുടെ രാജ്യത്തിന്റെ ഗതി നിയന്ത്രിക്കുന്നതെന്ന് നമ്മൾ പറയാറുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ തന്നെ ലോകം വിറപ്പിച്ച പല വൻമരങ്ങളും ജനങ്ങളുടെ അല്ലെങ്കിൽ യുവാക്കളുടെ ഈ പ്രതിഷേധ കൊടുങ്കാറ്റിലാണ് കടപുഴകി വീണതെന്ന് നമുക്കറിയാം. ഫ്രഞ്ച് വിപ്ലവം മുതൽ മുല്ലപ്പൂ വിപ്ലവം വരെ വിശകലനം ചെയ്യുമ്പോൾ യുവതയാണ് അവിടെ വിപ്ലവത്തിന്റെ ചാലക ശക്തി എന്ന് കാണാം. ഒരു കൊടിയുടെയോ ഒരു പാർട്ടിയുടെയോ പിന്തുണ ഇല്ലാതെയാണ് ഈ യുവാക്കൾ പലപ്പോഴും മുന്നേറ്റം നടത്തിയതെന്നും കാണാം. വിപ്ലവങ്ങൾ പുതിയ പുതിയ ലോക നേതാക്കളെ വാർത്തെടുക്കുന്നതും കാണുന്നുണ്ട്. ഫ്രഞ്ച് വിപ്ലവ നായകനായിട്ടുള്ള നെപ്പോളിയൻ ബോണപ്പാർട്ടും ഈജിപ്തിലെ മുർസിയും ബൊളീവിയൻ വിപ്ലവ നായകൻ ചെഗുവേരയും ഒക്കെ ഇതിന്റെ ഉദാഹരണങ്ങളായിട്ടാണ് എടുക്കാറുള്ളത്. ഈ മുല്ലപ്പൂ വിപ്ലവത്തിനെ കുറിച്ച് ഒരു കാലത്ത് നമ്മൾ ഒരുപാട് സംസാരിച്ചതാണ്. December 2010 കച്ചവട വണ്ടി പോലീസ് പിടിച്ചെടുത്ത കാരണത്തോണ്ട് ഒരു യുവാവ് ശരീരത്തിൽ തീ കൊളുത്തിയിട്ട് ആത്മഹത്യ ചെയ്യുക, ആ ഒരു സംഭവത്തോടുകൂടിയാണ് ആ കലാപം തുടങ്ങുന്നത്. ടുണീഷ്യയുടെ 3 പതിറ്റാണ്ട് ചരിത്രത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ അസ്വസ്ഥതകളുടെ ഒരു നാടകീയ തരംഗം ഉണർത്തിയ ഈ പ്രക്ഷോഭം, മുല്ലപ്പൂ വിപ്ലവം, അന്ന് പ്രസിഡന്റ് പലായനം ചെയ്യേണ്ടി വന്നു. 60 ദിവസത്തിനുള്ളിൽ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ ഈ പ്രക്ഷോഭത്തെ മുല്ലപ്പൂ വിപ്ലവം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. നമ്മളൊന്ന് ആലോചിക്കുക, ഒരു വിപ്ലവത്തിന് എങ്ങനെയാണ് മുല്ലപ്പൂ പോലത്തെ ഏറ്റവും നല്ല സൗരഭ്യമുള്ള ഏറ്റവും നല്ലൊരു പൂവിന്റെ ഒരു പേര് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടുണീഷ്യൻ ഏകാധിപതിയായിട്ടുള്ള സനൽ അബിദിൻ ബിൽ അലിയെ അട്ടിമറിച്ച ഈ 2010-11 കാലഘട്ടത്തിലാണ് ആ ഒരു വിപ്ലവം വരുന്നത്. ജനകീയമായിട്ടുള്ള പ്രക്ഷോഭമായിട്ടാണ് വരുന്നത്. അതിന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകിയ പേരാണ് ജാസ്മിൻ വിപ്ലവം, മുല്ലപ്പൂ വിപ്ലവം. ഇത് വരാൻ കാരണം ടുണീഷ്യയുടെ ദേശീയ പുഷ്പമാണ് ജാസ്മിൻ എന്ന് പറയുന്നത്. ആ ഒരു പേരിൽ നിന്നാണ് ഈ വിപ്ലവത്തിന് ഈ പേര്. രാജ്യത്തിന്റെ സൗന്ദര്യം, ജനങ്ങളുടെ വിശുദ്ധി, ദേശീയ അഭിമാനത്തിനും വേണ്ടിയുള്ള ആഗ്രഹത്തെയൊക്കെ ഇത് പ്രതീകപ്പെടുത്തുന്നു. രാജ്യത്തിന്റെ ദേശീയ ചിഹ്നത്തോടുള്ള കാവ്യാത്മകമായിട്ടുള്ള ഒരു ആദരവ് എന്ന നിലയിലാണ് ഇതിന് ജാസ്മിൻ വിപ്ലവം എന്ന ഒരു പേരിലേക്ക് വന്നത്. ഇനി ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ ഒരു സംഭവം അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ? ഇതൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഇവർക്ക് രജിസ്റ്റർ ചെയ്തിട്ട് ആ രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യയുടെ അഖണ്ഡതയും പരമാധികാരവും അംഗീകരിച്ചുകൊണ്ട് ഭരണഘടന അനുസൃതമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചാൽ, 100 വോട്ടർമാരുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി നമുക്ക് രൂപീകരിക്കാം. പാർട്ടിക്ക് ഭരണഘടന ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. ഇനി ഇതിന്റെ ക്രൈറ്റീരിയ നോക്കിയിട്ട് പോവുകയാണെങ്കിൽ, ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്യുന്നതിന് പാർട്ടി രൂപീകരിക്കണം. രൂപീകരിച്ചിട്ട് 30 ദിവസത്തിനുള്ളിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് അപേക്ഷ കൊടുക്കണം. ഞങ്ങളിതാ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ആകുന്നു എന്ന് അപേക്ഷാ ഫോമുണ്ട്. പാർട്ടിയുടെ ഭരണഘടന കൊടുക്കണം. 10,000 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് വേണം. അംഗങ്ങളുടെ വിവരങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുന്ന വിശദമായിട്ടുള്ള രേഖകൾ സഹിതം തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ നേരിട്ടോ തപാലോ നൽകാം. അടിസ്ഥാനമായിട്ടുള്ള ആവശ്യകതകൾ എന്ന് പറഞ്ഞത് പാർട്ടിക്ക് കുറഞ്ഞത് 100 അംഗങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം. ഇപ്പൊ CJP എന്ന് പറഞ്ഞ് ഞാനൊരു പാർട്ടി രൂപീകരിച്ചാൽ ആ പാർട്ടിയിൽ എനിക്ക് 100 അംഗങ്ങൾ ഉണ്ടെന്ന്, അംഗത്വ രജിസ്റ്റർ ചെയ്തതിന്റെ രേഖയായിട്ട് 100 പേരെങ്കിലും ഉണ്ടെന്ന് കാണിക്കണം. ഇവരെല്ലാവരും രജിസ്റ്റർ ചെയ്ത വോട്ടർമാരായിരിക്കണം. പേര് പാർട്ടിക്ക് തെരഞ്ഞെടുക്കുന്നതിന് മുൻപ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു പാർട്ടിയുമായി സാമ്യമുള്ളതോ അവരുടേതെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നതോ ആവാൻ വേണ്ടി പാടില്ല. ഇപ്പൊ CJP എന്ന് കേൾക്കുമ്പോൾ BJP എന്നുള്ളത് സമാനം വരുന്നത്, അപ്പൊ അത് വരാൻ വേണ്ടി പാടില്ല. പിന്നെ തയ്യാറാക്കേണ്ട രേഖകൾ എന്താണെന്ന് ചോദിച്ചാൽ, പാർട്ടിക്ക് ഒരു ഭരണഘടന വേണം. കൃത്യമായ നിയമങ്ങൾ, ചട്ടങ്ങൾ, ഇതിൽ ഇന്ത്യയുടെ ഭരണഘടനയോടുള്ള കൂറും, സോഷ്യലിസം, മതേതരത്വം, ജനാധിപത്യം, ഇവയോടുള്ള പ്രതിബദ്ധത വ്യക്തമാക്കുന്ന വകുപ്പൊക്കെ വളരെ കൃത്യമായിട്ട് ഈ പാർട്ടിയുടെ ഭരണഘടനയിൽ ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. ഇത് കൂടാതെ ഒരു സത്യവാങ്മൂലം, അഫിഡവിറ്റ് വേണം. പാർട്ടിയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി നോട്ടറി മുൻപാകെ ഒപ്പിട്ട് നൽകുന്ന സത്യവാങ്മൂലം വേണം. കുറഞ്ഞത് 100 അംഗങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ വിവരങ്ങൾ കൊടുക്കണം. അപേക്ഷാ ഫീസായിട്ട് 10,000 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് കൊടുക്കണം. ഇത് കൂടാതെ പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിവരം 2 ദേശീയ മാധ്യമങ്ങൾ ദിനപത്രങ്ങളിലെങ്കിലും 2 പ്രാദേശിക ദിനപത്രങ്ങളിലും പരസ്യപ്പെടുത്തണം. ജനങ്ങൾക്ക് ആക്ഷേപങ്ങൾ അറിയിക്കാൻ 30 ദിവസത്തെ സമയം ഇതിലൂടെ ലഭിക്കും. അപേക്ഷ സമർപ്പിക്കൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിശ്ചിത ഫോർമാറ്റിലൂടെ അപേക്ഷയുണ്ട്. അതെല്ലാം ചേർത്തിട്ട് 30 ദിവസത്തിനകം ഇലക്ഷൻ കമ്മീഷന് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ കൊടുത്ത വിവരമൊക്കെ ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ അത് അംഗീകരിക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഒരു ചീഫ് ജസ്റ്റിസ് നടത്തിയ ഒരു പരാമർശം ഇപ്പോൾ ഇന്ത്യയുടെ യുവതയെ ആകെ ഇളക്കി മറിഞ്ഞിട്ട്, ഇപ്പൊ എനിക്ക് വന്ന് ഇപ്പൊ 20 മില്യൺ ആയിട്ടുണ്ടാവും ഈ സമയത്ത്. നമ്മൾ നോക്കും കുറച്ച് മുമ്പേ 19.4 or 5 ആയിട്ടുണ്ട്. ഓരോ സെക്കൻഡിലും വളരുന്ന ഒരു വലിയ പ്രസ്ഥാനമായിട്ട് മാറുമ്പോൾ ഇത് ശരിയാണോ, ഇതിന്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിക്കുമ്പോൾ, ഈ വ്യക്തിക്ക് അഭിജിത്തിന് പണ്ട് ആം ആദ്മി പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം 30 വയസ്സുള്ള ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിനെയാണ്, ഇപ്പോൾ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു വിദ്യാർത്ഥിയായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിനുമായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളാണോ ആ പാറ്റ. അതെ, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞ കൃത്യമായിട്ട് പറഞ്ഞത് എന്നെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഭരണഘടനയുടെ സംരക്ഷകനായിട്ടുള്ള ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിൽ നിന്നാണ് ഇത് കൂടുതൽ പ്രകോപനപരമായിട്ട് വന്നത് എന്നാണ് അഭിജിത്ത് പറയുന്നത്. അപ്പൊ ചോദിക്കുന്നുണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യം, അദ്ദേഹത്തിന് കോക്രോച്ച് പാർട്ടിയിൽ ചേരാമോ എന്ന് ചോദിക്കുമ്പോൾ ആർക്ക് വേണമെങ്കിലും ഇതിൽ ചേരാം, അങ്ങനെയൊന്നും ഇല്ല. 2020 മുതൽ 2023 വരെ ഞാൻ ആം ആദ്മി പാർട്ടിയുടെ ചില കാര്യങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു, ആ സംഘടനയുടെ ഭാഗമായിട്ടുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചോദിക്കുന്നത് ഇന്ത്യയുടെ അയൽപ്പക്കങ്ങളിൽ ഒരുപാട് ജൻസി പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ, ബംഗ്ലാദേശിലുണ്ടായി, ശ്രീലങ്കയിലുണ്ടായി, അപ്പോഴൊക്കെ ചോദിച്ചത് ഇന്ത്യ ക ജൻസി കഹാ ഹേ എന്നൊരു ചോദ്യമാണ് അന്നൊക്കെ ഉയർന്നത്. ആ ഒരുപാട് മീമുകളൊക്കെ ഉയർന്നിരുന്നു. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇന്ത്യക്ക ജൻസി യഹാ ഹേ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് എനിക്ക് തോന്നുന്നത് ഇന്ത്യക്ക ജനറലിസ്ഡ് ഹമേഷ യഹി ഹേ, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്, എല്ലാവരുടെ മനസ്സിലും ഇതുണ്ട്, സമയമായപ്പോൾ ഞങ്ങൾ പുറത്ത് വന്നേ ഉള്ളൂ. അപ്പൊ ചോദിക്കുന്നത് നിങ്ങൾ ഇതൊരു ചെറിയൊരു മൂവ്മെന്റ് ആയിട്ടാണോ ഉദ്ദേശിക്കുന്നത്, ഇതൊരു രാഷ്ട്രീയ പാർട്ടിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് പോകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതൊന്നും ഈ രീതിയിലേക്കൊന്നും ചിന്തിച്ചിട്ടില്ല, പ്രകോപനപരമായിട്ടൊരു പ്രസ്താവന ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ അതിൽ നിന്ന് തുടങ്ങി. പക്ഷേ ജസ്റ്റിസ് ഇപ്പൊ അതിന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് അതിനെ അരാജകവാദികളായിട്ട് ചില മനുഷ്യരെ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, ഇന്ത്യൻ യുവത്വത്തെ മുഴുവൻ ഉദ്ദേശിച്ചില്ല. ഞാനത് പറഞ്ഞു വരുമ്പോഴത്തേനും എന്താ പറയുക, സത്യം ചെരുപ്പിട്ട് വരുമ്പോഴത്തേക്കും നോണ ലോകം ചുറ്റി കഴിഞ്ഞെന്ന് പറഞ്ഞ പോലെയാണ് സംഭവം ഉണ്ടായതെന്ന് ചീഫ് ജസ്റ്റിസ് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസ്താവനകളുടെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം കയ്യിന്ന് കൈവിട്ടു പോയി അങ്ങ് എത്തിക്കഴിഞ്ഞിട്ടാണുള്ളത്. അപ്പൊ ലോകം മുഴുവൻ, ലോകത്തിന്റെ പല ഭാഗത്തിലുള്ള ഇന്ത്യക്കാരും ഈ ഒരു വലിയ സംഭവത്തെ, പ്രസ്ഥാനത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര രാജ്യമാണ്. അതുകൊണ്ട് രാജ്യത്തിന് അട്ടിമറിക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രക്ഷോഭവും നമ്മുടെ ഇന്ത്യയിൽ വിലപ്പോവില്ല. അങ്ങനത്തെ രീതിയിലേക്ക് ചിന്തിക്കുക പോലും ചെയ്യരുത് യുവജനത. പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ സമാധാനപരമായിട്ട് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും പുതിയ യുവജനതയെ നിങ്ങളുടെ പാർട്ടിയിലേക്ക് ആകർഷിക്കുകയും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ചേർന്നിട്ട് നിങ്ങൾക്ക് നിലവിലുള്ള ഭരണത്തോട് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളായിട്ട് വളർന്നു വന്നിട്ട് ഒരു നല്ല പ്രതിപക്ഷമായിട്ട് ഇലക്ഷന് മത്സരിച്ചിട്ട്, അങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് നിങ്ങൾ ഇന്ത്യയുടെ ഒരു ഭരണപക്ഷത്തേക്ക് ഒരു നല്ല പാർട്ടി എന്ന രീതിയിലേക്ക് വന്നിട്ട് ചെയ്യുക. അല്ലാതെ തെരുവുകളിൽ കലാപം ഉണ്ടാക്കിക്കൊണ്ടോ ജനതയെ അരാജകവാദത്തിലേക്ക് തള്ളിക്കൊണ്ടോ ഇത് ഈ പ്രസ്ഥാനം പോകരുത്. കാരണം ഇതിങ്ങനെ നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിൽ തന്നെ വളരുകയാണ്. അതുകൊണ്ട് തന്നെ ഭരണകൂടത്തിനും പേടിയുണ്ടാവും. ഭരണകൂടം പേടിക്കുന്നത് രാജ്യസുരക്ഷയെ ആലോചിച്ചിട്ടാണ്. പക്ഷെ അതിലൊന്നും ഒരു ബി ജെ പിയുടെ അനുഭവം ഉള്ളവരും അല്ലാത്തവരും എല്ലാം പേടിക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവാക്കളാണ്, യുവജനതയാണ്. അവരുടെ കയ്യിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു വലിയ ആശയം വന്നിട്ട് അത് തെരുവിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനെ അത് അസ്ഥിരപ്പെടുത്തും. അപ്പം അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഒരു കാരണവശാലും ഉണ്ടാവരുത്. പ്രക്ഷോഭങ്ങളോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങളോ ഒക്കെ നമ്മുടെ തെരുവുകളിൽ പല പല കാലത്ത് ശിബായി ലഹള മുതൽ നമുക്ക് പല ഫ്രഞ്ച് വിപ്ലവം മുതൽ നമ്മൾ മുല്ലപ്പൂ വിപ്ലവം വരെ കണ്ടിട്ടുണ്ട്. സമാധാനപരമായിട്ട് കാര്യങ്ങളും നല്ല രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും ഉണ്ടായിട്ട് അവർ ആഗ്രഹിക്കുന്ന എന്താണോ ആ രീതിയിലേക്ക് പോകട്ടെ.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്നാൽ ഇത് കേട്ടവർക്കൊക്കെ തന്നെ ഒരു പാർട്ടി എങ്ങനെയാണ്, എത്ര പേര് വേണം രൂപീകരിക്കാൻ എന്നുള്ള ഒരു അംഗത്തെ കുറിച്ചുള്ള ഒരു ബോധ്യം.
2: നമ്മൾ വിചാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ വേണമെന്ന് വേണ്ട, 100 പേര് അവര് വോട്ടർമാരായിരിക്കണം, രജിസ്റ്റർ ചെയ്ത് ഒരു സത്യവാങ്മൂലം കൊടുക്കുക, 2 ദേശീയ ദിനപത്രത്തിൽ 2 പ്രാദേശിക ദിനപത്രത്തിൽ ഇതൊക്കെ കൊടുത്ത് പേര് ഇപ്പൊ സി ജെ പി ഒന്നും കിട്ടാനുള്ള സാധ്യതയില്ല, സാമ്യം വരാൻ വേണ്ടി അപ്പൊ കിട്ടുന്നതാണ് പറയുന്നത്.
1: കണ്ടറിയാം നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ഇനി മുന്നോട്ടുള്ള യാത്ര എങ്ങനെയായിരിക്കും.
2: പാർട്ടിയായിട്ട് വന്നോട്ടെ.
1: അതെ അതെ അതെ അതെ, അത് അതിന്റേതായിട്ടുള്ള ഇന്ത്യയുടെ എല്ലാ നിയമങ്ങളും അനുസരിച്ചിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ, അല്ലാതെ പറഞ്ഞ വിനിപ്പതുമ്പോ പറഞ്ഞ വളരെ കറക്റ്റ്. ഓൺലൈനിൽ ഇരുന്ന് ഒരു അക്രമം ഒക്കെ വരിക, സൈബർ അറ്റാക്ക് ഒക്കെ വരിക എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഇത് ബാധിക്കുന്ന കാര്യമാണ്. എനിവേസ്, അപ്പൊ എന്താ സംഭവത്തിൽ നമ്മൾ ഇന്ന് കേട്ടത്, നമ്മുടെ ഇപ്പൊ രാജ്യത്ത് നടക്കുന്ന ആ ഒരു മൂന്നാമത് വൻ വൈറലായി കൊണ്ടുപോകുന്ന സി ജെ പിയെ കുറിച്ച് ആയിരുന്നു അല്ലേ.
0: Traffic update. Brought to you by ABC Cargo and Courier, No. 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
1: ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാറോട് ഞാൻ കഴിഞ്ഞ മണിക്കൂർ പറഞ്ഞ അതേ സ്ഥിതിയിൽ തന്നെ നിൽക്കുന്നു. അലീത്തിയ ടോൾ റോഡിൽ ഒരു ആക്സിഡന്റ് കൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സ്ലോ മൂവിംഗ് ട്രാഫിക് കൂടിയിട്ടുണ്ട്. അൽഖേൽ റോഡ് നല്ല രീതിയിൽ സ്ലോ മൂവിംഗ് ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതാണ് ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ്. ബാക്കി എല്ലാ റോഡുകളും അതുപോലെ തന്നെയാണ്. ബേ റോഡ് സ്ട്രീറ്റ് കുറച്ച് കഞ്ചഷനിലേക്ക് പോകുന്നുണ്ട്, എക്സാക്ട്ലി കുറച്ച് കഞ്ചഷനിലേക്ക് പോകുന്നുണ്ട്. സ്ലോ മൂവിങ്ങും ആ മദീന മോളിന്റെ ഒക്കെ ആ ഒരു ഏരിയയിൽ കുറച്ച് സ്ലോ മൂവിംഗ് ആണ് സംഭവം. വേറെ എങ്ങനെ തന്നെ വിഷയമില്ല. അജ്മാൻ ഷാർജ ബോർഡേഴ്സ് ഒക്കെ തന്നെ നല്ല രീതിയിൽ ഫ്രീ ഫ്ലോയിങ് ആണ്. ദൈദ് റോഡ് നല്ല രീതിയിൽ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് പോകുന്നുണ്ട്. വലിയ സ്ട്രീറ്റ് ഇച്ചിരി ട്രാഫിക് ഉണ്ട്, ഇത്രയേ ഉള്ളൂ. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
3: ട്രാഫിക് അപ്ഡേറ്റ് ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ വൺ ഇൻ GCC. ദി ബ്രിഡ്ജ് ടു യുവർ ഹോം. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ.
1: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
0: പഞ്ചകർമ്മ ചികിത്സകൾ, ഡിറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
1: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 052-890-0150.
0: ആയുർവേദ RS പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. 6 അഗാദിർ ബിൽഡിംഗ്, 103 മൻകൂൾ റോഡ്, ബർദുബായ്.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ദൃശ്യം 3 എത്ര പേര് കണ്ടു? ഞാൻ ഇന്നലെ കണ്ടിരുന്നു. അതും ഫാൻ ഷോ. മോഹൻലാൽ ഫാൻസിൻ്റെ കൂടെ ഇരുന്നിട്ടുള്ള ഒരു ഗംഭീര ഷോയാണ്. എപ്പോഴും ഞാൻ മോഹൻലാൽ ഫാൻസിൻ്റെ കൂടെ പോവുകയാണെങ്കിലുണ്ടല്ലോ, അതൊരു എന്താ പറയുക, നമുക്ക് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഷോ ആയിരിക്കും. അത് ഏത് സിനിമയാണെങ്കിലും റീ റിലീസ് ആണെങ്കിലും നമ്മുടെ MFCWA UA ചാപ്റ്റർ അവരുടെ കൂടെ അവിടെ കൂടെയാണ് ഞാൻ എപ്പോഴും ഇരുന്ന് സിനിമ കാണാനായിട്ട് പോകുന്നത്. കാരണം ഒരു ആഘോഷമാണ്, ഉത്സവമാണ്. നമുക്ക് നാട്ടിലൊരു പക്ഷെ ഇത്രയും പണ്ട് നമുക്ക് ഉണ്ടായിരുന്നു, എനിക്കിപ്പോഴത്തെ അറിയില്ല. അതേ ഇത് ഇപ്പോൾ ഇവിടെ കിട്ടും. അതാണ് MFCWA കൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്താണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ വൻ ആഘോഷമായിരുന്നു, വൻ ആഹ്ലാദ പ്രകടനങ്ങൾ തന്നെയായിരുന്നു ഷോയ്ക്ക് മുന്നുണ്ടായിരുന്നത്. സിനിമ എങ്ങനെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, സിനിമ ഒരു എന്താ പറയുക, ദൃശ്യം ഒരു പ്യുവർ ദൃശ്യം തന്നെയാണ്. ദൃശ്യം നമുക്കറിയാം 1 and 2 എങ്ങനെയായിരുന്നു എന്നുള്ള അറിയാം. ഒരു പ്യുവർ ജിതു ജോസഫ് സിനിമ തന്നെയാണ്. എക്സ്പെക്ടേഷനോടെ ഒരുപാട് നമുക്ക് എല്ലാവർക്കും വരുന്നൊരു പ്രശ്നം, ഇതിങ്ങനെയായിരിക്കും, ഇതിങ്ങനെയാണ്. ഇത് ഏതൊരു പടവും അതിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നതായിരിക്കും ദ അൾട്ടിമേറ്റ്. അതിനുശേഷം വരുന്ന അതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ടുള്ള പല പല സീരീസുകളാണ്. അപ്പോൾ ഇതൊരു സീരീസ് ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മളെ ഒരുപക്ഷെ എങ്ങനെയാണ് നമ്മൾ ടേക്ക് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അതിൻ്റെ അകത്തെ ട്വിസ്റ്റ്, ലാസ്റ്റിൽ വരുന്നേക്കുന്ന ട്വിസ്റ്റ്, അത് പ്യുവർ ജിതു ജോസഫ് തന്നെയാണ്. ഞാൻ ആലോചിക്കുകയാണ്, ഇദ്ദേഹത്തിന് എവിടുന്നാണ് ഇങ്ങനത്തെ ഐഡിയാസ് കിട്ടുന്നത്? ഇദ്ദേഹം സത്യത്തിൽ ആരാണ് എന്ന് പോലും നമ്മൾ ചിന്തിച്ചു. ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെ ആ ഐഡിയനെ പോർട്രേ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് മാത്രമാണ്. പക്ഷേ ലാലേട്ടൻ്റെ അഭിനയം ഉണ്ടല്ലോ, എങ്ങനെ നിങ്ങൾ പലർക്കും മിക്സർ റിവ്യൂസും മിക്സർ അഭിപ്രായസ് ഒന്ന് മിക്സർ റിവ്യൂസും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വരുന്നുണ്ട്. പലർക്കും 100% ഇഷ്ടപ്പെടുന്നവരുണ്ട്, 75% ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അതിനകത്ത് ലാലേട്ടൻ്റെ അഭിനയം, അത് നമുക്ക് ഒരു രീതിയിൽ ലാസ്റ്റിലൊരു സീനുണ്ട്, അദ്ദേഹം ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടിട്ട്. അപ്പോൾ ആ ഒരു സീന് എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തൊരു സീനായി പോയി. എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണടയ്ക്കുന്ന ഒരു സീനുണ്ട്, അത് എന്തായാലും നിങ്ങൾ കാണുക. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് പഴയ സിനിമയുടെ ഒരു ഫ്ലാഷ് ബാക്ക്, നല്ല വളരെ മനോഹരമായിട്ട് കുറഞ്ഞ സമയത്തിൽ ജിതു ജോസഫ് നമ്മളെ കാണിക്കുന്നുണ്ട്. വിത്തൌട്ട് എനി എക്സ്പെക്ടേഷൻ നിങ്ങൾ പോവുക. ഒരു നല്ലൊരു പടം, അതിനകത്ത് നമ്മൾ ചിന്തിക്കാത്ത ഒരു കഥ. അതായത് നമ്മൾ ഇതിങ്ങനെ നമ്മളെപ്പോഴും വിചാരിക്കില്ല ഇതിങ്ങനെയാണ് അങ്ങനെയാണ് ഇതിങ്ങനെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനും നിത്യയൊക്കെ പറഞ്ഞിരുന്നല്ലോ, അത് അങ്ങനെയല്ല, അതൊന്നുമല്ല, ടോട്ടൽ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്താണേലും കണ്ടു നോക്കുക, കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, അല്ല കണ്ടവരുണ്ടെങ്കിൽ പറയുക. മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വലിയൊരു അപ്രിസിയേഷൻ, കാരണം നിങ്ങളുടെ ഗംഭീര സ്ക്രീനിങ് ആണ്. ഞാൻ എല്ലാവരോടും പറയാം, ഈ MFCWA ഒരു സ്ക്രീനിങ് വെക്കുന്നുണ്ടെങ്കിൽ അത് ടിക്കറ്റ് എടുത്ത് പോയിരുന്നു കണ്ടു. ടിക്കറ്റ് കിട്ടത്തില്ല ഫസ്റ്റ് തിങ്, പക്ഷേ ആദ്യമേ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് പോയി കണ്ടു. നിങ്ങൾക്ക് വോർത്താണ് അവരെ തിയേറ്റർ അടിച്ച് പൊളിച്ച് മറ്റേ വർണ്ണക്കടലാസൊക്കെ വിതറി ആടി പൊളിയാണ്. എന്നാലും ഞാൻ ഫാൻസ് ഷോയിലെ ആരെങ്കിലും നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരെയും കൂടെ ലൈൻ എടുക്കാം. ഒരു പാട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ അവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരെയും കൂടെ ചോദിക്കാം എന്താണ് അവരുടെ അഭിപ്രായം സിനിമ കണ്ടിട്ടെന്നുള്ളൊരു കാര്യം. രാവിലെ തൊട്ട് ഇന്നലെ അവിടെ പോയി സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഫാൻസുകാരുണ്ട് കേട്ടോ. അപ്പോൾ എന്താണേലും കാണുക, ഫാമിലി ആയിട്ട് പോയി. ലോങ് നമുക്ക് വീക്കെൻഡാണ്, നമ്മുടെ ഹോളിഡേസ് ആണ്, ഇതിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ദൃശ്യം 3.
2: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും. തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാണ്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നിയമസഭാ സ്പീക്കർ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരള നിയമസഭയുടെ സ്പീക്കറായി മുതിർന്ന കോൺഗ്രസ് അംഗവും കോട്ടയം MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടും LDFൽ നിന്നുള്ള AC മൊയ്തീന് 35 വോട്ടും NDAയിൽ നിന്നുള്ള ചാത്തന്നൂർ MLA BB ഗോപകുമാറിന് 3 വോട്ടുകളും ലഭിച്ചു. നടപടികൾ നിയന്ത്രിച്ച പ്രോട്ടം സ്പീക്കർ ജി സുധാകരൻ വോട്ട് ചെയ്തില്ല. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. തന്റെ റോൾ മോഡലാണ് അദ്ദേഹം. വിവിധ വകുപ്പുകളുടെ ചുമതല വഹിച്ച പ്രവർത്തന പരിചയമുണ്ട്. വകുപ്പുകളെക്കുറിച്ച് കൃത്യമായ അറിവ്, സുദീർഘമായ പ്രവർത്തന പരിചയം, ഇതൊക്കെ തിരുവഞ്ചൂരിന്റെ ഗുണങ്ങളാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 138 വർഷത്തെ പാരമ്പര്യമുള്ള നിയമസഭയിൽ 25-ാമത്തെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിമാനമെന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ജനതാൽപര്യം മുൻനിർത്തി നിയമസഭയെ വേണ്ടവിധം വിനിയോഗിക്കണമെന്ന സ്പീക്കർ. പാർലമെന്ററി ജനാധിപത്യത്തിൽ ഏറ്റവും നിർണായകമായ ചുമതലയാണ് പാർട്ടി തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്നും തിരുവഞ്ചൂർ. ജൂൺ 1 ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. UDFന്റെ ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെങ്കിലും 6 സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഇടതുമുന്നണി തീരുമാനിച്ചിട്ടില്ല. 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. മുൻ മന്ത്രിമാരുടെ ഗൺമാൻമാരെ മടക്കി സർക്കാർ. കാലാവധി കഴിയുന്നതിന് മുൻപേയാണ് മാതൃ യൂണിറ്റുകളിലേക്ക് വരെ മടക്കി അയച്ചത്. കാലാവധി കഴിയും മുന്നേ ഉള്ള നടപടിയിൽ സേനയ്ക്കുള്ളിൽ പ്രതിഷേധമുണ്ടെന്ന റിപ്പോർട്ട്. കാലാവധിക്ക് 1 മുൻപെയാണ് നടപടി. ഈ മാസം 31 വരെയായിരുന്നു ഗൺമാൻമാർക്ക് കാലാവധി ഉള്ളത്. UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെയാണ് മുൻ ഗൺമാൻമാരെ ഇപ്പോൾ മടക്കിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായതോടെ പിണറായി വിജയന് നൽകിയിരുന്ന Z+ സുരക്ഷ ഒഴിവാക്കി. പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി എന്നീ നിലയിൽ വൈ കാറ്റഗറി സുരക്ഷയാണ് ഇപ്പോൾ. ഇതോടെ ഗൺമാൻമാർക്ക് പകരം 2 PSOമാരെ അനുവദിച്ചു. എസ്കോർട്ട് വാഹനം ഒഴിവായെങ്കിലും പൈലറ്റ് വാഹനം തുടരും. വീട്ടിലും സുരക്ഷയ്ക്കായും പോലീസിനെ നിയോഗിക്കും. ഇത് വർദ്ധിപ്പിക്കണമോ എന്ന കാര്യത്തിൽ ആഭ്യന്തര സുരക്ഷാ വിലയിരുത്തൽ കമ്മിറ്റി തീരുമാനം എടുക്കും. ആലപ്പുഴയിൽ നവകേരള സദസ്സിനിടെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ 4 ഗൺമാൻമാർക്കെതിരെ നടപടി. ഗൺമാൻമാരുടെ മർദ്ദനം ചട്ടവിരുദ്ധമെന്ന് പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് DGP കൈമാറി. ഗൺമാൻമാർക്കെതിരെ നടപടി വേണമെന്ന മുൻ ആലപ്പുഴ SPയുടെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് പൂഴ്ത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച ഗൺമാൻമാരുടെ നടപടി പോലീസിന് അവമതിപ്പുണ്ടാക്കുന്നതെന്നായിരുന്നു SP ചൈത്ര തെരേസയുടെ റിപ്പോർട്ട്. എറണാകുളം മലയിടം തുരത്ത് ഉന്നതി ഒഴിപ്പിക്കൽ വിഷയത്തിൽ ഇടപെട്ട സർക്കാർ. കോടതിയോട് സാവകാശം ചോദിക്കാൻ ഇന്നലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ആഭ്യന്തരവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ബിശ്വാ സിൻഹ, DGP റവാഡ ചന്ദ്രശേഖർ, പോലീസ് ഉപദേഷ്ടാവ് മുൻ DGP ഹേമചന്ദ്രൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കോടതിയെ സാഹചര്യം ബോധ്യപ്പെടുത്തും. തുടർന്ന് കോടതിയുടെ നിർദ്ദേശത്തോടെ മാത്രമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുകയെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ കനത്ത തിരിച്ചടി അവലോകനം ചെയ്യുന്ന CPM കേന്ദ്ര കമ്മിറ്റിയുടെ നിർണായക യോഗം ഡൽഹിയിൽ. കേരളത്തിൽ നേരിട്ട അപ്രതീക്ഷിത തിരിച്ചടി അതീവ ഗൌരവത്തോടെയാണ് കേന്ദ്ര നേതൃത്വം കാണുന്നത്. സംസ്ഥാന ജില്ലാ നേതൃയോഗങ്ങളിൽ നടന്ന ചർച്ചകളിൽ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനും തെരഞ്ഞെടുപ്പ് നയിച്ച പിണറായി വിജയനും എതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി ജോണിന് മറുപടി നൽകി SFI. ഗവർണറുമായി പോരുന്നില്ലെന്ന മന്ത്രിയുടെ വാദത്തിനെതിരെയാണ് SFIയുടെ വിമർശനം. ഗവർണറുമായുള്ളത് വഴിത്തർക്കമോ കുടുംബ പ്രശ്നമോ സ്വത്ത് തർക്കമോ അല്ല. RSS അജണ്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതിലാണ് തർക്കമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ബദൽ ഊർജ്ജ സ്രോതസ്സുകൾ അടിയന്തരമായി കണ്ടെത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാചകവാതകത്തിന് പകരമായി ബയോഗ്യാസ് അടക്കമുള്ളവ പരിഗണിക്കണം. മന്ത്രിസഭാ യോഗത്തിലാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് ഹാൻഡിൽ വിലക്കിയത് രാജ്യസുരക്ഷാ ആശങ്കകളെ തുടർന്ന്. ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണിയാണെന്ന ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. CJP കൂടുതൽ നടപടികൾക്ക് സാധ്യത. അക്കൌണ്ടിലൂടെ പങ്കുവയ്ക്കുന്ന ഉള്ളടക്കം പ്രകോപനപരമാണെന്നും 2000 IT Act സെക്ഷൻ 69A അനുസരിച്ചാണ് നടപടിയെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഡൽഹി കലാപ ഗൂഢാലോചന കേസ് പ്രതി ഉമർ ഖാലിദ് ഇടക്കാല ജാമ്യത്തിനായി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. 15 ദിവസത്തേക്ക് ജാമ്യം അനുവദിക്കണമെന്നാണ് ആവശ്യം. ഹോർമോസ് കടലിടുക്കിൽ ടോളുകൾ ഏർപ്പെടുത്തിയാൽ അമേരിക്ക ഇറാൻ കരാർ അസാധ്യമാകുമെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ടോൾ സംവിധാനവുമായി ഇറാൻ മുന്നോട്ട് പോകരുതെന്നും മാർക്കോ റൂബിയോ. ബലിപെരുന്നാൾ ഷാർജയിൽ കഴിയുന്ന 227 തടവുകാരെ മോചിപ്പിക്കാൻ സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖസ്മി ഉത്തരവിട്ടു. ശിക്ഷ കാലയളവിൽ മികച്ച പെരുമാറ്റവും സൽസ്വഭാവവും കാഴ്ചവെച്ച തടവുകാരെയാണ് മാനുഷിക പരിഗണന മുൻനിർത്തി മോചനത്തിനായി തെരഞ്ഞെടുത്തത്. ഐപിഎല്ലിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മത്സരം. വൈകിട്ട് ഹൈദരാബാദിലാണ് കളി. അടുത്ത വാർത്ത 10 മണിക്ക്.
2: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
2: Brought to you by Ozone Cargo.
3: Good morning, studio clock il ippol samayam 9 mani kazhinja 6 minute.
1: Time check.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിലെ ഇപ്പോഴത്തെ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 55%.
1: Weather update.
2: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit Aldra's

0: Sand Dunes, brought to you by Gulf Medical University. Affordable fees, world-class education. Global career avasarangalode, international medical degrees vandhamakam. Admissions are now open.
1: ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ഹോം 92.2 FM-ലേക്ക് സ്വാഗതം. സമയം 9 മണി കഴിഞ്ഞ് 11 മിനിറ്റ്, May 22, വെള്ളിയാഴ്ച, ലോങ് വീക്കെൻഡിലേക്ക് പോകുന്നു. നിങ്ങളുടെ കൂടെ ഹേയ് നമസ്കാരം, അക്ഷയാണ് കൂടെ ഉള്ളത്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ. നമുക്കറിയാം, ഒരു വർഷത്തിൽ എടുത്തു കഴിഞ്ഞാൽ ലോങ് വീക്കെൻഡ്സ് വരുന്നതിന് ഉള്ള മുന്നത്തെ ദിവസം, അതായത് ഇന്നത്തെ ദിവസം വളരെ സ്പെഷ്യലാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, ഈ ലോങ് വീക്കെൻഡ് സ്റ്റാർട്ടായി കഴിഞ്ഞ് പിന്നെ നമ്മൾ എങ്ങനെ ഇങ്ങനെ കിടന്നുറങ്ങി, അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി, ലാസ്റ്റ് ദിവസം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓഫീസിലേക്ക് വരുമല്ലോ. അന്നേരമായിരിക്കും നമ്മൾ പറയുന്നത്, ഷോ, ആ ഒരു ദിവസം ഒന്നുകൂടെ എനിക്കൊന്ന് തിരിച്ചു പോകാൻ പറ്റിയിരുന്നെങ്കിൽ, ആ വിചാരം വരെയായിരിക്കാനാണ് ഞാൻ ഇപ്പോൾ പറയണത്. ഇതാണ് ആ ദിവസം, പ്ലാൻ സംതിങ്, വളരെ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യുക. സി, നമ്മൾ ഒന്നിനെ കുറിച്ച് ഓർത്ത് നമ്മൾ വിചാരപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം എന്താണെന്നറിയോ, ആ വിചാരങ്ങൾ അവിടെ ഇരിക്കുകയുള്ളൂ. ഇന്നത്തെ മൊമെന്റ്സ് അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ കിട്ടാൻ പോകുന്ന മൊമെന്റ്സ് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ബാക്കിയൊക്കെ നമുക്ക് എങ്ങനെ വേണേലും റിക്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എൻജോയ്, ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. നമ്മൾ രാവിലെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നേ, നമ്മുടെ ഫ്ലെയിം ട്രീ അല്ലെങ്കിൽ ഫയർ ട്രീ, നമ്മുടെ ദുബായിയുടെ ചുറ്റുവട്ടത്തൊക്കെ കിടക്കുന്ന ഈ നല്ല ചുവന്ന കളറിൽ കിടക്കുന്ന ആ ഒരു മരം, ദുബായിയുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 5 ഡിഗ്രി വരെ ദുബായിയെ തണുപ്പിക്കുമെന്നാണ്, ദുബായിനെ ഗ്രൗണ്ട് തണുപ്പിക്കുമെന്നാണ് പറയുന്നത്. ദുബായ് ഫ്ലെയിം ട്രീ ഇപ്പം സത്യം പറഞ്ഞാൽ ഒരുപാട് ഇടങ്ങളിൽ നല്ല ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എല്ലാ പാർക്കിൻ്റെയും ചുറ്റുവട്ടത്തുകളിലൊക്കെ ഈ ട്രീ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു തണലായിട്ടും അതുപോലെ തന്നെ നമുക്ക് വൈകുന്നേരങ്ങളിൽ പോയി ഇരിക്കാനും, പക്ഷെ കാഴ്ചയിൽ എന്ത് ഭംഗിയാണെന്നറിയോ. ഒരു ഏപ്രിൽ അവസാനം തൊട്ട് ജൂലൈ വരെയാണ് ഇതിൻ്റെ സീസൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിപ്പം നമ്മുടെ ഒഫീഷ്യലി ഈ ഫ്ലെയിം ട്രീ സീസൺ എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ദുബായ് ഇതിനെ ആഘോഷിക്കുകയാണ്. അപ്പം ഈ ഫ്ലെയിം ട്രീ സീസൺ എനിക്കൊന്ന് വളരെ അടുത്താണ്.

ഇങ്ങനത്തെ ഒരു പേര് തന്നെ നമുക്ക് ദുബായിക്ക് വന്നത് അല്ലേ. ഇതിൻ്റെ ഒരു കഥയുണ്ട്, ഈ ഫ്ലെയിം ട്രീ വന്നേക്കുന്നത് ഇത് ആദ്യമായിട്ട് കാണുന്നത് മഡാസ്കറിലാണ്. മഡാസ്കറിൽ നിന്നാണ് ഈ യു എയിലേക്ക്, ഡെക്കേഡ്സ് മുന്നേ, വർഷങ്ങൾക്ക് മുന്നെയാണ് യു എയിലേക്ക്, യു എയുടെ ഒരു അർബൻ ഗ്രീനറി പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് മഡാസ്കറിലേക്ക് ദുബായിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ദുബായിൽ പിന്നെ പലയിടങ്ങളിലും ഇത് വെച്ച് പിടിപ്പിച്ച് പിടിപ്പിച്ച്. ഇതിന് നമ്മൾ പലയിടത്തും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാട്ടി മരം നിൽക്കുന്ന പോലെയല്ല, ഓരോ മരത്തിൽ നിന്നും ഓരോ മരത്തിലേക്കുള്ള ഡിസ്റ്റൻസ് വരെ കാൽക്കുലേറ്റ് ചെയ്താണ് അതിൻ്റെ ശിഖരങ്ങൾക്ക് കറക്റ്റ് വിടർന്ന് നിൽക്കത്തക്ക രീതിയിലാണ് ഇവിടെ ഓരോന്നും പ്ലാൻ ചെയ്ത് പോരും. എത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണെന്നറിയാം. എൻ്റെ വീടിൻ്റെയൊക്കെ താഴെ നല്ല ആ ഒരു പാർക്കിൻ്റെ ചുറ്റും ഭയങ്കര രസമാണ്. അതിന് വൈകുന്നേരം ആളുകൾ ഡോഗ്സിനെ കൊണ്ട് നടക്കാൻ വരുന്നു, അല്ലാതെ ചുമ്മാ നടക്കാൻ പോകുന്നു, സ്കേറ്റിംഗ് ബോർഡ് കൊണ്ട് കുട്ടികൾ വരുന്നു. ബ്യൂട്ടിഫുൾ കാഴ്ചയാണ്. ഈവൻ ദോ സമ്മറിൽ നമുക്ക് ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണ് യു എ ഇവിടെ നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ ഇപ്പം ഫ്ലെയിം ട്രീ സീസൺ എന്നൊക്കെ പറഞ്ഞല്ലോ, ഇതുപോലെ ട്രീസ് സംബന്ധമായിട്ടുള്ള ഏതൊക്കെ രാജ്യങ്ങളിൽ സീസൺ ഉണ്ട്. നമുക്കറിയാം ചെറി ബ്ലോസം സീസൺ, നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ജപ്പാനിലെ അല്ലെങ്കിൽ ചൈനയിലെ ചെറി ബ്ലോസം സീസൺ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ അത് നോക്കി നമ്മൾ ട്രാവൽ ചെയ്യാറുണ്ട് പലപ്പോഴും. ഇത് എവിടെ ചെറി ബ്ലോസം സീസൺ സത്യം പറഞ്ഞാൽ എവിടെയൊക്കെയാണ്? നമുക്ക് ജപ്പാനിലുണ്ട്, നമുക്ക് നോക്കാം ആ സ്ഥലങ്ങളൊന്ന് നോക്കാം. ജപ്പാനിലുണ്ട്, സൗത്ത് കൊറിയയിലുണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലുണ്ട്, അതുപോലെ തന്നെ ചൈനയിലുണ്ട്. ഈ നാലിടങ്ങളിലാണ് ഈ ചെറി ബ്ലോസം ഫെസ്റ്റിവലായിട്ട് തന്നെ നടത്തുന്നത്. അതിന് ഈ സക്കൂര ട്രീ അല്ലെങ്കിൽ സക്കൂര സീസൺ എന്ന് പറഞ്ഞ് ഡിഫറെൻ്റ് എന്താ പറയുന്നത് പേരുകളിലൊക്കെ തന്നെ ഈ ഫെസ്റ്റിവൽ അവിടെ നടക്കാറുണ്ട്. ഇതുപോലെ തന്നെയാണ് ട്യുലിപ്പ് ഫെസ്റ്റിവൽ, ട്യുലിപ്പ് ഫ്ലവേഴ്സിൻ്റെ ഫെസ്റ്റിവൽ. അത് നടക്കുന്ന രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ നെതർലൻഡ്സ് ആണ്, രണ്ട് ടർക്കിയാണ്, മൂന്ന് കാനഡയാണ്, നാല് ഇന്ത്യയാണ്. ശ്രീനഗറിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ട്യുലിപ്പ് ഗാർഡൻ ഉണ്ട്, അവിടെയാണ് ഇത് നടക്കുന്നത്. കാനഡയിൽ വന്നിട്ട് ഒട്ടാവയിലാണ്. ഞാൻ കാനഡയിലുള്ള സമയത്ത് എല്ലാവരും പറയായിരുന്നു ഇവിടെ ഇത് കാണണം, മസ്സി ആണ് എന്നുള്ളൊരു കാര്യം. അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോഴല്ലോ ഓ ജസ്റ്റ് വൗ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറും. പിന്നെ നമ്മൾ ഈ എന്താ പറയുന്നത് നമ്മുടെ ആ സിനിമയ്ക്കകത്ത് കണ്ടിട്ടുള്ളൂ, മറ്റേ ആ പാട്ട് ചിത്രീകരിച്ചിരിക്കുന്ന രംഗങ്ങളൊക്കെ, അതുപോലത്തെയൊക്കെ ഫ്ലവർ ഗാർഡൻസിലൊക്കെ പോകാമെന്ന് പറയുന്നുണ്ടല്ലോ, എത്ര മനോഹരമായിട്ടുള്ളൊരു കാര്യം. ഇവിടെയുണ്ട് നമ്മുടെ ഫ്ലവർ ഗാർഡൻസ്. നമ്മുടെ വിൻ്റർ സീസൺ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഫ്ലവർ ഗാർഡൻസൊക്കെ നമുക്ക് കാണാനും നമുക്ക് പോകാനും ഒക്കെ സാധിക്കുന്നതാണ്. പിന്നെ ഇത് മാത്രമല്ല, ഇപ്പോൾ ജർമ്മനിയിലും സ്പെയിനിലും ഒക്കെ ആണെങ്കിലും മറ്റ് കുറേയധികം ഫെസ്റ്റിവൽസ്, വേറെ ഒരുപാട് ട്രീ ഫെസ്റ്റിവൽസും ഫ്ലവർ ഫെസ്റ്റിവൽസും ഒക്കെ തന്നെ അവരുടേതായിട്ടുള്ള രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട്. എന്തായാലും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് വിത്ത് നേച്ചർ, അത് ചെറി ബ്ലോസ് ഫെസ്റ്റിവലും അതുപോലെ ഇൻറ്റീരിയർ ഫെസ്റ്റിവലാണ്. ആൻഡ് ദുബായിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫയർ ട്രീ സീസൺ എന്നുള്ള രീതിയിൽ ഞാൻ ആരംഭിച്ചിട്ടുണ്ട്. ഭാവിയിൽ ഇതൊക്കെ നല്ലൊരു ഫെസ്റ്റിവലായി വന്നു കഴിഞ്ഞാലും കാണാനും രസമാണ്, നമുക്കും രസമാണ്. ഈ സമ്മർ കാലത്തൊക്കെ നമുക്ക് ഒരു എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ പറ്റുന്ന ചില ചില കാര്യങ്ങളൊക്കെയാണ് ഇത്. അപ്പോൾ എന്താണേലും ഇപ്പോൾ അതിൻ്റെ ഒരു സീസണാണ്. നിങ്ങളൊക്കെ വെളിയിലൊക്കെ പോയി ഒരു ഫോട്ടോയൊക്കെ എടുക്കാനും കൂടെ ശ്രമിക്കുക. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ വീക്കെൻഡ്സ്, ലോങ് വീക്കെൻഡ് ഒരു ഒരിക്കലും നിങ്ങൾ പാഴാക്കി കളയരുത്. ഏറ്റവും നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുക, എൻജോയ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ കൂടെ തന്നെ ഹോം 92.2 എഫ്എം ഞങ്ങൾ ഒപ്പം തന്നെ ഉണ്ടാവും.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: എന്റെ വണ്ടിയുടെ
5: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സി JM-ന്റെ ACയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസ് ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാണ്. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ് of Danya Group since 1982.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பருத்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾറൈറ്റ്, ട്രാഫിക് സിറ്റുവേഷൻ എവിടെയാണ്? ഷെയ്ഖ് മുഹമ്മദ് ബിൻസായ റോഡ് നല്ല രീതിയിൽ തന്നെ പാക്ഡ് കൂടിയിട്ടുണ്ട്. സ്ലോ മൂവിംഗ് ട്രാഫിക് ഇപ്പം നേരത്തെ നാദൽ ഹമറിന്റെ മുന്നേ ആയിരുന്നു. ഇപ്പം നാദൽ ഹമർ കഴിഞ്ഞ് വർക്കയിലേക്ക് പോകുന്ന ആ ഒരു ഏരിയ വരെ നല്ല രീതിയിൽ ട്രാഫിക്കാണ്. ഒരു ആക്സിഡന്റ് നമ്മുടെ ഷാർജ ഏരിയയിൽ സിറ്റി സെന്റർ സാഹി അൽസാഹിയ കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് വരുന്ന സ്ഥലങ്ങളിൽ രണ്ട് ആക്സിഡൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ട്രാഫിക് കൺജഷൻ. എംറേറ്റ്സ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ. പക്ഷേ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കൺജഷൻ ഒന്നും നോട്ട് ചെയ്തിട്ടില്ല. അലിത്തേ ടോൾ റോഡ് രാവിലത്തെ പോലെ തന്നെ ആ കൺജഷൻ, ആ തവൻ റൗണ്ട് അബൌട്ടിൽ നിന്നൊക്കെ കയറി ഇറങ്ങി വരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ നല്ല കൺജഷനായിട്ട് തന്നെ പോയിക്കൊണ്ടിരിപ്പുണ്ട്. ബാക്കി റോഡുകളിൽ നോക്കുകയാണെങ്കിൽ അൽക്കേ റോഡ് ഫ്രീ ആയിട്ടുണ്ട്, ചെക്സാ റോഡും ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊന്ന് പൊതുവെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് നമുക്ക് കാണുന്നത്. ഇന്ന് ജുമയോടെ ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും നേരത്തെ ഓഫീസിലൊക്കെ കയറി ജുമയുടെ സമയത്തൊക്കെ ഇനി നമുക്ക് പള്ളിയിലൊക്കെ പോകേണ്ടതുകൊണ്ടും പിന്നെ ലോങ് വീക്കെൻഡിലേക്ക് ആയതുകൊണ്ടും കംപ്ലീറ്റ്ലി ഒരു ബിസി ഡേ ആയിരിക്കും ഇന്ന് ഓഫീസിൽ. അപ്പോൾ എന്താണേലും പണികളൊക്കെ നേരത്തെ തീർത്ത് വെക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു സേഫ് ഡ്രൈവ്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. വണ്ടി ഓടിക്കാൻ സമയത്ത് ഒരു മെസ്സേജ്
1: തരാം. കൊറിയർ നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കും കൂടുതൽ എളുപ്പത്തിൽ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ GCC. ദി ബ്രിഡ്ജ് ടു യുവർ ഹോം. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae.
3: You are listening to Sand Dunes with Akshay and Vidya.
2: Alright, once again, welcome back home. 92.2 FM ലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ള പോലെ MBBS പഠിക്കാൻ നോക്കുന്നവരാണെങ്കിൽ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ഒറ്റ വെബ്സൈറ്റ് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. www.gmu.ac.ae. വളരെ സിമ്പിളാണ് ഇത്. നമ്മുടെ ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി നടത്തുന്ന നമ്മുടെ തുമ്പ ഇന്റർനാഷണൽ പാത്വേ മെഡിസിൻ പ്രോഗ്രാമാണ്. 3 വർഷം നിങ്ങൾക്ക് യു എയിൽ പഠിക്കാം. അതിനുശേഷം 3 വർഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇന്റർനാഷണൽ സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പോളണ്ടോ, റൊമാനിയോ, UK, ഇറ്റലി, മലേഷ്യ, ഉസ്ബെസ്കിസ്ഥാൻ, ഘാന തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചറിലാണ് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള പാരൻസ് ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മക്കളെ ഒരു 3 വർഷം കൊണ്ട് നിങ്ങളുടെ കൂടെ ഇവിടെ നിർത്തി, അതിനുശേഷം ഒരു നമുക്ക് എന്താ പറയുന്നത്, നമ്മളൊരു കോഴ്സിന് ചേർന്ന് കഴിയുമ്പോഴായിരിക്കും നമുക്ക് സത്യം പറഞ്ഞ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏത് എക്സ്പോഷറാണോ വേണ്ടത്, ഏത് രാജ്യത്തെ മെഡിസിൻ പ്രോഗ്രാംസ് ആണോ നല്ലത്, അത് നിങ്ങൾക്ക് നോക്കി തിരഞ്ഞെടുത്ത് പോകാൻ പറ്റുന്ന ഒരു അവസരമാണ്. അപ്പം എന്താണേലും ഇതിനകത്ത് താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. 0565495755 ഇതാണ് നമ്മുടെ നമ്പർ. ഇതിലേക്ക് നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കാര്യം, ഈവൻ ഫീസ് സ്ട്രക്ചർ ഉൾപ്പെടെ എങ്ങനെയാണ് എൻറോൾ ചെയ്യേണ്ടത്, ഇത് കഴിഞ്ഞിട്ടുള്ള എങ്ങനെയാണ് ബാക്കി പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഇവിടെ പ്രോസ്പെക്ട്സ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ www.gmu.ac.ae എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. എനിവേസ് വി ആർ മൂവിങ് ടു ഒരു കിഡിലൻ സോങ്. അത് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ എനിക്ക് ലാലേട്ടൻ, ആ ഒരു കായലിൻ്റെ തീരത്തിരിക്കുന്ന ആ സീൻ, ഹിമഗിരി നിരകൾ എന്ന് പറയുന്ന ഈ ഒരു സോങ്ങിൻ്റെ BGM-ഉം വരികളും ഒക്കെ തന്നെ, പ്രത്യേകിച്ച് MG ശ്രീകുമാറിൻ്റെ ആ ഒരു സൗണ്ട്. എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ് ഇൻ ദിസ് ബ്യൂട്ടിഫുൾ മോർണിംഗ്. ഹോം 92.2 FM-ൽ അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് until 11 o'clock.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ബന്ദിപ്പൂർ ഫോറസ്റ്റ് റേഞ്ച് എന്നുള്ള കൊമ്പുകള
2: ഭാഷയുടെ അതിർത്തികൾ ഭേദിച്ച് പാൻ ഇന്ത്യൻ ഹിറ്റായി മാറിയ മാർക്കോയ്ക്ക് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന ബ്രഹ്മാണ്ഡ ആക്ഷൻ ചലച്ചിത്രം കാട്ടാളൻ.
3: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനാണ്.
2: മലയാളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത ആക്ഷൻ രംഗങ്ങളുമായി ഒരുങ്ങുന്നു. ആന്റണി വർഗീസ് പെപ്പെ നായകനായി എത്തുന്നു. ഒപ്പം ജഗദീഷ്, സിദ്ദീഖ് തുടങ്ങിയ താരങ്ങളും പാൻ ഇന്ത്യൻ സാന്നിധ്യമായി സുനിൽ, കബീർ ദുഹാൻ സിംഗ്, ദുഷാറ വിജയൻ തുടങ്ങി വൻ താരനിരയും.
3: സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുന്ന ചൊല്ല്.
4: വിവിധ ഭാഷകളിലായി മെയ് 28 റിലീസിനെത്തുന്നു
2: കാട്ടാളൻ. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
1: കൊമ്പൊന്നിന് 3.5 കോടി.
5: ചുമ്മാ വൈബ് മാറ്റി പിടിക്കാം.
6: മഴയിലും വെയിലും കൂടാ

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM.
1: ഒരു സംശയം, ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
2: പറ്റില്ല. അതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും വേണം. എല്ലാ എസൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയ സൂപ്പർ ഫുഡ്സ് തന്നെ വേണം.
1: അതിനല്ലേ ഗ്രീൻ ഫാമിന്റെ സൂപ്പർ ഫുഡ്സ്. 25 വർഷത്തിലേറെയായി അടുക്കള കീഴടക്കിയ ഗ്രീൻ ഫാം ഫാമിലിയിൽ നിന്നും ചിയാ സീഡ്സ്, ഫ്ളാക്സ് സീഡ്സ്, ബാർലി, റാഗി, അമറാന്ത്, ബക്ക്വീറ്റ്, കീൻവ.
2: ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ് അവൈലബിൾ അക്രോസ് ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഫാർമസീസ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
1: ഗുഡ് മോർണിംഗ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. നമ്മുടെ ഈ യൂട്യൂബില് നമ്മളിരുന്ന് നമ്മൾ ഓരോന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ ഇടുമല്ലോ യൂട്യൂബിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ അതൊരു വരുമാന സ്രോതസ് കൂടെയാണ്. അതിന് നമുക്കൊരു സംഭവങ്ങളൊക്കെ ചെയ്യാൻ ലോൺ കിട്ടുമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കിട്ടുമെന്നേ, ഇന്ത്യയിലാണ് ഈ ഒരു സംഭവം ഉള്ളത്. ഇത് എത്ര പേർക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷേ സംഭവം നമ്മുടെ മുദ്രാ ലോൺ തന്നെയാണ്. മുദ്രാ ലോൺ ഇനി എത്ര പേർക്ക് അറിയാമെന്ന് അറിയാമോ? ഇവിടെ ഉള്ള എത്ര പേർക്ക് മുദ്രാ ലോൺ അല്ലേ? ഒരുപക്ഷെ നമുക്ക് മുതിർന്നവർക്കൊക്കെ അറിയാം, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരുപക്ഷെ അറിയണമെന്നില്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നമ്മൾ 18 വയസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു കോഴ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം വാട്ട് നെക്സ്റ്റ് എന്ന് വിചാരിക്കുന്ന സമയത്ത് ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനീസിൻ്റെ ഒരു പർദീസയാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നത്. കാരണം അത്രയും വലിയ ഒരു കൺസ്യൂമർ മാർക്കറ്റായിട്ട് നിലകൊള്ളുമ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് അല്ലെങ്കിൽ ഒരു നിത്യ എന്തിനെ ഒരു കുരുമുളക് ആയിക്കോട്ടെ, പഞ്ചസാര ആയിക്കോട്ടെ, മുളകായിക്കോട്ടെ, ഇങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾക്ക് പോലും ഹെവി ഡിമാൻഡുള്ള ഒരു മാർക്കറ്റാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഈ മുദ്ര ലോൺ എന്താണ്? മുദ്ര MUDRA മുദ്ര എന്ന് നമ്മൾ പറയുമെങ്കിലും അതൊരു ഷോർട്ട് ഫോമാണ്. അതിൻ്റെ എന്താണ് ഫുൾ ഫോം? മൈക്രോ യൂണിറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് റിഫൈൻസ് ഏജൻസി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് സ്മോൾ സ്കെയിൽ ബിസിനസ്സിനും സ്റ്റാർട്ടപ്പ് ബിസിനസ്സിനും ഒക്കെയാണ് ഇതിന് ലോൺ നമുക്ക് നാട്ടിൽ കൊടുക്കുന്നത്. ഇപ്പം നമുക്ക് പല രീതിയിൽ 500,000 വരെ, 1,000,000 വരെ, 50,000 വരെ, അല്ലെങ്കിൽ 1,000,000-ൽ മേലെ, 1,000,000 വരെ ആയിരുന്നു നേരത്തെ. ഇത് 4 വിഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ശിശു എന്ന് പറയുന്ന ആദ്യത്തെ വിഭാഗം, അത് പുതിയതായിട്ട് വരുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ടാണ്. 50,000 രൂപ വരെയാണ് ഇത് അനുവദിക്കുന്നത്. അതിന് കിഷോർ എന്ന് പറയുന്നത് ഇത് ഗ്രോയിങ് ബിസിനസ്സുകൾക്കാണ്. 50,000 തൊട്ട് 500,000 രൂപ വരെയാണ് വരുന്നത്. തരുൺ എന്ന് പറയുന്ന പാക്കേജിനകത്ത് 500,000 തൊട്ട് 1,000,000 രൂപ വരെയാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ബിസിനസ്. അവർക്ക് ഇനി എക്സ്പാൻഡ് ചെയ്യണം. അതായത് ഈ സ്റ്റാർട്ടപ്പായിട്ട് വന്ന് എക്സ്പാൻഡ് ചെയ്തൊരു ബിസിനസ് അവർക്ക് വീണ്ടും കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ അവിടെ ഈ തരുൺ വിഭാഗത്തിൽ പോയി കഴിഞ്ഞാൽ 1,000,000 വരെ തന്നെ കിട്ടുന്നതാണ്. ഇനി തരുൺ പ്ലസ് ഉണ്ട്, അവിടെ നോക്കിക്കഴിഞ്ഞാൽ 20,000,000 വരെ സെലക്ടഡ് കേസസിന്, അത് വളരെ സക്സസ്ഫുള്ളായിട്ട് തുടങ്ങിയിരിക്കുന്ന കമ്പനീസിനാണ് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, ഒരു ബിസിനസ് പ്ലാൻ ഉണ്ട്, അതിന് അതായത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ ഉണ്ട് നമുക്ക്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പം സ്മോൾ കട ഉടമസ്ഥർക്ക് അല്ലെങ്കിൽ ഫുഡ് ബിസിനസ്, ടാക്സി ഓട്ടോ, ഫ്രീലാൻസേഴ്സ്, റിപ്പയറിംഗ് ഷോപ്പ്, മാനുഫാക്ചറിംഗ്, ബ്യൂട്ടി പാർലർ, സലൂൺസ്, ടെയിലറിങ് ഷോ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ പൈസ കൊണ്ട് ഇത് വല്ലതും കിട്ടുമെന്ന്, ഈ 50,000 കൊണ്ട് അത് വല്ലതും കിട്ടും. ശരി, നമുക്ക് സംതിങ് തുടങ്ങുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ പറയുന്നതാണ്, നിങ്ങൾക്ക് സ്കില്ലുണ്ടോ എങ്കിൽ നിങ്ങൾ തുടങ്ങും. അതിൽ ഇൻഫ്രാസ്ട്രക്ചറോ നിങ്ങളുടെ ബ്യൂട്ടിയോ നിങ്ങളുടെ ബ്രാൻഡിങ്ങോ ഒന്നുമല്ല, നിങ്ങളുടെ സ്കില്ല്, നിങ്ങൾക്ക് കൊടുക്കുന്ന സർവീസിലായിരിക്കും ഏറ്റവും, സർവീസ് സെക്ടറാണോ വോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റാണോ എന്താണേലും അതിലായിരിക്കും ഏറ്റവും വലിയൊരു കാര്യം. ആൻഡ് ഇത് അപേക്ഷിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, നമ്മുടെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ ബാങ്കുകളിലൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് നമുക്ക് ഒഫീഷ്യൽ പോർട്ടലിൽ കൂടെ തന്നെ അയക്കാവുന്നതാണ്. ആധാർ കാർഡോ നമ്മുടെ അഡ്രസ് പ്രൂഫ് തിരക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് പ്രൂഫ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, നമ്മുടെ അതുപോലെ തന്നെ കൊട്ടേഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ വെച്ചിട്ടാണ് ഇതിനെ അപ്ലൈ ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കൊളാട്രൽ വേണ്ട, ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, പിന്നെ ഒരു ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്, 3 to 5 വർഷത്തിനുള്ളിൽ അടച്ചു തീർത്താൽ മതി എന്നുള്ള, 50,000 രൂപയ്ക്കകത്ത് അത്രയും വർഷം കൊണ്ട് അടച്ചു തീരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. ഇതിനകത്ത് ഒരുപാട് വിഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ കഫേ, ചെറിയ കഫേ റോഡ് സൈഡിലൊക്കെ കാണുന്ന ഇപ്പം നല്ല മനോഹരമായിട്ടുള്ള കഫേ സിസ്റ്റങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഇനിയും മൊബൈൽ റിപ്പയർ ഷോപ്പായിക്കോട്ടെ, യൂട്യൂബ് അല്ലെ മീഡിയ പ്രൊഡക്ഷൻസ് ഒക്കെ തുടങ്ങിയിരിക്കുന്ന ചെറിയ ചെറിയ ചെറിയ ആളുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം നമുക്ക് ഒരുപാട് നമുക്ക് ഓൺലൈൻ ചാനൽസ് ഒക്കെ തന്നെ കാണാം. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ മുദ്രാ ലോൺ എടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എന്താണേലും ഒരു വലിയൊരു കാര്യം തന്നെയാണ്. ഇത് അറിയാത്തവരിലേക്കൊക്കെ തന്നെ നിങ്ങൾ എത്തിക്കണം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി തന്നെയാണ്. എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇങ്ങനൊരു പദ്ധതിയുണ്ട്, അത് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഇത്രയാണ് കാറ്റഗറീസ്. Up to 20 lakhs Indian rupees നമുക്ക് ലോണായി കിട്ടാനുള്ള സാധ്യതയാണ് നമുക്കിപ്പോൾ ഇന്ത്യയിലുള്ളത്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നിയമസഭാ സ്പീക്കർ. 5% വാറ്റ് പ്രഖ്യാപിച്ച പാർക്കിംഗ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ദുബായിൽ ജൂൺ 1 മുതൽ പാർക്കിംഗിന് വാറ്റ്. 5% വാറ്റ് ഏർപ്പെടുത്തുമെന്ന് പാർക്കിംഗ് അറിയിച്ചു. പണമടച്ചുള്ള എല്ലാ പാർക്കിംഗ് ഇടങ്ങൾക്കും ഇത് ബാധകമെന്ന് അധികൃതർ. ഓൺ സ്ട്രീറ്റ്, ഓഫ് സ്ട്രീറ്റ് പാർക്കിംഗ്, സീസണൽ കാർഡ്, പെർമിറ്റ്, റിസർവേഷൻ എല്ലാറ്റിനും നിയമം ബാധകം. നിയമസഭാ സ്പീക്കറായി മുതിർന്ന കോൺഗ്രസ് അംഗവും കോട്ടയം എംഎൽഎയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടും എൽഡിഎഫിൽ നിന്നുള്ള എ സി മൊയ്തീന് 35 വോട്ടും എൻഡിഎയിൽ നിന്നുള്ള ചാത്തന്നൂർ എംഎൽഎ ബി ബി ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. നടപടികൾ നിയന്ത്രിച്ച പ്രോട്ടം സ്പീക്കർ ജി സുധാകരൻ വോട്ട് ചെയ്തില്ല. നിഷ്പക്ഷത പാലിക്കാൻ മാറി നിന്നുവെന്ന് ജി സുധാകരൻ. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തന്റെ റോൾ മോഡലാണ് അദ്ദേഹം. വിവിധ വകുപ്പുകളുടെ ചുമതല വഹിച്ച പ്രവർത്തന പരിചയം, വകുപ്പുകളെക്കുറിച്ച് കൃത്യമായ അറിവ്, സുദീർഘമായ പ്രവർത്തന പരിചയം, ഇതൊക്കെ തിരുവഞ്ചൂരിന്റെ ഗുണങ്ങളാണെന്ന് മുഖ്യമന്ത്രി. സുദീർഘമായ പ്രവർത്തന പരിചയമാണ് തിരുവഞ്ചൂരിന്റേതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിവിധ വകുപ്പുകളുടെ ചുമതല വഹിച്ച അനുഭവമുണ്ട്. വൈവിധ്യമാർന്ന അനുഭവ പശ്ചാത്തലമാണ് തിരുവഞ്ചൂരിന്റേത്. വിദ്യാർത്ഥി കാലഘട്ടം മുതലുള്ള രാഷ്ട്രീയ അനുഭവം സഭയിലെ ഇടപെടലുകൾക്ക് പ്രേരകമാകട്ടെയെന്ന് പിണറായി വിജയൻ. ബാറ്റിംഗ് സൈഡ് നിയമിച്ച അമ്പയറായി സ്പീക്കർ മാറാതിരിക്കട്ടെയെന്നും നിഷ്പക്ഷമായി പ്രവർത്തിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പിണറായി വിജയൻ. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്യുന്നുവെന്ന് പിണറായി വിജയൻ. 138 വർഷത്തെ പാരമ്പര്യമുള്ള നിയമസഭയിൽ 25-ാമത്തെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിമാനമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ജനതാൽപര്യം മുൻനിർത്തി നിയമസഭയെ വേണ്ടവിധം വിനിയോഗിക്കണമെന്ന് സ്പീക്കർ. പാർലമെന്ററി ജനാധിപത്യത്തിൽ ഏറ്റവും നിർണായകമായ ചുമതലയാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ജൂൺ 1 ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. യുഡിഎഫിന്റെ ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെങ്കിലും ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഇടതുമുന്നണി തീരുമാനിച്ചിട്ടില്ല. 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. മുൻമന്ത്രിമാരുടെ ഗൺമാൻമാരെ മടക്കി സർക്കാർ. കാലാവധി കഴിയുന്നതിന് മുൻപേയാണ് മാതൃ യൂണിറ്റുകളിലേക്ക് ഇവരെ മടക്കി അയച്ചത്. കാലാവധിക്ക് ഒരാഴ്ച മുൻപേയാണ് നടപടി. യുഡിഎഫ് സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെയാണ് മുൻ ഗൺമാൻമാരെ മടക്കിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായതോടെ പിണറായി വിജയന് നൽകിയ Z+ സുരക്ഷ ഒഴിവാക്കി. പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി എന്നീ നിലയിൽ വൈ കാറ്റഗറി സുരക്ഷയാണ് ഇപ്പോൾ നൽകുന്നത്. ഗൺമാൻമാർക്ക് പകരം 2 PSOമാരെ അനുവദിച്ചു. എസ്കോർട്ട് വാഹനം ഒഴിവായെങ്കിലും പൈലറ്റ് വാഹനം തുടരും. വീട്ടിലും സുരക്ഷയ്ക്കായും പോലീസിനെ നിയോഗിക്കും. ഇത് വർദ്ധിപ്പിക്കണമോ എന്ന കാര്യത്തിൽ ആഭ്യന്തര സുരക്ഷാ വിലയിരുത്തൽ കമ്മിറ്റി തീരുമാനമെടുക്കും. ആലപ്പുഴയിൽ നവകേരള സദസ്സിനിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ 4 ഗൺമാൻമാർക്കെതിരെ നടപടി. ഗൺമാൻമാരുടെ മർദ്ദനം ചട്ടവിരുദ്ധമെന്ന് പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് DGP നൽകി. ഗൺമാൻമാർക്കെതിരെ നടപടി വേണമെന്ന മുൻ ആലപ്പുഴ SPയുടെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് പൂഴ്ത്തിയെന്നാണ് വിവരം. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച ഗൺമാൻമാരുടെ നടപടി പോലീസിന് അവമതിപ്പുണ്ടാക്കിയെന്നായിരുന്നു SP ചൈത്ര തെരേസ നേരത്തെ റിപ്പോർട്ട് നൽകിയത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിച്ചാൽ വൻ നഷ്ടമുണ്ടാകുമെന്ന ഗതാഗത സെക്രട്ടറിയുടെ റിപ്പോർട്ട്. 112 കോടിയുടെ നഷ്ടമെന്നാണ് റിപ്പോർട്ട്. 3 മാസത്തെ കണക്കാണ് വിലയിരുത്തിയത്. ഓർഡിനറി ബസിൽ മാത്രമെങ്കിൽ 57 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അടുത്തമാസം 15 മുതലാണ് UDF സർക്കാർ സ്ത്രീകൾക്ക് KSRTC ബസിൽ സൌജന്യ യാത്ര പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളം മലയിടം തുരുത്തിലെ ഒഴിപ്പിക്കൽ നടപടികളിൽ ഇടപെട്ട് സർക്കാർ. ചർച്ച നടത്താൻ മന്ത്രി RoG M ജോണിനെ മുഖ്യമന്ത്രി VD സതീശൻ ചുമതലപ്പെടുത്തി. വിഷയത്തിൽ LDF നടത്തുന്നത് രാഷ്ട്രീയ മുതലെടുപ്പെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. ഉന്നതി ഒഴിപ്പിക്കൽ നടപടി കോടതിയോട് സാവകാശം ചോദിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനമെടുത്തിരുന്നു. കോടതിയുടെ നിർദ്ദേശത്തോട് മാത്രമായിരിക്കും തുടർ നടപടി സ്വീകരിക്കുകയെന്ന് ആഭ്യന്തരമന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ കനത്ത തിരിച്ചടി അവലോകനം ചെയ്യുന്ന CPM കേന്ദ്ര കമ്മിറ്റിയുടെ നിർണായക യോഗം ഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേരളത്തിൽ നേരിട്ട അപ്രതീക്ഷിത തിരിച്ചടി അതീവ ഗൌരവത്തോടെയാണ് കേന്ദ്ര നേതൃത്വം കാണുന്നത്. സംസ്ഥാന ജില്ലാ നേതൃയോഗങ്ങളിൽ നടന്ന ചർച്ചകളിൽ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനും തെരഞ്ഞെടുപ്പ് നയിച്ച പിണറായി വിജയനും എതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ബദൽ ഊർജ്ജ സ്രോതസ്സുകൾ അടിയന്തരമായി കണ്ടെത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാചകവാതകത്തിന് പകരമായി ബയോഗ്യാസ് അടക്കമുള്ളവ പരിഗണിക്കണം. മന്ത്രിസഭാ യോഗത്തിലാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് ഹാൻഡിൽ വിലക്കിയത് രാജ്യസുരക്ഷാ ആശങ്കകളെ തുടർന്ന്. ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണിയാണെന്ന ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സിജെപിക്കെതിരെ കൂടുതൽ നടപടികൾക്ക് സാധ്യത. അക്കൌണ്ടിലൂടെ പങ്കുവയ്ക്കുന്ന ഉള്ളടക്കം പ്രകോപനപരമാണെന്നും 2000 ഐടി ആക്ട് സെക്ഷൻ 69A അനുസരിച്ചാണ് നടപടിയെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിൽ ടോളുകൾ ഏർപ്പെടുത്തിയാൽ അമേരിക്ക ഇറാൻ കരാർ അസാധ്യമാകുമെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ടോൾ സംവിധാനവുമായി ഇറാൻ മുന്നോട്ടു പോകരുതെന്നും മാർക്കോ റൂബിയോ. ബലിപെരുന്നാൾ ഷാർജയിൽ കഴിയുന്ന 227 തടവുകാരെ മോചിപ്പിക്കാൻ സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് ഡോ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കസ്മി ഉത്തരവിട്ടു. ശിക്ഷാകാലയളവിൽ മികച്ച പെരുമാറ്റവും സൽസ്വഭാവവും കാഴ്ചവച്ച തടവുകാരെയാണ് മാനുഷിക പരിഗണന മുൻനിർത്തി മോചനത്തിനായി തെരഞ്ഞെടുത്തത്. ഗ്ലോബൽ വില്ലേജിന്റെ 30 സീസൺ ഈ മാസം 31 വരെ നീട്ടി. ബലിപെരുന്നാൾ അവധിക്കാലം കൂടി കണക്കിലെടുത്താണ് സന്ദർശകർക്കായി അധികൃതർ സീസൺ നീട്ടി നൽകിയിരിക്കുന്നത്. ഐപിഎല്ലിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മത്സരം. വൈകിട്ട് ഹൈദരാബാദിലാണ് കളി. അടുത്ത വാർത്ത 11 മണിക്ക്.
4: Was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Very good morning. The Bali Pass time 10 mani kaniya 6 minute aayirikkana.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: Dubai-ലെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. എക്സസീവ് ഹീറ്റ് വാർണിംഗും നിങ്ങൾക്ക് നൽകുന്നുണ്ട്.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Sand Dunes, brought to you by Gulf Medical University. Affordable fees, world-class education. Global career avasarangalode international medical degree swandhamakam. Admissions are now open.
1: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പാർക്കിങ്ങിന് ഇനിയും 5% ടാക്സോടെ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കാണ് June 1st മുതൽ എന്നുള്ളൊരു വാർത്ത, ഐ മീൻ വാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാണ് June 1st മുതൽ എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഇത് ആക്ച്വലി ഇന്ന് May 22nd ഇതിൻ്റെ പ്രഖ്യാപനം വരുന്നത്. ഇൻക്ലൂഡിംഗ് ഓൺ സ്ട്രീറ്റ് ആൻഡ് ഓഫ് സ്ട്രീറ്റ് പാർക്കിംഗ്. അതായത് നമ്മൾ വിചാരിക്കും എനിക്ക് സീസണൽ കാർഡ് ഉണ്ടല്ലോ, ഞാൻ ഓഫ് സ്ട്രീറ്റിലാണ് ഇരുന്നത്, ഇതൊന്നും ബാധകമല്ല. നിങ്ങൾ എവിടെയാണോ പാർക്ക് ചെയ്യുന്നത്, സീസണൽ കാർഡ് ആയിക്കോട്ടെ ഇയർലി കാർഡ് ആയിക്കോട്ടെ, ഏത് രീതിയിലാണ് നിങ്ങൾ പാർക്കിങ്ങിൻ്റെ പേയ്മെൻറ്റ് എടുക്കുന്നതെങ്കിൽ അതിനകത്ത് 5% വാറ്റ് June 1st മുതൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളൊരു വലിയൊരു അപ്ഡേറ്റാണ് ഇപ്പോൾ തന്നെ വന്നിരിക്കുന്നത്. ഇത് നമുക്കറിയാം ദുബായിലെ ഏറ്റവും വലിയൊരു പാർക്കിംഗ് ശൃംഖല തന്നെയാണ് പാർക്കിൻ എന്ന് പറയുന്ന കമ്പനി. അവർ തന്നെയാണ് എല്ലാം ഗവേൺ ചെയ്യുന്നത്. അപ്പോൾ അവർ തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു അറിയിപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണേലും ഇനിയും പാർക്കിംഗ് ഇടുമ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല, ഓട്ടോമാറ്റിക്കലി പൊക്കോളും, 5% പൊക്കോളും. നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ SMS ഇടുന്ന സമയത്ത് ആ ഒരു ചാർജ് ഒഴിവാക്കാനാണ് നമ്മൾ പാർക്കിൻ്റെ ആപ്പിലേക്ക് പോകുന്നത്. ഇപ്പോൾ ആപ്പിലിട്ട് കഴിഞ്ഞാലും ആ ഒരു 5% വാറ്റ് എനിക്കൊന്ന് എല്ലാ മേഖലയിലും വാറ്റ് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടായിരിക്കും June 1st വരാൻ പോകുന്നത്. അപ്പോൾ എന്താണേലും ലെറ്റ്സ് സീ, ഇനി പാർക്കിംഗ് ഇടുമ്പോഴേ 5% കൂടെ പോകും. അപ്പം കഴിവതും ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാഹനം വെളിയിൽ ഇറക്കുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. നമ്പർ ഓഫ് വെഹിക്കിൾസ് ഇൻക്രീസ് ആവുന്നു, പാർക്കിംഗ് ലോട്ട്സ് കുറവാണ്, അപ്പം ഇതൊക്കെ തന്നെയായിരിക്കും മറ്റൊരു പരിഹാരം കൂടെ ആവുന്നത്. പക്ഷേ പാർക്കിന് ഒരുപാട് ഇടങ്ങളിലെ പുതിയ പുതിയ പാർക്ക്, ഇപ്പോൾ എൻ്റെ വീടിൻ്റെ സൈഡിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച നോക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ കുറേ ചുമ്മാ കിടക്കുന്ന ലാൻഡായിരുന്നു, അവിടെ ഫുള്ള് ഇൻ്റർലോക്ക് ഇട്ടിട്ട് ഫുൾ പാർക്കിംഗ് ഏരിയ ആക്കി മാറ്റുകയാണ്. അപ്പോൾ വിച്ച് മീൻസ് അവർ കുറേയധികം കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടുപോലെ ഏകദേശം 800,000 വാഹനങ്ങളാണ് ഒരു വർഷം UAE ഇറങ്ങുന്നത്. അപ്പോൾ എന്താണേലും പാർക്കിൻ്റെ ഏറ്റവും വലിയൊരു അപ്ഡേറ്റാണ് ഫ്രം June 1st onwards 5% വാറ്റ് ഉടെ ഇനി നമ്മൾ കൊടുക്കേണ്ടി വരും. Trending song of the hour.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. അക്ഷയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഫ്രൈഡേ മെയ് 22, അങ്ങനെ ലോങ് വീക്കെൻഡിലേക്ക് പോകാൻ എല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാവരും ഓഫീസിലേക്ക് എത്തിയ സമയം കൂടെയാണ്. ആൻഡ് നമ്മൾ ഈ പലപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇൻസ്റ്റഗ്രാമിൽ നോക്കിയ സമയത്തെ ഈ എന്നാ പറയണേ, നമ്മുടെ ഒരു ബബിൾ സിസ്റ്റം ഇപ്പോൾ വന്നേക്കുന്ന നിങ്ങൾ കണ്ടിരുന്നു. നമ്മുടെ ഈ മെസ്സേജിൻ്റെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിൽ ഒരു ബബിൾസായിട്ട് 2-3 മെസ്സേജുകൾ ഇങ്ങനെ വന്ന് കിടക്കുന്ന കാണാം. അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് ചെക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒന്ന് പ്രസ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സ്ക്വയർ ടൈപ്പ് ഒരു ഫ്രെയിം വരുന്നത് കാണാം. അപ്പം നമ്മൾ ഹായ് നമ്മുടെ മുഖം എന്ന് പറഞ്ഞ് നമ്മളൊരു ഫോട്ടോ എടുത്തേക്കാന്ന് വെച്ച് ക്ലിക്ക് ചെയ്യും, അത് പിന്നെ എങ്ങോട്ട് പോയെന്ന് കാണില്ല. അത് നമ്മൾ പോലും അറിയാതെ പലരുടെയും ഇൻബോക്സിലേക്ക് പോകുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്കിപ്പോൾ അറിയുന്നത്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം, അല്ലെങ്കിൽ നമ്മൾ ആക്സിഡൻ്റലി നമ്മളിത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്കറിയത്തില്ലല്ലോ നമ്മൾ എവിടേക്ക് ഇരുന്നാണ് ക്ലിക്ക് ചെയ്തതെന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ അങ്ങ് പോകും. അപ്പം എനിക്ക് തോന്നുന്നത് ക്ലോസ് ഫ്രണ്ട് സർക്കിൾ ആണ് അത് കൊടുത്തിരിക്കുന്നതെങ്കിൽ ക്ലോസ് ഫ്രണ്ട് സർക്കിളിലേക്ക് പോകും. ഇനി അതല്ല കോമൺ ആയിട്ടാണെങ്കിൽ എല്ലാവർക്കും അങ്ങ് പോകും. അപ്പോൾ ഇത് എങ്ങനെ ഓഫാക്കാം എന്ന് പലർക്കും ഇപ്പോൾ ഓൾറെഡി സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ സെറ്റിംഗ്സിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കോണ്ടന്റ് പ്രിഫറൻസസ് എന്നുള്ളൊരു ടാബുണ്ട്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഹൈഡ് ഇൻസ്റ്റൻസ് ഇൻബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ടാബ് അതങ്ങ് ഓഫ് ചെയ്തിട്ടാൽ മതി. ഞാൻ 2 വട്ടമായിട്ട് ഓഫ് ചെയ്യും, പിറ്റേ ദിവസം ഓണാവും, പിന്നെ ഓഫ് ചെയ്യും, പിന്നെ ഓണാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തോണം, അല്ലെങ്കിൽ നേരെ ബാക്കിൽ ചെന്നിട്ട് അവിടെ ആ ഒരു ബബിള് പോലത്തെ ആ ഒരു മെസ്സേജ് വന്ന് കിടപ്പുണ്ടോയെന്ന് കൂടെ നോക്കിക്കോണം. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇൻസ്റ്റാഗ്രാം ഇങ്ങനത്തെ ഒരു ഫീച്ചർ കൊണ്ടുവന്നതെന്ന് പോലും ഒരു ആവശ്യമില്ലാത്തൊരു ഫീച്ചറായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നു. പക്ഷെ നാളെ നമ്മൾ പറയലോ മൂത്തവര് ചൊല്ലും മൂന്ന് നെല്ലിക്ക് ആദ്യം കഴിക്കും പിന്നീട് മധുരിക്കുമെന്ന്, ഇനിയും പിന്നീട് മധുരിക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പം നോക്കുമ്പോൾ ശരി എന്തിനാണ് എൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. എന്താണേലും അത് ഓഫ് ചെയ്തിടേണ്ടവർക്കാണെങ്കിൽ ഓഫ് ചെയ്തിടാം. ഞാൻ കോണ്ടന്റ് പ്രിഫറൻസ് സെറ്റിംഗ്സിൽ പോയി കോണ്ടന്റ് പ്രിഫറൻസിലെടുത്ത് ഏറ്റവും ലാസ്റ്റിലത്തെ ആ ഒരു

0: അതങ്ങ് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പ്രശ്നം അങ്ങ് തീർന്നു.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകോൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ട്രാഫിക് സിറ്റുവേഷൻ ഒക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെങ്മാ മുതൽ വിൻസാർ റോഡിലും അല്ലിയത്തേറ്റ് ഓൾഡ് റോഡിലും ട്രാഫിക് നേരിയ കുറവ് വന്നിട്ടുണ്ട്. എമിറേറ്റ്സ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, ഷെയ്ഖ്സാർ റോഡ് ഫ്രീ ആണ്, അൽക്കേൽ റോഡ് ഫ്രീ ആണ്, റാസൽകോർ റോഡ് ഫ്രീ ആണ്. എന്റെ ദൈവം, എല്ലാം ദൈത റോഡും എല്ലാം തന്നെ നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെ പോകുന്നു. മലയാ സ്ട്രീറ്റിൽ ഒരുപാട് ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട്, ചെറിയ ഏരിയയിൽ മാത്രമാണ് ഒരു കഞ്ചഷൻ ഉള്ളത്. എന്താണേലും നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് കാണുന്നത്. ഹാപ്പി ഫ്രൈഡേ വൺസ് അഗൈൻ എല്ലാവർക്കും നേരുന്നുള്ളൂ. ഡ്രൈവ് സേഫ്, ലോങ് വീക്കെൻഡിലേക്ക് നമുക്ക് കിടക്കേണ്ടതുണ്ട്. എല്ലാം സൂക്ഷിച്ചും കണ്ടും കണ്ടും വണ്ടി ഓടിക്കട്ടോ.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: ഗുഡ് മോർണിംഗ് ശിവ, നമസ്കാരം.
1: ഗുഡ് മോർണിംഗ് അക്ഷയ്. നല്ല വിശേഷം. അക്ഷയ് ഇന്നലെ കണ്ടല്ലോ അല്ലേ, ഫാൻസ് ഷോ കണ്ടു, അടിപൊളിയായിരുന്നു.
0: മിക്സർ റിവ്യൂസ് ഒരുപാട് പേർക്കുണ്ട്. അത് നമ്മള് എക്സ്പെക്ടേഷൻ വെച്ച് പോയിരുന്നാ മതി, ബാക്കിയെല്ലാം ശരിയായിക്കോളും. എക്സ്പെക്ടേഷൻ ആണല്ലോ എല്ലാത്തിന്റെ ഒരു വിഷയം.
1: ഓവറായിട്ട് നമ്മൾ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ അങ്ങോട്ട് ചെല്ലുക, അത് എന്ത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്.
0: അത് എന്തായാലും കാണുക. ഒരുപാട് പേരുടെ എഫേർട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ അതിന്റേതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. അത് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു സ്റ്റോറി അല്ല, അത് ടോട്ടൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. എന്താണേലും പോയി കാണുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. എന്താണേലും ഇപ്പൊ നമ്മുടെ ശിവ, നമ്മുടെ നാട്ടില് ഇപ്പൊ നോക്കുകയാണെങ്കിൽ സ്കൂൾ തുറക്കാനായിട്ട് പോകുന്നു
1: അല്ലെ.
0: നമ്മുടെ നാട്ടില് സ്കൂൾ തുറക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ സ്കൂൾ ബസ്സുകളിൽ ഏതൊക്കെ തരത്തിലുള്ള ഡ്രൈവർമാരായിരിക്കും വരാൻ പോകുന്നത്? അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്കിപ്പം ജൂൺ 1 അല്ലെങ്കിൽ ജൂൺ 4 നമ്മുടെ നാട്ടിൽ സ്കൂൾ തുറക്കും. അപ്പൊ ഡ്രൈവറായിട്ട് സ്കൂൾ ബസ്സിലേക്ക് വരുന്ന ആ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഏതൊക്കെ വിഭാഗത്തിൽ പെടാൻ പാടില്ല, ഏതൊക്കെ കേസുകളിൽ പെടാൻ പാടില്ല, എങ്ങനെയുള്ളവരായിരിക്കണം എന്നുള്ളത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമമാണ്.
1: അതെ അതെ അതെ. ഇപ്പൊ ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമല്ലോ. കാരണം നമ്മൾ എങ്ങനെ നോക്കിയാലും നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ചെറിയ ചെറിയ ആക്സിഡന്റ് എങ്കിലും വർഷത്തിൽ കേൾക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ കർശനമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്കൂൾ ബസ്സിൽ ഡ്രൈവറായിട്ട് വരുന്നവർ ഒരു തരത്തിലുള്ള ക്രിമിനൽ കേസുകളിലും പെട്ടവരാവരുത്. അവർക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടാവാനേ പാടില്ല.
0: ആദ്യത്തെ പറഞ്ഞിരിക്കുന്ന ഒരു ക്രിമിനൽ കേസുകൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ്, നമ്മുടെ ഈ സ്കൂൾ ബസ്സിന്റെ കാറ്റഗറി ഉണ്ടല്ലോ, വെഹിക്കിൾ കാറ്റഗറി, ആ കാറ്റഗറി 10 വർഷം ഓടിച്ച് പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം ഈ ബസ് സ്കൂൾ ബസ് ഓടിക്കാൻ. വിച്ച് മീൻസ് എക്സ്പീരിയൻസ് ഡ്രൈവേഴ്സിന് മാത്രമേ പറ്റുള്ളൂ.
1: അതായത് ആ സെയിം ടൈപ്പ് ബസ് തന്നെ ഓടിച്ചിട്ടുള്ളവരായിരിക്കണം. മുമ്പ് ചെറിയ വെഹിക്കിളൊന്നും ഓടിച്ചവർ പറ്റില്ല. ശരിയായിട്ട് ഏതാണ് സ്കൂൾ ബസ് നിങ്ങൾ ഓടിക്കാൻ പോകുന്ന ആ ബസ്സിന്റെ ക്ലാസ് അനുസരിച്ച് 10 വർഷം ഓടിക്കണം.
0: അടുത്ത പറഞ്ഞിരിക്കുന്ന, മദ്യപിച്ചോ അമിത വേഗത്തിലോ ഓടിച്ച് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ആ കേസുകളിലുള്ളവർക്കും ആണെങ്കിൽ ഈ ഡ്രൈവർ ആവാൻ പാടില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. മറ്റൊന്നൊരു കാര്യം ശിവ പറഞ്ഞല്ലോ, ക്രിമിനൽ കേസുകളുണ്ടെങ്കിൽ അവർ പോലീസിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കണം, എങ്കിൽ മാത്രമേ ഇവിടെ വരാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നത്.
1: അതുപോലെ തന്നെ അമിത വേഗതയിൽ മുമ്പ് ഓടിച്ചിട്ട് അതിന്മേൽ ശിക്ഷ കിട്ടിയിട്ടുള്ളവർക്കും പറ്റില്ല.
0: ഒപ്പം തന്നെ നമ്മുടെ ഇത് റെഡ് ലൈറ്റ് ജമ്പ് ചെയ്ത് അതും ഈ സ്പീഡിങ്ങിലും 2 വട്ടമെങ്കിലും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കും പറ്റില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇവരുടെ ഡ്രസ്സും പറഞ്ഞ യൂണിഫോം
1: ബ്ലാക്ക് ആൻഡ് വൈറ്റ്, മിക്കവാറും
0: നമ്മുടെ അനിയം ബാബ ചേട്ടൻ ബാബയ്ക്കകത്ത് നമ്മുടെ ജയറാം ഇട്ടിട്ട് വരുന്നില്ലേ യൂണിഫോം, അത് വൈറ്റാ. ഇത് ബ്ലാക്ക് പാന്റും വൈറ്റ് ഷർട്ടും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞത്. അത് നല്ലതാണ്, നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് അത്രയും സേഫായിട്ട് അവർ പോകേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ സേഫ്റ്റി മുൻകരുതിക്കൊണ്ട് ഇത്തരത്തിലുള്ള നിയമം കൊണ്ടുവരുന്നത് വളരെ അധികം നല്ലതാണ്. ഇവിടെ നമ്മൾക്ക് ഇവിടെ എന്തോരം സേഫ്റ്റിയാണ്
1: അല്ലെ,
0: കുട്ടി അപ്പുറത്ത് പോയി കഴിയുന്നവിടം വരെ ഒരു വണ്ടിയും ചലിക്കത്തില്ല. സത്യം പറഞ്ഞാൽ ആ നിയമം കൂടെ വരണം. സ്കൂൾ ബസ് കാണുമ്പോൾ നമുക്കൊരു ഭയം വരണം, നമ്മുടെ
1: മറ്റുള്ള വാഹനങ്ങൾ അതനുസരിച്ച് സ്ലോയില് പോവാ അല്ലെ. ഇവിടെ ശരിക്കും അങ്ങനെ എല്ലാരും ചെയ്യുന്നുണ്ട്.
0: അപ്പൊ എന്താണെങ്കിലും നാട്ടില് ഇനിയിപ്പോ സ്കൂള് തുറക്കാൻ പോകുന്നു, അടുത്ത അധ്യയന വർഷം തുറക്കുമ്പോ ഡ്രൈവർമാര് പാലിച്ചേക്കേണ്ട നിയമങ്ങൾ ഒക്കെ തന്നെയാണ് ഇപ്പൊ നമ്മൾ കേട്ടത്.
1: Thank you.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നിയമസഭാ സ്പീക്കർ. 5% വാറ്റ് പ്രഖ്യാപിച്ച പാർക്കിംഗ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ദുബായിൽ June 1 മുതൽ പാർക്കിംഗിന് വാറ്റ്. 5% വാറ്റ് ഏർപ്പെടുത്തുമെന്ന് പാർക്കിംഗ് അറിയിച്ചു. പണമടച്ചുള്ള എല്ലാ പാർക്കിംഗ് ഇടങ്ങൾക്കും ഇത് ബാധകമെന്ന് അധികൃതർ. ഓൺ സ്ട്രീറ്റ്, ഓഫ് സ്ട്രീറ്റ് പാർക്കിംഗ്, സീസണൽ കാർഡ്, പെർമിറ്റ്, റിസർവേഷൻ എല്ലാറ്റിനും നിയമം ബാധകം. നിയമസഭാ സ്പീക്കറായി മുതിർന്ന കോൺഗ്രസ് അംഗവും കോട്ടയം MLA യുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടും LDFൽ നിന്നുള്ള AC മൊയ്തീന് 35 വോട്ടും NDAയിൽ നിന്നുള്ള ചാത്തന്നൂർ MLA BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. നടപടികൾ നിയന്ത്രിച്ച പ്രോട്ടം സ്പീക്കർ ജി സുധാകരൻ വോട്ട് ചെയ്തില്ല. നിഷ്പക്ഷത പാലിക്കാൻ മാറി നിന്നുവെന്ന് ജി സുധാകരൻ. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. തന്റെ റോൾ മോഡലാണ് അദ്ദേഹം. വിവിധ വകുപ്പുകളുടെ ചുമതല വഹിച്ച പ്രവർത്തന പരിചയം, വകുപ്പുകളെക്കുറിച്ച് കൃത്യമായ അറിവ്, സുദീർഘമായ പ്രവർത്തന പരിചയം, ഇതൊക്കെ തിരുവഞ്ചൂരിന്റെ ഗുണങ്ങളാണെന്ന് മുഖ്യമന്ത്രി. സുദീർഘമായ പ്രവർത്തന പരിചയമാണ് തിരുവഞ്ചൂരിന്റേതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിവിധ വകുപ്പുകളുടെ ചുമതല വഹിച്ച അനുഭവമുണ്ട്, വൈവിധ്യമാർന്ന അനുഭവ പശ്ചാത്തലമാണ് തിരുവഞ്ചൂരിന്റേത്. വിദ്യാർത്ഥി കാലഘട്ടം മുതലുള്ള രാഷ്ട്രീയ അനുഭവം സഭയിലെ ഇടപെടലുകൾക്ക് പ്രേരകമാകട്ടെയെന്ന് പിണറായി വിജയൻ. ബാറ്റിംഗ് സൈഡ് നിയമിച്ച അമ്പയറായി സ്പീക്കർ മാറാതിരിക്കട്ടെയെന്നും നിഷ്പക്ഷമായി പ്രവർത്തിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പിണറായി വിജയൻ. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്യുന്നുവെന്ന് പിണറായി വിജയൻ. 138 വർഷത്തെ പാരമ്പര്യമുള്ള നിയമസഭയിൽ 25-ാമത്തെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിമാനമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ജനതാൽപര്യം മുൻനിർത്തി നിയമസഭയെ വേണ്ടവിധം വിനിയോഗിക്കണമെന്ന് സ്പീക്കർ. പാർലമെന്ററി ജനാധിപത്യത്തിൽ ഏറ്റവും നിർണായകമായ ചുമതലയാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. June 1 ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. UDFന്റെ ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെങ്കിലും ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഇടതുമുന്നണി തീരുമാനിച്ചിട്ടില്ല. 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. മുൻ മന്ത്രിമാരുടെ ഗൺമാൻമാരെ മടക്കി സർക്കാർ. കാലാവധി കഴിയുന്നതിന് മുൻപെയാണ് മാതൃ യൂണിറ്റുകളിലേക്ക് ഇവരെ മടക്കി അയച്ചത്. കാലാവധിക്ക് ഒരാഴ്ച മുൻപെയാണ് നടപടി. UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെയാണ് മുൻ ഗൺമാൻമാരെ മടക്കിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായതോടെ പിണറായി വിജയന് നൽകിയ Z+ സുരക്ഷ ഒഴിവാക്കി. പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി എന്നീ നിലയിൽ Y കാറ്റഗറി സുരക്ഷയാണ് ഇപ്പോൾ നൽകുന്നത്. ഗൺമാൻമാർക്ക് പകരം 2 PSOമാരെ അനുവദിച്ചു. എസ്കോർട്ട് വാഹനം ഒഴിവായെങ്കിലും പൈലറ്റ് വാഹനം തുടരും. വീട്ടിലും സുരക്ഷയ്ക്കായും പോലീസിനെ നിയോഗിക്കും. ഇത് വർദ്ധിപ്പിക്കണമോ എന്ന കാര്യത്തിൽ ആഭ്യന്തര സുരക്ഷാ വിലയിരുത്തൽ കമ്മിറ്റി തീരുമാനമെടുക്കും. ആലപ്പുഴയിൽ നവകേരള സദസ്സിനിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ 4 ഗൺമാൻമാർക്കെതിരെ നടപടി. ഗൺമാൻമാരുടെ മർദ്ദനം ചട്ടവിരുദ്ധമെന്ന് പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് DGPക്ക് നൽകി. ഗൺമാൻമാർക്കെതിരെ നടപടി വേണമെന്ന മുൻ ആലപ്പുഴ SPയുടെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് പൂഴ്ത്തിയെന്നാണ് വിവരം. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച ഗൺമാൻമാരുടെ നടപടി പോലീസിന് അവമതിപ്പുണ്ടാക്കിയെന്നായിരുന്നു SP ചൈത്ര തെരേസ നേരത്തെ റിപ്പോർട്ട് നൽകിയത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിച്ചാൽ വൻ നഷ്ടമുണ്ടാകുമെന്ന ഗതാഗത സെക്രട്ടറിയുടെ റിപ്പോർട്ട്. 112 കോടിയുടെ നഷ്ടമെന്നാണ് റിപ്പോർട്ട്. 3 മാസത്തെ കണക്കാണ് വിലയിരുത്തിയത്. ഓർഡിനറി ബസിൽ മാത്രമെങ്കിൽ 57 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അടുത്തമാസം 15 മുതലാണ് UDF സർക്കാർ സ്ത്രീകൾക്ക് KSRTC ബസിൽ സൌജന്യ യാത്ര പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളം മലയിടം തുരുത്തിലെ ഒഴിപ്പിക്കൽ നടപടികളിൽ ഇടപെട്ട് സർക്കാർ. ചർച്ച നടത്താൻ മന്ത്രി RoG M ജോണിനെ മുഖ്യമന്ത്രി VD സതീശൻ ചുമതലപ്പെടുത്തി. വിഷയത്തിൽ LDF നടത്തുന്നത് രാഷ്ട്രീയ മുതലെടുപ്പെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. ഉന്നതി ഒഴിപ്പിക്കൽ നടപടി കോടതിയോട് സാവകാശം ചോദിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനമെടുത്തിരുന്നു. കോടതിയുടെ നിർദ്ദേശത്തോട് മാത്രമായിരിക്കും തുടർ നടപടി സ്വീകരിക്കുകയെന്ന് ആഭ്യന്തരമന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ കനത്ത തിരിച്ചടി അവലോകനം ചെയ്യുന്ന CPM കേന്ദ്ര കമ്മിറ്റിയുടെ നിർണായക യോഗം ഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേരളത്തിൽ നേരിട്ട അപ്രതീക്ഷിത തിരിച്ചടി അതീവ ഗൌരവത്തോടെയാണ് കേന്ദ്ര നേതൃത്വം കാണുന്നത്. സംസ്ഥാന ജില്ലാ നേതൃയോഗങ്ങളിൽ നടന്ന ചർച്ചകളിൽ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനും തെരഞ്ഞെടുപ്പ് നയിച്ച പിണറായി വിജയനും എതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ബദൽ ഊർജ്ജ സ്രോതസ്സുകൾ അടിയന്തരമായി കണ്ടെത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാചകവാതകത്തിന് പകരമായി ബയോഗ്യാസ് അടക്കമുള്ളവ പരിഗണിക്കണം. മന്ത്രിസഭാ യോഗത്തിലാണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് ഹാൻഡിൽ വിലക്കിയത് രാജ്യസുരക്ഷാ ആശങ്കകളെ തുടർന്ന്. ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണിയാണെന്ന ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സിജെപിക്കെതിരെ കൂടുതൽ നടപടികൾക്ക് സാധ്യത. അക്കൌണ്ടിലൂടെ പങ്കുവയ്ക്കുന്ന ഉള്ളടക്കം പ്രകോപനപരമാണെന്നും 2000 ഐടി ആക്ട് സെക്ഷൻ 69A അനുസരിച്ചാണ് നടപടിയെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിൽ ടോളുകൾ ഏർപ്പെടുത്തിയാൽ അമേരിക്ക ഇറാൻ കരാർ അസാധ്യമാകുമെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ടോൾ സംവിധാനവുമായി ഇറാൻ മുന്നോട്ട് പോകരുതെന്നും മാർക്കോ റൂബിയോ. ബലിപെരുന്നാൾ ഷാർജയിൽ കഴിയുന്ന 227 തടവുകാരെ മോചിപ്പിക്കാൻ സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് ഡോ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കസ്മി ഉത്തരവിട്ടു. ശിക്ഷാകാലയളവിൽ മികച്ച പെരുമാറ്റവും സൽസ്വഭാവവും കാഴ്ചവച്ച തടവുകാരെയാണ് മാനുഷിക പരിഗണന മുൻനിർത്തി മോചനത്തിനായി തെരഞ്ഞെടുത്തത്.

0: Mid Morning with Nitya. Nitya.
1: ഹലോ, ഗുഡ് മോർണിംഗ്, ഹാപ്പി വീക്കെൻഡ് എവറി വൺ. അപ്പൊ നമ്മളെല്ലാരും കാത്തിരുന്ന വെള്ളിയാഴ്ച എത്തിക്കഴിഞ്ഞു. ഈ വെള്ളിയാഴ്ചക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടല്ലേ. മൊത്തത്തിൽ പറഞ്ഞ ആ പ്രത്യേകതകളിലേക്ക് സന്തോഷമുള്ള കാര്യം ആദ്യം പറയാം. കാരണം ഇന്ന് നമ്മളെല്ലാവരും കാത്തിരുന്ന ദൃശ്യം 3 റിലീസാണ്. സോറി, ഇന്നലെ ആയിരുന്നു റിലീസ്. നമ്മുടെ ഹോം സ്ക്രീനിങ് ഇന്നാണ്. 9:30 ടിക്കറ്റ് കിട്ടിയവരെല്ലാവരും തന്നെ 9:00 തന്നെ നമ്മുടെ അൽഗ്രേഡ് സെന്ററിൽ സ്റ്റാർ സിനിമാസിൽ എത്തുക. അതാണ് നമ്മുടെ ഒരു സന്തോഷ വർത്തമാനം എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് യുവയിൽ പകൽ സമയത്ത് നല്ല തെളിഞ്ഞ ക്ലൈമറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഒപ്പം തന്നെ ടെമ്പറേച്ചറിൽ ചെറിയൊരു വർധനവ് ഉണ്ടാവും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്നിപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ കൂടാനുള്ള സാധ്യതയുണ്ട്. ഒരു 43 അല്ലെങ്കിൽ മുതൽ ഒരു 46 വരെ കൂടാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഇനി ഇതങ്ങോട്ട് മാറാൻ പോവാണ് വീക്കെൻഡ് എന്ന് പറയുമ്പോൾ. ഇന്ന് നാളെ രാവിലെ മുതൽ അത്യാവശ്യം നല്ല പൊടിക്കാറ്റും അല്ലെങ്കിൽ ഒട്ടും ക്ലിയർ അല്ലാത്തൊരു വിഷനിലേക്കൊക്കെ മൂവ് ചെയ്യാൻ പോവാണ്. സോ എല്ലാവരും ഒന്ന് കെയർ ചെയ്ത് തന്നെ മാത്രം മുമ്പോട്ട് ഇറങ്ങുക. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഇന്ന് ഇപ്പൊ രാവിലെ നമ്മൾ നോക്കുമ്പോൾ 33°C ആണ്. അതുപോലെ ഹ്യൂമിഡിറ്റി ആണെങ്കിലും 48% ആണ്. പക്ഷേ ഇതങ്ങോട്ട് മാറുമ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ എപ്പോഴും വീട്ടിനകത്തിരിക്കാൻ വേണ്ടി അല്ലല്ലോ. വീക്കെൻഡ് വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്ലാനിങ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ കിടക്കുകയാണ്. ഫാമിലിയായിട്ടൊക്കെ ഒന്ന് പുറത്തിറങ്ങണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയായിരിക്കും. ചിലപ്പോൾ ഇന്ന് മുതൽ ലീവ് എടുത്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ, ഒരു ലോങ് വീക്കെൻഡ് ആണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു 2026 ലോങ് വീക്കെൻഡിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇനി എന്തായാലും കാത്തിരിക്കാം. അതോടൊപ്പം തന്നെ ഒത്തിരി ഒത്തിരി സന്തോഷ വർത്തമാനങ്ങളും പറയാനുണ്ട് കേട്ടോ. ഈ വീക്കെൻഡ് മൂഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുമ്പോൾ ഫ്രൈഡേ ഉച്ച സമയം എന്നൊക്കെ പറയുമ്പോൾ തന്നെ മനസ്സിലൊരു അല്ലെങ്കിൽ ഒരു മിഡ് മോർണിംഗ് വൈബ് എന്നൊക്കെ ഒരു റിലാക്സേഷൻ ആയിരിക്കാം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് 2 തിരക്കുകൾ എന്നൊക്കെ മാറി നമ്മുടെ ഫാമിലിയോടും നമ്മുടെ ഫ്രണ്ട്സിനോടൊപ്പം എൻജോയ് ചെയ്യാനുള്ള ടൈമാണ്. അപ്പോൾ 11 മണി മുതൽ 2 മണി വരെ പാട്ട് വിശേഷങ്ങളും, പിന്നെ അത് മാത്രമല്ല കൂടുതൽ UAE അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ ഇവിടെ തന്നെ കാണും. വലിയൊരു ഇൻട്രോയിലേക്ക് പോകുന്നില്ല, സിനിമയുടെ ആ ഒരു സന്തോഷം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ഇന്നത്തെ മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. Trending song of the hour.

0: You are listening to Mid Mornings with Nitya.
1: Nitya.
2: You're tuned into Home 92.2 FM. Home is a feeling.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ വിശേഷത്തിലേക്ക് പോകണ്ടേ? തുടക്കത്തിൽ നമ്മൾ ചൂടിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് നേരെ പാട്ടിലേക്ക് പോയി. നല്ലൊരു പാട്ട് കേട്ടപ്പോൾ ഒരു മനസ്സിനൊരു തണുപ്പ് പോലെ അല്ലേ? അപ്പൊ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്? എല്ലാവരും ഭയങ്കര ബിസിയാണോ? ഇന്നിപ്പോ രാവിലെ വരുമ്പോൾ അത്യാവശ്യം തിരക്കുകളൊക്കെ റോഡിൽ തിരക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ യാത്രയിലാണെങ്കിൽ എങ്ങനെയുണ്ട്? ഏത് റോഡിലൂടെയാണ് പോകുന്നത്? എന്താണ്, ട്രാഫിക്കൊക്കെ ശാന്തമാണോ? അതല്ല ഇത്ര ബിസി ആണോ എങ്കിൽ അറിയിക്കണം കേട്ടോ. നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. റേഡിയോ കേൾക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നമ്മളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പകുതി മുതൽ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അങ്ങനെയാണോ പറഞ്ഞതെന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. തീർച്ചയായിട്ടും, കാരണം നമ്മൾ പകുതിയാണ് കേട്ടതെങ്കിൽ ആ ഒരു കാര്യം എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക? അത് ചോദിക്കുന്നതിനകത്തൊന്നും ഒരു തെറ്റുമില്ല കേട്ടോ. നിങ്ങൾക്ക് യു ക്യാൻ മെസ്സേജ് മീ റൈറ്റ് നൗ, അല്ലെങ്കിൽ എപ്പോഴാണോ കേൾക്കുന്നത് അപ്പോൾ 0585829220 എന്ന നമ്പറിലേക്ക്. എന്നാൽ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ യുഎയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഡീപ്പ് ഫ്രണ്ട്ഷിപ്പിന്റെ പുതിയൊരു കാഴ്ചയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അതായത്, ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണത്, ഇന്ത്യയും യുഎയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ വെറും ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് അല്ല, മറിച്ച് ഹൃദയങ്ങൾ തമ്മിലുള്ള ഒരു കൂട്ടായ്മയാണെന്ന് തെളിയിക്കുന്ന ചില സമ്മാനങ്ങളെയാണ് ഇപ്പോൾ യുഎയിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎ നേതാക്കൾക്ക് നൽകിയ ആ സ്പെഷ്യൽ ഗിഫ്റ്റ് ബോക്സാണ് ഇപ്പോൾ നമുക്കിടയിൽ എല്ലാവരുടെയും ഇടയിൽ ഈ ഒരു വലിയ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം വന്നിരുന്നല്ലോ. എന്നാലും ഇന്ത്യൻ തനിമ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്ന നമ്മുടെ പാരമ്പര്യത്തിൻ്റെ അടയാളമായ കറുത്ത അരി നിങ്ങൾ ഇവിടെയൊക്കെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമായിരിക്കും. ഭയങ്കര ഹെൽത്തിയാണ്. എന്താ പറയാ, കറക്റ്റ് നമ്മൾ പാഡി ഫീൽഡിൽ നിന്ന് കറക്റ്റ് കൊണ്ടുവരുന്നത് പോലെ ഒരു രാസവസ്തുക്കളും ചേർക്കാത്ത വളരെ നല്ല മികച്ച അരി. അത് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന അത്രയും നല്ല അരി തീർച്ചയായിട്ടും അത് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. കറുത്ത അരിയും പൈതൃകം വിളിച്ചോതുന്ന വാളും പിന്നെ നമ്മുടെ സ്വന്തം മാമ്പഴവും ഒക്കെയാണ് ഈ ഒരു സമ്മാന പൊതിയിൽ അദ്ദേഹം ഈ ഒരു രാജ്യത്തിലേക്ക് കൊണ്ടുവന്നത്. കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീല് തോന്നുന്നുണ്ടാവും അല്ലേ. വെറും ഒരു എക്സ്പെൻസീവ് ഗിഫ്റ്റ് കൊടുക്കുന്നതിനേക്കാളും നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരവും അവിടുത്തെ ആ ഒരു വൈവിധ്യവും വിളിച്ചോതുന്ന ഇത്തരം കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിന് നൽകുന്ന ഒരു വാല്യൂ അതെത്ര വളരെ വലുതാണല്ലേ. ഇതിൽ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ചാക് ഹോ എന്നറിയപ്പെടുന്ന ചക്ഹോ എന്നറിയപ്പെടുന്ന മണിപ്പൂരിന്റെ സ്വന്തം കറുത്ത അരിയാണ്. നമ്മുടെ നാട് തന്നെയാണ് ഉദ്ദേശിച്ചത്, നമ്മുടെ നാട്ടിലെ കേരളത്തിന്റെ കാര്യമല്ല കേട്ടോ. മൊത്തത്തിൽ ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലും എനിക്ക് മീൻസ് കുറേ കൂടെ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഈ ഒരു വാർത്ത മിസ്സായിപ്പോൾ അതുകൊണ്ട് ഞാൻ വിടുകയാണ്. അപ്പോൾ ഈ ഒരു കറുത്ത അരിയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ പ്രത്യേകതകളുള്ള ഔഷധ ഗുണമുള്ള ഈ ഒരു അരി ഇന്ത്യയുടെ വടക്കേ കിഴക്കൻ സംസ്ഥാനത്തിൻ്റെ തന്മയാണ് കേട്ടോ ഈ വേയിൽ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉത്തർപ്രദേശിൽ നിന്നുള്ള പ്രശസ്തമായിട്ടുള്ള കല്യാണി മാമ്പഴം വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മാമ്പഴമാണ്. അപ്പോൾ ഈ സമ്മാനങ്ങളുടെ കൂട്ടത്തിൽ അതും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ മാമ്പഴങ്ങളുടെ ഒരു തനത് രുചി യുഎഇ ഭരണാധികാരികളിലേക്ക് എത്തുമ്പോൾ അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ മധുരം കൂട്ടുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇതിനൊക്കെ പുറമെ വളരെ മനോഹരമായിട്ട് കൊത്തുപണികൾ ചെയ്തൊരു വാളും ഈ സമ്മാന പൊതിയുടെ ഭാഗമായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ പ്രഗത്ഭരായ കരകൗശല തൊഴിലാളികൾ മാസങ്ങളോളം എടുത്ത് നിർമ്മിച്ച ഈ വാള് ഇന്ത്യയുടെ വീര്യത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും പ്രതീകമായിട്ടാണ് അദ്ദേഹം ഇവിടുത്തെ യുഎ ഭരണാധികാരികൾക്ക് സമ്മാനിച്ചത്. വെറും ഒരു ഉപഹാരം എന്നതിനൊക്കെ അപ്പുറം ഇന്ത്യയുടെ ഓരോ കോണിൽ നിന്നുള്ള തനത് ഉൽപ്പന്നങ്ങൾ ഇതിനായി തിരഞ്ഞെടുത്തു എന്നത് തന്നെയാണ് ഈ സമ്മാനത്തെ ഇത്രയും ഹൃദ്യമാക്കുന്നത്. അപ്പോൾ ഈ ഒരു വാർത്ത യുഎയിൽ ജീവിക്കുന്ന നമ്മൾ പ്രവാസികൾക്ക് നൽകുന്ന ഒരു പോസിറ്റീവ് എനർജി ചെറുതാണോ? ഒരിക്കലുമല്ല. നമ്മുടെ നാടും നമ്മളിവിടെ ജോലി ചെയ്യുമ്പോഴും നമ്മുടെ നാടും നമ്മൾ ജീവിക്കുന്ന ഈ ഒരു മണ്ണും തമ്മിൽ ഇത്രയും അടുത്തൊരു ബന്ധം പുലർത്തുക എന്ന് പറയുന്നത് കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ അറിയുമ്പോൾ തന്നെ വലിയൊരു അഭിമാനമായിരിക്കും. അപ്പോൾ യുഎഇ എപ്പോഴും ഇന്ത്യൻ സംസ്കാരത്തെയും നമ്മുടെ പാരമ്പര്യത്തെയും വലിയ രീതിയിൽ ബഹുമാനിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും മികച്ചൊരു എക്സാമ്പിൾ കൂടിയായിരിക്കും ഈ ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഈ ഒരു കൂടിക്കാഴ്ചയിൽ അദ്ദേഹം സമ്മാനിച്ച സമ്മാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബിസി ലൈഫിനിടയിൽ വീക്കെൻഡ് മൂഡിൽ ഇങ്ങനെയുള്ള നല്ല നല്ല വിശേഷങ്ങൾ കേട്ട് തുടങ്ങുന്ന നന്നായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത തമിഴ് ഹിറ്റൊക്കെ കേട്ട് ട്രാഫിക് അപ്ഡേറ്റ് ഒക്കെ അറിഞ്ഞതിന് ശേഷം വേഗം തിരികെ എത്താം ഹോം 92.2 FM-ലേക്ക്, മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്.
2: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Rest in peace.
1: Tamil Song of the Hour was brought to you by Aru Ayurveda RS Agathir Building Alvankul Parthubai.
2: Traffic update.
3: Brought to you by ABC Cargo and Courier, number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: കേസ് നമ്മുടെ ട്രാഫിക് അപ്ഡേറ്റ്. ഇപ്പോൾ ദുബായ് ഭാഗത്തേക്ക് പോകുന്ന വശം നമ്മുടെ E11 റോഡ് എടുക്കുകയാണെങ്കിൽ ബിസിനസ് ബേ ബ്രിഡ്ജിന് അടുത്തും അതുപോലെ ഡൗൺ ടൗൺ ഏരിയകളിലും ഇപ്പോൾ നല്ല രീതിയിൽ വാഹനങ്ങൾ കുടുങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ റൂട്ടിൽ ഗതാഗതം വളരെ സാവധാനത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ക്ലിയർ ആകുമ്പോൾ നിങ്ങൾ തന്നെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ അൽ ഇത്തിഹാദ് റോഡ് എടുക്കുകയാണെങ്കിൽ ഷാർജയിൽ നിന്ന് ദുബായ് ലക്ഷ്യമാക്കി വരുന്ന ആ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ആൽമുല്ല പ്ലാസ മുതൽ എയർപോർട്ട് ടണലിലേക്ക് എൻ്റർ ചെയ്യുന്ന ഭാഗം വരെ കനത്ത ട്രാഫിക് ഉരുക്കാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള സമയലാഭം ഈ വഴി പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് സാരം. അപ്പോൾ പിന്നെ നമുക്ക് E311 എടുക്കുമ്പോൾ ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് പോകുന്ന വശത്ത് മുർദീവ് സിറ്റി സെൻറ്ററിന് സമീപമുള്ള ഫ്ലൈഓവേഴ്സ് അതുപോലെ സിലിക്കൺ ഇയാസിസ് ഭാഗത്തും ലഞ്ച് ബ്രേക്കിനോടനുബന്ധിച്ചുള്ള വാഹന തിരക്ക് ഇപ്പോൾ തന്നെ വർദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. 11:30 ആയതേ ഉള്ളൂ, വലുതായിട്ടല്ല. എങ്കിലും ജുമേറ വില്ലേജ് സർക്കിൾ നമ്മുടെ JVC ഭാഗം ദുബായ് മോൾ ഭാഗത്തേക്കൊക്കെ പോകുന്ന ട്രാഫിക്കിൽ പ്രത്യേകിച്ച് അൽമെയ്ദാൻ റോഡിലേക്ക് പ്രവേശിക്കുന്ന ജംഗ്ഷനിൽ വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം നേരിടുന്നുണ്ട്. പിന്നെ ബെയ്റൂത്ത് സ്ട്രീറ്റ് ആൻഡ് എയർപോർട്ട് റോഡ് എടുക്കുകയാണെങ്കിൽ അല്ലാതെ നിന്ന് എയർപോർട്ട് ഭാഗത്തേക്ക് പോകുന്ന റൂട്ടിലെ സിഗ്നൽസിലും എക്സിറ്റ്സിലും നിലവിൽ വലിയ തോതിലുള്ള ഒരു വാഹന തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏകദേശം നമ്മളൊരു മിഡ് മോർണിംഗ് ആണെങ്കിലും അതിങ്ങനെ എന്താ ഇനി അടുത്ത മണിക്കൂറിൽ 11:45 ഒക്കെ ആകുമ്പോൾ ജുമാ നമസ്കാരമൊക്കെ ഉണ്ട്. ആ സമയത്തേക്കൊക്കെ വേണ്ടിയിട്ട് ഇപ്പോഴേ ഫ്രീ ആവുന്ന ആൾക്കാരുണ്ടാവും. നല്ല അത്യാവശ്യം ഇനിയിപ്പോൾ തിരക്ക് കൂടാൻ പോവാണ്. എന്തു തന്നെയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുക 0585829220 എന്ന നമ്പറിലേക്ക്.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
0: You are tuned into Home 92.2 FM. Home is a feeling.
6: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്കറിയോ? ദുബായിലെ സിലിക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
7: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് ഇൻഫർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
8: സാൻഡ് ഡ്യൂൺസ് brought to you by Gulf Medical University. Affordable fees, world-class education, global career avasarangalode international medical degree swandhamakkam. Admissions are now open.
9: Bandipur Forest Range ennulla kumbugala
10: bhashayude adirthikal bhedichu pan indian hit aayi mariya Marcoikku shesham Cubes Entertainment inde banneril Paul George samvidhanam cheyina brahmanda action chalachitram Kaattalan.
11: 1200 aanakale konnu kombu kadathiya oru kaattu kollakaranam
10: malayalam innolam kandittillatha action rangangalumayi orungunu Anthony Varghese പെപ്പെ നായകനായി എത്തുന്നു. ഒപ്പം ജഗദീഷ് സിദ്ദീഖ് തുടങ്ങിയ താരങ്ങളും പാൻ ഇന്ത്യൻ സാന്നിധ്യമായി സുനിൽ, കബീർ ദുഹാൻ സിംഗ്, ദുഷാര വിജയൻ തുടങ്ങി വൻ താരനിരയും.
11: സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുന്ന ചൊല്ല്.
12: വിവിധ ഭാഷകളിലായി May 28 റിലീസിനെത്തുന്നു
10: കാട്ടാളൻ മൂവി, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
13: കൊമ്പൊന്നിന് 3.5 കോടി.

0: Mid Morning with Nitya.
1: എസ് പട്ടാള എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ദുബായിൽ നടക്കാൻ പോകുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൾച്ചറൽ ഇവന്റിനെ കുറിച്ചാണ് നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുള്ളത്. കേട്ടോ, ഇനിയിപ്പോൾ അങ്ങോട്ട് ഒരുപാട് പ്ലാനിങ്ങൾ ഉണ്ടാവുമല്ലോ, ഒരു ലോങ് വീക്കെൻഡ് അല്ലേ. ഓക്കെ, എന്നാലും പ്രത്യേകിച്ച് ഈ ക്ലാസിക്കൽ ഡാൻസ് ഇഷ്ടപ്പെടുന്നവർ ഇതൊട്ടും മിസ് ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം റിലിഷ് ദ റെസ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന റിഥം ചൈതന്യം സീസൺ 5 ഇതിപ്പോൾ നമ്മുടെ ദുബായിലേക്ക് എത്തിയിരിക്കുകയാണ്. വരുന്ന May 24, അതായത് എനിക്ക് തോന്നുന്നു നാളെ സാറ്റർഡേ, യെസ് സൺഡേ 24th of May, അവിടെ ദുബായ് എമിറേറ്റ്സ് തിയേറ്ററിൽ വെച്ചാണ് ഈ ഒരു ഗ്രാൻഡ് ഡാൻസ് ഫെസ്റ്റിവൽ ഇറങ്ങിയിരുന്നത്. അപ്പോൾ അന്നത്തങ്കം ഗോൾഡൻ ഡയമണ്ട് കരാമയാണ് ഈ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അന്ന് രാവിലെ 11 മണി മുതൽ ഇവയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒട്ടനവധി മികച്ച കലാകാരന്മാരും കലാകാരികളും അണിനിരക്കുന്ന വിവിധ പ്രകടനങ്ങൾ ഇറങ്ങിയിരുന്നു. അത് മാത്രമല്ല, അന്നത്തെ ആ ഒരു ദിവസത്തിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്തെ 5:30 പ്രശസ്ത നൃത്ത അധ്യാപിക ഡോക്ടർ ഷീല ഉണ്ണികൃഷ്ണൻ നയിക്കുന്ന ശ്രീദേവി നൃത്യാലയ ഗ്രൂപ്പിന്റെ ശ്രീകൃഷ്ണ സന്മാർഗം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ നൃത്ത വിരുന്നുകൂടി അന്നേ ദിവസം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഭരതനാട്യത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ശരിക്കും കണ്ണും മനസ്സും നിറയാൻ പോകുന്ന ഒരു ഒരു ഫെസ്റ്റിവൽ ആയിരിക്കും അത്. അപ്പോൾ മറക്കണ്ട, May 24 നിങ്ങളുടെ കലണ്ടറിൽ ഇപ്പം തന്നെ മാർക്ക് ചെയ്ത് വെച്ചോ. പ്രോഗ്രാമിൻ്റെ ടിക്കറ്റ്സ് ഒക്കെ ഇപ്പോൾ tickets5.comൽ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി എൻജോയ് ചെയ്ത് കാണുക. യെസ്, നമ്മൾ അടുത്ത വിശേഷത്തിലേക്ക് കടക്കുമ്പോൾ സമയം ഇങ്ങനെ പോവുകയാണല്ലേ, ഏറ്റവും വേഗം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഷാർജയിൽ ഇത്തവണത്തെ ബലിപെരുന്നാൾ ആഘോഷങ്ങൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ജനപങ്കാളിത്തത്തോടെയും വിപുലമായ പരിപാടികളോടെയും കൂടിയും നടത്താനായിട്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നുള്ള വിശേഷമാണ് ഇപ്പോൾ നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. എമിറേറ്റ്സിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇവിടുത്തെ സ്വദേശികൾക്കും അതുപോലെ വിദേശികൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് സാംസ്കാരിക വിനോദ പരിപാടികളാണ് ഇത്തവണ ഗവൺമെന്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെരുന്നാൾ അവധി ദിവസങ്ങളിൽ ഇവിടെ സിറ്റിയിൽ നടക്കുന്ന അല്ലെങ്കിൽ സിറ്റിയിലേക്ക് എത്തുന്ന എല്ലാവർക്കും മികച്ചൊരു എക്സ്പീരിയൻസ് സമ്മാനിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഷാർജയിലെ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രങ്ങളും പാർക്കുകളും പ്രത്യേക ലൈറ്റുകളും ഡെക്കറേഷൻസ് ഒക്കെ ആയിട്ട് അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ കുടുംബമായിട്ട് എത്തുന്നവർക്കും ഒത്തുചേരാൻ പറ്റിയ തരത്തിൽ വലിയ രീതിയിലുള്ള സൗകര്യങ്ങളാണ് ഈ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ യുഎയുടെ പരമ്പരാഗത കലാരൂപങ്ങൾ ഉൾക്കൊള്ളുന്ന കലാപരിപാടികൾ, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ അണിനിരക്കുന്ന മ്യൂസിക് ഷോസ് ഇത്തവണത്തെ പ്രധാന അട്രാക്ഷൻ ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കായിട്ട് പ്രത്യേക കളിയരങ്ങുകളുണ്ട്, അതുപോലെ അവർക്ക് വേണ്ടി ചില മത്സരങ്ങളൊക്കെ ഇതോടൊപ്പം തന്നെ പലയിടങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ പെരുന്നാൾ നാളുകളിലെ പ്രധാന കാഴ്ചയായ ആകാശവിസ്മയം ഇത്തവണ കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നാണ് സംഘാടകർ പറയുന്നത്. അപ്പോൾ ഷാർജ കോർണിഷും അൽമജാസ് വാട്ടർ ഫ്രണ്ടിലും വമ്പിച്ച രീതിയിലുള്ള ഫയർവോക്സ് ഡിസ്പ്ലേ ആണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫാമിലിയോടൊപ്പം നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് വളരെ സുരക്ഷിതമായിട്ടിരുന്ന് ഈ ഒരു ഫയർ വർക്ക് കാണാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും അവർ മുൻകൂട്ടി തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു മനോഹരമായിട്ട് വിഷ്വൽ കാണാൻ വേണ്ടി മാത്രം മറ്റ് എമിറേറ്റുകളിൽ നിന്നും ആളുകൾ ഷാർജയിലേക്ക് എത്താറുണ്ട് കേട്ടോ. അപ്പോൾ ആഘോഷങ്ങൾക്കൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും ട്രാഫിക് നിയന്ത്രണങ്ങൾക്കും വലിയ രീതിയിലുള്ള പ്രാധാന്യമാണ് ഗവൺമെൻറ് നൽകുന്നത്. അപ്പോൾ ഭയങ്കര തിരക്കുള്ള സമയമാണ്, ബിസി ആയിട്ടുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തിരക്കേറിയ സമയങ്ങളിൽ വലിയ രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാൻ ഷാർജ പോലീസിന്റെ പ്രത്യേക പട്രോളിംഗ് ടീം എല്ലാ പ്രധാന റോഡുകളിലും ജംഗ്ഷൻസിലും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് നിയമങ്ങൾ കൃത്യമായിട്ട് പാലിക്കേണ്ടിയിരിക്കുന്നു അല്ലേ. അപ്പോൾ സുരക്ഷിതമായിട്ട് പെരുന്നാൾ ആഘോഷിക്കാനും അധികൃതർ പ്രത്യേകമായിട്ട് ഓർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഷാർജയിലെ പ്രശസ്തമായിട്ടുള്ള സൗക്കുകളിലും മാളുകളിലും ഇതോടൊപ്പം തന്നെ വമ്പിച്ച രീതിയിലുള്ള ഫെസ്റ്റീവ് ഡിസ്കൗണ്ടും ഓഫറുകളും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അവധിക്കാലത്ത് ഫാമിലിക്ക് ആവശ്യമായിട്ടുള്ള പർച്ചേസുകൾ ബജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ ചെയ്യാൻ ഈ ഓഫറുകൾ നമ്മളെ സഹായിക്കും. ഷോപ്പിങ്ങിനൊപ്പം തന്നെ വിവിധ ഈദ് ഗാഥകളും സാംസ്കാരിക പ്രദർശനങ്ങളും മാളുകളുടെ ഉള്ളിലും അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെരുന്നാൾ കാലം എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സന്തോഷവും സമാധാനവും തരുന്നതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ അടുത്ത എവർഗ്രീൻ ഹിറ്റിലേക്ക് കടക്കുകയാണ്. എൻജോയ് ദി സോങ്.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയുടെ സ്പീക്കർ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ദുബായിൽ അടുത്ത മാസം 1 മുതൽ പാർക്കിംഗിനും ടോളിനും വാറ്റ്, 5% വാറ്റ് ഏർപ്പെടുത്തുമെന്ന് പാർക്കിംഗ് ഓപ്പറേറ്ററായ പാർക്കിനും സാലിക്കും അറിയിച്ചു. എല്ലാ പൊതു പാർക്കിംഗ് ഇടങ്ങൾക്കും ഇത് ബാധകമെന്ന് അധികൃതർ. റോഡരികിലെയും അല്ലാത്തതുമായ പൊതു പാർക്കിംഗ്, സീസണൽ കാർഡ്, വിവിധ പെർമിറ്റുകൾ, റിസർവേഷൻ എന്നിവയുൾപ്പെടെ പാർക്കിംഗ് നൽകുന്ന എല്ലാവിധ സേവനങ്ങൾക്കും ഈ നികുതി June 1 മുതൽ ബാധകമായിരിക്കും. നിയമസഭാ സ്പീക്കറായി മുതിർന്ന കോൺഗ്രസ് അംഗവും കോട്ടയം MLA യുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടും LDFൽ നിന്നുള്ള AC മൊയ്തീന് 35 വോട്ടും NDAയിൽ നിന്നുള്ള ചാത്തന്നൂർ MLA BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. നടപടികൾ നിയന്ത്രിച്ച പ്രോട്ടം സ്പീക്കർ ജി സുധാകരൻ വോട്ട് ചെയ്തില്ല. നിഷ്പക്ഷത പാലിക്കാൻ മാറി നിന്നുവെന്ന് ജി സുധാകരൻ. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി VD സതീശൻ. തന്റെ റോൾ മോഡലാണ് അദ്ദേഹം. വിവിധ വകുപ്പുകളുടെ ചുമതല വഹിച്ച പ്രവർത്തന പരിചയമുണ്ട്. വകുപ്പുകളെക്കുറിച്ച് കൃത്യമായ അറിവ്, സുദീർഘമായ പ്രവർത്തന പരിചയം, ഇതൊക്കെ തിരുവഞ്ചൂരിന്റെ ഗുണങ്ങളാണെന്ന് മുഖ്യമന്ത്രി. സുദീർഘമായ പ്രവർത്തന പരിചയമാണ് തിരുവഞ്ചൂരിന്റേതെന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിവിധ വകുപ്പുകളുടെ ചുമതല വഹിച്ച അനുഭവമുണ്ട്. വൈവിധ്യമാർന്ന അനുഭവ പശ്ചാത്തലമാണ് തിരുവഞ്ചൂരിന്റേത്. വിദ്യാർത്ഥി കാലഘട്ടം മുതലുള്ള രാഷ്ട്രീയ അനുഭവം സഭയിലെ ഇടപെടലുകൾക്കും പ്രേരകമാകട്ടെയെന്ന് പിണറായി. ബാറ്റിംഗ് സൈഡ് നിയമിച്ച അമ്പയറായി സ്പീക്കർ മാറാതിരിക്കട്ടെയെന്നും നിഷ്പക്ഷമായി പ്രവർത്തിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പിണറായി വിജയൻ. 138 വർഷത്തെ പാരമ്പര്യമുള്ള നിയമസഭയിൽ 25-ാമത്തെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിമാനമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ജനതാൽപര്യം മുൻനിർത്തി നിയമസഭയെ വേണ്ടവിധം വിനിയോഗിക്കണമെന്നും സ്പീക്കർ. പാർലമെന്ററി ജനാധിപത്യത്തിൽ ഏറ്റവും നിർണായകമായ ചുമതലയാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നതെന്നും തിരുവഞ്ചൂരിന്റെ പ്രതികരണം. മുൻ മന്ത്രിമാരുടെ ഗൺമാൻമാരെ മടക്കി സർക്കാർ. കാലാവധി കഴിയുന്നതിന് മുൻപേയാണ് മാതൃ യൂണിറ്റുകളിലേക്ക് ഇവരെ മടക്കി അയച്ചത്. UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെയാണ് മുൻ ഗൺമാൻമാരെ മടക്കിയത്. പ്രതിപക്ഷ നേതാവായതോടെ പിണറായി വിജയന് നൽകിയിരുന്ന Z+ സുരക്ഷ ഒഴിവാക്കി. പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി എന്ന നിലകളിൽ Y കാറ്റഗറി സുരക്ഷയാണ് ഇപ്പോൾ നൽകുന്നത്. ഇതോടെ ഗൺമാൻമാർക്ക് പകരം 2 PSOമാരെയാണ് അനുവദിച്ചത്. എസ്കോർട്ട് വാഹനം ഒഴിവായെങ്കിലും പൈലറ്റ് വാഹനം തുടരും. ആലപ്പുഴയിൽ നവകേരള സദസ്സിനിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ 4 ഗൺമാൻമാർക്കെതിരെ നടപടി. ഗൺമാൻമാരുടെ മർദ്ദനം ചട്ടവിരുദ്ധമെന്ന് പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് DGP കൈമാറിയിട്ടുണ്ട്. ഗൺമാൻമാർക്കെതിരെ നടപടി വേണമെന്ന മുൻ ആലപ്പുഴ SPയുടെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് പൂഴ്ത്തിയതായി ആരോപണം. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച ഗൺമാൻമാരുടെ നടപടി പോലീസിന് അവമതിപ്പുണ്ടാക്കിയതെന്നായിരുന്നു SP ചൈത്ര തെരേസയുടെ റിപ്പോർട്ട്. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിച്ചാൽ വൻ നഷ്ടമുണ്ടാകുമെന്ന് ഗതാഗത സെക്രട്ടറിയുടെ റിപ്പോർട്ട്. 112 കോടിയുടെ നഷ്ടമുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. 3 മാസത്തെ കണക്കാണ് വിലയിരുത്തിയത്. ഓർഡിനറി ബസ്സിൽ മാത്രമെങ്കിൽ 57 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അടുത്ത മാസം 15 മുതലാണ് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര. ലത്തീൻ സഭ തിരുവനന്തപുരം അതിരൂപത ആസ്ഥാനത്തെത്തി ആർച്ച് ബിഷപ്പ് തോമസ് ജെന്നറ്റോയുമായി കൂടിക്കാഴ്ച നടത്തി. ഫിഷറീസ് വകുപ്പ് മന്ത്രി VE അബ്ദുൾ ഗഫൂർ. ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് നൽകിയതിൽ ലത്തീൻ സഭയുടെ അതൃപ്തി പരിഹരിക്കാനാണ് മന്ത്രിയുടെ നീക്കം. സൌഹൃദപരമായി മുന്നോട്ടു പോകുമെന്ന് ലത്തീൻ സഭ പ്രതിനിധി പ്രതികരിച്ചു. മലയിടം ദുരന്തത്തിലെ ഒഴിപ്പിക്കൽ നടപടികളിൽ ഇടപെട്ട സർക്കാർ. ചർച്ച നടത്താൻ മന്ത്രി Rho G.M. ജോണിനെ മുഖ്യമന്ത്രി VD സതീശൻ ചുമതലപ്പെടുത്തി. പുതിയ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് 3 പേരുകൾ പരിഗണനയിൽ. കൊടിക്കുന്നിൽ സുരേഷ്, ബെനി ബെഹനാൻ, ജോസഫ് വാഴിക്കൻ എന്നിവരുടെ പേരുകൾ പരിഗണനയിലുണ്ട്. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട AICC നേതൃത്വവുമായി ചർച്ച നടത്താൻ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ഡൽഹിക്ക് പോകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ കനത്ത തിരിച്ചടി അവലോകനം ചെയ്യുന്ന CPM കേന്ദ്ര കമ്മിറ്റിയുടെ നിർണായക യോഗം ഡൽഹിയിൽ ആരംഭിച്ചു. കേരളത്തിൽ നേരിട്ട അപ്രതീക്ഷിത തിരിച്ചടി അതീവ ഗൌരവത്തോടെയാണ് കേന്ദ്ര നേതൃത്വം കാണുന്നത്. നീറ്റ് യു ജി പരീക്ഷയ്ക്ക് പ്രായപരിധി ഏർപ്പെടുത്തിയേക്കും. പരീക്ഷാ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതും കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ബദൽ ഊർജ്ജ സ്രോതസ്സുകൾ അടിയന്തരമായി കണ്ടെത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാചകവാതകത്തിന് പകരമായി ബയോഗ്യാസ് അടക്കമുള്ളവ പരിഗണിക്കണം. മന്ത്രിസഭായോഗത്തിലാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് ഹാൻഡിൽ വിലക്കിയത് രാജ്യസുരക്ഷാ ആശങ്കകളെ തുടർന്ന്. ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഹോർമുസ് കടലിടുക്കിൽ ടോൾ ഏർപ്പെടുത്തിയാൽ അമേരിക്ക ഇറാൻ കരാർ അസാധുവാകുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ടോൾ സംവിധാനവുമായി ഇറാൻ മുന്നോട്ട് പോകരുതെന്നും മാർക്കോ റൂബിയോ പറയുന്നു.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
3: ഇപ്പോൾ സമയം 12:06.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 34°C, ഹ്യൂമിഡിറ്റി 46%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nitya.
1: Welcome back. വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പം നമ്മൾ രണ്ടാമത്തെ മണിക്കൂറിലേക്ക് കടന്നിരിക്കുന്നു. 12 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിരിക്കുന്നു കേട്ടോ. നമ്മുടെ മലയാള സിനിമയ്ക്കും നമ്മുടെ സ്വന്തം ഉണ്ണി മുകുന്ദനും ഇത് ശരിക്കൊരു പ്രൗഡ് മൊമെന്റ് ആണ് ഗായ്സ്. നിങ്ങൾ അറിഞ്ഞോ, ആഗോളതലത്തിൽ തന്നെ തരംഗമായ ഐക്കണിക് ഹോളിവുഡ് ക്യാരക്ടർ ഹീമാൻ ഒഫീഷ്യലായിട്ട് മലയാളത്തിലേക്ക് എത്തുകയാണ്. ആ ഒരു മാസ് കഥാപാത്രത്തിന് ശബ്ദം നൽകാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആരെയാ? വേറെ ആരുമല്ല, നമ്മുടെ മസിൽമാൻ ഉണ്ണി മുകുന്ദനെ തന്നെയാണ്. ലോക പ്രശസ്ത സിനിമാ നിർമ്മാണ കമ്പനികളായിട്ടുള്ള സോണി പിക്ചേഴ്സും MGMഉം സംയുക്തമായിട്ട് ഒരുക്കുന്ന ഈ ഒരു മാസ്റ്റർ ഓഫ് ദി യൂണിവേഴ്സ് എന്ന ചിത്രത്തിന്റെ മലയാളം പതിപ്പിലാണ് ഈ ഒരു വമ്പൻ കോംബോ ഒന്നിക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ കുട്ടികളുടെ ഏറ്റവും വലിയൊരു സൂപ്പർ ഹീറോ നൊസ്റ്റാൾജികളിലൊന്നായിരിക്കും ഈ ഹീമാൻ എന്ന് പറയുന്നത് അല്ലേ. ബൈ ദ പവർ ഓഫ് എന്താ പറയുക, ഗ്രേസ്കൾ, ഐ ഹാവ് ദ പവർ എന്നൊക്കെ ഹീമാൻ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു രോമാഞ്ചം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അത് അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒന്നാണ്. അത്രയും വലിയൊരു ആഗോള പ്രോജക്റ്റിലേക്ക് ഇപ്പോൾ ഒരു മലയാളി നടനെ, അതും ആ ഒരു ഹീറോയുടെ ശബ്ദമായിട്ട് തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു കാര്യമല്ല. ഉണ്ണിമുകുന്ദൻ്റെ ആ ഒരു കരിസ്മാറ്റിക് വോയിസും അദ്ദേഹത്തിൻ്റെ ആ ഫിസിക്കും ആ ഒരു മാസ് അനിമേഷൻ കഥാപാത്രത്തിന് 101% മാച്ച് ആകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പോൾ സോണി പിക്ചേഴ്സിനെ പോലുള്ള ഒരു ഇന്റർനാഷണൽ സ്റ്റുഡിയോ മലയാളം ഇൻഡസ്ട്രി ഇത്രയും ഗൗരവമായിട്ട് കാണുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ സിനിമയുടെ അല്ലെങ്കിൽ സിനിമാ ലോകത്തിൻ്റെ ഒരു വളർച്ചയുടെ തെളിവുകൂടിയാണ് അല്ലേ. മലയാളം ഡബ്ബിംഗ് പതിപ്പ് വെറും ഒരു സാധാരണ ട്രാൻസ്ലേഷൻ ആയിരിക്കില്ല, മറിച്ച് ഈ മലയാളി പ്രേക്ഷകർക്ക് തിയേറ്ററിൽ ഫുൾ എനർജി തരുന്ന രീതിയിലുള്ള ഒരു ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് ആയിരിക്കും. എന്തായാലും അണിയർ പ്രവർത്തകർ അങ്ങനെയായിരിക്കും പ്ലാൻ ചെയ്യുന്നതെന്നാണ് എനിക്കും തോന്നുന്നത്. എന്നാലും ഹീമാന്റെ ആ ഡയലോഗ്സ് ഉണ്ണിയുടെ ബേസ് വോയിസിൽ തിയേറ്ററിൽ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ്, അത് ശരിക്കും തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കട്ടെ. മലയാളം പതിപ്പിന്റെ സ്ക്രിപ്റ്റ് വർക്കുകളും ഡബ്ബിംഗ് സെഷനും ഒക്കെ ഇതിനോടകം തന്നെ വളരെ പ്രൊഫഷണലായിട്ടുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ണിമുകുന്ദൻ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഈ ഒരു വിശേഷം പങ്കുവച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ സമയം മുതലാണ് എല്ലാവരും, പ്രേക്ഷകരും ആരാധകരും ഒക്കെ വലിയ രീതിയിൽ എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു. ഇതിൽ ഹോളിവുഡ് ലെവലിലുള്ള വിഷ്വൽ എഫക്ട്സ്, ഉണ്ണിയുടെ മാസ് വോയിസ്, ഇതെല്ലാം കൂടി ആകുമ്പോൾ ഇതൊരു തികച്ചും വ്യത്യസ്തമായിട്ടുള്ള തിയേറ്റർ വാച്ച് ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ പ്രാദേശിക സിനിമകൾക്ക് ആഗോളതലത്തിൽ വലിയ രീതിയിലുള്ള വിപണി തുറന്നു കിട്ടാൻ ഇത്തരം കൊളാബറേഷൻസ് ഒത്തിരി സഹായിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? എനിവേ, കേവലം ഒരു പ്രാദേശിക ഇൻഡസ്ട്രി എന്നതിനേക്കാളൊക്കെ അപ്പുറം ഹോളിവുഡ് മേജർ സ്റ്റുഡിയോകൾ നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഹബ്ബായി മലയാളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വലിയ പ്രോജക്റ്റ് വരും ദിവസങ്ങളിൽ കൂടുതൽ വാർത്തകളിൽ നിറയുന്ന ഉറപ്പാണ്. അപ്പോൾ ഉണ്ണിമുഖത്തിൻ്റെ ആ ഒരു ഗംഭീര ഹോളിവുഡ് ഡബ്ബിംഗ് വിശേഷങ്ങൾ തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. കാരണം നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകാനുള്ള സമയമാകുന്നു. ഈ മണിക്കൂറിലെ ആദ്യ ട്രെൻഡിങ് സോങ്, എൻജോയ് ദി സോങ് ഓൺ ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കർ. കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസ്, ഗൺമാൻമാർക്കെതിരെ നടപടിയുണ്ടാകും. സൗജന്യ യാത്ര അനുവദിച്ചാൽ വൻ നഷ്ടമുണ്ടാകുമെന്ന ഗതാഗത സെക്രട്ടറിയുടെ റിപ്പോർട്ട്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ദുബായിൽ ജൂൺ 1 മുതൽ പാർക്കിംഗിനും ടോളിനും വാറ്റ്. 5% വാറ്റ് ഏർപ്പെടുത്തുമെന്ന് പാർക്കിംഗ് ഓപ്പറേറ്ററായ പാർക്കിനും സാലിക്കും അറിയിച്ചു. എല്ലാ പൊതു പാർക്കിംഗ് ഇടങ്ങൾക്കും ഇത് ബാധകമെന്ന് അധികൃതർ. റോഡരികിലെയും അല്ലാത്തതുമായ പൊതു പാർക്കിംഗ്, സീസണൽ കാർഡ്, വിവിധ പെർമിറ്റുകൾ, റിസർവേഷൻ എന്നിവയുൾപ്പെടെ പാർക്കിംഗ് നൽകുന്ന എല്ലാവിധ സേവനങ്ങൾക്കും ഈ നികുതി ബാധകമായിരിക്കും. നിയമസഭാ സ്പീക്കറായി മുതിർന്ന കോൺഗ്രസ് അംഗവും കോട്ടയം എംഎൽഎയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടും എൽഡിഎഫിൽ നിന്നുള്ള എ സി മൊയ്തീന് 35 എൻഡിഎയിൽ നിന്നുള്ള ചാത്തന്നൂർ എംഎൽഎ ബി ബി ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. നടപടികൾ നിയന്ത്രിച്ച പ്രോടേം സ്പീക്കർ ജി സുധാകരൻ വോട്ട് ചെയ്തില്ല. നിഷ്പക്ഷത പാലിക്കാൻ മാറി നിന്നുവെന്ന് ജി സുധാകരൻ. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. തന്റെ റോൾ മോഡലാണ് അദ്ദേഹം. വിവിധ വകുപ്പുകളുടെ ചുമതല വഹിച്ച പ്രവർത്തന പരിചയം, വകുപ്പുകളെക്കുറിച്ച് കൃത്യമായ അറിവ്, സുദീർഘമായ പ്രവർത്തന പരിചയം, ഇതൊക്കെ തിരുവഞ്ചൂരിന്റെ ഗുണങ്ങളാണെന്ന് മുഖ്യമന്ത്രി. സുദീർഘമായ പ്രവർത്തന പരിചയമാണ് തിരുവഞ്ചൂരിന്റേതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിവിധ വകുപ്പുകളുടെ ചുമതല വഹിച്ച അനുഭവമുണ്ട്. വൈവിധ്യമാർന്ന അനുഭവ പശ്ചാത്തലമാണ് തിരുവഞ്ചൂരിന്റേത്. വിദ്യാർത്ഥി കാലഘട്ടം മുതലുള്ള രാഷ്ട്രീയ അനുഭവം സഭയിലെ ഇടപെടലുകൾക്ക് പ്രേരകമാകട്ടെ എന്ന പിണറായി വിജയൻ. ബാറ്റിംഗ് സൈഡ് നിയമിച്ച അമ്പയറായി സ്പീക്കർ മാറാതിരിക്കട്ടെ എന്നും നിഷ്പക്ഷമായി പ്രവർത്തിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്യുന്നുവെന്ന് പിണറായി വിജയൻ. 138 വർഷത്തെ പാരമ്പര്യമുള്ള നിയമസഭയിൽ 25-ാമത്തെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിമാനമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ജനതാൽപര്യം മുൻനിർത്തി നിയമസഭയെ വേണ്ട വിധം വിനിയോഗിക്കണമെന്നും സ്പീക്കർ. പാർലമെന്ററി ജനാധിപത്യത്തിൽ ഏറ്റവും നിർണായക ചുമതലയാണ് പാർട്ടി തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്നും തിരുവഞ്ചൂർ. ജൂൺ 1 ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. UDFന്റെ ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാക്കും. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെങ്കിലും ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഇടതുമുന്നണി തീരുമാനിച്ചിട്ടില്ല. 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച സഭയിൽ നടക്കും. മുൻ മന്ത്രിമാരുടെ ഗൺമാൻമാരെ മടക്കി സർക്കാർ. കാലാവധി കഴിയുന്നതിന് മുൻപേയാണ് മാതൃ യൂണിറ്റുകളിലേക്ക് ഇവരെ മടക്കി അയച്ചത്. കാലാവധി കഴിയും മുൻപേയുള്ള നടപടിയിൽ സേനയ്ക്കുള്ളിൽ പ്രതിഷേധമുണ്ട്. കാലാവധിക്ക് ഒരാഴ്ച മുൻപെയാണ് നടപടി. ഈ മാസം 31 വരെയായിരുന്നു ഗൺമാൻമാർക്ക് കാലാവധി. UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെയാണ് മുൻ ഗൺമാൻമാരെ മടക്കിയത്. പ്രതിപക്ഷ നേതാവായതോടെ പിണറായി വിജയന് നൽകിയിരുന്ന Z+ സുരക്ഷ ഒഴിവാക്കി. പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി എന്ന നിലകളിൽ Y കാറ്റഗറി സുരക്ഷയാണ് ഇപ്പോൾ നൽകുന്നത്. ഇതോടെ ഗൺമാൻമാർക്ക് പകരം 2 PSOമാരെയാണ് അനുവദിച്ചത്. എസ്കോർട്ട് വാഹനം ഒഴിവായെങ്കിലും പൈലറ്റ് വാഹനം തുടരും. വീട്ടിലും സുരക്ഷയ്ക്കായി പോലീസിനെ നിയോഗിക്കും. ഇത് വർദ്ധിപ്പിക്കണോ എന്ന കാര്യത്തിൽ ആഭ്യന്തര സുരക്ഷാ വിലയിരുത്തൽ കമ്മിറ്റി തീരുമാനമെടുക്കും. ആലപ്പുഴയിൽ നവകേരള സദസ്സിനിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ 4 ഗൺമാൻമാർക്കെതിരെ നടപടി വരും. ഗൺമാൻമാരുടെ മർദ്ദനം ചട്ടവിരുദ്ധമെന്ന് SITA റിപ്പോർട്ട് ഉടൻ DGP കൈമാറും. ഗൺമാൻമാർക്കെതിരെ നടപടി വേണമെന്ന മുൻ ആലപ്പുഴ SPയുടെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് പൂഴ്ത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിച്ച ഗൺമാൻമാരുടെ നടപടി പോലീസിന് അവമതിപ്പുണ്ടാക്കിയെന്ന് SP ചൈത്ര തെരേസയുടെ റിപ്പോർട്ട്. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിച്ചാൽ വൻ നഷ്ടമുണ്ടാകുമെന്ന് ഗതാഗത സെക്രട്ടറിയുടെ റിപ്പോർട്ട്. 112 കോടിയുടെ നഷ്ടമുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. 3 മാസത്തെ കണക്കാണ് വിലയിരുത്തിയത്. ഓർഡിനറി ബസ്സിൽ മാത്രമെങ്കിൽ 57 കോടിയുടെ നഷ്ടമുണ്ടാകും. June 15 മുതലാണ് UDF സർക്കാർ സൌജന്യ യാത്ര പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലത്തീൻ സഭ തിരുവനന്തപുരം അതിരൂപത ആസ്ഥാനത്തെത്തി ആർച്ച് ബിഷപ്പ് തോമസ് ചെന്നിറ്റോയുമായി കൂടിക്കാഴ്ച നടത്തി. ഫിഷറീസ് വകുപ്പ് മന്ത്രി VE അബ്ദുൽ ഗഫൂർ. ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് നൽകിയതിൽ ലത്തീൻ സഭയുടെ അതൃപ്തി പരിഹരിക്കാനാണ് മന്ത്രിയുടെ നീക്കം. സൌഹൃദപരമായി മുന്നോട്ട് പോകുമെന്ന് ലത്തീൻ സഭ പ്രതിനിധി പ്രതികരിച്ചു. നിയമസഭാ കക്ഷി നേതാവിനെ ചൊല്ലി BJPയിൽ ഭിന്നതയെന്ന് റിപ്പോർട്ട്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ദേശീയ എക്സിക്യൂട്ടീവ് അംഗം വി മുരളീധരനും തമ്മിലാണ് തർക്കം. 3 സീറ്റുമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രം കുറിച്ചതിന്റെ ശോഭ കെടുത്തുന്ന തർക്കമാണ് BJPയിൽ നടക്കുന്നത്. നിയമസഭാ സമ്മേളനം തുടങ്ങിയിട്ടും കക്ഷി നേതാവിനെ നിശ്ചയിക്കാനായിട്ടില്ല. മലയിടം തുരുത്തിൽ ഒഴിപ്പിക്കൽ നടപടികളിൽ ഇടപെട്ട് സർക്കാർ. ചർച്ച നടത്താൻ മന്ത്രി ROGM ജോണിനെ മുഖ്യമന്ത്രി VD സതീശൻ ചുമതലപ്പെടുത്തി. വിഷയത്തിൽ LDF നടത്തുന്നത് രാഷ്ട്രീയ മുതലെടുപ്പെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉന്നതി ഒഴിപ്പിക്കൽ നടപടി കോടതിയോട് സാവകാശം ചോദിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായിരുന്നു. പുതിയ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് 3 പേരുകൾ പരിഗണനയിൽ. കൊടിക്കുന്നിൽ സുരേഷ് ബെന്നി ബെഹനാൻ, ജോസഫ് ആഴക്കൻ എന്നിവരുടെ പേരുകളാണ് പരിഗണിക്കുന്നത്. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട AICC നേതൃത്വവുമായി ചർച്ച നടത്താൻ മുഖ്യമന്ത്രി VD സതീശൻ ഡൽഹിയിലേക്ക്. MLA മാരായി തെരഞ്ഞെടുക്കപ്പെട്ട 7 DCC അധ്യക്ഷന്മാർ മാർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ കനത്ത തിരിച്ചടി അവലോകനം ചെയ്യുന്ന CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ. കേരളത്തിൽ നേരിട്ട അപ്രതീക്ഷിത തിരിച്ചടി അതീവ ഗൌരവത്തോടെയാണ് കേന്ദ്ര നേതൃത്വം കാണുന്നത്. മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ പിടിയിലായ ബിലാൽ മുഖ്യ സൂത്രധാരനെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ. നിരവധി യുവതികളെ ബിലാൽ വിദേശത്തേക്ക് എത്തിച്ചിട്ടുണ്ടെന്നും ഒരു ഡീൽ നടത്തിയാൽ 50,000 മുതൽ 1,00,000 രൂപ വരെ ലഭിച്ചിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. ഒന്നാം പ്രതി സിന്ധുവിന്റെ അക്കൌണ്ടിൽ നിന്ന് ഗുണ്ടാ നേതാവ് ഔറംഗസേബിന്റെ അക്കൌണ്ടിലേക്ക് പണം പോയതിലും അന്വേഷണം നടക്കുന്നു. ദുബായിൽ വെച്ചാണ് ബിലാൽ സിന്ധുവുമായി പരിചയത്തിലെത്തിയത്. സെക്സ് റാക്കറ്റിന്റെ പ്രവർത്തനം സജീവമായതോടെ ജോലി ഉപേക്ഷിച്ച് കേരളത്തിലേക്ക് മടങ്ങി. പിന്നീട് നിരവധി യുവതികളെയാണ് ദുബായിലേക്ക് എത്തിച്ചത്. വൻ സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കിയെന്ന് അന്വേഷണ സംഘം പറയുന്നു. പത്തനംതിട്ട കോഴഞ്ചേരി ജില്ലാ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണം. ആറന്മുള സ്വദേശിനി 68-കാരിയായ വത്സലയ്ക്കാണ് ദുരനുഭവമുണ്ടായത്. കുത്തിവയ്പ് എടുത്ത ശേഷം ശരീരത്തിനുള്ളിൽ സൂചിയുടെ ഭാഗം കുടുങ്ങിയെന്നാണ് ആരോപണം. ഒരു വർഷമായി ശരീരത്തിൽ കുടുങ്ങിയ സൂചി പുറത്തെടുക്കാനായി കഴിഞ്ഞ ദിവസം നടത്തിയ ശസ്ത്രക്രിയ വിജയിച്ചില്ല. സംഭവത്തിൽ വിശദീകരണവുമായി കോഴഞ്ചേരി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് രംഗത്തെത്തി. ശരീരത്തിൽ നിന്ന് പുറത്തെടുത്തത് കുത്തിവയ്പ്പിന് ഉപയോഗിക്കുന്ന സിറിഞ്ചാണെന്നും സൂചി കുടുങ്ങിയത് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നിന്ന് തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയില്ലെന്നും സൂപ്രണ്ട് പറയുന്നു. ഡൽഹി കലാപ ഗൂഢാലോചന കേസ് പ്രതി ഉമർ ഖാലിദിന് ഇടക്കാല ജാമ്യം നൽകി. സുപ്രീംകോടതിയാണ് ഇടക്കാല ജാമ്യം നൽകിയത്. മാതാവിന്റെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കേരളത്തിൽ അതിശക്തമായ വേനൽ മഴ തുടരാൻ സാധ്യത. 8 ജില്ലകളിൽ മുന്നറിയിപ്പ്. ആലപ്പുഴയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ബദൽ ഊർജ്ജ സ്രോതസ്സുകൾ അടിയന്തരമായി കണ്ടെത്തണമെന്ന് പ്രധാനമന്ത്രി. പാചകവാതകത്തിന് പകരമായി ബയോഗ്യാസ് അടക്കമുള്ളവ പരിഗണിക്കണം. മന്ത്രിസഭാ യോഗത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് ഹാൻഡിൽ വിലക്കിയത് രാജ്യസുരക്ഷാ ആശങ്കകളെ തുടർന്ന്. ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണിയാണെന്ന ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ടോൾ ഏർപ്പെടുത്തിയാൽ അമേരിക്ക ഇറാൻ കരാർ അസാധ്യമാകുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ടോൾ സംവിധാനവുമായി ഇറാൻ മുന്നോട്ട് പോകരുതെന്നും മാർക്കോ റൂബിയോ പറയും. ബലിപെരുന്നാൾ. ഷാർജയിൽ കഴിയുന്ന 227 തടവുകാരെ മോചിപ്പിക്കാൻ സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കസ്മി ഉത്തരവിട്ടു. ശിക്ഷകാലയളവിൽ മികച്ച പെരുമാറ്റവും സൽസ്വഭാവവും കാഴ്ചവെച്ച തടവുകാരെയാണ് മാനുഷിക പരിഗണന മുൻനിർത്തി മോചനത്തിനായി തെരഞ്ഞെടുത്തത്. IPLൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മത്സരം. വൈകിട്ട് ഹൈദരാബാദിലാണ് കളി. അടുത്ത വാർത്ത 2 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon. ഇപ്പോൾ സമയം 1:09.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 34 ഡിഗ്രി സെൽഷ്യസ്. ഹ്യൂമിഡിറ്റി 46%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nitya.
1: യെസ്, വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വൈബിൽ. നമ്മൾ ഹാപ്പി വീക്കെൻഡ് ആണെന്ന് അല്ലേ, വീക്കെൻഡ് എപ്പിസോഡിലെ ലാസ്റ്റ് അവറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞാനിങ്ങനെ ആലോചിക്കാറ് നമ്മുടെയൊക്കെ വീട്ടിലെ എപ്പോഴെങ്കിലുമൊക്കെ ആർക്കെങ്കിലും ചെറിയ കൈബദ്ധങ്ങൾ പറ്റാത്ത ദിവസങ്ങളെ കുറവായിരിക്കും അല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ ഇപ്പോൾ കത്തി ഉപയോഗിച്ച് എന്തെങ്കിലും കട്ടിയൊക്കെ ചെയ്യുകയാണെങ്കിൽ കത്തി ഒന്ന് തട്ടുവോ അല്ലെങ്കിൽ ചൂടുവെള്ളം നമ്മുടെ ദേഹത്തോ കയ്യിലോ ഒക്കെ വീഴുവോ ഒക്കെ ചെയ്യുന്നത് വളരെ കോമൺ ആണ് അല്ലേ. ഈ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളുള്ള വീടാണെങ്കിൽ പിന്നെ പറയും വേണ്ട. അവരിങ്ങനെ ഓടിക്കളിക്കുമ്പോൾ അവർ വീണിട്ട് അവരുടെ മുട്ടിൽ ചെറിയ പോറലോ മുറിവോ ഒക്കെ

0: ആഗ്രഹം ഉണ്ടാവാറുള്ളതാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്തായിരിക്കും? ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ്, അല്ലെങ്കിൽ നമ്മൾ അടുത്ത വീട്ടിൽ വിളിക്കുന്നു, എന്തെങ്കിലും അവിടെ ഉണ്ടോ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ഓടുന്നു, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന് എളുപ്പമുള്ള മാർഗ്ഗമാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് റെഡിയാക്കാൻ നോക്കുമ്പോൾ പലരെയും കുഴപ്പിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടതെന്നാണ്. അതിനുള്ള വ്യക്തമായ ഉത്തരവാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാനും എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, കയ്യിലൊന്ന് പൊള്ളലേറ്റാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് വീണ് മുറിഞ്ഞാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴെങ്കിലും ഡോക്ടറെ കാണാൻ പോകുമ്പോഴായാലും നമ്മൾ ഇന്ന ഇന്ന മരുന്നുകൾ കാണുമ്പോൾ ഇതെല്ലാം വാങ്ങി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കണ്ണിന് പെട്ടെന്നൊരു അലർജിക് ഇഷ്യൂസ് വന്നാൽ, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും വരുമ്പോൾ നമ്മൾ ഇത് വാങ്ങാം അത് വാങ്ങാം എന്നൊക്കെ പറയും, പക്ഷേ കാര്യത്തോടെ എടുക്കുമ്പോൾ നമ്മൾ വീണ്ടും മറന്നുപോകും. അപ്പോൾ ഏതൊരു വീട്ടിലും നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് വെൽ സ്റ്റോക്ക്ഡ് ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എമർജൻസി ഉണ്ടാകുമ്പോൾ ഡോക്ടറുടെ അടുത്തേക്ക് ഓടുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ നൽകുന്ന ആ ഒരു എന്താ പറയുക പ്രാഥമിക ശുശ്രൂഷ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. അത് വലിയൊരു അപകടത്തിൽ നിന്ന് പോലും നമ്മുടെ പ്രിയപ്പെട്ടവരെ രക്ഷിച്ചേക്കാം. അപ്പം നമുക്ക് നോക്കാം ഈ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന്. ഒന്നാമതായിട്ട് ഈ എന്തെങ്കിലും ഒരു ചെറിയ മുറിവോ അല്ലെങ്കിൽ എന്തെങ്കിലും ചതവുകളൊക്കെ സംഭവിച്ചിട്ടുള്ളതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ ആവശ്യമായ ആൻറ്റിസെപ്റ്റിക് ലോഷൻ അല്ലെങ്കിൽ ലിക്വിഡ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിനോടൊപ്പം മുറിവുകളൊക്കെ ഒന്ന് തുടയ്ക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ആ മെഡിസിൻ വെക്കാനായിട്ട് കോട്ടൺ അല്ലെങ്കിൽ പഞ്ഞി അല്ലെങ്കിൽ സ്റ്റെറൈൽ കോട്ടൺ, കറക്റ്റ് സ്റ്റെറൈൽ കോട്ടനാണ്, വെറും കോട്ടൺ അല്ല കേട്ടോ, ഈ സ്റ്റെറൈൽ കോട്ടനും ഒപ്പം കുറച്ച് ഗോസ് പാഡ്സും ഒക്കെ നമ്മൾ കരുതിയിരിക്കണം. അപ്പോൾ സാധാരണ നമ്മൾ കാണാറുള്ള ഈ വെള്ള ബാൻഡേജ് റോൾ ഉണ്ടല്ലോ, അതും ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് മറക്കല്ലേ. പിന്നെ രണ്ടാമതായിട്ട് ഇപ്പോൾ കുട്ടികളുള്ള വീടാണെങ്കിൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒന്നാണ് ഈ അധേസീവ് ബാൻഡേജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ വരുന്ന പ്ലാസ്റ്ററുകളില്ലേ, പല സൈസിലുള്ള പ്ലാസ്റ്റേഴ്സ് വാങ്ങി വെക്കുന്നതും വളരെ നന്നായിരിക്കും. പിന്നെ ചെറിയ പോറലുകൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ, ചെറിയ കുട്ടികൾക്കാകുമ്പോൾ ഈ പോറൽ പറ്റിയാൽ അവർക്കത് വലിയ മുറിവല്ലേ, അയ്യോ എന്ന് പറഞ്ഞിട്ട് വന്ന് കരഞ്ഞ് നമ്മളോട് എൻ്റെ കൈ മുറിഞ്ഞു എനിക്ക് പ്ലാസ്റ്റർ വേണം എന്നൊക്കെ പറഞ്ഞ് കരയാറില്ലേ, ആ ഒരു സാഹചര്യത്തിൽ അവരെ ഒന്ന് സമാധാനിപ്പിക്കാനെങ്കിലും പെട്ടെന്ന് നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു പോറലുകൾ, കുട്ടികൾക്കാവുമ്പോൾ അതനുസരിച്ച് അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പ്ലാസ്റ്റേഴ്സൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കഴിയും. പല സൈസിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും മൃഗങ്ങളുടെയോ ഒക്കെ രൂപത്തിലുള്ളത് കുഞ്ഞത് അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതൊക്കെ വാങ്ങി സൂക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ചെറിയ പോറലുണ്ടാവുമ്പോൾ പോലും ഇത് പെട്ടെന്ന് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ മുറിവുകളിൽ പുരട്ടാനായിട്ട് ഒരു നല്ല ആൻറ്റിസെപ്റ്റിക് ഓയിൽമെൻറ്റ് കൂടി ഈ കിറ്റിൽ എന്തായാലും ഉൾപ്പെടുത്താൻ മറക്കല്ലേ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ബാൻഡേജസും പ്ലാസ്റ്ററുകളും ഒക്കെ കൃത്യമായ അളവിൽ മുറിച്ചെടുക്കാൻ ഒരു ചെറിയ സിസേഴ്സ്, പിന്നെ എന്തെങ്കിലും ചെറിയ മുള്ളോ അല്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും തറച്ചു കയറുന്ന സാധനങ്ങളാണെങ്കിൽ അത് മാറ്റാൻ സഹായിക്കുന്ന ഒരു ട്വീസേഴ്സ്, ഇതൊക്കെ ഈ ബോക്സിൽ കൃത്യമായിട്ടുണ്ടായിരിക്കണം. ഒപ്പം നമ്മുടെ കൈകളിൽ നിന്നും ഇൻഫെക്ഷൻ മുറിവുകളിലേക്ക് പകരാതിരിക്കാൻ കുറച്ച് ഡിസ്പോസിബിൾ ഗ്ലൗസ് കൂടി കരുതുന്നത് ഈ വളരെ പ്രൊഫഷണൽ ആയിട്ടൊരു രീതിയാണ് ഈ ഒരു എന്താ പറയുക ഈ കിറ്റിൽ. പിന്നെ ഇനി മരുന്നുകളുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാവാറുള്ള ചെറിയ പനി, തലവേദന, അസിഡിറ്റി അല്ലെങ്കിൽ ചെറിയ ശരീരവേദന, ഇതിനൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള ഓവർ ദ കൗണ്ടർ ടാബ്ലറ്റ്സും സൂക്ഷിക്കാം. ഒപ്പം ഒട്ടും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒന്നാണ് ORSഉം അഥവാ ഇലക്ട്രോലൈറ്റ് പൗഡർ പാക്കറ്റ്സ്. പെട്ടെന്ന് ആർക്കെങ്കിലും ഒരു ഡീഹൈഡ്രേഷൻ ഉണ്ടായാലും ഇതും കൊടുക്കാം. അപ്പം കിച്ചണിലുണ്ടാവുന്ന പൊള്ളലുകൾക്ക് പുരട്ടാൻ പറ്റിയ ബേൺ ഓയിൽമെൻറ്റ് കൂടി ഈ ലിസ്റ്റിൽ എന്തായാലും നിങ്ങൾ ആഡ് ചെയ്യണം. ഇതെല്ലാം ഒരുമിച്ചൊരു ബോക്സിലാക്കി നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഈ ബോക്സ് എപ്പോഴും നമ്മുടെ വീടിൻ്റെ ഒരു ആക്സസിബിൾ പ്ലേസിൽ തന്നെ ആയിരിക്കണം വെക്കേണ്ടതും. പിന്നെ ഇപ്പം അങ്ങനെ പറയുമ്പോൾ ഒരു എമർജൻസി വന്നാൽ പെട്ടെന്ന് നമുക്ക് കൈ എത്തി എടുക്കാൻ പറ്റുന്ന ഒരു ഇടത്തായിരിക്കണം ഇത് കീപ്പ് ചെയ്യേണ്ടത്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളുടെ കൈ എത്താത്ത ഉയരത്തിൽ വേണം സൂക്ഷിക്കുക. അപ്പോൾ കുട്ടികൾ വളരുന്നതനുസരിച്ച് നമ്മൾ ഉയരം കൂട്ടിക്കൊണ്ടിരിക്കണം, നമുക്ക് എത്തുകയും വേണം. അങ്ങനത്തെ ഒരു സാഹചര്യം അല്ലെങ്കിൽ കുട്ടികളുടെ കണ്ണിൽ പെടാത്ത രീതിയിൽ എവിടെയും വേണം സൂക്ഷിക്കുക. അപ്പോൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ ബോക്സ് തുറന്ന് അതിലെ മരുന്നുകളുടെ എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യാനും ഡേറ്റ് കഴിഞ്ഞത് മാറ്റി പുതിയത് വെക്കാനും ഒരിക്കലും മറക്കരുത്, മടിക്കരുത്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സുരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ കൈകളിലല്ലേ. അതുകൊണ്ട് ഒട്ടും വൈകിക്കേണ്ട, ഒരു ഈ ഒരു വീക്കെൻഡിൽ തന്നെ നിങ്ങളുടെ വീട്ടിലേക്കായിട്ട് ഫസ്റ്റ് എയ്ഡ് കിറ്റ് വാങ്ങി സെറ്റ് ചെയ്ത് നോക്കൂ. ഞാൻ എന്തായാലും ഈ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് സെറ്റ് ചെയ്യാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും ഓരോ തവണയും നമ്മൾ ഒന്ന് ടൈം എടുത്താൽ മതി, അല്ലാതെ ഒരുമിച്ച് പോയിട്ട് ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ഒരു പ്രിസ്ക്രിപ്ഷനും ഇല്ലാതെ അല്ലെങ്കിൽ ഡോക്ടറോട് ചോദിക്കാതെ ഏതെങ്കിലുമൊക്കെ വാങ്ങി സൂക്ഷിക്കുന്നത് ഒരിക്കലും ശരിയല്ല. തലവേദന മുതൽ നമ്മുടെ ശരീരവേദന ആണെങ്കിലും മറ്റേ ത്രോട്ട് പെയിൻ ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ശരി, ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടുന്നത് വളരെ നന്നായിരിക്കും. ഇനിയിപ്പോൾ ഇതിനു വേണ്ടിയാണെന്ന് പറയണ്ട, നമുക്ക് പനി വരുന്ന സമയങ്ങളിൽ ഡോക്ടറെടുക്ക് ചെല്ലുമ്പോൾ ഡോക്ടറെ ഇതിപ്പോൾ വീട്ടിൽ കീപ്പ് ചെയ്യുന്ന പറ്റുന്ന മെഡിസിൻ ആണോ, എൻ്റെ ഫസ്റ്റ് എയ്ഡ് കിറ്റിലേക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഏതൊരു ഡോക്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ വൈദ്യസഹായം കൂടാതെ ഇതൊന്നും ചെയ്യേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ അതുപോലെ കൃത്യമായിട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുക. ഒരു മാസം കൊണ്ട് നമുക്കൊരു നല്ല ഫസ്റ്റ് എയ്ഡ് കിറ്റ് കീപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനിത് ഉടനെ തന്നെ റെഡിയാക്കാൻ പോകണം. നിങ്ങളും ചെയ്യുകയാണെങ്കിൽ എന്നോട് പറയണം, മറക്കരുത്. ഒരു മെസ്സേജ് അയച്ചോ കോൾ ചെയ്തോ പറയുമല്ലോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു നല്ല തമിഴ് ഗാനം കേട്ടതിന് ശേഷം വേഗം തിരികെ എത്താം മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട്. കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതീർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: Traffic update.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: യേസ്, ഇപ്പോ നമ്മുടെ ഷെയ്ഖ് സായദ് റോഡ് എടുക്കുകയാണെങ്കിൽ ദുബായ് ഭാഗത്തേക്കുള്ള യാത്രയിൽ ബിസിനസ് ബേ ബ്രിഡ്ജിന് സമീപവും അതുപോലെ ഡൗൺ ടൗൺ ഏരിയകളിലൊക്കെ നേരിയ രീതിയിലുള്ള ഒരു വാഹനത്തിരക്ക് ഇപ്പോൾ കാണുന്നുണ്ട്. എങ്കിലും വലിയ തടസ്സങ്ങളൊന്നും ഇല്ലാതെയാണ് വാഹനങ്ങൾ നീങ്ങുന്നത്. അൽ ഇത്തിഹാദ് റോഡ് എടുക്കുമ്പോൾ ദുബായിൽ നിന്ന് ഷാർജിലേക്ക് മടങ്ങുന്ന ഭാഗത്ത് അൽമുല്ല പ്ലാസ പരിസരത്ത് പതിവുള്ള ഒരു ചെറിയ തിരക്ക് കാണാനുണ്ട്. ഈ വഴി പോകുന്നൊരു അല്പസമയം കൂടി കയ്യിൽ കരുതുന്ന നന്നായിരിക്കും. പിന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് എടുക്കുമ്പോൾ മിർദുർ സിറ്റി സെന്റർ ഫ്ലൈ ഓവർ ആ ഒരു ഏരിയയിൽ ലഞ്ച് ടൈമിനോടനുബന്ധിച്ച് ചെറിയ രീതിയിലുള്ള ഗതാഗത തടസ്സം മാത്രമേ കാണുന്നുള്ളൂ. എന്തായാലും ജുമാ നമസ്കാരം കഴിഞ്ഞുള്ള സമയമായതുകൊണ്ട് തന്നെ ചില പ്രധാന പള്ളികൾക്ക് സമീപമുള്ള ഉൾ റോഡുകളിലും പാർക്കിംഗ് ഏരിയാസിലൊക്കെ ഇപ്പോഴും ചെറിയൊരു തിരക്ക് തുടരുന്നുണ്ട്. അതുകൊണ്ട് അത്തരം റൂട്ടുകളിലൂടെ പോകുന്നവർ അല്പം ക്ഷമയോടുകൂടി ഡ്രൈവ് ചെയ്യുക. എല്ലാവർക്കും സുരക്ഷിതമായ ഒരു യാത്ര ആശംസിക്കുന്നു. ഹാവ് എ ഗ്രേറ്റ് വീക്കെൻഡ്.
0: Traffic update.
2: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായ ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.

0: Mid Morning with Nitya.
1: യെസ്, അപ്പോൾ നമ്മൾ ഈ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ലാസ്റ്റ് വിശേഷത്തിലേക്ക് കടക്കുകയാണ്. ശരിക്കും സിനിമകളെ പോലും വെല്ലുന്ന തരത്തിലുള്ളൊരു വിചിത്രവും എന്നാൽ അതിശയകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. എന്താണോ, മെഡിക്കൽ ലോകത്ത് തന്നെ ഒന്നാകെ അത്ഭുതപ്പെടുത്തിയ ഒരു ടീനേജറുടെ കഥയാണിത്. അതായത് കോമയിലായിരുന്നു ആ പെൺകുട്ടി. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഒരാൾ കോമയിൽ നിന്നൊക്കെ ഒരാൾ ഉണർന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു അത്ഭുതമല്ലേ. എന്നാൽ യു കെയിൽ നിന്നുള്ള 19-കാരിയായിട്ടുള്ള എബോണി സ്റ്റീവൻസൺ എന്ന് പറഞ്ഞ പെൺകുട്ടി കോമയിൽ നിന്ന് ഉണർന്നപ്പോൾ ആവശ്യപ്പെട്ടത് എന്താ, തൻ്റെ 3 കുഞ്ഞുങ്ങളെ കാണുന്ന 19 വയസ്സേ ഉള്ളൂ, കോമയിലായിരുന്നു, ഉണർന്നപ്പോൾ പറയുന്നത് എൻ്റെ 3 പെൺകുട്ടി, എനിക്ക് 3 കുട്ടികളുണ്ട്, ആ 3 കുട്ടികളെ എനിക്ക് തിരിച്ചു വേണമെന്നാണ്. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു കൺഫ്യൂഷനൊക്കെ തോന്നിയേക്കാം, കാരണം കോമയിൽ പോകുന്നതിന് മുമ്പ് അവർ ഗർഭിണി പോലും ആയിരുന്നില്ല. സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് നോക്കിയാൽ ശരിക്കും അതിശയം തോന്നും കേട്ടോ. അതായത് ഈ കുട്ടിക്ക് ഭയങ്കര എന്താ വെച്ചാൽ അസഹനീയമായ തലവേദനയായിരുന്നു. അപ്പോൾ എബോണിക്ക് തുടർച്ചയായിട്ട് അപസ്മാരം ഉണ്ടാവുകയും ഡോക്ടേഴ്സ് അവരെ ആ കുട്ടീനെ കൃത്രിമമായിട്ട് കോമയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് നടത്തിയ മെഡിക്കൽ പരിശോധനയിലാണ് ഡോക്ടേഴ്സ് ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞ് ആ കുട്ടി ഗർഭിണിയുമായിരുന്നു. ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എബോണിക്ക് ഈ 9 മാസം പ്രായമുള്ള ഗർഭം ഉണ്ടായിരുന്നിട്ടും ആ കുട്ടിയുടെ വയറൊട്ടും പുറത്തേക്ക് മീൻസ് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടി പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അവർക്കും അവരുടെ വീട്ടുകാർക്കും ഒട്ടും അറിയുകയും ചെയ്തിരുന്നില്ല. മെഡിക്കൽ ഭാഷയിൽ ഇതിനെ എന്താ പറഞ്ഞില്ല, ക്രിപ്റ്റിക് പ്രഗ്നൻസി എന്നാണ്, അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രഗ്നൻസി, ഗർഭാവസ്ഥ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ആ കുട്ടി കോമയിൽ കിടക്കുമ്പോൾ തന്നെ ഡോക്ടേഴ്സ് അടിയന്തരമായിട്ടൊരു എമർജൻസി സി സെക്ഷൻ നടത്തുകയും അത് ആ കുട്ടി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. ദിവസങ്ങൾക്ക് ശേഷം എബോണി കോമയിൽ നിന്ന് ഉണർന്നപ്പോൾ ഉണ്ടായതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് താൻ ഒരു കുഞ്ഞിന് ജന്മം നൽകിയെന്ന കാര്യം ആ കുട്ടിക്ക് ഓർമ്മയേയില്ല. പക്ഷേ താൻ 3 കുട്ടികൾക്ക്, അതായത് ട്രിപ്ലറ്റ്സിന് ജന്മം നൽകിയെന്ന് ആ കുട്ടി ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്നു. ഉണർന്ന ഉടനെ തന്നെ തൻ്റെ ആ 3 കുഞ്ഞുങ്ങളെ കാണുമ്പോൾ പറഞ്ഞ് ഈ കുട്ടി എബോണി വാശി പിടിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഡോക്ടേഴ്സിനും വീട്ടുകാർക്കും ആദ്യം ഇതൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരുന്നെങ്കിലും പിന്നെ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവർ കുഞ്ഞിനെ ആ പെൺകുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്തു. ആദ്യമൊക്കെ ഇതിനെ വിശ്വസിക്കാൻ പോലും പ്രയാസമായിരുന്നു, എങ്കിലും സ്വന്തം മകളെ നെഞ്ചോട് ചേർത്തപ്പോൾ അവളുടെ ആ ഒരു മാനസികാവസ്ഥ പൂർണ്ണമായിട്ട് മാറുകയാണ് ചെയ്തത്. ഒരു മാജിക് പോലെയാണ് എബോണി ഈ ഒരു മാറ്റത്തെ വിശേഷിപ്പിക്കുന്നത് പോലും. നമ്മുടെ മെഡിക്കൽ സയൻസിൽ ഇങ്ങനെയുള്ള പല മിറാക്കിൾസും നടക്കാറുണ്ട് അല്ലേ. ഒരു അമ്മയാകാൻ പോകുന്ന വിവരം പോലും അറിയാതെ കോമയിലാവുകയും ഉണർന്നപ്പോൾ ഒരു കുഞ്ഞിൻ്റെ അമ്മയായി മാറുകയും ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു വിസ്മയം തന്നെയായിരിക്കും. എബോണിയുടെയും ആ ചെറിയ കുഞ്ഞിൻ്റെയും ഈ ഒരു റീ യൂണിയൻ ഇപ്പോൾ വലിയ രീതിയിലാണ് ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരമ്മയുടെയും മകളുടെയും ഈ അത്ഭുത കഥ പങ്കുവെച്ചുകൊണ്ട് ഞാനും ബൈ ബൈ പറഞ്ഞു പോവുകയാണ്. ബിക്കോസ് ഇന്ന് വീക്കെൻഡ് ആണ്, ഹാപ്പി വീക്കെൻഡ് എല്ലാവർക്കും നേരുന്നു. അതോടൊപ്പം തന്നെ നമ്മളിന്ന് ദൃശ്യം 3 കാണാനായിട്ട് പോവുകയാണ്. ടിക്കറ്റ് കിട്ടിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി കൺഗ്രാചുലേഷൻസ്. നമുക്ക് ഇന്ന് വൈകിട്ട് കറക്റ്റ് 9 മണിക്ക് തന്നെ ടിക്കറ്റ് കിട്ടിയ എല്ലാവരും നമ്മുടെ അൽഗുറൈഡ് സെന്ററിലെ സ്റ്റാർ സിനിമാസിൽ എത്തണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അതിൽ താമസിക്കരുത്, ഇന്ന് നല്ല റഷുള്ള ടൈമാണ്, അതുകൊണ്ട് നേരത്തെ തന്നെ നിങ്ങൾ ഇറങ്ങാൻ നോക്കുക. 9:30 മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത്. ദൃശ്യം 3 നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാം ഇന്നത്തെ ഹോം സ്ക്രീനിങ്ങിൽ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഹാപ്പി വീക്കെൻഡ് നേർന്നുകൊണ്ട് ഇഷ്ടമുള്ള പാട്ടുകളുടെ സമയമാണ് ഇനി 2 മണിക്കൂർ നേരം എന്ന് ഓർപ്പിച്ചുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജസ്, ഇഷ്ടമുള്ള പാട്ടുകൾ നിങ്ങൾ അയച്ചോളൂ. ഇപ്പോൾ നമ്മുടെ ഷീബ എത്തും. അപ്പോൾ ബൈ ബൈ. ഇനി നമ്മൾ കേൾക്കുന്നത് എപ്പോഴാണ്, തിങ്കളാഴ്ചയാണ്. അപ്പോൾ ടാറ്റ.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നിയമസഭാ സ്പീക്കർ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ദുബായിൽ ജൂൺ 1 മുതൽ പാർക്കിംഗിന് വാറ്റ്. 5% വാറ്റ് ഏർപ്പെടുത്തുമെന്ന് പാർക്കിംഗ് അറിയിച്ചു. പണമടച്ചുള്ള എല്ലാ പാർക്കിംഗ് ഇടങ്ങൾക്കും ഇത് ബാധകമെന്ന് അധികൃതർ. ഓൺ സ്ട്രീറ്റ്, ഓഫ് സ്ട്രീറ്റ് പാർക്കിംഗ്, സീസണൽ കാർഡ്, പെർമിറ്റ്, റിസർവേഷൻ എല്ലാറ്റിനും നിയമം ബാധകം. നിയമസഭാ സ്പീക്കറായി മുതിർന്ന കോൺഗ്രസ് അംഗവും കോട്ടയം എംഎൽഎയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടും എൽഡിഎഫിൽ നിന്നുള്ള എ സി മൊയ്തീന് 35 വോട്ടും എൻഡിഎയിൽ നിന്നുള്ള ചാത്തന്നൂർ എംഎൽഎ ബി ബി ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. നടപടികൾ നിയന്ത്രിച്ച പ്രോട്ടം സ്പീക്കർ ജി സുധാകരൻ വോട്ട് ചെയ്തില്ല. നിഷ്പക്ഷത പാലിക്കാൻ മാറി നിന്നുവെന്ന് ജി സുധാകരൻ. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തന്റെ റോൾ മോഡലാണ് അദ്ദേഹം. വിവിധ വകുപ്പുകളുടെ ചുമതല വഹിച്ച പ്രവർത്തന പരിചയം, വകുപ്പുകളെക്കുറിച്ച് കൃത്യമായ അറിവ്, സുദീർഘമായ പ്രവർത്തന പരിചയം, ഇതൊക്കെ തിരുവഞ്ചൂരിന്റെ ഗുണങ്ങളാണെന്ന് മുഖ്യമന്ത്രി. സുദീർഘമായ പ്രവർത്തന പരിചയമാണ് തിരുവഞ്ചൂരിന്റേതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിവിധ വകുപ്പുകളുടെ ചുമതല വഹിച്ച അനുഭവമുണ്ട്, വൈവിധ്യമാർന്ന അനുഭവ പശ്ചാത്തലമാണ് തിരുവഞ്ചൂരിന്റേത്. വിദ്യാർത്ഥി കാലഘട്ടം മുതലുള്ള രാഷ്ട്രീയ അനുഭവം സഭയിലെ ഇടപെടലുകൾക്ക് പ്രേരകമാകട്ടെയെന്ന് പിണറായി വിജയൻ. ബാറ്റിംഗ് സൈഡ് നിയമിച്ച അമ്പയറായി സ്പീക്കർ മാറാതിരിക്കട്ടെയെന്നും നിഷ്പക്ഷമായി പ്രവർത്തിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പിണറായി വിജയൻ. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്യുന്നുവെന്ന് പിണറായി വിജയൻ. 138 വർഷത്തെ പാരമ്പര്യമുള്ള നിയമസഭയിൽ 25-ാമത്തെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിമാനമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ജനതാൽപര്യം മുൻനിർത്തി നിയമസഭയെ വേണ്ടവിധം വിനിയോഗിക്കണമെന്ന് സ്പീക്കർ. പാർലമെന്ററി ജനാധിപത്യത്തിൽ ഏറ്റവും നിർണായകമായ ചുമതലയാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ജൂൺ 1 ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. യുഡിഎഫിന്റെ ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെങ്കിലും ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഇടതുമുന്നണി തീരുമാനിച്ചിട്ടില്ല. 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. മുൻ മന്ത്രിമാരുടെ ഗൺമാൻമാരെ മടക്കി സർക്കാർ. കാലാവധി കഴിയുന്നതിന് മുൻപേയാണ് മാതൃ യൂണിറ്റുകളിലേക്ക് ഇവരെ മടക്കി അയച്ചത്. കാലാവധിക്ക് ഒരാഴ്ച മുൻപെയാണ് നടപടി. യുഡിഎഫ് സർക്കാർ അധികാരമെത്തിയതിന് പിന്നാലെയാണ് മുൻ ഗൺമാൻമാരെ മടക്കിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായതോടെ പിണറായി വിജയന് നൽകിയ ഇസഡ് പ്ലസ് സുരക്ഷ ഒഴിവാക്കി. പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി എന്നീ നിലയിൽ വൈ കാറ്റഗറി സുരക്ഷയാണ് ഇപ്പോൾ നൽകുന്നത്. ഗൺമാൻമാർക്ക് പകരം 2 പിഎസ്ഒമാരെ അനുവദിച്ചു. എസ്കോർട്ട് വാഹനം ഒഴിവായെങ്കിലും പൈലറ്റ് വാഹനം തുടരും. വീട്ടിലും സുരക്ഷയ്ക്കായും പോലീസിനെ നിയോഗിക്കും. ഇത് വർദ്ധിപ്പിക്കണമോ എന്ന കാര്യത്തിൽ ആഭ്യന്തര സുരക്ഷാ വിലയിരുത്തൽ കമ്മിറ്റി തീരുമാനമെടുക്കും. ആലപ്പുഴയിൽ നവകേരള സദസ്സിനിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ 4 ഗൺമാൻമാർക്കെതിരെ നടപടി. ഗൺമാൻമാരുടെ മർദ്ദനം ചട്ടവിരുദ്ധമെന്ന് പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് ഡിജിപിക്ക് നൽകി. ഗൺമാൻമാർക്കെതിരെ നടപടി വേണമെന്ന മുൻ ആലപ്പുഴ എസ്പിയുടെ റിപ്പോർട്ട് ആഭ്യന്തരവകുപ്പ് പൂർത്തിയെന്നാണ് വിവരം. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച ഗൺമാൻമാരുടെ നടപടി പോലീസിന് അവമതിപ്പുണ്ടാക്കിയെന്നായിരുന്നു എസ്പി ചൈത്ര തെരേസ നേരത്തെ റിപ്പോർട്ട് നൽകിയത്. കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിച്ചാൽ വൻ നഷ്ടമുണ്ടാകുമെന്ന ഗതാഗത സെക്രട്ടറിയുടെ റിപ്പോർട്ട്. 112 കോടിയുടെ നഷ്ടമെന്നാണ് റിപ്പോർട്ട്. 3 മാസത്തെ കണക്കാണ് വിലയിരുത്തിയത്. ഓർഡിനറി ബസിൽ മാത്രമെങ്കിൽ 57 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അടുത്തമാസം 15 മുതലാണ് യുഡിഎഫ് സർക്കാർ സ്ത്രീകൾക്ക് കെഎസ്ആർടിസി ബസിൽ സൌജന്യ യാത്ര പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ ചൊല്ലി ബിജെപിയിൽ ഭിന്നത. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ദേശീയ എക്സിക്യൂട്ടീവ് അംഗം വി മുരളീധരൻ തമ്മിലാണ് തർക്കം. നിയമസഭാ സമ്മേളനം തുടങ്ങിയിട്ടും കക്ഷി നേതാവിനെ ഇതുവരെ നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എറണാകുളം മലയിടം തുരത്തിലെ ഒഴിപ്പിക്കൽ നടപടികളിൽ ഇടപെട്ട് സർക്കാർ. ചർച്ച നടത്താൻ മന്ത്രി റോജി എം ജോണിനെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ചുമതലപ്പെടുത്തി. വിഷയത്തിൽ എൽഡിഎഫ് നടത്തുന്നത് രാഷ്ട്രീയ മുതലെടുപ്പെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. ഉന്നതി ഒഴിപ്പിക്കൽ നടപടി കോടതിയോട് സാവകാശം ചോദിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനമെടുത്തിരുന്നു. കോടതിയുടെ നിർദ്ദേശത്തോട് മാത്രമായിരിക്കും തുടർ നടപടി സ്വീകരിക്കുകയെന്ന് ആഭ്യന്തരമന്ത്രി. എറണാകുളം മലയിടം തുരത്തിലെ കുടിയൊഴിപ്പിക്കൽ വിഷയത്തിൽ പ്രതികരിച്ച പിന്നാക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ എ തുളസി. കുടിയൊഴിപ്പിക്കൽ പുതിയ സർക്കാരിന്റെ മനുഷ്യത്വരഹിത നടപടി എന്ന പ്രചരണങ്ങളെ തള്ളിയാണ് മന്ത്രിയുടെ പ്രതികരണം. സർക്കാരിന്റെ തീരുമാനമല്ലെന്നും കോടതിയുടെ ഉത്തരവിന്റെ ഭാഗമായുള്ള നടപടിയാണിതെന്നും മന്ത്രി വിശദീകരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ കനത്ത തിരിച്ചടി അവലോകനം ചെയ്യുന്ന സിപിഎം കേന്ദ്ര കമ്മിറ്റിയുടെ നിർണായക യോഗം ഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേരളത്തിൽ നേരിട്ട അപ്രതീക്ഷിത തിരിച്ചടി അതീവ ഗൌരവത്തോടെയാണ് കേന്ദ്ര നേതൃത്വം കാണുന്നത്. സംസ്ഥാന ജില്ലാ നേതൃയോഗങ്ങളിൽ നടന്ന ചർച്ചകളിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും തെരഞ്ഞെടുപ്പ് നയിച്ച പിണറായി വിജയനും എതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ പിടിയിലായ ബിലാൽ മുഖ്യ സൂത്രധാരനെന്ന കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ. നിരവധി യുവതികളെ ബിലാൽ വിദേശത്തേക്ക് എത്തിച്ചിട്ടുണ്ടെന്നും ഒരു ഡീൽ നടത്തിയാൽ 50,000 മുതൽ 100,000 രൂപ വരെ ലഭിച്ചിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. ഒന്നാം പ്രതി സിന്ധുവിന്റെ അക്കൌണ്ടിൽ നിന്ന് ഗുണ്ടാ നേതാവ് ഔറംഗസേബിന്റെ അക്കൌണ്ടിലേക്ക് പണം പോയതിലും അന്വേഷണം നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദുബായിൽ വെച്ചാണ് ബിലാൽ സിന്ധുവുമായി പരിചയത്തിലായത്. സെക്സ് റാക്കറ്റിന്റെ പ്രവർത്തനം സജീവമായതോടെ ജോലി ഉപേക്ഷിച്ച് കേരളത്തിലേക്ക് മടങ്ങി. പിന്നീട് നിരവധി യുവതികളെയാണ് ദുബായിലേക്ക് എത്തിച്ചത്. വൻ സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കിയിട്ടുണ്ട്. നീറ്റ് യുജി പരീക്ഷയ്ക്ക് പ്രായപരിധി ഏർപ്പെടുത്തിയേക്കും. പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിനും കേന്ദ്ര സർക്കാരിന്റെ ആലോചന. അതേസമയം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് സിബിഐ. എൻടിഎയിലെ കൂടുതൽ ഉദ്യോഗസ്ഥരെ സിബിഐ ചോദ്യം ചെയ്തേക്കും. മുൻ ഐഎസ്ആർഒ ചെയർമാൻ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ സമിതിയുടെ ശുപാർശകൾ പരിഗണിക്കും. വിസിക്കും മുസ്ലിം ലീഗിനുമെതിരെ വിമർശനം പാടില്ലെന്ന് ഡിഎംകെ നേതാക്കൾക്കും പ്രവർത്തകർക്കും നിർദ്ദേശം നൽകി എം കെ സ്റ്റാലിൻ. എ രാജയടക്കം നേതാക്കളുടെ പരാമർശം വിവാദമായതിനു പിന്നാലെയാണ് സ്റ്റാലിൻ നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയത്. രണ്ട് മന്ത്രിമാരെയും അഭിനന്ദിച്ച എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് സ്റ്റാലിൻ നിലപാട് അറിയിച്ചത്. മുസ്ലിം ലീഗ് അടക്കം കളം മാറി ചവിട്ടിയതോടെ തങ്ങൾ നട്ടുവളർത്തിയ തെങ്ങ് എതിർവീട്ടിലേക്ക് ചാഞ്ഞു എന്നായിരുന്നു ഡിഎംകെ നേതാവ് രാജ പറഞ്ഞത്. ഡൽഹി കലാപ ഗൂഢാലോചന കേസിലെ പ്രതി ഉമർ ഖാലിദിന് ജാമ്യം. ഡൽഹി ഹൈക്കോടതി 3 ദിവസത്തെ ഇടക്കാല ജാമ്യമാണ് അനുവദിച്ചത്. 15 ദിവസത്തെ ജാമ്യത്തിനാണ് അപേക്ഷ സമർപ്പിച്ചിരുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് ഹാൻഡിൽ വിലക്കിയത് രാജ്യസുരക്ഷാ ആശങ്കകളെ തുടർന്ന്. ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണിയാണെന്ന ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സിജിപിക്കെതിരെ കൂടുതൽ നടപടികൾക്ക് സാധ്യത. അക്കൌണ്ടിലൂടെ പങ്കുവയ്ക്കുന്ന ഉള്ളടക്കം പ്രകോപനപരമാണെന്നും 2000 ഐടി ആക്ട് സെക്ഷൻ 69A അനുസരിച്ചാണ് നടപടിയെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. അതിർത്തിയിലെ സുരക്ഷ ശക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർണായക പ്രഖ്യാപനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ത്യയ്ക്ക് ബംഗ്ലാദേശും പാകിസ്ഥാനുമായുള്ള 6,000 കിലോമീറ്റർ വരുന്ന അതിർത്തിയിൽ അടുത്ത വർഷം സ്മാർട്ട് ബോർഡർ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ഹോർമുസ് കടലിടുക്കിൽ ടോളുകൾ ഏർപ്പെടുത്തിയാൽ അമേരിക്ക ഇറാൻ കരാർ അസാധ്യമാകുമെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ടോൾ സംവിധാനവുമായി ഇറാൻ മുന്നോട്ട് പോകരുതെന്നും മാർക്കോ റൂബിയോ. ദുബായിൽ ജൂൺ 1 മുതൽ പാർക്കിംഗിന് വാറ്റ്. 5% വാറ്റ് ഏർപ്പെടുത്തുമെന്ന് പാർക്കിംഗ് ഓപ്പറേറ്ററായ പാർക്കിൻ അറിയിച്ചു. എല്ലാ പൊതു പാർക്കിംഗ് ഇടങ്ങൾക്കും ഇത് ബാധകം. റോഡരികിലെയും അല്ലാത്തതുമായ പൊതു പാർക്കിംഗ്, സീസണൽ കാർഡ്, വിവിധ പെർമിറ്റുകൾ, റിസർവേഷൻ എന്നിവയുൾപ്പെടെ പാർക്കിൻ നൽകുന്ന എല്ലാവിധ സേവനങ്ങൾക്കും ഈ നികുതി ബാധകമായിരിക്കും. ദുബായിൽ ജൂൺ 1 മുതൽ സാലിക് ടോൾ നിരക്കുകൾക്കും ടാഗ് ആക്ടിവേഷൻ ഫീസിനും 5% വാറ്റ് ഏർപ്പെടുത്തും. യുഎയിലെ നിലവിലെ നികുതി നിയമങ്ങൾക്കും സർക്കാർ നിർദ്ദേശങ്ങൾക്കും വിധേയമായാണ് വാറ്റ് ഈടാക്കുക. കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM.
4: ഹോം FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon, Dubai. ഇപ്പോൾ സമയം 2:09.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 34°C, ഹ്യൂമിഡിറ്റി 48%.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
5: You're tuned into Home 92.2 FM. Home is a feeling.

ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. കേരളയുടെ മക്കള് കേരള, എന്താണ് സംശയിച്ച് നിൽക്കുന്നത്? ആ, ഇതന്നെ നിങ്ങൾ വിചാരിച്ച പ്രോഗ്രാം ഇത് തന്നെ. ഏത്? ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഇത് ഹോമേഡാ, നമ്മുടെ വീടിടാ. ഹോം 92.2 FM-ൽ മലയാളിയിടാ. മലയാളിയിടാ പ്രോഗ്രാമാണോ ഈ ഈ സമയത്ത് എന്നല്ല നിങ്ങൾ നോക്കിയത് അല്ലേ? ചുമ്മാ ഒന്ന് റേഡിയോ വെച്ച് നോക്കിയതാണോ? ആ ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്തായാലും നമ്മുടെ ഹോം FM കേൾക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് മലയാളിയിടാ കേൾക്കാൻ വേണ്ടിയിട്ട്. മലയാളിയിടായിൽ എന്താണ്, നമ്മുടെ കുറച്ച് വിശേഷങ്ങൾ, നാട്ടുവിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും, പിന്നെ കുറേ നല്ല പാട്ടുകളും, പുതിയതും പഴയതുമായിട്ടുള്ള അതും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേട്ട് നമുക്ക് അങ്ങനെ അടിപൊളിയായിട്ട് പോവാം. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ടുള്ള വീക്കെൻഡ് ആശംസകൾ. ഓക്കെ, ഇനിയിപ്പോൾ അങ്ങോട്ട് അടുത്ത ആഴ്ച, അയ്യോ, നമുക്ക് ഭയങ്കര വീക്കെൻഡ് കിട്ടാൻ പോവല്ലേ. ചില കൂട്ടുകാർക്ക് അടുത്ത മൺഡേ ജോലിയുണ്ട്, ഒരുപാട് പേർക്ക് അവധിയാണ്, കുറേ ദിവസങ്ങൾ അവധിയാണ് അല്ലേ. ചെറിയ അവധി കിട്ടിയോണ്ട് നാട്ടിൽ പോവാനായിട്ടൊക്കെ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടോ ആരെങ്കിലുമൊക്കെ? ഉണ്ടോ? കുറച്ച് പേരുണ്ടായിരിക്കും അല്ലേ, പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ശരി, അപ്പോൾ അവധി ഉണ്ടെങ്കിലും അവധി ഇല്ലെങ്കിലും, നാട്ടിൽ പോവാണെങ്കിലും നാട്ടിൽ പോവല്ലെങ്കിലും, നിങ്ങൾ എവിടെയാണെങ്കിലും എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് ഹോം 92.2 FM. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ കൂടെ വർത്തമാനം പറയുന്നത് ഷീബയാണ്. നിങ്ങളെല്ലാവരും വരിക, നിങ്ങളെല്ലാവരും കൂടെ വന്നാലാണ് നല്ല രസം ഉണ്ടാവുക. കാരണം നിങ്ങളുടെ നിറയെ മെസ്സേജൊക്കെ ഇവിടെ കിട്ടുമ്പോൾ അത് വായിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. എല്ലാവർക്കും വേണ്ടിയിട്ട് ആശംസകളൊക്കെ പറയാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മെസ്സേജ് അയക്കണേ. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. ഇന്ന് നമ്മുടെ ഹോം തിയേറ്ററിൽ നമുക്ക് സ്പെഷ്യൽ സ്ക്രീനിംഗ് ഉണ്ട്. നമ്മുടെ ലാലേട്ടൻ്റെ ദൃശ്യമാണ്, ദൃശ്യം 3 ആണെന്ന് കാണാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് മൂവീൻ്റെ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ടിക്കറ്റ് കിട്ടിയവരെല്ലാവരും നിങ്ങൾക്ക് മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. കൃത്യമായിട്ട് ആ സമയമൊക്കെ പാലിച്ച് അവിടെ എത്താനായിട്ട് ശ്രമിക്കുക. 9 o'clock-നാണ് മൂവി കൃത്യമായും സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ചെല്ലണം, മൂവിയൊക്കെ കണ്ട് ആസ്വദിക്കുക, ടിക്കറ്റ് കിട്ടിയിട്ടുള്ളവർ കേട്ടോ. അപ്പോൾ കിട്ടാത്തവർക്ക് കുറച്ച് പേർക്ക് അടുത്ത ആഴ്ചത്തെ മൂവിയുടെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അടുത്ത ആഴ്ച നമുക്ക് 30-ാം തീയതി കാട്ടാളൻ മൂവിയാണ് സ്പെഷ്യൽ സ്ക്രീനിംഗ് ഉള്ളത് നമ്മുടെ ഹോം തിയേറ്ററിൽ. അപ്പോൾ കാട്ടാളൻ്റെ മൂവി ടിക്കറ്റിന് വേണ്ടിയിട്ട് ഇനി നിങ്ങൾക്ക് കുറച്ച് സമയം കൂടെ ഉണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ വേഗം കാട്ടാളൻ മൂവിക്ക് വേണ്ടിയിട്ടുള്ള മൂവി ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള മെസ്സേജും അയച്ചോളൂ. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്തിട്ട് കാട്ടാളൻ എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ എന്താണ് ഫ്രൈഡേ വിശേഷങ്ങളൊക്കെ, എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ, പിന്നെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ആശംസകളോ അല്ലെങ്കിൽ പാട്ട് സമർപ്പിക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഞ്ഞ് സന്തോഷമുള്ള കാര്യമോ ഒക്കെ പറയാനുണ്ടെങ്കിൽ, അത് ഇവിടെയാണെങ്കിലും നാട്ടിലത്തെ കാര്യമാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. മെസ്സേജ് അയച്ചോളൂ എല്ലാവരും. അപ്പോൾ ഇനി എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് മൈക്ക് ചെക്ക് എന്നുള്ള പാട്ടാണ്, അതിരടിയിലെ പാട്ടാണ് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. നമുക്ക് കേട്ടാലോ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ. You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കും.

0: ഇന്ത്യയിൽ പുതിയ ജെൻസി ഡിജിറ്റൽ വിപ്ലവം. ട്രെൻഡിംഗ് ആയി മാറി കോക്രോച്ച് ജനതാ പാർട്ടി. ഇന്ത്യയിൽ എക്സ് അക്കൗണ്ട് മരവിപ്പിച്ചു. ഭരണകൂടം പാർട്ടികളെ ഭയക്കുന്നു.
1: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മണ്ടേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
2: കേറി വരാ മക്കളെ, കേറി വരാ.

നിരാശയാണ് ഇന്ന്. എന്താണ് ഒരു കൂകലും വിളിയൊക്കെ എന്നാണ്. ചുമ്മാ ഒരു രസം അത്രേ ഉള്ളൂ. കുറച്ച് ഓവർ ആയല്ലേ, എല്ലാവരും ശ്രദ്ധിക്കൂ എന്നാണ്. ഇപ്പോൾ കുറച്ച് മുമ്പ് ഞാൻ എവിടെയോ ഒരു പാട്ട് കേട്ടത്, എവിടെയോ അല്ല, എൻ്റെ ഇൻസ്റ്റയിൽ ഞാനൊരു സ്റ്റോറി പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ പാട്ട്

0: കിട്ടിയില്ല. അപ്പൊ നോക്കിയപ്പോ ഒരു ഡയലോഗ് കുറച്ച് ഓവറായാലല്ലേ എല്ലാരും ശ്രദ്ധിക്കുള്ളൂ എന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന്. ഇപ്പൊ നമ്മൾ കേട്ടത് കാഴ്ചയിലെ പാട്ടാണ്. കാഴ്ചയിലെ പാട്ട് കേൾക്കാൻ വേണ്ടിട്ട് ഇന്ന് മെസ്സേജ് അയച്ചത് മനോജാണ്. മനോജെ, എവിടെ മനോജെ, കാണുന്നില്ലല്ലോ. പാട്ട് ചോദിച്ചിട്ട് അങ്ങ് ഓടിക്കളഞ്ഞു. ഞാൻ പാട്ടൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്തിട്ട് ഇങ്ങനെ ഞാൻ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. വാട്സാപ്പിൽ ഇങ്ങനെ മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ മനോജിന്റെ ഒരു അനക്കവും ഇല്ല, പാട്ട് കേട്ടില്ലേ എന്തോ. എന്തായാലും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഞാൻ ഇങ്ങനെ പ്ലേ ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്, 0585829220 എന്ന നമ്പറിലേക്ക്. ഇന്ന് ബിരിയാണി കഴിച്ചോ ഷീബ എന്ന് ചോദിച്ചുണ്ട്. നഹി മീനെ, ബിരിയാണി നഹി ഖായ. സത്യത്തിൽ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ്, ഉപ്പുമാവ് കഴിച്ചു ഞാൻ രാവിലെ. പിന്നെ പാവം ഞാൻ ഒന്നും കഴിച്ചില്ല. ഇടയ്ക്ക് ആലോചിച്ച് നോക്കട്ടെ, പച്ചവെള്ളം മാത്രമേ കുടിച്ചുള്ളൂ ഇടയ്ക്ക്, ഇത്രയും നേരമായിട്ട്. പക്ഷെ ഇന്ന് എന്താന്ന് അറിഞ്ഞൂടെ കേട്ടോ, ചില ദിവസം ഉച്ചയാകുമ്പോൾ അങ്ങ് ഭയങ്കര വിശപ്പാണ്. ഇവിടെയൊന്നും ആരെയും കാണുന്നില്ലല്ലോ. നമ്മുടെ ആസിഫ്, മിനി, പത്മ, നിത്യ ആരെയും കണ്ടില്ല. കണ്ടെങ്കിൽ അവർ ഭക്ഷണം കഴിക്കാൻ പോകുമ്പം ഒരു ചായ എന്ന് പറഞ്ഞാൽ മതി, ബാക്കി കടി കൂടെ അവരിങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നോളും. എന്തായാലും എന്നെ കാണാതെ മുങ്ങി എന്നാണ് തോന്നുന്നത്. പിന്നെ കുറച്ച് തിരക്കുണ്ട്, എല്ലാവരും ജോലിയുടെ തിരക്കിലുമാണ്. അപ്പോൾ അങ്ങനെ നടക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചോ, വിശന്നിരിക്കരുത് ആരും കേട്ടോ. വിശന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല, ചിലപ്പോൾ തലവേദന വന്നാളേ അതാണ്. പിന്നെ അഖിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഖിലിൻ്റെ മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം, ഫുഡൊക്കെ കഴിച്ചു, ഒരു പാട്ട് തരുമോ നീല താമരയിലെ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം അഖിലെ. സാധാരണയായിട്ട് ഓ ഭയങ്കര ചൂട്, നല്ല ചൂട്, എന്തൊരു ചൂട്, അസഹനീയമായ ചൂട്, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്, നമ്മൾ ചൂടിനെ പറ്റിയിട്ട് സഹിക്കാൻ പറ്റും. ഇതിപ്പം നമ്മുടെ ജോമോൻ പറയാണ്, നല്ല രസമുള്ള ചൂടെന്ന്. കൊള്ളാം, നല്ല രസമുള്ള വാക്ക്, എനിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ഗണേഷ് കഴിഞ്ഞ ദിവസം പോയി ദൃശ്യം 3 കണ്ടു, കീടിലം ഫിലിം, ഗുഡ് ഫിലിം, നല്ല ഫിലിം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഗണേഷ്, എന്തായാലും പറഞ്ഞിട്ട് ആ ഒരു റിവ്യൂ അയച്ചു തന്നതിന് നന്ദി അറിയിക്കുകയാണ്. നല്ല സിനിമ, എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. നമ്മുടെ അക്ഷയും ഇന്നലെ കണ്ടു എന്ന് പറഞ്ഞു, നല്ല സിനിമയാണെന്ന് പറഞ്ഞു ദൃശ്യം. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ഈ വീക്കെൻഡിലൊക്കെ കാണാനിരിക്കുന്നവർ തീർച്ചയായിട്ടും പോയി കാണുക. നമ്മുടെ ഹോം FMA യിൽ നിന്നും ടിക്കറ്റ് കിട്ടിയിട്ടുള്ളവർ ഇന്ന് വൈകുന്നേരമാണ് സ്പെഷ്യൽ സ്ക്രീനിംഗ് എന്നുള്ള കാര്യം മറക്കണ്ട. നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ട് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, കൃത്യസമയത്ത് എത്താൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കിട്ടിയിട്ടുള്ളവർ കൃത്യസമയം പാലിക്കുക എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. മെഹബൂബ, കയറി വാടാ മക്കളെന്ന് വിളിച്ചാൽ അപ്പം തന്നെ കയറി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കയറി വന്നു എന്ന് പറഞ്ഞ് മെഹബൂബയുടെ മെസ്സേജ്. നമ്മുടെ ഷഹീം ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ഷഹീം, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ വിനോദത്തിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. വിജയൻ ഹലോ പറഞ്ഞിട്ടുണ്ട്. ഹായ് ഷീബ, എനിക്കൊരു പാട്ട് തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് യാരത് പേര് വെച്ചിട്ടില്ല. ഹായ് ഷീബ, പാട്ട് തരാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ശരി, അപ്പോഴേക്കും ഒരാൾ ബിരിയാണി കഴിക്കുകയാണോ, ചോറ്? ഓ, ഇത് നമ്മുടെ ഗീ റൈസ്, ചിക്കൻ ഫ്രൈ, പിന്നെ ഞാൻ പറഞ്ഞുതരാം ബീറ്റ്റൂട്ട് അച്ചാർ, പിന്നെ എന്താണ് സൈഡിലുള്ളത്, പിന്നെ കുറച്ച് സാലഡ് ഉണ്ട്. കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ അയച്ചിരിക്കുകയാണ് അരുൺ. ശരി അരുൺ, ഭക്ഷണം നിറയെ കഴിക്കൂ കേട്ടോ, നല്ല റൊമ്പ നല്ല സാപ്പിടുങ്ക. ഇപ്പം എന്നോട് ഒരാൾ പാട്ടൊക്കെ ചോദിച്ചിട്ട് എങ്കയോ പോയി മറിഞ്ഞു, പേര് കൂടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ പേരും കൂടെ വയ്ക്കാനായിട്ട് മറന്നു പോകരുത്. അപ്പം നമുക്ക് പാടാത്ത പാട്ടെല്ലാം പാടവന്തേ അന്ത പാടൽ കേട്ടാലോ ഇന്ന് നമുക്ക് തമിഴില്.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, ആകത്തീർ ബിൽഡിംഗ്, അൽവൻകോൽ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ ഡി 72 അൽ അസായൽ സ്ട്രീറ്റ് ഇൻ അൽഖോസ് ഇൻഡസ്ട്രിയൽ ഏരിയ 3 ആ ഭാഗത്ത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓൺ 22nd എ സ്ട്രീറ്റ് ഇൻ അൽ സഫാ 1 അവിടെയും ഹെവി ട്രാഫിക് തന്നെയാണ്. ഡി 65 അൽ മറേബ്യ സ്ട്രീറ്റ് ഇൻ അൽഖോസ് ഇൻഡസ്ട്രിയൽ ഏരിയ 4 ആ ഭാഗത്ത് തന്നെ ഇങ്ങനെ ഞാൻ കിടന്ന് കറങ്ങി കളിക്കുമ്പോൾ അവിടെ മുഴുവൻ നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. ഈ ഭാഗത്ത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.
1: Brought to you by ABC Cargo and Courier. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC Cargo and Courier, number one in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
3: You are listening to Malay.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഹലോ, എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
3: ഇന്ത്യയിൽ പുതിയ ജെൻസി ഡിജിറ്റൽ വിപ്ലവം. ട്രെൻഡിംഗ് ആയി മാറി കോക്രോച്ച് ജനതാ പാർട്ടി. ഇന്ത്യയിൽ എക്സ് അക്കൗണ്ട് മരവിപ്പിച്ചു. ഭരണകൂടം പാർട്ടികളെ ഭയക്കുന്നു.
4: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.

ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മെസ്സേജ് അയച്ചത് സാന്റിയാണ്. അയലത്തെ വീട്ടിലെ പാട്ട് ഒന്ന് പ്ലേ ചെയ്യാമോ? വീക്കെൻഡ് ആശംസകൾ നേരുന്നു, എല്ലാവർക്കും വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു എന്നാണ് സാന്റി പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്നോട് ചോദിച്ചു, ഭക്ഷണം കഴിച്ചോ ഷീബ, സുഖമല്ലേ ഷീബ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരും സുഖം. സാന്റി, സാന്റിയുടെ വിശേഷം എന്താ? എന്തെങ്കിലും പ്രത്യേകിച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയൂ. ഈ വീക്കെൻഡ് പ്ലാൻ എന്താണ്? ഇനിയിപ്പോൾ നമുക്ക് ലോങ് ആയിട്ടുള്ള അവധിയൊക്കെ കിട്ടാൻ പോവുകയാണ് അല്ലേ? ഉണ്ടോ കുറച്ച് കൂടുതൽ അവധി ഉണ്ടോ അതോ കുറച്ച് ദിവസമേ ഉള്ളോ? പറയണം കേട്ടോ, മെസ്സേജ് അയക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഈദ് ഹോളിഡേയ്സിന് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാവുന്നതാണ്. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. ഇത് ഹോം ഇടാ, നമ്മുടെ വീടെടാ, ഹോം 92.2 FM മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. അജിത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് ഷീബ, ഞാൻ നാട്ടിൽ പോയിരുന്നു, ഇന്നലെയാണ് തിരികെ എത്തിയത്. ആക്ച്വലി ഈദ് ഹോളിഡേയ്സൊക്കെ കഴിഞ്ഞിട്ട് വരണം എന്നാണ് പ്ലാൻ ചെയ്തത്, പക്ഷേ ഇല്ല, എനിക്ക് നേരത്തെ വരേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. നാട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. എന്തായാലും നാട്ടിൽ പോയിട്ട് വന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. പിന്നെ നമ്മുടെ ലോറൻസിൻ്റെ ഒരു ഹായ് കിട്ടിയിട്ടുണ്ട്. ഹായ് ലോറൻസ്, എന്താണ് വിശേഷം? വീക്കെൻഡ് ആശംസകൾ തിരിച്ചങ്ങോട്ടും കേട്ടോ. എബിൻ്റെ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, എബിൻ്റെ പാട്ട് ഞാൻ പ്ലേ ചെയ്യാം, കുറച്ചൊന്ന് കാത്തിരിക്കണം. നമുക്കിന്ന് ഏകാന്ത ചന്ദ്രിക കേട്ടാലോ, എന്താണ് അഭിപ്രായം ഷീബ എന്നാണ് ഹരി ചോദിച്ചിരിക്കുന്നത്. ഹരി, ഏകാന്ത ചന്ദ്രിക മൂവിയുടെ പേര് ഇൻ ഹരിഹർ നഗർ ആയതുകൊണ്ടാണോ ഹരിക്ക് ആ പാട്ട് കേൾക്കണം എന്നുള്ള ആഗ്രഹം തോന്നിയത്? ചിലപ്പോൾ അതൊന്നും ഓർത്തിട്ടുണ്ടായിരിക്കില്ല അല്ലേ ഹരി. ഈ പാട്ടൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, നല്ല വരികളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം എന്ന് പറയാൻ പാടില്ല എന്നാണ് എൻ്റെ അടുത്ത് മിനി പത്മ പറഞ്ഞതാണ്. പക്ഷേ എങ്കിലും നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഒരുപാട് ഇഷ്ടത്തിന് ഭയങ്കര ഇഷ്ടമെന്ന് പറയാറുണ്ട് കേട്ടോ നമ്മൾ തിരുവനന്തപുരത്ത്. ഓക്കെ, അപ്പോൾ എനിക്ക് അതിനകത്ത് മറ്റേ 15 പിറന്നാളിൽ തിളക്കം പിന്നെ പതിവായി ചെറുതാകും ചെറുപ്പം, ആ വരികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമുള്ള പാട്ടാണ്. അപ്പോൾ എന്തായാലും ഈ പാട്ട് ചോദിച്ചതും ചോദിക്കാത്തതുമായ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ ഈ പാട്ട് സമർപ്പിക്കുകയാണ്. നമുക്ക് കേൾക്കാം. അത് കഴിഞ്ഞും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ തന്നെയാണ് വരുന്നത്. കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM. ഇപ്പോൾ വരും പാട്ട്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഇന്ത്യയിൽ പുതിയ ജെൻസി ഡിജിറ്റൽ വിപ്ലവം. ട്രെൻഡിംഗ് ആയി മാറി കോക്രോച്ച് ജനതാ പാർട്ടി. ഇന്ത്യയിൽ എക്സ് അക്കൗണ്ട് മരവിപ്പിച്ചു. ഭരണകൂടം പാർട്ടികളെ ഭയക്കുന്നു.
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Malayalita.
6: Kerala.

ബോഡി ഗാർഡിലെ പാട്ട് കേൾക്കാനായിട്ട് ഇന്ന് മെസ്സേജ് അയച്ചത് വിഷ്ണുവാണ്. അപ്പോൾ വിഷ്ണുവിനെ ഇഷ്ടപ്പെട്ട പാട്ടും ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപാട് പേരുടെ പാട്ടുകളുണ്ട്. അതുപോലെ തന്നെ മെസ്സേജ് എനിക്ക് പറയാനുണ്ട്. ഈ മണിക്കൂറിൽ ഇന്ന് പെട്ടെന്ന് കേൾപ്പിച്ച എനിക്ക് ഒരു പാട്ടുകൂടെ കേൾപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ കൂടുതൽ വർത്താനം അടുത്ത മണിക്കൂറിൽ പറയാം കേട്ടോ. അപ്പോൾ കേട്ടുകൊണ്ടേ ഇരിക്കുക ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: 5% VAT പ്രഖ്യാപിച്ച പാർക്കിൻ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി നിനി പത്മ. നിയമസഭാ സ്പീക്കറായി മുതിർന്ന കോൺഗ്രസ് അംഗവും കോട്ടയം എംഎൽഎയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടും എൽഡിഎഫിൽ നിന്നുള്ള എ സി മൊയ്തീന് 35 വോട്ടും എൻഡിഎയിൽ നിന്നുള്ള ചാത്തന്നൂർ എംഎൽഎ ബി ബി ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. നടപടികൾ നിയന്ത്രിച്ച പ്രോട്ടം സ്പീക്കർ ജി സുധാകരൻ വോട്ട് ചെയ്തില്ല. നിഷ്പക്ഷത പാലിക്കാൻ മാറി നിന്നുവെന്ന് ജി സുധാകരൻ. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. തന്റെ റോൾ മോഡലാണ് അദ്ദേഹം. വിവിധ വകുപ്പുകളുടെ ചുമതല വഹിച്ച പ്രവർത്തന പരിചയം, വകുപ്പുകളെക്കുറിച്ച് കൃത്യമായ അറിവ്, സുദീർഘമായ പ്രവർത്തന പരിചയം, ഇതൊക്കെ തിരുവഞ്ചൂരിന്റെ ഗുണങ്ങളാണെന്ന് മുഖ്യമന്ത്രി. സുദീർഘമായ പ്രവർത്തന പരിചയമാണ് തിരുവഞ്ചൂരിന്റേതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിവിധ വകുപ്പുകളുടെ ചുമതല വഹിച്ച അനുഭവമുണ്ട്, വൈവിധ്യമാർന്ന അനുഭവ പശ്ചാത്തലമാണ് തിരുവഞ്ചൂരിന്റേത്. വിദ്യാർത്ഥി കാലഘട്ടം മുതലുള്ള രാഷ്ട്രീയ അനുഭവം സഭയിലെ ഇടപെടലുകൾക്ക് പ്രേരകമാകട്ടെയെന്ന് പിണറായി വിജയൻ. ബാറ്റിംഗ് സൈഡ് നിയമിച്ച അമ്പയറായി സ്പീക്കർ മാറാതിരിക്കട്ടെയെന്നും നിഷ്പക്ഷമായി പ്രവർത്തിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പിണറായി വിജയൻ. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്യുന്നുവെന്ന് പിണറായി വിജയൻ. 138 വർഷത്തെ പാരമ്പര്യമുള്ള നിയമസഭയിൽ 25-ാമത്തെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിമാനമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ജനതാൽപര്യം മുൻനിർത്തി നിയമസഭയെ വേണ്ടവിധം വിനിയോഗിക്കണമെന്ന് സ്പീക്കർ. പാർലമെന്ററി ജനാധിപത്യത്തിൽ ഏറ്റവും നിർണായകമായ ചുമതലയാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ജൂൺ 1 ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. യുഡിഎഫിന്റെ ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെങ്കിലും ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഇടതുമുന്നണി തീരുമാനിച്ചിട്ടില്ല. 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. മുൻമന്ത്രിമാരുടെ ഗൺമാൻമാരെ മടക്കി സർക്കാർ. കാലാവധി കഴിയുന്നതിന് മുൻപേയാണ് മാതൃ യൂണിറ്റുകളിലേക്ക് ഇവരെ മടക്കി അയച്ചത്. കാലാവധിക്ക് ഒരാഴ്ച മുൻപേയാണ് നടപടി. യുഡിഎഫ് സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെയാണ് മുൻ ഗൺമാൻമാരെ മടക്കിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായതോടെ പിണറായി വിജയന് നൽകിയ Z+ സുരക്ഷ ഒഴിവാക്കി. പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി എന്നീ നിലയിൽ വൈ കാറ്റഗറി സുരക്ഷയാണ് ഇപ്പോൾ നൽകുന്നത്. ഗൺമാൻമാർക്ക് പകരം 2 PSOമാരെ അനുവദിച്ചു. എസ്കോർട്ട് വാഹനം ഒഴിവായെങ്കിലും പൈലറ്റ് വാഹനം തുടരും. വീട്ടിലും സുരക്ഷയ്ക്കായും പോലീസിനെ നിയോഗിക്കും. ഇത് വർദ്ധിപ്പിക്കണമോ എന്ന കാര്യത്തിൽ ആഭ്യന്തര സുരക്ഷാ വിലയിരുത്തൽ കമ്മിറ്റി തീരുമാനമെടുക്കും. ആലപ്പുഴയിൽ നവകേരള സദസ്സിനിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ 4 ഗൺമാൻമാർക്കെതിരെ നടപടി. ഗൺമാൻമാരുടെ മർദ്ദനം ചട്ടവിരുദ്ധമെന്ന് പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് DGP നൽകി. ഗൺമാൻമാർക്കെതിരെ നടപടി വേണമെന്ന മുൻ ആലപ്പുഴ SPയുടെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് പൂഴ്ത്തിയെന്നാണ് വിവരം. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച ഗൺമാൻമാരുടെ നടപടി പോലീസിന് അവമതിപ്പുണ്ടാക്കിയെന്നായിരുന്നു SP ചൈത്ര തെരേസ നേരത്തെ റിപ്പോർട്ട് നൽകിയത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിച്ചാൽ വൻ നഷ്ടമുണ്ടാകുമെന്ന ഗതാഗത സെക്രട്ടറിയുടെ റിപ്പോർട്ട്. 112 കോടിയുടെ നഷ്ടമെന്നാണ് റിപ്പോർട്ട്. 3 മാസത്തെ കണക്കാണ് വിലയിരുത്തിയത്. ഓർഡിനറി ബസിൽ മാത്രമെങ്കിൽ 57 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അടുത്തമാസം 15 മുതലാണ് UDF സർക്കാർ സ്ത്രീകൾക്ക് KSRTC ബസിൽ സൌജന്യ യാത്ര പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ ചൊല്ലി BJPയിൽ ഭിന്നത. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ദേശീയ എക്സിക്യൂട്ടീവ് അംഗം വി മുരളീധരൻ തമ്മിലാണ് തർക്കം. നിയമസഭാ സമ്മേളനം തുടങ്ങിയിട്ടും കക്ഷി നേതാവിനെ ഇതുവരെ നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ കനത്ത തിരിച്ചടി അവലോകനം ചെയ്യുന്ന CPM കേന്ദ്ര കമ്മിറ്റിയുടെ നിർണായക യോഗം ഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേരളത്തിൽ നേരിട്ട അപ്രതീക്ഷിത തിരിച്ചടി അതീവ ഗൌരവത്തോടെയാണ് കേന്ദ്ര നേതൃത്വം കാണുന്നത്. സംസ്ഥാന ജില്ലാ നേതൃയോഗങ്ങളിൽ നടന്ന ചർച്ചകളിൽ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനും തെരഞ്ഞെടുപ്പ് നയിച്ച പിണറായി വിജയനും എതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ പിടിയിലായ ബിലാൽ മുഖ്യ സൂത്രധാരനെന്ന കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ. നിരവധി യുവതികളെ ബിലാൽ വിദേശത്തേക്ക് എത്തിച്ചിട്ടുണ്ടെന്നും ഒരു ഡീൽ നടത്തിയാൽ 50,000 മുതൽ 1,00,000 രൂപ വരെ ലഭിച്ചിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. ഒന്നാം പ്രതി സിന്ധുവിന്റെ അക്കൌണ്ടിൽ നിന്ന് ഗുണ്ടാ നേതാവ് ഔറംഗസേബിന്റെ അക്കൌണ്ടിലേക്ക് പണം പോയതിലും അന്വേഷണം നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദുബായിൽ വെച്ചാണ് ബിലാൽ സിന്ധുവുമായി പരിചയത്തിലായത്. സെക്സ് റാക്കറ്റിന്റെ പ്രവർത്തനം സജീവമായതോടെ ജോലി ഉപേക്ഷിച്ച് കേരളത്തിലെ മടങ്ങി. പിന്നീട് നിരവധി യുവതികളെയാണ് ദുബായിലേക്ക് എത്തിച്ചത്. വൻ സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കിയിട്ടുണ്ട്. വി സി കെയ്ക്കും മുസ്ലിം ലീഗിനുമെതിരെ വിമർശനം പാടില്ലെന്ന് ഡി എം കെ നേതാക്കൾക്കും പ്രവർത്തകർക്കും നിർദ്ദേശം നൽകി എം കെ സ്റ്റാലിൻ. എ രാജയടക്കം നേതാക്കളുടെ പരാമർശം വിവാദമായതിനു പിന്നാലെയാണ് സ്റ്റാലിൻ നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയത്. രണ്ട് മന്ത്രിമാരെയും അഭിനന്ദിച്ച എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് സ്റ്റാലിൻ നിലപാടറിയിച്ചത്. മുസ്ലിം ലീഗ് അടക്കം കളം മാറി ചവിട്ടിയതോടെ തങ്ങൾ നട്ടുവളർത്തിയ തെങ്ങ് എതിർവീട്ടിലേക്ക് ചാഞ്ഞു എന്നായിരുന്നു ഡി എം കെ നേതാവ് രാജ പറഞ്ഞത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് ഹാൻഡിൽ വിലക്കിയത് രാജ്യസുരക്ഷാ ആശങ്കകളെ തുടർന്ന്. ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണിയാണെന്ന ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സി ജി പിക്കെതിരെ കൂടുതൽ നടപടികൾക്ക് സാധ്യത. അക്കൌണ്ടിലൂടെ പങ്കുവയ്ക്കുന്ന ഉള്ളടക്കം പ്രകോപനപരമാണെന്നും 2000 ഐ ടി ആക്ട് സെക്ഷൻ 69A അനുസരിച്ചാണ് നടപടിയെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. അതിർത്തിയിലെ സുരക്ഷ ശക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർണായക പ്രഖ്യാപനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ത്യയ്ക്ക് ബംഗ്ലാദേശും പാകിസ്ഥാനുമായുള്ള 6,000 km വരുന്ന അതിർത്തിയിൽ അടുത്ത വർഷം സ്മാർട്ട് ബോർഡർ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ഹോർമുസ് കടലിടുക്കിൽ ടോളുകൾ ഏർപ്പെടുത്തിയാൽ അമേരിക്ക ഇറാൻ കരാർ അസാധ്യമാകുമെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ടോൾ സംവിധാനവുമായി ഇറാൻ മുന്നോട്ട് പോകരുതെന്നും മാർക്കോ റൂബിയോ. ദുബായിൽ June 1 മുതൽ പാർക്കിംഗിന് വാറ്റ്. 5% വാറ്റ് ഏർപ്പെടുത്തുമെന്ന് പാർക്കിംഗ് ഓപ്പറേറ്ററായ പാർക്കിൻ അറിയിച്ചു. എല്ലാ പൊതു പാർക്കിംഗ് ഇടങ്ങൾക്കും ഇത് ബാധകം. റോഡരികിലെയും അല്ലാത്തതുമായ പൊതു പാർക്കിംഗ്, സീസണൽ കാർഡ്, വിവിധ പെർമിറ്റുകൾ, റിസർവേഷൻ എന്നിവയുൾപ്പെടെ പാർക്കിൻ നൽകുന്ന എല്ലാവിധ സേവനങ്ങൾക്കും ഈ നികുതി ബാധകമായിരിക്കും. ദുബായിൽ June 1 മുതൽ സാലിക് ടോൾ നിരക്കുകൾക്കും ടാഗ് ആക്ടിവേഷൻ ഫീസിനും 5% വാറ്റ് ഏർപ്പെടുത്തും. യുഎയിലെ നിലവിലെ നികുതി നിയമങ്ങൾക്കും സർക്കാർ നിർദ്ദേശങ്ങൾക്കും വിധേയമായാണ് വാറ്റ് ഈടാക്കുക.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon, Dubai. ഇപ്പോൾ സമയം 3:08.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 34°C, ഹ്യൂമിഡിറ്റി 45%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

ആർഡിഎക്സ് എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ഇന്ന് ആർഡിഎക്സിലെ പാട്ട് കേൾക്കാനായിട്ട് നമ്മുടെ അശ്രു ആണ് മെസ്സേജ് അയച്ചത്. അശ്രു കേട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. യെസ്, കേട്ടു. ഞാൻ പെട്ടെന്ന് കേട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വാട്സപ്പിലേക്ക് നോക്കുമ്പോൾ അശ്രുണ്ട്, താങ്ക് യു, കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ, ആർക്കെങ്കിലും ആശംസകൾ അറിയിക്കാനുണ്ടോ ഒന്ന് ഓർത്ത് നോക്കിയേ. ആരുടെയെങ്കിലും ജന്മദിനം മിസ്സാക്കല്ലേ? ജന്മദിനം മിസ്സാക്കിയാലും കുഴപ്പമില്ല, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മിസ്സാക്കരുത്, വീട്ടിൽ പോകണം. അങ്ങനെയൊന്നുമില്ല, പണ്ടൊക്കെയാണ് ഈ ചെറിയ ചെറിയ കാര്യത്തിൻ്റെയൊക്കെ ഇല്ലേ വീട്ടിൽ കുഞ്ഞു കുഞ്ഞു വഴക്കൊക്കെ ഉണ്ടാവുന്നത്. എന്നാലും നിങ്ങൾ എൻ്റെ വെഡിങ് ആനിവേഴ്സറി അല്ല, നമ്മുടെ വെഡിങ് ആനിവേഴ്സറി മറന്നുപോയല്ലോ, നിങ്ങൾ എൻ്റെ ജന്മദിനം ഓർത്തു മനുഷ്യ. ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം എല്ലാവർക്കും മനസ്സിലാവും ചിലപ്പോൾ അത് മറന്നുപോയതായിരിക്കും എന്ന്. ഉണ്ടോ എന്തോ അറിയില്ല. ഓക്കെ, പിന്നെ നമ്മുടെ റോഷ്നി ചോദിച്ചിട്ടുണ്ട്, മൺഡേ വർക്കിംഗ് ആണോ ശിവ എന്ന്. ഗുഡ് ആഫ്റ്റർനൂൺ റോഷ്നി, മൺഡേ ഞങ്ങളുണ്ടാവും, ഷുവറായിട്ടും ഉണ്ടാവും കേട്ടോ. മൺഡേ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ലീവുള്ളപ്പോൾ ഞങ്ങളും അവധി എടുത്താൽ പോരെ, എന്താണ് പറയുന്നത്? ഓക്കെ, പിന്നെ എന്താണ് പെരുന്നാളിന് എന്താ പ്ലാന്, ലീവിൽ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത് ശിവ? ഞങ്ങൾക്ക് പെരുന്നാളിന് 4 ദിവസം അവധിയുണ്ട്, അപ്പോൾ ഫാമിലി മെമ്പേഴ്സൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പുറത്തൊക്കെ പോകണം എന്നാണ് നമ്മുടെ മെഹബൂബ പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പുറത്തൊന്നും പോകുന്നതെന്നും അങ്ങനെ വലുതായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല. പിന്നെ മോന് ചെറുതല്ലേ, അവനിങ്ങനെ ചിലപ്പോൾ ഒന്ന് പുറത്തൊക്കെ പോകാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ അവനും മിക്കവാറും വീട്ടിലിരിക്കാനാണ് ഇഷ്ടം കേട്ടോ. അങ്ങനെ പുറത്ത് പോകാനുള്ള ആഗ്രഹമൊന്നും അവൻ പറയാറില്ല, പക്ഷെ ഞങ്ങളൊന്ന് കൊണ്ടുപോകും അവനെ ഒന്ന് പുറത്തേക്കൊക്കെ. പിന്നെ അങ്ങനെ വേറെ പ്ലാനിംഗ് ഒന്നുമില്ല. എനിക്ക് കുറച്ച് വായിക്കാനുണ്ട്, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വായന നടക്കുന്നില്ല. അല്ലെങ്കിൽ ഞാൻ രാവിലെ വെളുപ്പംകാലത്തൊക്കെ എണീച്ചിരുന്ന് ഇങ്ങനെ വായിക്കും, ഒരു ബുക്ക് ഇങ്ങനെ ഒന്നല്ല 2 ബുക്ക് പകുതിയാക്കി വെച്ചേക്കാണ് വായിച്ചിട്ട്. അപ്പം അതൊന്ന് പൂർത്തിയാക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെന്താ, മൂവി കാണണം കുറച്ച്. നമ്മുടെ ആമസോൺ പ്രൈമിലും അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സിലും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലും ഒക്കെ കുറേ മൂവീസ് ഉണ്ട്. അപ്പോൾ എല്ലാം കാണണം, കുറേയൊക്കെ കാണണം എന്നിങ്ങനെ ആഗ്രഹിച്ച് വെച്ചേക്കുന്ന സിനിമകളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം. പിന്നെന്താ, അമ്മ വീട്ടിലുള്ളത് കൊണ്ട് ഭക്ഷണമൊക്കെ നിറയെ അമ്മ ഉണ്ടാക്കി തരും, അതൊക്കെ കഴിച്ച് കഴിച്ച് കഴിച്ച് കഴിച്ച് കഴിച്ച് കഴിച്ച് അവിടെ ഇരിക്കുക അത്ര തന്നെ. പിന്നെ സൺഡേ, അതായത് 24th May എൻ്റെ മോൻ്റെ 15th ബർത്ത്ഡേ ആണ്. ഇഷാൻ എന്നാണ് പേരൊന്ന് വിഷ് ചെയ്യുമോന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താ റോഷ്നി, ഇഷാൻ മോന് അഡ്വാൻസ് ആയിട്ട് തന്നെ എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ് നമ്മുടെ റോഷ്നിയുടെയും. പിന്നെ വീട്ടിലെല്ലാവരുടെ വകയായിട്ടും ആശംസകൾ, പിന്നെ ഞങ്ങളുടെ ഹോം FM ഫാമിലിയുടെ വകയായിട്ടും ആശംസകൾ അറിയിക്കുന്നു. പിന്നെ നമ്മുടെ ജിതേഷ് ചോദിച്ചിട്ടുണ്ട്, ഷീ ദൃശ്യം കണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ ദൃശ്യം കണ്ടില്ല. ഇന്ന് ദൃശ്യം 3 കാണാനായിട്ട് നമുക്ക് ഹോം തിയേറ്ററിൽ സ്പെഷ്യൽ സ്ക്രീനിങ് ഇന്നാണല്ലോ, ഇന്ന് പോകണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇന്നെനിക്ക് പോകാൻ പറ്റൂല, അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, ആക്ച്വലി ഇന്ന് പോകണം എന്ന് വിചാരിച്ചത്, പക്ഷെ ഇന്ന് പോണില്ല, പറ്റൂല. അപ്പോൾ ഞാൻ പിന്നീട് കണ്ടോളാം, ചിലപ്പോൾ ഞങ്ങൾ നാളെ എങ്ങനും ടൈം കിട്ടുന്നത് പോലെ ചിലപ്പോൾ നാളെ എങ്ങനെ പോയി കാണും. പിന്നെ എന്താ, മുഹമ്മദ് നൌഫൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, വിനോദിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ജിതേഷ് കണ്ടായിരുന്നോ സിനിമ എന്നോട് ചോദിച്ചു, ജിതേഷ് കണ്ടായിരുന്നോ? ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയണേ, മെസ്സേജ് അയക്കണേ. 0585829220 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. പിന്നെ കാട്ടാളൻ മൂവീൻ്റെ ടിക്കറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ, നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ 30th മുപ്പതാം തീയതിയാണ് മൂവി സ്പെഷ്യൽ സ്ക്രീനിങ്. നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയച്ചോളൂ. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, പിന്നെ മൂവിയുടെ പേര് കാട്ടാളൻ, പിന്നെ നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ട് മെസ്സേജ് അയച്ചോളൂ നമ്മുടെ വാട്സാപ്പിലേക്ക്. ഇനിയിപ്പോൾ ട്രെൻഡിങ് സോങ്ങിലേക്കാണ് പോകാൻ പോകുന്നത്. എനിക്കും നമ്മുടെ നിത്യയ്ക്കും ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ് ഗാന്ധി ടോക്സ് എന്ന ചിത്രത്തിൽ ഒരേ നില എന്നുള്ള പാട്ടാണ്. ശിവാങ്കി, നമ്മുടെ ശിവാങ്കിക്കുട്ടി പാടിയ പാട്ട് നമുക്ക് കേൾക്കാം.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഇന്ത്യയിൽ പുതിയ ജെൻസി ഡിജിറ്റൽ വിപ്ലവം. ട്രെൻഡിംഗ് ആയി മാറി കോക്രോച്ച് ജനതാ പാർട്ടി. ഇന്ത്യയിൽ എക്സ് അക്കൗണ്ട് മരവിപ്പിച്ചു. ഭരണകൂടം പാർട്ടികളെ ഭയക്കുന്നു.
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM. ഓൺലി ഓൺ ഹോം 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: Malayalita!
7: Kerala, Kerala!

0: പട്ടാളത്തിലെ പാട്ട് കേൾക്കാനായിട്ട് ഇന്ന് മെസ്സേജ് അയച്ചത് മസൂദാണ്. സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ദൃശ്യം മൂവിയുടെ ടിക്കറ്റ് കിട്ടിയിട്ടില്ല അതും പറഞ്ഞിട്ടുണ്ട്. മസൂദ് വിന്നർ, ഞാൻ നോക്കി വിന്നേഴ്സ് ലിസ്റ്റില്, മസൂദ് വിന്നർ അല്ലായിരുന്നു മസൂദെ, അതുകൊണ്ടാണ് ടിക്കറ്റ് കിട്ടാത്തത് കേട്ടോ. വിന്നർ ആവുമ്പോൾ ഞങ്ങൾ ലൈവിൽ പറയുകയും ചെയ്യും, അതുപോലെ തന്നെ ഇവിടുന്ന് കോൺടാക്ട് ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പം നമുക്ക് അടുത്ത മൂവിക്ക് നോക്കാം. നമ്മുടെ പോൾ ആന്റണി മെസ്സേജ് അയച്ചിട്ടുണ്ട്, സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സുഖമാണ് പോൾ ആന്റണി, താങ്കളും ഫാമിലിയും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു പാട്ട് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് പോൾ ആന്റണി. ഞാൻ അതിന് മുമ്പ് വന്ന് എനിക്ക് ഒരുപാട് പാട്ടുകൾ പ്ലേ ചെയ്യാനുണ്ട്, അപ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ ഷുവറായിട്ട് ഞാൻ ആ പാട്ട് പ്ലേ ചെയ്തിരിക്കും കേട്ടോ. കഴിഞ്ഞ മണിക്കൂറിൽ വന്ന പാട്ട് തന്നെ ഞാൻ പ്ലേ ചെയ്ത് തീർന്നില്ല. അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും കാമുകിയായ മായയുടെ 47-ാം പിറന്നാളാണ് എന്ന്. അപ്പോൾ മായയ്ക്ക് വേണ്ടിയിട്ടാണ് പാട്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ മായയ്ക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ് പോൾ ആന്റണിയുടെ പേരിൽ. പിന്നെ നമ്മുടെ ഹോം എഫ് എം ഫാമിലി മെമ്പേഴ്സിൻ്റെ പേരിലും ആശംസകൾ അറിയിക്കുന്നു. സമീഷിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അൻസാർ അനു ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹാപ്പി ബർത്ത്ഡേ ഹരിണി എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഹരിണിക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുന്നു. അതിനുശേഷം വോയിസ് മെസ്സേജ് ഒന്ന് രണ്ടെണ്ണം അയച്ചിട്ടുണ്ട്. പക്ഷേ അൻസാർ അനു എനിക്ക് ആ വോയിസ് മെസ്സേജ് കേൾക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എങ്കിലും താങ്കൾ അല്ലാതെ മെസ്സേജ് അയച്ചില്ലേ ഹരിണിക്ക് ആശംസകൾ എന്ന്, അത് ഞാൻ പറയാണ്. ഹരിണിക്ക് എല്ലാവിധ ജന്മദിന ആശംസകൾ. ഞാൻ പെട്ടെന്ന് ഹരിണി എന്ന് പറഞ്ഞപ്പോൾ അതിന് നമ്മുടെ സിംഗർ ഹരിണി ആയിരിക്കുമോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഹരിണിക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുന്നു കേട്ടോ. അയ്യടാ പാട്ട് കേട്ടില്ല അല്ലേ. അഖിൽ എന്നെ കഴിഞ്ഞ മണിക്കൂറിലെ പാട്ട് അയച്ചതാണ്, നീലത്താമരയിലെ പാട്ട് കേൾപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. യെസ്, ഞാൻ എന്തായാലും പ്ലേ ചെയ്യാം അഖിലെ, ഒന്നുകൂടെ കുറച്ചുകൂടെ ഒന്ന് കാത്തിരിക്കണം. ജിതേഷും പാട്ട് ചോദിച്ചിട്ടുണ്ട്. മുഹമ്മദ് അഷ്റഫിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. വിനോദ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മുഹമ്മദ് നൗഫൽ മെസ്സേജ് അയച്ചിരിക്കുന്നു. നമ്മുടെ നിർമ്മലിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് നിർമ്മൽ, എന്തൊക്കെയാണ് വിശേഷം? വീക്കെൻഡ് പ്ലാൻ എന്തൊക്കെയാണ്? ഓക്കെ, എനിക്ക് അത് ഇപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാട്ടാളൻ മൂവിയുടെ ടിക്കറ്റ് കിട്ടിയോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ടിക്കറ്റ് നമ്മുടെ കുട്ടി എന്ന് പറഞ്ഞ സുഹൃത്തിനാണ്. അപ്പോൾ ഇന്നത്തെ മൂവിയുടെ വിന്നറേയും കൂടെ ഞാൻ പറയും. രാഹുലാണ് ഇത് വിൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾക്ക് ആ മൂവിയുടെ ടിക്കറ്റ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ നിങ്ങൾ വിന്നറാണെന്ന് പറഞ്ഞു. മാത്രമല്ല ഞങ്ങൾ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജും തരും നിങ്ങൾ വിന്നറാണ് എന്നുള്ള കാര്യം. ഇനിയിപ്പോൾ 30-ാം തീയതിയാണ് കാട്ടാളൻ മൂവി നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് 28-ാണ് മൂവി റിലീസ് ചെയ്യുന്നത്. 30-ാം തീയതിയാണ് അൽഗുറൈറ്റ്സ് ആൻഡ് ടെല്ലസ് സ്റ്റാർ സിനിമാസിലാണ്. അപ്പോൾ ഈ എന്നാണോ മൂവി നമ്മൾ കാണാൻ പോകുന്നത്, അതിൻ്റെ തലേദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ അന്നത്തെ ദിവസം രാവിലെ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ഹോം എഫ് എമ്മിൻ്റെ ഗിഫ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ടീമിൽ നിന്ന് മെസ്സേജ് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് മൂവി ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് നേരെ അവിടെ തിയേറ്ററിൽ വരാം കളക്ട് ചെയ്യാം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇനി 1 വീക്ക് ഉണ്ടല്ലോ, അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കുക, ഷുവറായിട്ടും ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്ത ഈ മണിക്കൂറിലെ തമിഴ് പാട്ട് കേൾക്കാനുള്ള സമയമാണ്, കേട്ടിട്ട് വരാം.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ S115 ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ സ്ട്രീറ്റ് ആൻഡ് ഷാർജ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. On Al-Garhoud around A11 Sheikh Rashid Road, ആ ഭാഗത്തും ഹെവി ട്രാഫിക് ആണ് കാണുന്നത്. D65 Al-Marabiya Street and Al-Khuz Industrial Area 1. From Al-Khuz Industrial Area 3 to Al-Basha 1 on D63 Umsukeem Street, aa bhagathum okke heavy traffic report cheyidirikkunu.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Ningalde sadhanangal surakshithamaya logathilekkum ethikku koodugal eluppathil. ABC Cargo and Courier, number 1 in GCC. The bridge to your home. Call or WhatsApp 800-916 or visit abccargo.ae.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya, only on Home 92.2 FM.
1: Wake Up Call with Jaya, brought to you by Green Farm Superfoods. Ruchiyude ee rahasyam, ini ningalkkum swantham.
2: ഇന്ത്യയിൽ പുതിയ ജെൻസി ഡിജിറ്റൽ വിപ്ലവം. ട്രെൻഡിംഗ് ആയി മാറി കോക്രോച്ച് ജനതാ പാർട്ടി. ഇന്ത്യയിൽ എക്സ് അക്കൗണ്ട് മരവിപ്പിച്ചു. ഭരണകൂടം പാർട്ടികളെ ഭയക്കുന്നു.
3: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.

നീലത്താമരയിലെ പാട്ടൊന്ന് കേൾക്കാനായിട്ട് നമ്മുടെ അഖിലാണ് മെസ്സേജ് അയച്ചിരുന്നത്. അപ്പൊ അഖിലിന്റെ ഇഷ്ടപ്പെട്ട പാട്ടും എനിക്ക് പെട്ടെന്ന് പ്ലേ ചെയ്യാൻ പറ്റി. പെട്ടെന്നൊന്നും അല്ല, കഴിഞ്ഞ മണിക്കൂറിലാണ് ചോദിച്ചത്. കാത്തിരുന്ന് ക്ഷമ നശിച്ച അഖിൽ ഈ മണിക്കൂർ കുറച്ചു മുമ്പ് ചോദിച്ചു എന്റെ പാട്ട് എവിടെ എന്ന്. ഓക്കെ, അപ്പോ എന്തായാലും അതെനിക്ക് പ്ലേ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് പവിഴമല്ലി പൂത്തുലഞ്ഞ ആ പാട്ടാണ്. കുറേ നേരമായിട്ട് ആ പാട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ അശോകൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അശോക, ഞാൻ ഇപ്പോൾ പ്ലേ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ ലാലേട്ടൻ ഫാൻസിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പ്ലേ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ ലാലേട്ടൻ്റെ പാട്ട് കേട്ടില്ലേ, വേറൊന്നും ആലോചിച്ച് നോക്കട്ടെ. ഇന്ന് ചിലി ചിലി ചിലമ്പുലി താളം കേട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ. ഓക്കെ, നമ്മുടെ സന്തോഷ് കുമാറിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഷിബി ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഹായ് ഷിബി, ഗുഡ് ഈവനിങ്, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമസ്കാരം ഷീബ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം കുട്ടി ഷാർജയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അമേത്തിൻ്റെ മെസ്സേജ് കിട്ടി. പിന്നെ ഹലോ പ്രവീൺ ബാബു, മെസ്സേജ് ഫ്രം കേരള എന്ന് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റാണ്, വാട്സാപ്പ് നമ്പറിലേക്ക് തന്നെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പ്രോഗ്രാമിലുള്ള വാട്സാപ്പ് നമ്പർ ഒന്ന് തരാമോ എന്നാണ് ചോദിച്ചത്. ഇതന്നെയാണ് പ്രവീൺ, ഇപ്പോൾ പ്രവീണിൻ്റെ മെസ്സേജ് വന്ന നമ്പർ തന്നെയാണ് നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള നമ്പർ കേട്ടോ. പിന്നെ മുഹമ്മദ് സിഞ്ചു ഷാർജയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ കുട്ടി ഷാർജയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മകളുടെ ബർത്ത്ഡേ ആണ് 24th എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മോളുടെ പിറന്നാളാണ് 24th. മോളുടെ പേര് ഫഹ്മിദ ഫർസീൻ എന്നാണ് ആശംസകൾ പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷുവറായിട്ടും അഡ്വാൻസ് ആയിട്ട് തന്നെ മോൾക്ക് ഫഹ്മിദ ഫർസീൻ മോൾക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ്. കുട്ടി ഷാർജയുടെയും ഫാമിലി മെമ്പേഴ്സിൻ്റെയും വകയായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹോം എഫ് എം ഫാമിലി മെമ്പേഴ്സിൻ്റെ വകയായിട്ടും നിറയെ നിറയെ സ്നേഹത്തോടെ ആശംസകൾ അറിയിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അശോകൻ കാത്തിരിക്കുകയല്ലേ പവിഴമല്ലി പൂത്തുലഞ്ഞ് കേൾക്കാൻ വേണ്ടിയിട്ട്. നമുക്കും കേട്ടിട്ട് വരാം, കൂടെ പാടിക്കോ.

0: listening to Home 92.2 FM. Home is a feeling.
1: ഇന്ത്യയിൽ പുതിയ ജെൻസി ഡിജിറ്റൽ വിപ്ലവം. ട്രെൻഡിംഗ് ആയി മാറി കോക്രോച്ച് ജനതാ പാർട്ടി. ഇന്ത്യയിൽ എക്സ് അക്കൗണ്ട് മരവിപ്പിച്ചു. ഭരണകൂടം പാർട്ടികളെ ഭയക്കുന്നു.
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 പി എം. ഓൺലി ഓൺ ഹോം 92.2 എഫ് എം. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

ഇനി രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം നമുക്ക് മൺഡേ കാണാം കേട്ടോ. ഒരുപാട് പേരുടെ പാട്ടുകൾ ഇനിയും എനിക്ക് പ്ലേ ചെയ്യാനുണ്ട്, പക്ഷേ സമയം അങ്ങോട്ടില്ലാത്തതുകൊണ്ടാണ് ഇനി വരുന്ന പാട്ടുകളും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. ഹാപ്പി വീക്കെൻഡ്, കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: FM. Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നിയമസഭാ സ്പീക്കർ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി നിനി പത്മ. നിയമസഭാ സ്പീക്കറായി മുതിർന്ന കോൺഗ്രസ് അംഗവും കോട്ടയം എംഎൽഎയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടും എൽഡിഎഫിൽ നിന്നുള്ള എ സി മൊയ്തീന് 35 വോട്ടും എൻഡിഎയിൽ നിന്നുള്ള ചാത്തന്നൂർ എംഎൽഎ ബി ബി ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. നടപടികൾ നിയന്ത്രിച്ച പ്രോട്ടം സ്പീക്കർ ജി സുധാകരൻ വോട്ട് ചെയ്തില്ല. നിഷ്പക്ഷത പാലിക്കാൻ മാറി നിന്നുവെന്ന് ജി സുധാകരൻ. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തന്റെ റോൾ മോഡലാണ് അദ്ദേഹം. വിവിധ വകുപ്പുകളുടെ ചുമതല വഹിച്ച പ്രവർത്തന പരിചയം, വകുപ്പുകളെക്കുറിച്ച് കൃത്യമായ അറിവ്, സുദീർഘമായ പ്രവർത്തന പരിചയം, ഇതൊക്കെ തിരുവഞ്ചൂരിന്റെ ഗുണങ്ങളാണെന്ന് മുഖ്യമന്ത്രി. സുദീർഘമായ പ്രവർത്തന പരിചയമാണ് തിരുവഞ്ചൂരിന്റേതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിവിധ വകുപ്പുകളുടെ ചുമതല വഹിച്ച അനുഭവമുണ്ട്. വൈവിധ്യമാർന്ന അനുഭവ പശ്ചാത്തലമാണ് തിരുവഞ്ചൂരിന്റേത്. വിദ്യാർത്ഥി കാലഘട്ടം മുതലുള്ള രാഷ്ട്രീയ അനുഭവം സഭയിലെ ഇടപെടലുകൾക്ക് പ്രേരകമാകട്ടെയെന്ന് പിണറായി വിജയൻ. ബാറ്റിംഗ് സൈഡ് നിയമിച്ച അമ്പയറായി സ്പീക്കർ മാറാതിരിക്കട്ടെയെന്നും നിഷ്പക്ഷമായി പ്രവർത്തിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പിണറായി വിജയൻ. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്യുന്നുവെന്ന് പിണറായി വിജയൻ. 138 വർഷത്തെ പാരമ്പര്യമുള്ള നിയമസഭയിൽ 25-ാമത്തെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിമാനമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ജനതാൽപര്യം മുൻനിർത്തി നിയമസഭയെ വേണ്ടവിധം വിനിയോഗിക്കണമെന്ന് സ്പീക്കർ. പാർലമെന്ററി ജനാധിപത്യത്തിൽ ഏറ്റവും നിർണായകമായ ചുമതലയാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ജൂൺ 1 ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. യുഡിഎഫിന്റെ ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെങ്കിലും ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഇടതുമുന്നണി തീരുമാനിച്ചിട്ടില്ല. 29-ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. മുൻമന്ത്രിമാരുടെ ഗൺമാൻമാരെ മടക്കി സർക്കാർ. കാലാവധി കഴിയുന്നതിന് മുൻപേയാണ് മാതൃ യൂണിറ്റുകളിലേക്ക് ഇവരെ മടക്കി അയച്ചത്. കാലാവധിക്ക് ഒരാഴ്ച മുൻപെയാണ് നടപടി. യുഡിഎഫ് സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെയാണ് മുൻ ഗൺമാൻമാരെ മടക്കിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായതോടെ പിണറായി വിജയന് നൽകിയ ഇസഡ് പ്ലസ് സുരക്ഷ ഒഴിവാക്കി. പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി എന്നീ നിലയിൽ വൈ കാറ്റഗറി സുരക്ഷയാണ് ഇപ്പോൾ നൽകുന്നത്. ഗൺമാൻമാർക്ക് പകരം 2 പിഎസ്ഒമാരെ അനുവദിച്ചു. എസ്കോർട്ട് വാഹനം ഒഴിവായെങ്കിലും പൈലറ്റ് വാഹനം തുടരും. വീട്ടിലും സുരക്ഷയ്ക്കായും പോലീസിനെ നിയോഗിക്കും. ഇത് വർദ്ധിപ്പിക്കണമോ എന്ന കാര്യത്തിൽ ആഭ്യന്തര സുരക്ഷാ വിലയിരുത്തൽ കമ്മിറ്റി തീരുമാനമെടുക്കും. ആലപ്പുഴയിൽ നവകേരള സദസ്സിനിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ 4 ഗൺമാൻമാർക്കെതിരെ നടപടി. ഗൺമാൻമാരുടെ മർദ്ദനം ചട്ടവിരുദ്ധമെന്ന് പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് ഡിജിപിക്ക് നൽകി. ഗൺമാൻമാർക്കെതിരെ നടപടി വേണമെന്ന മുൻ ആലപ്പുഴ എസ്പിയുടെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് പൂർത്തിയെന്നാണ് വിവരം. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച ഗൺമാൻമാരുടെ നടപടി പോലീസിന് അവമതിപ്പുണ്ടാക്കിയെന്നായിരുന്നു എസ്പി ചൈത്ര തെരേസ നേരത്തെ റിപ്പോർട്ട് നൽകിയത്. കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിച്ചാൽ വൻ നഷ്ടമുണ്ടാകുമെന്ന ഗതാഗത സെക്രട്ടറിയുടെ റിപ്പോർട്ട്. 112 കോടിയുടെ നഷ്ടമെന്നാണ് റിപ്പോർട്ട്. 3 മാസത്തെ കണക്കാണ് വിലയിരുത്തിയത്. ഓർഡിനറി ബസ്സിൽ മാത്രമെങ്കിൽ 57 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അടുത്ത മാസം 15 മുതലാണ് യുഡിഎഫ് സർക്കാർ സ്ത്രീകൾക്ക് കെഎസ്ആർടിസി ബസ്സിൽ സൌജന്യ യാത്ര പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ ചൊല്ലി ബിജെപിയിൽ ഭിന്നത. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ദേശീയ എക്സിക്യൂട്ടീവ് അംഗം വി മുരളീധരനും തമ്മിലാണ് തർക്കം. നിയമസഭാ സമ്മേളനം തുടങ്ങിയിട്ടും കക്ഷി നേതാവിനെ ഇതുവരെ നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എറണാകുളം മലയിടം തുരത്തിലെ കുടിയൊഴിപ്പിക്കൽ വിഷയത്തിൽ പ്രതികരിച്ച പിന്നാക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ എ തുളസി. കുടിയൊഴിപ്പിക്കൽ പുതിയ സർക്കാരിന്റെ മനുഷ്യത്വരഹിത നടപടി എന്ന പ്രചരണങ്ങളെ തള്ളിയാണ് മന്ത്രിയുടെ പ്രതികരണം. സർക്കാരിന്റെ തീരുമാനമല്ലെന്നും കോടതിയുടെ ഉത്തരവിന്റെ ഭാഗമായുള്ള നടപടിയാണിതെന്നും മന്ത്രി വിശദീകരിച്ചു. മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ പിടിയിലായ ബിലാൽ മുഖ്യ സൂത്രധാരനെന്ന കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ. നിരവധി യുവതികളെ ബിലാൽ വിദേശത്തേക്ക് എത്തിച്ചിട്ടുണ്ടെന്നും ഒരു ഡീൽ നടത്തിയാൽ 50,000 മുതൽ 1,00,000 രൂപ വരെ ലഭിച്ചിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. ഒന്നാം പ്രതി സിന്ധുവിന്റെ അക്കൌണ്ടിൽ നിന്ന് ഗുണ്ടാ നേതാവ് ഔറംഗസേബിന്റെ അക്കൌണ്ടിലേക്ക് പണം പോയതിലും അന്വേഷണം നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നീറ്റ് യു ജി പരീക്ഷയ്ക്ക് പ്രായപരിധി ഏർപ്പെടുത്തിയേക്കും. പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിനും കേന്ദ്ര സർക്കാരിന്റെ ആലോചന. അതേസമയം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് സിബിഐ. എൻ ടി എയിലെ കൂടുതൽ ഉദ്യോഗസ്ഥരെ സിബിഐ ചോദ്യം ചെയ്തേക്കും. മുൻ ഐ എസ് ആർ ഒ ചെയർമാൻ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ സമിതിയുടെ ശുപാർശകൾ പരിഗണിക്കും. ഡൽഹി കലാപ ഗൂഢാലോചന കേസിലെ പ്രതി ഉമർ ഖാലിദിന് ജാമ്യം. ഡൽഹി ഹൈക്കോടതി 3 ദിവസത്തെ ഇടക്കാല ജാമ്യമാണ് അനുവദിച്ചത്. 15 ദിവസത്തെ ജാമ്യത്തിനാണ് അപേക്ഷ സമർപ്പിച്ചിരുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് ഹാൻഡിൽ വിലക്കിയത് രാജ്യസുരക്ഷാ ആശങ്കകളെ തുടർന്ന്. ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണിയാണെന്ന ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സി ജി പിക്കെതിരെ കൂടുതൽ നടപടികൾക്ക് സാധ്യത. അക്കൌണ്ടിലൂടെ പങ്കുവയ്ക്കുന്ന ഉള്ളടക്കം പ്രകോപനപരമാണെന്നും 2000 ഐ ടി ആക്ട് സെക്ഷൻ 69A അനുസരിച്ചാണ് നടപടിയെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. അതിർത്തിയിലെ സുരക്ഷ ശക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർണായക പ്രഖ്യാപനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ത്യയ്ക്ക് ബംഗ്ലാദേശും പാകിസ്ഥാനുമായുള്ള 6000 കിലോമീറ്റർ വരുന്ന അതിർത്തിയിൽ അടുത്ത വർഷം സ്മാർട്ട് ബോർഡർ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ഹോർമുസ് കടലിടുക്കിൽ ടോളുകൾ ഏർപ്പെടുത്തിയാൽ അമേരിക്ക ഇറാൻ കരാർ അസാധ്യമാകുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ടോൾ സംവിധാനവുമായി ഇറാൻ മുന്നോട്ട് പോകരുതെന്നും മാർക്കോ റൂബിയോ. ദുബായിൽ June 1 മുതൽ പാർക്കിംഗിന് വാറ്റ്. 5% വാറ്റ് ഏർപ്പെടുത്തുമെന്ന് പാർക്കിംഗ് ഓപ്പറേറ്ററായ പാർക്കിൻ അറിയിച്ചു. എല്ലാ പൊതു പാർക്കിംഗ് ഇടങ്ങൾക്കും ഇത് ബാധകം. റോഡരികിലെയും അല്ലാത്തതുമായ പൊതു പാർക്കിംഗ്, സീസണൽ കാർഡ്, വിവിധ പെർമിറ്റുകൾ, റിസർവേഷൻ എന്നിവയുൾപ്പെടെ പാർക്കിൻ നൽകുന്ന എല്ലാവിധ സേവനങ്ങൾക്കും ഈ നികുതി ബാധകമായിരിക്കും. ദുബായ് June 1 മുതൽ സാലിക് ടോൾ നിരക്കുകൾക്കും ടാഗ് ആക്ടിവേഷൻ ഫീസിനും 5% വാറ്റ് ഏർപ്പെടുത്തും. ഇവയിലെ നിലവിലെ നികുതി നിയമങ്ങൾക്കും സർക്കാർ നിർദ്ദേശങ്ങൾക്കും വിധേയമായാണ് വാറ്റ് ഈടാക്കുക.
4: Was brought to you by Dhanya Group of Companies since 1982.
1: You're tuned into Home 92.2 FM. Home is a feeling.
4: You are listening to Home.

0: Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിങ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ കഴിഞ്ഞു, സത്യപ്രതിജ്ഞ ചെയ്തു, നമുക്കൊരു മന്ത്രിസഭയുണ്ടായി. ഇന്നിപ്പോൾ സ്പീക്കർ തിരഞ്ഞെടുപ്പും കഴിഞ്ഞ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറായിട്ട് അധികാരമേറ്റ ദിവസം നമ്മൾ നമ്മളുടെ ഒരു കടമയിലേക്ക് കൂടി കടക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് നമ്മളൊരു പ്രെഡിക്റ്റ് ആൻഡ് വിൻ മത്സരം നടത്തിയിരുന്നു. പ്രവചിക്കൂ, സമ്മാനം നേടൂ എന്ന്. നമ്മുടെ കേരള നിയമസഭയിൽ അല്ലെങ്കിൽ നമ്മുടെ പുതിയ സർക്കാർ ആരായിരിക്കും, എത്രയധികം സീറ്റുകളുടെ പിൻബലത്തിലാണ് വരാൻ വേണ്ടി പോകുന്നത് എന്ന് അൽതാജ് അൽ അസ്റക് ഓട്ടോ സ്പെയർ പാർട്സ് ട്രേഡിംഗ് LLC ആയിരുന്നു ആ സമ്മാനം നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ രൂപ 50,000 ആയിരുന്നു ഒന്നാം സമ്മാനമായിട്ട്. കൃത്യമായിട്ട് പ്രവചിക്കൂ, സമ്മാനം നേടുന്നതാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ 102 എന്ന ആ മാന്ത്രിക സംഖ്യ കൃത്യമായിട്ട് പറഞ്ഞ ശ്രീ രാഹുൽ രാമൻ രാജു ആറ്റിങ്ങൽ സ്വദേശിയാണ്, സെയിൽസിൽ ജോലി ചെയ്യുന്ന അല്ലേ. വളരെയധികം സന്തോഷം വന്നതിൽ കേട്ടോ. എങ്ങനെയാണ് ഇങ്ങനെ കൃത്യമായിട്ട്, അതായത് ഭരണമുന്നണി അത് UDF തന്നെ അധികാരത്തിലെത്തുമെന്നും 102 സീറ്റോടുകൂടി തന്നെ അധികാരത്തിലെത്തുമെന്നും ഇങ്ങനെ കൃത്യമായിട്ടൊരു പ്രവചന സ്വഭാവത്തോടു കൂടി പറയാൻ എന്താണ് കാരണം?
1: നമ്മൾ പൊളിറ്റിക്സ് കീനായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളാണ്. ഫ്രണ്ട് സർക്കിളിലെല്ലാം ഡിസ്കസ് ചെയ്യാറുണ്ട്, ഫാമിലിയിലൊക്കെ ഡിസ്കഷൻ നടക്കാറുണ്ട്. അപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് തന്നെ നമ്മളൊന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഏറ്റവും വേഴ്സ് കേസ് സെനാരിയോ പോലെ ഒരു 75 സീറ്റ് UDFന് കിട്ടുന്നതായിരുന്നു അന്നത്തെ ഒരു ഇത്.
0: ഉറപ്പായിട്ടും
1: കിട്ടുന്നതായിരുന്നു. 104 സീറ്റ് വരെ അത് വരാം, ഒരു തരംഗമൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടായിരുന്നു ആദ്യത്തെ ഒരു ഇനിഷ്യൽ ആയിട്ടുള്ള ഇത്. പിന്നെ ഇലക്ഷന് ശേഷം വോട്ടിംഗ് പെർസെൻറ്റേജ് ഒക്കെ വന്നു, പിന്നീട് നാട്ടിലുള്ളവരുമായിട്ടൊക്കെ സംസാരിക്കുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിച്ച് ഇതിൽ നിന്നാണ് 102 എന്നൊരു സീറ്റ് എന്നുള്ളത് അല്ലായിട്ട് വന്നത്. ഡൗട്ട് ഉണ്ടായിരുന്നു BJP 2 കിട്ടോ 3 കിട്ടോ എന്നുള്ളത് മാത്രമേ ഡൗട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വിചാരിച്ച സീറ്റിന്ന് 1-2 ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. അതായത് ഇപ്പം ഉറപ്പായിട്ടും ജയിക്കുമെന്ന് വിചാരിച്ച 1-2 UDF സീറ്റുകൾ തോറ്റിട്ടുണ്ട്. ഇപ്പൊ മണലൂരൊക്കെ പോലെ പ്രധാനമെല്ലാം
0: തോറ്റുണ്ട്.
1: അപ്പൊ അത് UDF കിട്ടുന്നത്, പക്ഷെ അതിന് പകരം വൈക്കം പോലെ ഒരിക്കലും ജയിക്കാത്ത സീറ്റ് UDF എത്തി. അപ്പൊ അങ്ങനെയാണ് കറക്റ്റ് ആയത്. ബട്ട് സ്റ്റിൽ 104 സീറ്റ് വരെ ജയിക്കാനുള്ള ഒരു സാധ്യത ഇത്തവണ ഉണ്ടായിരുന്നു, റിയലി ഉണ്ടായിരുന്നു.
0: എന്താണ് അതിനിടയാക്കിയത്? ഈ നമ്മൾ പറയുന്ന പോലെ
1: ഇൻഫാക്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് നാട്ടിലുണ്ടായിരുന്നു. നമ്മൾ ഈ നാട്ടിലുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ ആക്ച്വലി ഒരു നമ്മളത് ഇത് എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, ഭയങ്കര വലിയ ഒരു പ്രചരണം നടത്തുന്നുണ്ടായിരുന്നു CPIM ഭാഗത്തു നിന്ന്, LDFന്റെ. എവിടെ നോക്കിയാലും ഫ്ലക്സും അതും ഇതും. ആ ഒരു ഡൗട്ട് മാത്രമേ നമുക്കുള്ളൂ ഇത് ബലത്തിന്റെ കാര്യത്തിൽ, അതായത് റിസൾട്ട് UDF ആരോ LDF ആരോ എന്നുള്ളത്. ആക്ച്വലി ആൾക്കാർ സംസാരിക്കുമ്പോൾ അവർക്കും ഡൗട്ട് ഉണ്ട് ആര് വരും എന്നുള്ളത്. പക്ഷെ അവരുടെ എല്ലാ വോട്ട് UDFനാണ്. UDFനാണ് അവർ. അവർക്കും ഒരു ഡൗട്ട് ഉണ്ട്, ബിക്കോസ് ആ ഒരു സെനാരിയോ അങ്ങനെ വർക്ക് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. അത്രയ്ക്കും വലിയൊരു പ്രചരണം നടക്കുന്നുണ്ടായിരുന്നു നാട്ടിൽ.
0: എങ്കിലും BJPയുടെ ഒരു സാധ്യത എങ്ങനെയാണ്? ഒരു ഒറ്റ സീറ്റില്ലാതിരുന്ന BJP 3 സീറ്റിലേക്ക് ഉയരുന്ന ആ ഒരു സാധ്യത എങ്ങനെയാണ് വന്നത്?
1: അല്ല, BJPക്ക് ബേസോട്ടുള്ള ഒരു സ്ഥലമാണ് നിയമം. ഒരു 1-1 കൗണ്ട് ചെയ്തപ്പോൾ CPM BJP ഓൾമോസ്റ്റ് ഈക്വൽ വരുന്ന ഒരു സ്ഥലമാണ്.
0: RSS
1: നല്ല രീതിയിലുണ്ട്. കഴക്കൂട്ടം അവർ ആ രീതിയിൽ കഴിഞ്ഞ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ അവർക്ക് ആ രീതിയിലുള്ള വോട്ട് വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. ഈ ചാത്തന്നൂർ സെനാരി എൻ്റെ ഡിഫറെൻ്റ് ആണ്. അവർക്ക് അത്രയും ബേസോട്ടില്ല അവിടെ. പക്ഷേ അവിടെ ഇപ്പം മത്സരിച്ച 3 കാൻഡിഡേറ്റിൽ ആ നാട്ടുകാരൻ എന്ന് പറയുന്ന കാൻഡിഡേറ്റ് 2 മത്സരിച്ച് തോറ്റു എന്നുള്ളൊരു ആനുകൂല്യം പുള്ളിക്ക് ഇത്തവണ കിട്ടിയിട്ടുണ്ട്. ബാക്കി 2 അവിടെ ഒന്ന് ആ നാട്ടുകാരല്ല. CPIയുടെ കാൻഡിഡേറ്റ് പൊതുവേ തന്നെ അത്ര പോപ്പുലറും അല്ലായിരുന്നു. സത്യത്തിൽ CPIക്കും വളരെ ഔട്ട് ബേസ് ഉള്ളൊരു സ്ഥലമാണ് ചാത്തന്നൂര്. പരമ്പരാഗതമായിട്ട് തന്നെ അവരുടെ ഒരു മണ്ഡലമാണ്. അത്യാവശ്യം വോട്ട് പിടിച്ചു. കഴിഞ്ഞ തവണത്തെ UDF കാൻഡിഡേറ്റ് എനിക്ക് വന്നൊരു 5,000 വോട്ട് എന്തോ മേലെ പിടിക്കുകയും ചെയ്തു. അപ്പൊ അതെല്ലാം കൂടെ കൊണ്ടാണ് അങ്ങനെ റിസൾട്ട് അവിടെ വന്നത്.
0: അത് പരമ്പരാഗതമായിട്ട് ഇനി ഒരു BJPക്ക് പോകണം.
1: അതിനുള്ള ചാൻസ് ആക്ച്വലി ഈ 3 മണ്ഡലത്തിൽ ചാത്തന്നൂരിന് ചാൻസ് കുറവാണ്, പക്ഷെ ബാക്കി 2 ചാൻസ് വളരെ കൂടുതലാണ്.
0: കഴക്കൂട്ടം അങ്ങനെ BJPക്ക് പോകുന്നു വിചാരിച്ചിരുന്നു, വളരെ ചെറിയ മാർജിനാണ്.
1: ഇത്തവണ കാര്യം ഒന്ന്, കടകംപള്ളി സുരേന്ദ്രന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇതിലാണ് കഴിഞ്ഞ തവണ ഇത്രയും വലിയ പുരോഗതി ജയിച്ചത്.
0: ശബരിമല വിഷയം
1: പുള്ളിക്കെതിരെയുള്ള ഒരു വികാരം ഉണ്ടായിരുന്നു, മൊത്തം തന്നെ LDFനെതിരെ ഒരു വികാരം ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കെതിരെ ശബരിമലയുടെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ UDF കാൻഡിഡേറ്റ് പുള്ളിയും അത്യാവശ്യം വോട്ട് പിടിച്ചു, കൂടുതൽ പിടിച്ചു കഴിഞ്ഞ അവിടുത്തെ കാട്ടി ശരത്ചന്ദ്ര പ്രസാദും. സോ അത് 3 കൂടെ വന്നതുകൊണ്ടാണ് അങ്ങനെ റിസൾട്ട്. അത് ഞാൻ പ്രതീക്ഷിച്ച റിസൾട്ടാണ്. അവിടെ
0: നമ്മൾ ഈ ഒരു മത്സരമൊക്കെ നടത്തുമ്പോൾ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഇങ്ങനെ കൃത്യമായിട്ട് ഇത്രയും സീറ്റോട് കൂടിയിട്ട് ഭരണ മുന്നണിയായിട്ട് UDF വരും, അവർ അധികാരത്തിൽ വരും, BD സതീശൻ തന്നെ മുഖ്യമന്ത്രി ആവുന്ന കരുതിയിരുന്നോ?
1: ഉറപ്പായിട്ടും. അത് വേറൊന്നുമല്ല, 102 സീറ്റ് തന്ന ഒരു ജനതയുടെ അടുത്ത് വന്നിട്ട് വേറൊരാളെ കെട്ടിയിറക്കി വീണ്ടും ഒരാളെ കൂടെ ജയിപ്പിച്ചു തരുമെന്ന് പറയുന്ന ആ ഒരു ഒഡാസിറ്റി
0: ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല,
1: ഉറപ്പായിട്ടും ഇല്ല. മാത്രമല്ല ആൾക്കാർ ക്ലിയർ ആയിരുന്നു, ആൾക്കാർ വിഡി സജിനെ കണ്ടിട്ടാണ് വോട്ട് ചെയ്തെന്നുള്ളത്. നാട്ടിൽ ചോദിച്ചാൽ അത് മനസ്സിലാവും. സാധാരണ കരുതും അവരൊന്നും കോൺഗ്രസ് ആയിരുന്നു അല്ല,
0: അത് ശരി.
1: നമ്മൾ സംസാരിക്കാൻ മനസ്സിലാവും അവരെന്ത് ആരെ കണ്ടിട്ടാണ് വോട്ട് ചെയ്തെന്നുള്ളത്. കാരണം പുള്ളി ക്ലിയർ ആയിരുന്നു, ഭയങ്കര ക്ലാരിറ്റി ഉള്ള മനുഷ്യനാണ് ആള്. പറയുന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്, അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാ ജനറേഷനും മെയിൻലി ജെൻസിക്ക് പോലും മനസ്സിലാവുന്നുണ്ട് പുള്ളി എന്താ പറയുന്നത് എന്നുള്ളത്. അവർക്ക് പൊളിറ്റിക്സ് ഇല്ലാത്തവർക്ക് പോലും ക്ലിയർ ആണ് പുള്ളി പറയുന്ന കാര്യം. അപ്പം അതുകൊണ്ട്
0: ഉറപ്പായിരുന്നു. അപ്പൊ അടുത്ത ചോദ്യം എന്ന് വെച്ചാല് എന്തുകൊണ്ടായിരിക്കും ഇടതുപക്ഷം തോറ്റത്? വലിയ താത്വികമായിട്ടുള്ള അവലോകനവും ചർച്ചയൊക്കെ ആ പാർട്ടിക്കുള്ളിൽ ഇപ്പോഴും ഇന്ന് കേന്ദ്ര കമ്മിറ്റിയൊക്കെ യോഗം ചേരുന്നുണ്ട്. എന്തായിരിക്കും ഒരു ബേസിക് റീസൺ ആയിട്ട് ഈ ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി എം തോൽക്കാൻ കാരണം?
1: പത്ത് വർഷം ഭരിച്ച സർക്കാരിനെതിരായിട്ടുള്ള ഒരു ആന്റി ഇൻകംബൻസ് ഉറപ്പായിട്ടും ഉണ്ട്. പിന്നെ അതിനു മേലെ കാണുന്നത് പിണറായി എന്നൊരു വ്യക്തിക്ക് എതിരായിട്ടുള്ള ഒരു ഇത് ഭയങ്കര എവിഡന്റ് ആയിരുന്നു. നല്ല ആരത്ത് ചോദിച്ചാൽ ഇപ്പം ഞാൻ പാർട്ടിക്കാരുടെയൊക്കെ സംസാരിച്ചാണ്, സി പി എം കാരോടത്തോട് സംസാരിച്ചാണ്, അവർക്ക് തന്നെ വലിയ താല്പര്യമില്ല പുള്ളിയിൽ.
0: പക്ഷെ കേരളം കണ്ട ഏറ്റവും മോശം മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ, നമുക്ക് പറയാൻ പറ്റില്ല.
1: അങ്ങനെ ഒരു വലിയ ഉണ്ട്. പിന്നെ അതിനു മേലെ കാണുന്നത് പിണറായി എന്നൊരു വ്യക്തിക്ക് എതിരായിട്ടുള്ള ഒരു ഇത് ഭയങ്കര എവിഡന്റ് ആയിരുന്നു. നല്ല ആരത്ത് ചോദിച്ചാൽ ഇപ്പം ഞാൻ പാർട്ടിക്കാരുടെയൊക്കെ സംസാരിച്ചാണ്, സി പി എം കാരോടത്തോട് സംസാരിച്ചാണ്, അവർക്ക് തന്നെ വലിയ താല്പര്യമില്ല പുള്ളിയിൽ.

0: വടക്കിലേക്കുള്ള വലിയ പാർട്ടിക്കാർ ചോദിക്കുമ്പോൾ തന്നെ അകത്തുള്ള പൊളിറ്റിക്സൊക്കെ ഭയങ്കര നമ്മൾ വിചാരിക്കുന്ന സെനാരിയോ അല്ല. അവരെല്ലാം വിചാരിക്കുന്നുണ്ട് നമ്മുടെ ശൈല ടീച്ചറിനെയൊക്കെ മനഃപൂർവ്വം സൈലൻ ചെയ്തെന്നുള്ള ചിന്ത അവർക്കിടയിൽ തന്നെ ഉണ്ട്. അതുപോലെ റിയാസിനെ പൊക്കിക്കൊണ്ട് വരാനുള്ള ഒരു ശ്രമമായിട്ടാണ് പുള്ളി ഇപ്പോൾ പ്രതിപക്ഷ നേതാവായെന്ന് ഒരു CPM-കാരൻ തന്നെ എന്നെ ഞാൻ സംസാരിക്കുന്ന കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നതാണ് പുള്ളി. മേ ബി 2-3 years ഇരുന്നിട്ട് അപ്പം അതൊക്കെ കാര്യം ഇപ്പം ബാലഗോപാൽ വല്ലം പ്രതിപക്ഷ നേതാവ് ഒബിയസ്ലി അടുത്ത
1: സ്ഥാനാർത്ഥിയായിട്ടാണല്ലോ.
0: ഇതെല്ലാം നമ്മളെക്കാട്ടി കൂടുതൽ CPM-കാർ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ നോക്ക്, ഈ പയ്യന്നൂര് തളപ്പറം പോലുള്ള മണ്ഡലമൊക്കെ
1: പാർട്ടി തന്നെ പാർട്ടിയെ തോൽപ്പിച്ചു അല്ലേ? പാർട്ടി തന്നെ പാർട്ടിയെ തോൽപ്പിച്ചു. അവിടെ
0: അവിടെ പറഞ്ഞിരിക്കുന്ന തമാശ എന്ന് വെച്ചാല് കള്ളവോട്ട് ചെയ്യാൻ വിട്ട CPM-കാർ പോലും കോൺഗ്രസിന്
1: കുത്തി. ശരിക്കും അതിന് വലിയ ട്രോളായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാന്ന് വിചാരിക്കുന്നു. ഈ 140 നിയോജക മണ്ഡലങ്ങളിൽ ഓരോന്നെടുത്തിട്ട് ഇങ്ങനെ പരിശോധിച്ചിരുന്നു. കാസർഗോഡ് മുതൽ മഞ്ചേശ്വരം മുതൽ നമ്മൾ അങ്ങ് അറ്റം വരെ ഓരോ
0: മണ്ഡലം പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അത് കാൻഡിഡേറ്റിന് നിർത്തുന്നതിന് മുമ്പ് തന്നെ ഇന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ അവിടെ ജയിക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ തൊട്ടടുത്തുള്ള മണ്ഡലമാണ് ഭാവനപുരം. അവിടെ സുധീർ ശാപാലോട് വന്ന് UDF ജയിക്കും എന്നുള്ളൊരു ഉറപ്പായിരുന്നു. അവിടെ വേറെ ഓപ്ഷനൊക്കെ പറയുമ്പോൾ നമ്മൾ തങ്ങൾ സംസാരിക്കുന്നുണ്ട് അവിടെ സുധീർ ശാപാലോടാണെങ്കിൽ ജയിക്കും അല്ലെങ്കിൽ ചാൻസ്. അപ്പം കുറേ നല്ല കാൻഡിഡേറ്റ്സ് വന്നിട്ടുണ്ട് ഇത്തവണ UDF ഭാഗത്ത്. അത് വർക്ക് ഇപ്പോഴത്തെ ഈ ഒരു തരംഗത്തിൽ പോലും കാൻഡിഡേറ്റ്സ് നല്ലതായിരുന്നെങ്കിൽ ജയിക്കാവുന്ന സീറ്റ് ഇനിയും ഉണ്ട്. ഫോർ എക്സാമ്പിൾ നെടുമങ്ങാട് അവിടുത്തെ കാൻഡിഡേറ്റ് മോശമാണ് മാത്രമാണ് ഇവിടെ അത്ര വലിയ തോൽവിയോടെ കിട്ടിയത്. അല്ലെങ്കിൽ GRL അത്ര ഒരു ഭേദപ്പെട്ട ഒരു മന്ത്രിയെന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവിടുത്തെ നാട്ടുകാരും അത് തന്നെ പറയുന്നത് ജയിക്കേണ്ടതായിരുന്നു. അവിടെ
1: ഇത്ര കൃത്യമായിട്ട് രാഷ്ട്രീയം നോക്കുന്ന ആൾക്ക് എപ്പോഴെങ്കിലും രാഷ്ട്രീയത്തിൽ പിന്നെ ഇറങ്ങണമെന്നോ ഒരു MLA ആവണമെന്നോ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നോ?
0: അങ്ങനെയല്ല, ഞാൻ പഠിക്കുന്ന സമയത്തെല്ലാം കോളേജ് പൊളിറ്റിക്സിലൊക്കെ ഉണ്ടായിരുന്നു.
1: സ്വാഭാവികമായിട്ട് ഒരു കേസ് ആളാണെന്ന്
0: മനസ്സിലാക്കുന്നത്
1: ശരി.
0: ഇപ്പോഴും വാച്ച് ചെയ്യുന്നുണ്ട്, പൊളിറ്റിക്സ് ഇങ്ങനെയായിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്.
1: ഒരു കാര്യം കൂടി ചോദിക്കുന്നു, ഇപ്പൊ ജെൻസികളാണല്ലോ വലിയ ഒരു ചർച്ചാ വിഷയമായിട്ട് മാറുന്നത്. അപ്പൊ ഈ ജെൻസികൾക്ക് പൊളിറ്റിക്സിൽ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടെന്ന് തോന്നുന്നില്ല? കാരണം ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടില് TVK വിജയവും വിജയന്റെ വിജയം വരുമ്പോഴും നമ്മുടെ കേരളത്തിലും കുറെയൊക്കെ ഇപ്പൊ VD സതീഷിന്റെ ആളുകൾക്ക് ഇഷ്ടപ്പെടാനും ജെൻസികളുടെ ഒരു വലിയ സപ്പോർട്ടൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ലേ?
0: അവര് രാഷ്ട്രീയത്തെ അധികമായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്കാരായിട്ടാണ് തോന്നുന്നത്. അവരെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നവർക്ക് അങ്ങോട്ട് ലീനാവുന്നതാണ് അവരുടെ ഇപ്പോഴത്തെ രീതിയായിട്ടാണ് കാണുന്നത്. മേ ബി കുറച്ചുകൂടെ മുകളിലായി അവരടുത്ത് ഒരു ജെന്നാൽഫയൊക്കെ കയറി വരുന്ന സമയത്തേക്ക് അവർ കുറച്ചുകൂടെ സീനിയർ ആവുമല്ലോ. അപ്പോഴത്തേക്ക് കുറച്ചുകൂടെയൊക്കെ അവരുടെ പൊളിറ്റിക്സ് മുകളിലായിട്ട് വരുമായിരിക്കും. ഇപ്പം അവർ നോക്കുന്നത് ഓക്കെ, ഇപ്പം കറണ്ട് പൊളിറ്റിക്സ് അല്ല ഇപ്പോഴത്തെ സെനറിൽ അവർക്ക് ആരാണ് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നുന്നത്, അവരുടെ കാര്യങ്ങൾ ആരാ അഡ്രസ്സ് ചെയ്യുന്നത്, അതാണ് വിജയിക്കുമൊക്കെ ഉണ്ടായത്. പിന്നെ വിജയിക്ക് അല്ലാതെ തന്നെ ഒരു ഓറ ഉണ്ടായിരുന്നു, വിജയിക്ക് പ്രചരണത്തിന്റെ ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം വിജയ് എന്താന്നുള്ളത്.
1: തമിഴ്നാട്ടിലും അങ്ങനെ ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു.
0: തുടർഭരണം ഇല്ലെങ്കിൽ ഒരു ഹങ് അസംബ്ലി എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ആക്ച്വലി ഞാൻ തമിഴ്നാട് പോലീസ് അത്ര അങ്ങ് കീനായിട്ട് വാച്ച് ചെയ്തതിൽ ഇത്രയും കിട്ടും ഞാൻ വിചാരിച്ചതേ
1: ഇല്ല. കേന്ദ്രതലത്തിൽ ഇനി ഒരു ഭരണം കൂടി മോദി സർക്കാരിലേക്ക് പോകും, അപ്പോ അവിടെ ഒരു കോൺഗ്രസിന് വരാനുള്ള ഒരു ചെറിയ നേരിയ സാധ്യതയുണ്ടോ?
0: അതെങ്ങനെ ഇപ്പോഴത്തെ അവസ്ഥയിലില്ല,
1: മാറി മറിഞ്ഞേക്കാല്ലേ ലോക്സഭാ ഇലക്ഷൻ
0: ഉണ്ടോ? അത് പിന്നെ രണ്ട് സാധ്യതകളാണ് കാണുന്നത്. ഒന്ന്, അതിനെക്കാട്ടി വലിയ ഫാസിസ്റ്റ് ഭരണം ഇപ്പൊ ബംഗാളിലൊക്കെ സംഭവിച്ചതുപോലെ CPM-ന്റെ ഒരു ഭയങ്കര വൃത്തിയുടെ ഭരണകൂടം ഉണ്ടായിരുന്നു 31 വർഷത്തെ. അതിനെക്കാട്ടിയും വലിയൊരു ഫാസിസ്റ്റ് ആയിട്ടാണ്
1: മമത
0: വന്നത്. മമതയെക്കാട്ടി വലിയ ഫാസ്റ്റ് ആയിട്ടാണ് BJP വന്നേക്കുന്നത്. അങ്ങനെ ഒരു സെനാരിയോ ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഒരു സിംഗിൾ കോർ ആയിട്ട് പോവുകയാണ് മോദി രണ്ടറില്. മോദി മാറുക എന്നൊരു സെനാരിയോ എന്തായാലും വരും.
1: ആ സമയത്ത്
0: ഉറപ്പായിട്ടും ആര് കയറി വരുമെന്നുള്ളതാണ്. അപ്പൊ അടുത്ത സ്റ്റേജിലുള്ള ഇപ്പൊ യോഗി സമ്മതിക്കത്തില്ല, നിതിൻ ഗഡ്കരി നിപ്പുണ്ട്, അമിത്ഷാ വരുവാണെങ്കിൽ, അപ്പൊ അങ്ങനെ ഒരു സാഹം വരുമ്പോൾ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പൊ ജെൻസിയുടെ ഒരു മൂവ്മെന്റ് ഇപ്പൊ കാരണം തുടങ്ങിയിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും കോൺഗ്രസ് ജനതാ പാർട്ടി വരുന്നത് ശരിക്കും അതൊരു വലിയ വിപ്ലവമായിട്ട് മാറണമെന്നൊന്നും ഇല്ല.
0: അവരെല്ലാം ഇറങ്ങി വോട്ട് ചെയ്താലും മതി.
1: അതെ, വളരെ സന്തോഷം എന്തായാലും വന്നാലും. ശ്രീ രാഹുൽ രാമൻ രാജു ആറ്റിങ്ങൽ സ്വദേശിയാണ്, ഷാർജയിലാണ് താമസിക്കുന്നത്, സെയിൽസ് രംഗത്താണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. വളരെ കൃത്യമായിട്ട് എത്ര സീറ്റുകളുമായിട്ട് നമ്മുടെ UDF അധികാരത്തിൽ വരുമെന്ന് നമ്മുടെ പ്രെഡിക്റ്റ് ആൻഡ് പിന്നെ ആ ഒരു മത്സരത്തിൽ പങ്കെടുത്തിട്ട് വിജയിച്ച ഒരു വ്യക്തിയാണ്. 102 എന്ന ഈ മാന്ത്രിക സംഖ്യ വേറെ ആരും പറഞ്ഞിട്ടില്ല, താങ്കൾ മാത്രമാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് സമ്മാനം താങ്കളിലേക്ക് എത്തുന്ന ഒരുപാട് സന്തോഷം. താങ്കളുടെ ജോലിയുടെ ഇടയിൽ നമ്മുടെ ഓഫീസിലേക്ക് വരാൻ പറ്റിയല്ലോ, ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്, എന്നിട്ട് ചർച്ചയിലേക്ക് വീണ്ടും പെട്ടെന്ന് തിരിച്ചു വരാം കേട്ടോ. ചെറിയൊരു ബ്രേക്ക്.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchi ude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: നമസ്കാരം, ഗുഡ് ഈവനിങ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ ബിന്നറിനെ നമ്മൾ എടുത്ത ഒരു ദിവസം കൂടിയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് കുറച്ചൊരു ഇടവേള ഉണ്ടായത്. അവരോട് സംസാരിക്കുകയായിരുന്നു, യാത്ര അയക്കുകയായിരുന്നു. നമ്മുടെ കേരളത്തിൽ 102 സീറ്റുമായിട്ട് UDF അധികാരത്തിൽ വരുമെന്ന് ഏതാണ്ട് ഒരു മാസം മുൻപേ പ്രവചിച്ച ഒരു വ്യക്തിയാണ് ശ്രീ രാഹുൽ എന്ന് പറഞ്ഞ ആറ്റിങ്ങൽ സ്വദേശി അദ്ദേഹമായിരുന്നു. അദ്ദേഹമായിട്ടുള്ള സംസാരത്തിൻ്റെ ഒരു വീഡിയോ ഒക്കെ വൈകാതെ തന്നെ നമ്മൾ നമ്മുടെ HOME FM ഇൻസ്റ്റാ പേജിലും FP പേജിലും ഒക്കെ വരുന്നതായിരിക്കും. നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ. എന്തുകൊണ്ടായിരിക്കണം നമ്മുടെ ലൈവ് ഇൻ്റർവ്യൂ കേൾക്കാത്ത അല്ലെങ്കിൽ സംസാരം കേൾക്കാത്തവർക്കായിട്ടാണ് ആ വീഡിയോ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ നമ്മുടെ UDF അധികാരത്തിൽ വരും, അതും കൃത്യമായിട്ട് 102 സീറ്റുമായിട്ട് എങ്ങനെ അധികാരത്തിൽ വരും, അതിൻ്റെ ക്രൈറ്റീരിയ എങ്ങനെയായിരുന്നു, എങ്ങനെയാണത് മനസ്സിലാക്കിയത് ഇത്ര കൃത്യമായിട്ട് എന്നൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വൈകിട്ടോട് കൂടിയിട്ട് നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേൾക്കുക, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ എടുത്തൊരു വിഷയമുണ്ട്. ഇന്നലെ നമ്മുടെ ടെലിഫോൺ ലൈനിലെ തകരാറ് കാരണം, പ്രശ്നം കാരണം നമുക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റിയില്ലായിരുന്നു അല്ലേ. ആ വിഷയം എന്തായിരുന്നു? നമ്മുടെ കോക്ക്രോച്ച് പാർട്ടിയെക്കുറിച്ചുള്ള ഒരു വാർത്തയായിരുന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇൻസ്റ്റാ ഹാൻഡിൽ അല്ല എക്സ് അക്കൗണ്ട് അവരുടെ നിരോധനം മരവിപ്പിച്ച ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത്തരം പാർട്ടികൾ അല്ലെങ്കിൽ CJP, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രൂപത്തിലേക്കൊക്കെ നമ്മുടെ ഇന്ത്യയിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ടോ, ഇതിനെയൊക്കെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യങ്ങളൊക്കെ വളരെ സജീവമായിട്ട് ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ അഭിപ്രായം എന്താണ്? ഇങ്ങനെയുള്ള പാർട്ടികളൊക്കെ നമുക്ക് ആവശ്യമാണോ? നമ്മുടെ ജൻസികൾക്കൊന്നും രാഷ്ട്രീയമില്ല എന്ന് പറയുന്ന സമയത്തും ജൻസികൾക്ക് രാഷ്ട്രീയമുണ്ട്, അവർക്ക് വ്യക്തമായിട്ടുള്ള നിലപാടുകളുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന രീതിയിലല്ലേ കാര്യങ്ങൾ പോകുന്നത്? കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് ഹാൻഡിൽ വിലക്കിയത് രാജ്യസുരക്ഷാ ആശങ്കകളെ തുടർന്ന് എന്നാണ് ഇന്റലിജൻസ് ബ്യൂറോ പറയുന്നത്. അവർ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തിട്ടുണ്ട്. രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണിയാണെന്ന ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് വന്നു. CJP കൂടുതൽ നടപടിക്ക് സാധ്യതയുണ്ടെന്ന് പറയുന്നു. അക്കൗണ്ടിലൂടെ പങ്കുവയ്ക്കുന്ന ഉള്ളടക്കം പ്രകോപനപരമാണ് എന്നും കൂടി പറയുമ്പോൾ 20 മില്യണിലധികം കഴിഞ്ഞിരിക്കുകയാണ് അവരുടെ ഫോളോവേഴ്സിന്റെ എണ്ണം. ഇതൊരു അസ്വാഭാവികമായിട്ടുള്ള അല്ലെങ്കിൽ സമൂഹ മാധ്യമ രംഗത്തുണ്ടായ ഒരു പ്രതിഭാസം മാത്രമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അതോ നമ്മുടെ യുവതയൊക്കെ ഈ രീതിയിലേക്ക് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്? വിളിക്കാം 800-922-0 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണിത്?
1: നമസ്കാരം, ഗുഡ് ഈവനിങ്.
0: വെരി ഗുഡ് ഈവനിങ്. ആരാണിത്? ജ്യോതി ആണല്ലോ. സുഖായിരിക്കുന്നോ?
1: നന്നായിരിക്കുന്നു
0: അല്ലേ. നമ്മുടെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു CJP അങ്ങനെ ഒരു തരംഗം വന്നുകൊണ്ടിരിക്കുന്നു, ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ? ഇതൊരു ചെറിയ അരാഷ്ട്രീയ വാദമാണോ പറഞ്ഞു വെക്കുന്നത്, അതോ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയവുമായിട്ടാണോ ജൻസികളൊക്കെ വരുന്നത്?
1: ഒരു കാര്യം, എന്റെ അറിവ് ഇതിപ്പോ തുടങ്ങിയിട്ടേ ഉള്ളൂ, പരിമിതമാണെങ്കിൽ പോലും പറയണമെങ്കിൽ നല്ലതാണ്. രാഷ്ട്രീയമായി തന്നെ വരണം. എന്നിട്ട് ഏതൊരു ഭരണത്തിന്റെയും മോശവശങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ യുവജനങ്ങൾ തന്നെയാണ് കൊണ്ടുവരേണ്ടത്. പക്ഷേ ഈ വന്നതിൽ ഒരു സംശയമുള്ളത്, ഇന്റലിജൻസ് തന്നെ റിപ്പോർട്ടുകളിൽ പറയുന്നു ഇവരുടെ ചില ഇതുണ്ട് എന്ന്. രണ്ടാമത് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താന്ന് വെച്ചാൽ, യുവജനങ്ങളെ തെരുവിൽ ഇറക്കുമ്പോൾ ഇവര് അമേരിക്കയിലും UKയിലും ലണ്ടനിലും ഇരുന്ന് സൂചിക്കുന്നു.
0: ഇതിന്റെ സ്ഥാപകർ അല്ലേ?
1: അപ്പൊ ഉദ്ദേശ ശുദ്ധിയാണ് ഞാൻ ഇവിടെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവര് വരട്ടെ മുമ്പില്. അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമ്മുടെ കുട്ടികളെ തെരുവിൽ ഇറക്കി അവരുടെ വിദ്യാഭ്യാസം കളയുകയും അല്ലെങ്കിൽ അവരുടെ ജീവിതം പാഴാക്കുകയും ചെയ്തിട്ട് ഇവര് അമേരിക്കയിലോ UKയിലോ ആസ്ട്രേലിയയിലോ ഇരുന്നിട്ട് അതിന്റെ ഇവിടെ ഉണ്ടാക്കുന്നതിന്റെ ദുരുദ്ദേശത. ഞാൻ ഒരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, പഞ്ചാബിന്റെ ചരിത്രം എടുത്തിട്ട് നമ്മുടെ കാനഡയും ഇന്ത്യയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മോശമായത്. അവിടെയുള്ള ഇന്ത്യക്കാരെ അവരുടെ സ്വന്തം പാസ്പോർട്ട് എന്താണ് സറണ്ടർ ചെയ്ത് അവിടുത്തെ പാസ്പോർട്ടും വാങ്ങി അവിടെ പോയി സുഖമായി ജീവിക്കുകയും അവിടെ ഇരുന്നുകൊണ്ട് സാധാരണക്കാരായ നമ്മളെ കുട്ടികൾ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ ഇതിനോ കാനഡയിലൊക്കെ പോകുന്നതിന് വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്തത് അല്ലേ.
0: അപ്പൊ
1: ഇന്ത്യയെ സ്നേഹിക്കുന്നവരായിരിക്കണം. ഇന്ത്യ ഇപ്പൊ ഭരണം എന്തോ ആയിക്കോട്ടെ, കേന്ദ്ര ഭരണം മോശമാവാം നല്ലതാവാം, അതിനെ ക്രിറ്റിസൈസ് ചെയ്യണം, അതിനെല്ലാം ഞാൻ കൂടെ യോജിക്കുന്നു. പക്ഷെ ഇവിടെ ഉള്ളവർ ചെയ്യണം. പിന്നെ വേറൊന്നും കൂടി നമ്മുടെ മുമ്പിലുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നേപ്പാളിലും ബംഗ്ലാദേശിലും ഇതുപോലെ യുവജനങ്ങളെ ഇറക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ രാജ്യത്തിന്റെ അധികാരത്തിനെ തകിടം മറിക്കുകയും അവിടെ ഇന്നും സ്വസ്ഥിരമായ ഒരു ജീവിതം സാധാരണക്കാർക്ക് ഇല്ലാതാവുകയും ചെയ്തു.
0: തീർച്ചയായിട്ടും ശ്രീ ജ്യോതി, താങ്കൾ പറയുന്നതിനോട് പലപ്പോഴും താങ്കളുടെ രാഷ്ട്രീയത്തോടോ അല്ലെങ്കിൽ വ്യത്യാസത്തോടോ ഒക്കെ അഭിപ്രായ വ്യത്യാസമൊക്കെ നമ്മൾ കാണിക്കാറുണ്ടെങ്കിൽ തോന്നും ഈ വിഷയത്തിൽ നമ്മൾ നമ്മുടെ രാജ്യത്തിനെ ഒരു അസ്ഥിരപ്പെടുത്തുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടാവാൻ പാടില്ല.
1: ഇന്ന് ഞാൻ നിങ്ങളുടെ ചാനൽ പോരാണെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം. 1476 തീർച്ചയായിട്ടും വളരെയധികം എനിക്ക് എന്റെ ഓപ്പോസിറ്റിലുള്ള ഒരു രാഷ്ട്രീയക്കാരനെങ്കിൽ പോലും ഇന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ
0: പ്രസക്തമായി. നമ്മൾ ആരാണെങ്കിലും മാധ്യമ പ്രവർത്തകരാണെങ്കിലും നമ്മളൊരു പ്രൗഡ് ഇന്ത്യൻ ആണെങ്കിലും നമ്മുടെ രാജ്യത്തിന് അസ്ഥിരപ്പെടുത്തുന്ന ഒന്നിനോടും നമുക്ക് യോജിക്കാൻ വേണ്ടി കഴിയില്ല.
1: നിങ്ങൾ നോക്കൂ, ഇപ്പൊ നോർവേജിയിലെ ആ മാധ്യമ പ്രവർത്തക ഇപ്പോ മോദിയോട് ഇൻഡയറക്ട് വേയില് അതിന് ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. കാരണം അത് ആ സ്ത്രീക്ക് അറിയാത്ത പല കാര്യങ്ങളായിരുന്നു. NDTV അവരെ ഇന്റർവ്യൂ ചെയ്തപ്പോ ആ ഇന്റർവ്യൂവിൽ തന്നെ അവര് പറയുന്നുണ്ട്, എനിക്ക് ഇന്ത്യയെ കുറിച്ച് ആകെ രണ്ട് കാര്യങ്ങളെ അറിയുള്ളൂ, മസാല ദോശയും യോഗയും. അപ്പൊ ഈ ബേസിസിലാണോ നിങ്ങൾ പറഞ്ഞു ചോദിച്ചപ്പോ ആ സ്ത്രീ ആകെ ചെണ്ണായി പോയി. അവർക്ക് കാര്യമായിട്ടൊന്നും അറിയാതെ കയറി ചോദിച്ചു. അതുപോലെ തന്നെ നോർവീജിയനിലെ ഈ സമയത്ത് പത്രക്കാർക്ക് ചോദിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല, അവിടെ വെറും ഒരു അഡ്രസ്സിംഗ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ നമ്മളെ ഇന്ത്യ വിദേശ ശക്തികൾ ഇന്ത്യയെ പല വിധത്തിൽ അക്ഷരപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് അമേരിക്ക എന്ന ദുഷ്ട രാജ്യം ലോകത്തിലെ പല സ്ഥലങ്ങളിലും.
0: എന്തായാലും നമ്മൾ ഒരു രാജ്യത്ത് ഇരുന്നിട്ട് വേറൊരു രാജ്യത്തിനെ ഒന്നും കുറ്റം പറയുന്ന രീതിയിലേക്കൊന്നും പോകണ്ടെന്ന് വിചാരിക്കുന്നത് അല്ലേ. ശ്രീജ്യോതി വിളിച്ചതിലും അഭിപ്രായം പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. വളരെ കൃത്യമായിട്ട് താങ്കളുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അത് പൊതുവേ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള നിലപാടും എടുത്തിട്ടുണ്ട്. വളരെ സന്തോഷം വിളിച്ചതിൽ. വിളിക്കാം 800-9220. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ്
2: ഇത്? ഹരിശങ്കർ, മലപ്പുറം.
0: ഹരിശങ്കർ മലപ്പുറം അല്ലേ, മുമ്പ് എപ്പോഴോ വിളിച്ചിട്ടുണ്ടെന്ന്
2: തോന്നുന്നില്ല. ഹരി,
0: സുഖായിരിക്കുന്നു? മലപ്പുറത്ത് എവിടെയാണ്?
2: തവനൂര്.
0: അത് ശരി, തവനൂർ എന്ന് പറയുമ്പോ ഇപ്പൊ കെ ടി ജലീൽ എന്നൊക്കെയാണ് ഓർമ്മ വരുന്നത് അല്ലേ.
2: തീർച്ചയായിട്ടും എന്റെ ഫസ്റ്റ് കഞ്ഞി വോട്ട് ചെയ്തത് പുള്ളിക്കായിരുന്നു.
0: ആണല്ലേ, ഇത്തവണ അങ്ങനെ
2: അവസരം കിട്ടിയതെങ്കിൽ VS ജോയിക്ക് ചെയ്യായിരുന്നു.
0: അത് ശരി, അങ്ങനെ ആയിരുന്നു അല്ലേ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ഇപ്പൊ ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്നറിയെങ്കിലും എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വേണ്ടെന്ന് വെച്ചത്?
2: അല്ല, അത് എന്താ സംഭവിച്ചത്, നമ്മളൊരു അതായത് എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് ഇടതുപക്ഷത്തിന് കേരളത്തിൽ പറ്റുമെന്ന് വിശ്വസിച്ച വലിയൊരു ജനവിഭാഗം. ആ വിശ്വാസത്തെ അവർക്ക് എന്താ പറയാ, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതെ അതെ അതെ,
0: തീർച്ചയായിട്ടും. അപ്പൊ നമ്മളുടെ വിഷയത്തിലേക്ക് വരികയാണ്. ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നതൊക്കെ അതൊരു രാഷ്ട്രീയ പാർട്ടി ആയിട്ട് മാറുന്നതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അതോ ഇപ്പൊ ഇൻസ്റ്റയിൽ മാത്രമുള്ള ഒരു തരംഗമായിട്ട് അതിങ്ങനെ ഒരു ഒരു വിപ്ലവത്തിലേക്ക് പോകുന്നതിനെ നമുക്ക് ശരിവെക്കാൻ പറ്റുമോ? രാജ്യസുരക്ഷയ്ക്ക്
2: മുന്നേ വിളിച്ച പുള്ളി പറഞ്ഞ മാതിരി ഗാന്ധിജി ഒരിക്കലും റൂമിലിരുന്നല്ല വിപ്ലവത്തിന് മുന്നിലിറങ്ങി, അതായത് നേതൃത്വം കൊടുത്തത്. അത് ഇറങ്ങി മുന്നിൽ നിന്ന് നയിച്ച് അതിന് മുന്നോട്ട് വരുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ AAP-നെയൊക്കെ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ടാണ് ആള് മുന്നിലിറങ്ങി അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പല കാരണങ്ങളുണ്ട്, അതിപ്പോ ഇപ്പോ അറ്റ് പ്രസന്റ് അതൊരു ഫെയിലിയർ പോലെയാണ്. അപ്പൊ അതുപോലെയുള്ള ഒരു പ്രസ്ഥാനങ്ങളെ അത് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് എന്റെ ഒരു അഭിപ്രായം.
0: ഹരി പറയുന്നത് ഒരുപാട് വർക്ക് ചെയ്തിട്ട് താഴെത്തട്ടിലൂടെ വർഷങ്ങളോളം ജോലി ചെയ്ത് പണിയെടുത്ത അണികളിലെ വിശ്വാസം ഉണ്ടാക്കി അങ്ങനെ ഒരു ബേസ് ഉണ്ടാക്കിയിട്ട് വരുന്ന പാർട്ടികൾക്ക് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് വലിയൊരു വിപ്ലവം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ.
2: 100%, 100%. ഇപ്പൊ വിജയുടെ കേസ് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് അതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിഭാസമാണെന്ന് ഞാൻ കാണുന്നത്. അപ്പുറത്ത് DMK ഉണ്ട്, ADFK ഉണ്ട്, അവര് നാളെ ഇതിനെതിരെ, ഇപ്പൊ അവര് മ്യൂട്ടാണെങ്കിലും അവർ ഓൾറെഡി അതിന്റെ പിന്നാമ്പുറത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്, എങ്ങനെ ഓവർകം ചെയ്യാം ഓവർകം ചെയ്യാം. അപ്പൊ ഇപ്പൊ അത് ശരിയാന്ന് പറഞ്ഞവർ നാളെ ചിലപ്പോൾ അത് തെറ്റാന്ന് പറയും.
0: അതായത് TVK എങ്ങനെ ഭരണം കൊണ്ടുപോകുമെന്നും ഒരു പുതിയ പാർട്ടി വരുമ്പോ ആ സംസ്ഥാനത്തിന് അതെങ്ങനെ ഗുണകരമാകുമെന്നും DMK ഉണ്ടായപ്പോ എത്രമാത്രം ഗുണകരമായിരുന്നു എന്നൊക്കെ ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടി കിട്ടും ജനങ്ങൾക്ക് അല്ലേ.
2: തീർച്ചയായിട്ടും. പിന്നെ ഇതിൽ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് അപ്പുറത്ത് BJP അല്ലെങ്കിൽ മോദി ആയതുകൊണ്ട് മാത്രം ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. നാളെ ഇത് ഈ ഒരു മുന്നേറ്റം തെറ്റാണെന്ന് വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നഷ്ടപ്പെടാൻ പോകുന്നത് ഇത്തരം ആൾക്കാരുടെ ക്രെഡിബിലിറ്റി കൂടിയാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധി അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ ഈ CGP എന്ന് പറഞ്ഞൊരു പാർട്ടി ഒരു ഫെയിലിയർ ആണ്, അല്ലെ, അവർക്ക് അത് വേറെ അജണ്ട ഉണ്ട് എന്ന് വന്നാൽ BJP ഒരു ഡിഫെൻഡിംഗ് പോയിന്റ് കൂടി കിട്ടുകയാണ്. കണ്ടില്ലേ, രാഹുൽ ഗാന്ധി അവരെ സപ്പോർട്ട് ചെയ്തു, അത് അവരുടെ അത്രയും നല്ല നേതാക്കന്മാരുടെ ക്രെഡിബിലിറ്റിനും കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് ഇത് മാറും.
0: യെസ്, അപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടി ആയിട്ട് അണികൾക്ക് ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നിലവിലിരിക്കുന്ന ഭരണത്തെ ആവാം.
2: തീർച്ചയായും ആദ്യം നമ്മൾ നാട്ടിൽ വരട്ടെ.
0: അതെ, നേരത്തെ പറഞ്ഞ വ്യക്തി പറഞ്ഞ പോലെ, ജ്യോതി പറഞ്ഞ പോലെ, ഇങ്ങനെ അവരൊക്കെ പ്രക്ഷോഭം നയിക്കുന്നവര് മണ്ണിലിറങ്ങി നമ്മുടെ നാട്ടിലിറങ്ങിയിട്ട് അതിനെ കുറിച്ച് സംസാരിക്കട്ടെ.
2: തീർച്ചയായിട്ടും.
0: സന്തോഷം ഹരി വിളിച്ചേ കേട്ടോ. താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ് വിളിക്കാം? 800-9220. കോക്രോച്ച് ജനതാ പാർട്ടിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആരാണിത്? ജാബിർ. എന്തൊക്കെയാണ് വിശേഷങ്ങള്? ജാബിർ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു തരംഗം വരുമ്പോ അതൊരു വെറും പ്രതിഭാസം, ഒരു ഇൻസ്റ്റാ തരംഗമായിട്ട് മാത്രം ഒടുങ്ങുമോ, അതോ അതൊരു രാഷ്ട്രീയ പാർട്ടി ആയിട്ട് വന്നു കഴിഞ്ഞാൽ താങ്കൾ ഉൾപ്പെടെയുള്ളവരെ അതിലൊക്കെ പോവാൻ താല്പര്യപ്പെടുന്നുണ്ടോ?
3: നല്ലൊരു പ്രതിപക്ഷം ഇല്ലാത്തതിന്റെ കുറവാണ് ഇവിടെ ഇന്ത്യയിൽ ഇപ്പൊ കാണിക്കുന്നത്.
0: കറക്റ്റ്.
3: ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല.
0: ശരിക്കും ആ ഗ്യാപ്പിലേക്കാണ് ഇതുപോലുള്ള ഒരു ഇൻസ്റ്റാ തരംഗങ്ങളൊക്കെ കടന്നു വരുന്നത് അല്ലേ?
3: ഇത് പിന്നെ വേറെ രാജ്യസുരക്ഷയെ കുറിച്ചിട്ട് പറഞ്ഞു, ഇത് എന്ത് പ്രതിഷേധം ഉണ്ടായിരുന്നാലും കർഷക സമരത്തിന് പോലും
0: രാജ്യസുരക്ഷ,
3: എല്ലാത്തിനും രാജ്യസുരക്ഷയുടെ പേര്
0: പറയണം.
3: അതെ, ഭരണപക്ഷം അത് എന്താണ് ജനങ്ങളുടെ ആവശ്യമെന്ന് ഇപ്പൊ അവര് മെയിനായിട്ട് പറയുന്നത് നീറ്റ് ക്രമക്കേടിനെതിരെയാണ് കൊക്കോ ജനത ഓൺലൈൻ ക്യാമ്പയിൻ ഏറ്റെടുത്തത്,
0: ധർമ്മേന്ദ്ര പ്രധാനെതിരെ, വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ.
3: വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ നിങ്ങൾ ഒന്ന് ആലോചിക്കുന്ന ഒരു കാര്യം, കേരളത്തില് 9ാം ക്ലാസ്സിലെയോ 10ാം ക്ലാസ്സിലെയോ ചോദ്യപേപ്പർ ചോർന്നാൽ പോലും മന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നവര് ഇതുപോലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ, അതെ അതെ, ആ കുട്ടികളുടെ ഭാവി തുലക്കുന്ന ഒരു എക്സാമിനെതിരെ പ്രതികരിക്കാനും
0: പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. രാഹുൽ ഗാന്ധി
3: അതെ, ഇത് പ്രതികരിക്കുന്നവരും പ്രതിഷേധിക്കുന്നവരും രാജദ്രോഹികള് അല്ലെങ്കിൽ പാകിസ്ഥാനികള് അല്ലെങ്കിൽ അമേരിക്കൻ ചാരന്മാർ, ഇത് നേരിട്ട് ജനങ്ങൾക്ക് വളർത്തു. ന്യൂ ജനറേഷൻ എന്തു തന്നെയാലും ഇതൊന്നും കുറെ കാലൊന്നും വിശ്വസിക്കില്ല. എന്തും പ്രതിഷേധം, എന്താണ് പ്രതിഷേധം ഉണ്ടാവും, അത് എന്താണെന്ന് ഭരണഘടന മനസ്സിലാക്കണം.
0: അതെ, പക്ഷെ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിൽ തെരുവിലിറങ്ങിയിട്ടുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകുന്നതും ശരിയല്ല അല്ലെ? നല്ല രീതിയിൽ ജനാധിപത്യ രീതിയിൽ താങ്കൾ പറഞ്ഞ പോലെ ഒരു നല്ല പ്രതിപക്ഷം ഇല്ലാത്തത് നമ്മുടെ രാജ്യത്ത് കാണാനുണ്ട്.
3: മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോ ഡൽഹിയില് നിർഭയ എന്ന പെൺകുട്ടിക്ക് വേണ്ടി പിന്തുണ നിർത്താൻ എവിടെന്നൊക്കെ ആൾക്കാർ വന്നിരുന്നു.
0: അതെ,
3: അതാ നിർഭയ എന്ന ആ പേര് വന്നിട്ട് ആ സമയത്ത് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് ഇത് പിന്നെ രാജ്യസുരക്ഷ ബാധിക്കുന്നു പറഞ്ഞിട്ട് അവർ അതല്ല, അവിടെ പ്രതിഷേധിക്കാനും പ്രക്ഷോഭം നടത്താനും അവർക്ക് അവസരം കൊടുക്കാതെ അവിടെ നിരാഹാരം എത്ര ദിവസം നിരാഹാരിയിരിക്കുന്നത്.
0: തീർച്ചയായിട്ടും അതെ.
3: അപ്പൊ അതുപോലെ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനുള്ള സ്വാഗതം ജനാധിപത്യ രാജ്യത്ത് എന്താണ് ഉണ്ടാവണം, അല്ലാതെ ഈ പറയുന്നത് പോലെ
0: ആ രീതിയിലേക്ക് കൊണ്ടുവരും. ജാബിറെ വളരെ നല്ല രീതിയിൽ താങ്കളുടെ നമ്മുടെ നാട്ടിലൊരു നല്ല പ്രതിപക്ഷം ഇല്ലാത്തതിനെ കുറിച്ചും പ്രതിഷേധിക്കുന്നവരെല്ലാം രാജ്യ വിരുദ്ധരാണെന്നും രാജ്യസുരക്ഷയുടെ പേര് പറഞ്ഞിട്ട് എല്ലാ പ്രതിഷേധങ്ങളെയും അടിച്ചമർത്താൻ ശ്രമിക്കേണ്ട എന്നുള്ള നിലപാടാണ് എടുത്ത്. എവിടെയാണ് നാടെന്ന് പറഞ്ഞത് ജാബിർ?
3: കണ്ണൂർ
0: വളപട്ടണം. അത് ശരി, വളപട്ടണം പുഴയൊക്കെയില്ലേ, മനോഹരമായിട്ടുള്ള പുഴയൊക്കെ അല്ലേ?
3: യെസ്, വളരെ സന്തോഷം
0: അല്ലേ? ആ ശരി, ഞാൻ കാസർഗോഡാണ്, അതുകൊണ്ട് വളപട്ടണം വഴിയാണ്. സന്തോഷം ജാബിർ, ഇടയ്ക്ക് വിളിക്കൂ കേട്ടോ. യെസ്, താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ് പോയത്? നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാ വിളിക്കുന്നത്?
4: ഹലോ
0: സുഹൃത്തേ, കണ്ണൂർ എവിടെയാന്ന് ചോദിക്കണേ, എവിടെയാന്നൊക്കെയാ ഞാൻ ചോദിക്കുന്നത്. കണ്ണൂർ നിങ്ങൾ എവിടെയാ? പാപ്പിന് ശരി അല്ലേ? പറയൂ, നമ്മുടെ നാട്ടിലെ ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഇതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് വരുന്നും ഒരു വിപ്ലവ പാർട്ടിയായിട്ട് മാറുന്നൊക്കെ താങ്കൾക്ക് തോന്നുന്നുണ്ടോ?
4: അല്ല, അത് രാഷ്ട്രീയ അല്ല, അതൊരു വാർണിംഗ് ആണ് ഇന്നത്തെ പാർട്ടികൾക്ക് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം.
0: ഇന്നത്തെ സാഹചര്യത്തിൽ,
4: അതെ, പ്രതിപക്ഷത്തിനായാലും ഇന്നത്തെ അത് ഇന്ന് ഭരണമുന്നണി സ്ട്രോങ് ആണെങ്കിലും അവര് നാളെ എപ്പോ വേണമെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ വരാം. അതിന്റെ ഒരു വാർണിംഗ് ആണ്. കാരണം ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞാൽ പഴയതുപോലെയല്ല. ഇപ്പൊ CPM മാറി കോൺഗ്രസ് വരാൻ കാരണം എന്താണെന്നുള്ളത് പോലെ തന്നെ, എത്ര ഓപ്പറേഷൻ താമര നടത്തിയാലും BJP ഒരു ദർശനം, ഇത് ഒന്ന് അവർക്കുള്ള ഒരു വാർണിംഗ് ആണ്. പിന്നെ മറ്റൊരാൾ പറയുന്ന കേട്ടോ, അതായത് ഇന്ത്യയിൽ ഇരുന്നിട്ട് അവർ ചെയ്തുകൂടെ എന്തിനാണ് മറ്റു രാജ്യത്ത് ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്ന് ചെയ്ത ആൾക്കാരെ അവസ്ഥ നിങ്ങൾക്കറിയാലോ, ഇപ്പൊ മൃഗാലയെ പോലത്തെ എന്താണ് സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇവിടെ നിന്ന് ചെയ്യാൻ വേണ്ടിട്ട് ആർക്കും
0: പേരുണ്ടല്ലോ. പറയുന്നുണ്ട് തിരികെ എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും. ഇപ്പൊ ഞാനിത് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ആ സ്ഥാപകൻ അഭിജിത് ദീപ്കയ്ക്ക് വധഭീഷണി വന്നു എന്നാണ് വാർത്ത.
4: അതെ അതെ, UPA ഗവൺമെന്റ് പോലുള്ള ഒരു ജനാധിപത്യം അല്ലല്ലോ ഇപ്പൊ ഉള്ളത്. ഏത് രീതിയിലും അടിച്ചൊടുക്കാനുള്ള ഒരു ശക്തി ഇന്നത്തെ ഗവൺമെന്റ് ഉണ്ട്. ആ ഒരവസ്ഥയില് ഇവിടെ ഒന്ന് ചെയ്യാന്നുള്ളത് മണ്ഡലത്തിലായതുകൊണ്ട് തന്നെ.
0: പക്ഷെ ഒരു അഭിജിത്ത് പോയി കഴിഞ്ഞാൽ ഒരു 1000 അഭിജിത്ത് മില്യൺ അഭിജിത്ത്മാരെ ഉണ്ടാക്കിയിട്ടാണല്ലോ ആ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഓരോ സെക്കൻഡിലും ഫോളോവേഴ്സ് കൂടുന്ന രീതിയിൽ മില്യൺസ് ആണ്. കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ 20 മില്യണിലധികം പിന്നിടുന്ന ഒരു ഒരു ഒരു സംഭവം ഒരു പ്രതിഭാസമായിട്ട് മാറുന്നു. ഇതൊരു ഇൻസ്റ്റാ പ്രതിഭാസമായിട്ട് ഒതുങ്ങോ അതോ ഇതിനൊരു തുടർച്ചയുണ്ടാവുമോ?
4: തുടർച്ച എന്നുള്ളത് പ്രത്യേക ശാസ്ത്രം മാറിയിട്ടില്ലെങ്കിൽ ഇതിന്റെ ഒരു തുടർച്ച ഉണ്ടാവും. അതൊരു ഭരണം, അതൊരു ഒരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് വന്നായിരിക്കില്ല, അത് ഏത് രീതിയിലേക്കും പോകാന്നുള്ള ഒരു വാണിംഗ് ആണ്, ഒരു മെസ്സേജ് ആണ് കൊടുക്കുന്നത്.
0: ആ മെസ്സേജിൽ തന്നെ ഒതുങ്ങട്ടെ, അല്ലാതെ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന ആ രീതിയിലേക്ക് പോകണ്ട. രാജ്യസുരക്ഷയെ ബാധിക്കുന്നു എന്നൊക്കെ കേന്ദ്ര സർക്കാർ ഇപ്പൊ പറയുന്നുണ്ടെങ്കിലും അത്രയ്ക്കൊന്നും പോകുന്ന രീതിയിലേക്ക് ആ പ്രക്ഷോഭം ഉണ്ടാവില്ല. അവർ അവരുടെ വികാരങ്ങൾ പങ്കുവെക്കാൻ വേദിയായിട്ട് ഈ ഇൻസ്റ്റാഗ്രാമിനെ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ.
4: ഇങ്ങനെ പോവാം, പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തെ എങ്ങനെയാണ് വരുവാനുള്ളത് നമുക്കറിയില്ല.
0: അതെ, അതിന്റെ ട്രാക്ക് എപ്പോഴാണ് മാറിപ്പോവുക എന്ന് നമുക്ക്
4: പറയാനില്ല. അത് നമ്മൾ അൺകൺട്രോൾഡ് ആയിട്ട് മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുമെന്നുള്ളതാണ് പേടി.
0: അങ്ങനെ വരാം.
4: അതെല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതെല്ലാ രാഷ്ട്രീയ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് എല്ലാ ജനത എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള രീതിയിൽ അവരൊരു മനസ്സ് അതിന് അനുമതി കിട്ടും.
0: വളരെ നന്നായിട്ട് പറഞ്ഞു താഹ, സന്തോഷം കേട്ടോ. താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിങ്. വിളിക്കാം 800-9220. ആരാണിത്?
5: ഞാൻ ഷാമോനാണ്.
0: ഷാമോനെ പറയൂ, കോക്രോച്ച് ജനതാ പാർട്ടിക്കൊക്കെ എങ്ങനെയാണ് ആയുസ്സുള്ള ഒരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് അത് മാറുമോ, അതോ അതൊരു ചായക്കോപ്പയിൽ കൊടുങ്കാറ്റായിട്ട് തീരുമോ?
5: തീർച്ചയായിട്ടും നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവര് ഏത് സിറ്റുവേഷനിലാണ് ഈയൊരു ഈ പറയുന്ന മിനിസ്റ്റർ ഒരു ലെവലിലേക്ക് അവർ ഇത്ര ഒരു രീതിയിൽ വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അവര് പറയുന്ന മാനിഫെസ്റ്റോയിലെ 5 കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്നത് വളരെ കൃത്യമാണ്. അതായത് അവർ ആദ്യം പറയുന്നത് നമുക്കറിയാം ഈ ചീഫ് ജസ്റ്റിസുമാര് പോലെയുള്ളവരൊക്കെ രാജിവെച്ചതിന് ശേഷം അല്ലെങ്കിൽ അവരുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷം
0: അവര്
5: അതായത് അവർക്ക് മറ്റേ നമുക്കറിയാം രാജ്യസഭ എന്ത് ചെയ്യും, അപ്പൊ അവരുടെ വിശ്വാസ്യതയും അല്ലെങ്കിൽ അവരുടെ പല തീരുമാനങ്ങളുമാണ്. ഇത് രണ്ടാമത്തെ കാര്യം ഈ കൂറുമാറ്റ നിരോധനം പോലത്തെയുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും നടക്കരുത് എന്നുള്ളതൊക്കെയാണ്. പിന്നെ സ്ത്രീകൾക്ക് 55% സമ്മതം. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവരുടെ മാനിഫെസ്റ്റോ അവർ വളരെ കൃത്യമായിട്ടാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്നത് വളരെ കറക്റ്റ് ആണ്. അപ്പൊ അതവര് ഇൻസ്റ്റോലേക്ക് ഈ ഒരു ലെവലിലേക്ക് വരുന്നതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ ജനാധിപത്യ മേഖലയിൽ സ്വതന്ത്രമായിട്ട് ആളുകൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്ന് ഒരു പരിധിവരെ സോഷ്യൽ മീഡിയ ഉണ്ട് എന്നുള്ളതായിരുന്നു നമ്മുടെ വിശ്വാസമൊക്കെ. അപ്പൊ ഈ ബിജെപിക്ക് ഇത്ര ഒരു സംവിധാനം വന്നപ്പോ അതിനെ പോലും ഭേദിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായിട്ട് അതിനെ ഇല്ലാതാക്കുന്നതാണ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് ഭയമുണ്ട്. കാരണം ഇപ്പൊ നമുക്കറിയാം കേന്ദ്രം ബിജെപി ഒരുപക്ഷെ ഒരു ടേമോ രണ്ട് ടേമോ കൂടിയൊക്കെ വളരെ ഈസി ആയിട്ട് ഭരിക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് പ്രതിപക്ഷത്തിന്റെ ദൗർബല്യം കൊണ്ടാണ് എന്ന് നമ്മൾ പരിപൂർണമായിട്ടൊന്നും പറയില്ല. ഭരണപക്ഷത്തിന്റെ അതിനേതാവിത്തമാണ് എല്ലാ മേഖലകളിലും, സാമ്പത്തികമായിട്ടും മറ്റു എല്ലാ വിഷയങ്ങളും. അതുകൊണ്ട് പ്രതിപക്ഷത്തിന് ഒരു പരിധിവരെ പൊരുതി നിൽക്കുന്ന ഒരു സാധ്യതകൾ കുറവായിരിക്കും. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ ഒരു വലിയ യുവജന പ്രക്ഷോഭങ്ങൾ നമുക്കറിയാം ചരിത്രത്തിൽ നോക്കിയാലും ഈ ആ നിലവിലെ കാലഘട്ടത്തിൽ നോക്കിയാലും വളരെ കൃത്യമായിട്ട് പല സർക്കാരുകളെയും അട്ടിമറിച്ചിട്ടുണ്ട്. ശ്രീലങ്കയൊക്കെ നമുക്ക് തൊട്ടടുത്ത് കിടക്കുന്നതെന്ന് നോക്കിയാൽ മനസ്സിലാവും. അപ്പോ ഈ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭയമുണ്ട്. ഇതൊരു വലിയൊരു ചർച്ചയായിട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പ്രതിപക്ഷ സമരങ്ങളിലേക്ക് വലിയ സമരങ്ങളിലേക്ക് ഇവർക്ക് എത്താൻ കഴിയുന്ന ഒരു ആഹ്വാനം ഉണ്ടായിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഗവൺമെന്റിനെ അത് ബാധിക്കും. പല യുവാക്കൾ അതായത് നിലവിലെ രാഷ്ട്രീയ പ്രവർത്തകർ ഒരു ഇതിലേക്ക് ഇറങ്ങുന്നത് പോലെയൊന്നുമല്ല നമ്മുടെ യുവാക്കൾ ഇതിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകേണ്ടത്. അവർക്ക് ഒന്നുകിൽ ഇതിനകത്ത് തീരുമാനം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഇതിൽ നിന്ന് അവസാനം വരെ പൊരുതി വീഴുക എന്നുള്ളൊരു ലെവലാണ്. രാഷ്ട്രീയക്കാർക്കറിയാം ഇപ്പോ നമുക്ക് ഈ അരവിന്ദ് കെജ്രിവാൾ ഏറ്റവും വലിയ പ്രതിഷേധം ഉയർത്തി ബി ജെ പി ഗവൺമെന്റിനെതിരെ വന്ന ആളാണ് അദ്ദേഹം. ഇപ്പോ അത് ഒരു വാക്ക് പോലും കിട്ടുന്നില്ല. എന്തുകൊണ്ടാ? ഏറ്റവും വലിയൊരു അഴിമതി കേസ് പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ജയിലിലടച്ചു. ഇപ്പോ ജാമ്യം കിട്ടിയാളും നിൽക്കുവാണ്. ഇനി നമ്മൾ നോക്കിക്കോ, ഞാൻ പറയുന്നത് ഇനി ഒരു അതായത് ഒന്നോ രണ്ടോ വർഷത്തേക്ക് അരവിന്ദ് കെജ്രിവാൾ ബി ജെ പിക്കെതിരെ ഒരു രാഷ്ട്രീയവും പറയില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു ഭയം എല്ലാ ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉൾപ്പെടെ ഉള്ളവർക്കുണ്ട്. അതുകൊണ്ട് സി ജെ പിയുടെ ആശയം വളരെ കൃത്യമാണ്. അവരുടെ സംവിധാനങ്ങൾ നല്ലതാണ്. അവർ വലിയൊരു പ്രതിഷേധത്തിലേക്ക് വരുന്നതിന് നമുക്ക് അടിച്ചമർത്തുന്ന ഇതിനോട് നമുക്ക് യാതൊരു യോജിപ്പുമില്ല.
0: എസ് ഷാമോനാണ് സംസാരിച്ചത്. വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു തോന്നുന്നു അല്ലേ. നമുക്ക് ഇന്നത്തെ ചർച്ച വൈൻഡപ്പ് ചെയ്ത് അലോളിച്ച് എല്ലാവരോടും സന്തോഷം, സ്നേഹം. പ്രതിഷേധങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. അത് ഏത് ഭരണകൂടത്തിനെതിരെയും പ്രതിഷേധം ഉണ്ടാകാറുണ്ട്. പക്ഷേ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ആയിട്ട് അത് മാറില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എപ്പോഴും നമുക്ക് പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ആ ജനാധിപത്യ രീതിയിൽ തന്നെ ഉണ്ടാകട്ടെ. യുവജനതയ്ക്ക് പറയാനുള്ള വേദിയായിട്ട് അവർ ഇൻസ്റ്റാഗ്രാമിനെ രൂപപ്പെടുത്തട്ടെ. നല്ലൊരു ഐഡിയോളജിയും മാനിഫെസ്റ്റോ ആയിട്ട് അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ജനങ്ങൾക്കിടയിൽ വന്ന് ഗ്രൗണ്ടിലിറങ്ങി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മാറാനുള്ള ഒരു കഴിവും അവർക്ക് ആർജിക്കും. ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് 20 മില്യൺ ആളുകളുടെ ഹൃദയത്തിലേക്കോ അല്ലെങ്കിൽ ഫോളോവേഴ്സിനെ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നത്ര എളുപ്പമല്ല. ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പറ്റുക എന്നത്, ജനമനസ്സുകളിൽ കയറാൻ പറ്റുക എന്നത്, അങ്ങനെ യൂത്തിന് പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കതിനെ തള്ളിക്കളയാനും പറ്റില്ല. പക്ഷേ ജനാധിപത്യ രീതിയിൽ നല്ല രീതിയിൽ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ആകുമ്പോഴും അത് രാജ്യത്തിനെ അസ്ഥിരപ്പെടുത്താത്ത രീതിയിൽ നല്ല രീതിയിലുള്ള പ്രതിഷേധങ്ങളായിട്ട് ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇന്നൊരുപാട് സന്തോഷമുള്ള ദിവസമാണ്. നമുക്ക് വിന്നറായിട്ട് രാഹുൽ ഉണ്ടായിരുന്നു. 102 സീറ്റ് കൃത്യമായിട്ട് പ്രവചിച്ച അദ്ദേഹത്തിന് സമ്മാനങ്ങൾ നൽകിയ ഒരു നല്ല സന്തോഷത്തോടുകൂടി നമ്മൾ ഇന്നത്തെ വീക്കെൻഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം. അങ്ങനെ നമുക്ക് സർക്കാർ മന്ത്രിസഭയ്ക്ക് ഉണ്ടായ സ്ഥിതിക്ക് അടുത്ത ആഴ്ച തൊട്ടിട്ട് നമുക്ക് കുറച്ചുകൂടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാം അല്ലേ. താങ്ക് യു സോ മച്ച്.
6: Let's talk with Mini Padma. You're listening to Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നിയമസഭാ സ്പീക്കർ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നിയമസഭാ സ്പീക്കറായി മുതിർന്ന കോൺഗ്രസ് അംഗവും കോട്ടയം എംഎൽഎയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടും എൽഡിഎഫിൽ നിന്നുള്ള എ സി മൊയ്തീന് 35 വോട്ടും എൻഡിഎയിൽ നിന്നുള്ള ചാത്തന്നൂർ എംഎൽഎ ബി ബി ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. നടപടികൾ നിയന്ത്രിച്ച പ്രോട്ടം സ്പീക്കർ ജി സുധാകരൻ വോട്ട് ചെയ്തില്ല. നിഷ്പക്ഷത പാലിക്കാൻ മാറി നിന്നുവെന്ന് ജി സുധാകരൻ. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തന്റെ റോൾ മോഡലാണ് അദ്ദേഹം. വിവിധ വകുപ്പുകളുടെ ചുമതല വഹിച്ച പ്രവർത്തന പരിചയം, വകുപ്പുകളെക്കുറിച്ച് കൃത്യമായ അറിവ്, സുദീർഘമായ പ്രവർത്തന പരിചയം, ഇതൊക്കെ തിരുവഞ്ചൂരിന്റെ ഗുണങ്ങളാണെന്ന് മുഖ്യമന്ത്രി. സുദീർഘമായ പ്രവർത്തന പരിചയമാണ് തിരുവഞ്ചൂരിന്റേതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിവിധ വകുപ്പുകളുടെ ചുമതല വഹിച്ച അനുഭവമുണ്ട്, വൈവിധ്യമാർന്ന അനുഭവ പശ്ചാത്തലമാണ് തിരുവഞ്ചൂരിന്റേത്. വിദ്യാർത്ഥി കാലഘട്ടം മുതലുള്ള രാഷ്ട്രീയ അനുഭവം സഭയിലെ ഇടപെടലുകൾക്ക് പ്രേരകമാകട്ടെയെന്ന് പിണറായി വിജയൻ. ബാറ്റിംഗ് സൈഡ് നിയമിച്ച അമ്പയറായി സ്പീക്കർ മാറാതിരിക്കട്ടെയെന്നും നിഷ്പക്ഷമായി പ്രവർത്തിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പിണറായി വിജയൻ. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്യുന്നുവെന്ന് പിണറായി വിജയൻ. 138 വർഷത്തെ പാരമ്പര്യമുള്ള നിയമസഭയിൽ 25-ാമത്തെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിമാനമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ജനതാൽപര്യം മുൻനിർത്തി നിയമസഭയെ വേണ്ടവിധം വിനിയോഗിക്കണമെന്ന് സ്പീക്കർ. പാർലമെന്ററി ജനാധിപത്യത്തിൽ ഏറ്റവും നിർണായകമായ ചുമതലയാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ജൂൺ 1 ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. യുഡിഎഫിന്റെ ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെങ്കിലും ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഇടതുമുന്നണി തീരുമാനിച്ചിട്ടില്ല. 29-ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. മുൻമന്ത്രിമാരുടെ ഗൺമാൻമാരെ മടക്കി സർക്കാർ. കാലാവധി കഴിയുന്നതിന് മുൻപേയാണ് മാതൃ യൂണിറ്റുകളിലേക്ക് ഇവരെ മടക്കി അയച്ചത്. കാലാവധിക്ക് ഒരാഴ്ച മുൻപേയാണ് നടപടി. യുഡിഎഫ് സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെയാണ് മുൻ ഗൺമാൻമാരെ മടക്കിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായതോടെ പിണറായി വിജയന് നൽകിയ Z+ സുരക്ഷ ഒഴിവാക്കി. പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി എന്നീ നിലയിൽ വൈ കാറ്റഗറി സുരക്ഷയാണ് ഇപ്പോൾ നൽകുന്നത്. ഗൺമാൻമാർക്ക് പകരം 2 PSOമാരെ അനുവദിച്ചു. എസ്കോർട്ട് വാഹനം ഒഴിവായെങ്കിലും പൈലറ്റ് വാഹനം തുടരും. വീട്ടിലും സുരക്ഷയ്ക്കായും പോലീസിനെ നിയോഗിക്കും. ഇത് വർദ്ധിപ്പിക്കണമോ എന്ന കാര്യത്തിൽ ആഭ്യന്തര സുരക്ഷാ വിലയിരുത്തൽ കമ്മിറ്റി തീരുമാനമെടുക്കും. ആലപ്പുഴയിൽ നവകേരള സദസ്സിനിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ 4 ഗൺമാൻമാർക്കെതിരെ നടപടി. ഗൺമാൻമാരുടെ മർദ്ദനം ചട്ടവിരുദ്ധമെന്ന് പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് DGP നൽകി. ഗൺമാൻമാർക്കെതിരെ നടപടി വേണമെന്ന മുൻ ആലപ്പുഴ SPയുടെ റിപ്പോർട്ട് ആഭ്യന്തരവകുപ്പ് പൂർത്തിയെന്നാണ് വിവരം. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച ഗൺമാൻമാരുടെ നടപടി പോലീസിന് അവമതിപ്പുണ്ടാക്കിയെന്നായിരുന്നു SP ചൈത്ര തെരേസ നേരത്തെ റിപ്പോർട്ട് നൽകിയത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിച്ചാൽ വൻ നഷ്ടമുണ്ടാകുമെന്ന ഗതാഗത സെക്രട്ടറിയുടെ റിപ്പോർട്ട്. 112 കോടിയുടെ നഷ്ടമെന്നാണ് റിപ്പോർട്ട്. 3 മാസത്തെ കണക്കാണ് വിലയിരുത്തിയത്. ഓർഡിനറി ബസ്സിൽ മാത്രമെങ്കിൽ 57 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അടുത്തമാസം 15 മുതലാണ് UDF സർക്കാർ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൌജന്യ യാത്ര പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ ചൊല്ലി BJPയിൽ ഭിന്നത. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ദേശീയ എക്സിക്യൂട്ടീവ് അംഗം വി മുരളീധരൻ തമ്മിലാണ് തർക്കം. നിയമസഭാ സമ്മേളനം തുടങ്ങിയിട്ടും കക്ഷി നേതാവിനെ ഇതുവരെ നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എറണാകുളം മലയിടം തുരത്തിലെ കുടിയൊഴിപ്പിക്കൽ വിഷയത്തിൽ പ്രതികരിച്ച പിന്നാക്കക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി. കുടിയൊഴിപ്പിക്കൽ പുതിയ സർക്കാരിന്റെ മനുഷ്യത്വരഹിത നടപടി എന്ന പ്രചരണങ്ങളെ തള്ളിയാണ് മന്ത്രിയുടെ പ്രതികരണം. സർക്കാരിന്റെ തീരുമാനമല്ലെന്നും കോടതിയുടെ ഉത്തരവിന്റെ ഭാഗമായുള്ള നടപടിയാണിതെന്നും മന്ത്രി വിശദീകരിച്ചു. മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ പിടിയിലായ ബിലാൽ മുഖ്യ സൂത്രധാരനെന്ന കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ. നിരവധി യുവതികളെ ബിലാൽ വിദേശത്തേക്ക് എത്തിച്ചിട്ടുണ്ടെന്നും ഒരു ഡീൽ നടത്തിയാൽ 50,000 മുതൽ 1,00,000 രൂപ വരെ ലഭിച്ചിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. ഒന്നാം പ്രതി സിന്ധുവിന്റെ അക്കൌണ്ടിൽ നിന്ന് ഗുണ്ടാ നേതാവ് ഔറംഗസേബിന്റെ അക്കൌണ്ടിലേക്ക് പണം പോയതിലും അന്വേഷണം നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നീറ്റ് യു ജി പരീക്ഷയ്ക്ക് പ്രായപരിധി ഏർപ്പെടുത്തിയേക്കും. പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിനും കേന്ദ്ര സർക്കാരിന്റെ ആലോചന. അതേസമയം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് സിബിഐ. എൻടിഎയിലെ കൂടുതൽ ഉദ്യോഗസ്ഥരെ സിബിഐ ചോദ്യം ചെയ്തേക്കും. മുൻ ഐഎസ്ആർഒ ചെയർമാൻ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ സമിതിയുടെ ശുപാർശകൾ പരിഗണിക്കും. ഡൽഹി കലാപ ഗൂഢാലോചന കേസിലെ പ്രതി ഉമർ ഖാലിദിന് ജാമ്യം. ഡൽഹി ഹൈക്കോടതി 3 ദിവസത്തെ ഇടക്കാല ജാമ്യമാണ് അനുവദിച്ചത്. 15 ദിവസത്തെ ജാമ്യത്തിനാണ് അപേക്ഷ സമർപ്പിച്ചിരുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് ഹാൻഡിൽ വിലക്കിയത് രാജ്യസുരക്ഷാ ആശങ്കകളെ തുടർന്ന്. ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണിയാണെന്ന ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സിജിപിക്കെതിരെ കൂടുതൽ നടപടികൾക്ക് സാധ്യത. അക്കൌണ്ടിലൂടെ പങ്കുവയ്ക്കുന്ന ഉള്ളടക്കം പ്രകോപനപരമാണെന്നും 2000 ഐടി ആക്ട് സെക്ഷൻ 69A അനുസരിച്ചാണ് നടപടിയെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. അതിർത്തിയിലെ സുരക്ഷ ശക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർണായക പ്രഖ്യാപനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ത്യയ്ക്ക് ബംഗ്ലാദേശും പാകിസ്ഥാനുമായുള്ള 6000 കിലോമീറ്റർ വരുന്ന അതിർത്തിയിൽ അടുത്ത വർഷം സ്മാർട്ട് ബോർഡർ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ഹോർമുസ് കടലിടുക്കിൽ ടോളുകൾ ഏർപ്പെടുത്തിയാൽ അമേരിക്ക ഇറാൻ കരാർ അസാധ്യമാകുമെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ടോൾ സംവിധാനവുമായി ഇറാൻ മുന്നോട്ട് പോകരുതെന്നും മാർക്കോ റൂബിയോ. ദുബായിൽ ജൂൺ 1 മുതൽ പാർക്കിംഗിന് വാറ്റ്. 5% വാറ്റ് ഏർപ്പെടുത്തുമെന്ന് പാർക്കിംഗ് ഓപ്പറേറ്ററായ പാർക്കിൻ അറിയിച്ചു. എല്ലാ പൊതു പാർക്കിംഗ് ഇടങ്ങൾക്കും ഇത് ബാധകം. റോഡരികിലെയും അല്ലാത്തതുമായ പൊതു പാർക്കിംഗ്, സീസണൽ കാർഡ്, വിവിധ പെർമിറ്റുകൾ, റിസർവേഷൻ എന്നിവയുൾപ്പെടെ പാർക്കിൻ നൽകുന്ന എല്ലാവിധ സേവനങ്ങൾക്കും ഈ നികുതി ബാധകമായിരിക്കും. ദുബായ് ജൂൺ 1 മുതൽ സാലിക് ടോൾ നിരക്കുകൾക്കും ടാഗ് ആക്ടിവേഷൻ ഫീസിനും 5% വാറ്റ് ഏർപ്പെടുത്തും. ഇവയിലെ നിലവിലെ നികുതി നിയമങ്ങൾക്കും സർക്കാർ നിർദ്ദേശങ്ങൾക്കും വിധേയമായാണ് വാറ്റ് ഈടാക്കുക.
4: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 7 മിനിറ്റ്. ഹോം 92.2 FM-ൽ ഇത് ബാക്ക് ടു ഹോമിന്റെ സമയം.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: ദുബായ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 34 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 48%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

സച്ച് എ ബ്യൂട്ടിഫുൾ ട്രാക്ക്. നരനിലെ ഓമൽ കൺമണി, ഒരുപക്ഷെ ആ സിനിമ റിലീസായി ഇത്ര വർഷങ്ങൾക്ക് ശേഷവും അത്രയധികം ട്രെൻഡ് സെറ്റർ ആയിട്ട് നിൽക്കുന്ന ഒരു പാട്ട്. മാത്രമല്ല ഇപ്പോൾ അതിരടി തിയേറ്ററുകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ്. അതിരടിയിൽ ഈ പാട്ടിന് കിട്ടുന്ന ഒരു റെലവൻസ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ് കേട്ടോ. തിയേറ്ററിൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാവും, അല്ലെങ്കിൽ അതിരടി തിയേറ്ററിൽ തന്നെ പോയി കാണുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പാട്ടിൻ്റെ റെലവൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം. എന്തായാലും വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോമിൻ്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്. ബാക്ക് ടു ഹോം ആണ്. ഐ ബി വിത്ത് യു ടിൽ യു റീച്ച് ഹോം. യെസ്. അപ്പോൾ എന്തായാലും പെരുന്നാളിന് തൊട്ട് മുൻപുള്ള ആ ഒരു വാരാന്ത്യം, ആ ഒരു വീക്കെൻഡിലേക്ക് നമ്മൾ സ്റ്റെപ്പ് ഇൻ ചെയ്തിരിക്കുകയാണ്. മെജോറിറ്റി ഓഫ് കമ്പനീസ്, പ്രത്യേകിച്ചും പ്രൈവറ്റ് സെക്ടറിലെ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം, തിങ്കളാഴ്ച ദിവസത്തെ ആ ഒരു വർക്കിംഗ് അതൊഴികെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ആ ഒരു ലോങ് വീക്കെൻഡിലേക്ക് എത്തിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഔപചാരികമായി ഒഫീഷ്യലി തിങ്കളാഴ്ച കൂടി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പറ്റൂ. അതിനിടയിൽ ഈ രണ്ട് ദിവസം അവധി കൂടി വരുന്നുണ്ടല്ലോ. എനിവേ, എന്തായിരുന്നാലും കംപ്ലീറ്റ്ലി നമ്മൾ എല്ലായിടത്തും ആ ഒരു വലിയ പെരുന്നാളിൻ്റെതായിട്ടുള്ള ആഘോഷ മൂട്ടിലേക്ക് മാറുന്നൊരു കാഴ്ചയാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. സ്ട്രീറ്റ്സ് ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ക്ലോത്തിങ്സിൻ്റെ കാര്യത്തിലാവട്ടെ, ഡ്രസ്സ് എടുക്കുന്ന കാര്യത്തിലാവട്ടെ, എല്ലായിടത്തും ആ ഒരു പെരുന്നാൾ വൈബിലേക്ക് മാറിയിട്ടുണ്ട്. പലയിടത്തും ഗംഭീര ഓഫേഴ്സൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ് സെക്ടറിലുള്ള പല മേഖലകളിലും പല ആനുകൂല്യങ്ങളും പല എമിറേറ്റുകളിലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും റീസെൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ദുബായിലുള്ളവർക്ക് വേണ്ടി ഏതാണ്ട് തുടർച്ചയായിട്ട് 6 ദിവസങ്ങളിലേക്ക് പാർക്കിംഗ് ഫീസ് ഈടാക്കില്ല എന്നുള്ളൊരു കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു. May 25 തിങ്കളാഴ്ച മുതൽ 29 വെള്ളിയാഴ്ച വരെ പാർക്കിംഗ് ഫീസ് ഈടാക്കില്ല എന്നുള്ളൊരു കാര്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പലയിടങ്ങളിലും ഇത്തരത്തിൽ പല വിധങ്ങളായിട്ടുള്ള അപ്ഡേറ്റുകളാണ് പ്രത്യേകിച്ചും ഈ വലിയ പെരുന്നാളോടനുബന്ധിച്ച് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈദൽ അള്ളാഹ പ്രമാണിച്ച് അബുദാബിയിൽ May 25 മുതൽ 29 വരെ ഫ്രീ പാർക്കിംഗാണ്. ആൻഡ് അബുദാബിയിലെ ദർബ് ടോളുകൾ സൗജന്യമാണ്. അതുപോലെ തന്നെ ദുബായിലും പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അപ്ഡേറ്റുകളും വന്നിട്ടുണ്ട്. ദുബായിലാണെങ്കിൽ 5 പാർക്കിംഗ് സൗജന്യമാണ്. ഷാർജയിൽ കഴിഞ്ഞ ദിവസം തന്നെ ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഷാർജയിലേതായിട്ടുള്ള ആ ഒരു ഈദ് ആഘോഷങ്ങളുടേതുള്ള തുടക്കം. അതിനോടനുബന്ധിച്ചുകൊണ്ടുള്ള സൗജന്യങ്ങൾ ഈദൽ അള്ളാഹ പ്രമാണിച്ച് ഷാർജയിൽ 3 പാർക്കിംഗാണ് സൗജന്യമായിട്ട് പ്രഖ്യാപിച്ചത്. ആൻഡ് അങ്ങനെ എല്ലായിടത്തും ആഘോഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് കേട്ടോ. ഷാർജയിലേക്ക് വരാണെങ്കിൽ കുറച്ചധികം ഫെസ്റ്റിവൽസും കാര്യങ്ങളൊക്കെ ഇത്തവണ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് അൽഹിറ ബീച്ചിൽ ഒരു ബുക്ക് ഫെസ്റ്റ് നടക്കുന്നുണ്ട്, അൽ കസ്ബയിൽ ലൈവ് തിയേറ്റർ ഷോ നടക്കുന്നുണ്ട്, മലീഹയിലും അല്ലെങ്കിൽ സ്റ്റാർ ഗേസിംഗ് ആൻഡ് ഡെസേർട്ട് അനുഭവം, നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ആ ഒരു മരുഭു വൈബ് ആസ്വദിച്ചുകൊണ്ട്, അത്ര വലിയ ചൂടൊന്നും രാത്രികാലങ്ങളിൽ ഇപ്പോൾ ആയിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കുറച്ചധികം സെലിബ്രേഷൻസ്, അങ്ങനെ എല്ലാം കൊണ്ടും ആഘോഷമാക്കി മാറ്റാനുള്ള വകകൾ നമുക്ക് മുന്നിലേക്ക് വരികയാണ്. 31 വരെ ഗ്ലോബൽ വില്ലേജ് ഉള്ളൂ. ഗ്ലോബൽ വില്ലേജും എക്സ്പ്ലോർ ചെയ്യുന്ന കൂട്ടത്തിൽ ആ ലിസ്റ്റ് ഓഫ് സാധനങ്ങൾ ചെയ്യാനുള്ള കാര്യത്തിൻ്റെ കൂട്ടത്തിൽ ഒന്ന് കൂട്ടി വെച്ചോളൂ. കാരണം ലാസ്റ്റ് ദിവസങ്ങളിലാണെങ്കിൽ ഒടുക്കത്തെ ഓഫേഴ്സ് ആയിരിക്കും ഗ്ലോബൽ വില്ലേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. സോ ഓൾ അറൗണ്ട് നമുക്ക് ആഘോഷങ്ങളുടെ ദിവസമാണ്. അതുകൊണ്ട് മനസ്സിലെ സങ്കടങ്ങൾ സംഘർഷങ്ങളെല്ലാം മാറ്റിവെച്ച് സമാധാനത്തിൽ സന്തോഷത്തിൽ നമുക്ക് പ്രിയപ്പെട്ടവരോടൊപ്പം, നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം, നമ്മുടെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. മനസ്സിൻ്റെ സമാധാനമാണ് ആത്യന്തികമായിട്ട് എല്ലാത്തിനേക്കാൾ വലുത്. ഇനി എന്തായാലും ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ട് ശടപണി ഓടി തിരിച്ചു വരാം. നമുക്ക് ഇന്ന് രാത്രിയാണ് നമ്മുടെ ദൃശ്യം മൂവിയുടെ സ്ക്രീനിങ്, അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് കേൾക്കാം അല്ലേ.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
0: You're listening to Home 92.2 FM. Home is a feeling.

0: എന്തായാലും ഇന്നലെ വരെ നമ്മൾ ദൃശ്യത്തിനുള്ള ടിക്കറ്റ്സ് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ എന്തായാലും ദൃശ്യം മൂവി സ്ക്രീനിങ് ആണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ ആർക്കും ടിക്കറ്റ് തരുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഇതുവരെയും ടിക്കറ്റ് വിൻ ചെയ്തിട്ടുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കഴിഞ്ഞ 4 ദിവസത്തെയും വിന്നേഴ്സായിട്ടുള്ളവർക്കൊക്കെ ഇന്ന് ഈ ഒരു സമയമാകുമ്പോഴേക്കും മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരിക്കും. സോ എല്ലാവരും കൃത്യസമയത്ത് തന്നെ തിയേറ്ററിലേക്ക് എത്തുക. ആൻഡ് യെസ്, നമ്മൾ കാത്തിരിക്കുകയാണ് മോഹൻലാലിൻ്റെ ആ ഒരു പരകായ പ്രവേശം, ജോർജ് കുട്ടിയിലേക്കുള്ള ആ ഒരു പരകായ പ്രവേശം കാണാൻ. ഒരു പക്ഷേ ലാലേട്ടൻ്റെ ആ ഒരു ക്യാരക്ടറുകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ലാലേട്ടനല്ലാതെ ഒരു ജോർജ് കുട്ടി സ്ട്രീം ലൈനായിട്ട് തന്നെ നമുക്ക് ശരിക്കും ആ ഒരു ഈ ഒരു ഫ്രാഞ്ചൈസിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. കാരണം ഈ ഒരു സിനിമയിലെ കഥാപാത്രം, അതായത് ജോർജ് കുട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി റിയൽ ലൈഫിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പോലെ ഈ ഒരു കഴിഞ്ഞ 2 പാർട്ടുകൾ കൊണ്ട് നമുക്ക് ആ ഒരു പ്രതീതി സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് സംവിധായകൻ ജിത്തു ജോസഫിന്. അപ്പോൾ അതിൽ നിന്നും ഒട്ടും തന്നെ കുറയാത്ത ഒരു ഫീൽ തന്നെയാണ് ദൃശ്യം 3 കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. ഓഫ് കോഴ്സ് തിയേറ്ററുകളിലൊക്കെ അത്രയും വലിയ റഷാണ് ഇത്ര ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം മുതൽ തന്നെ, റിലീസായ മുതൽ തന്നെ നല്ല റെസ്പോൺസുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ബോധപൂർവ്വം ഒരു റിവ്യൂ നോക്കാതെ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള സാധനങ്ങൾ നോക്കാതെ ഇരിക്കുകയാണ്. കാരണം ഈ സസ്പെൻസിൻ്റെ എലമെൻ്റ് ഒരു പൊടിക്കെങ്കിലും നമുക്ക് കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ആകെ കൂടെ നമ്മൾ പാളിപ്പോവല്ലോ. എന്നിരുന്നാലും ചില സാധനങ്ങൾക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ബഫർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്ന് കയറും, കുഴപ്പമില്ല, നമ്മളതിനൊക്കെ ഒഴിവാക്കി നിർത്തുന്നുണ്ട്. കാരണം ആ ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടി തന്നെ ജോർജ് കുട്ടിയുടെയും കുടുംബത്തിനെയും കഥ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ടിക്കറ്റ് വിൻ ചെയ്യാത്തവർ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, കുറേ പേർക്ക് ദൃശ്യത്തിൻ്റെ ടിക്കറ്റ്സ് ഞാൻ തരുന്നുണ്ട്. ഇനിയും കാട്ടാളൻ സിനിമയുടെയും അതുപോലെ തന്നെ ഡോസിൻ്റെ ഒക്കെ ടിക്കറ്റ്സ് ഉണ്ട്. പക്ഷേ ഈ ആഴ്ച ദൃശ്യത്തിന് ടിക്കറ്റ് കിട്ടാത്തവർ തീർച്ചയായിട്ടും തിയേറ്ററുകളിൽ തന്നെ പോയി കാണുക. കാരണം നമുക്ക് ഈ ഒരു മോഹൻലാൽ സിനിമ ഒരു വലിയ സെലിബ്രേഷനായിട്ട് തിയേറ്ററിൽ കൊണ്ടാടാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ബീങ് എ മലയാളി നമ്മൾ ഉറപ്പായിട്ടും അത് ചെയ്തിരിക്കണമെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എന്തായാലും ടിക്കറ്റ് കിട്ടിയവരൊക്കെ നേരത്തെ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തിച്ചേർന്നേക്കണം. ടിക്കറ്റ് കിട്ടാത്തവർ ഉറപ്പായിട്ടും വീക്കെൻഡിലെ പരിപാടികളുടെ കൂട്ടത്തിൽ ഒരു ദൃശ്യം ഔട്ടിംഗ് കൂടി ഒന്ന് പ്ലാൻ ചെയ്തോളൂ.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായി.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: All right, let's have a look on to the roads. Right now, ഈ ഒരു സമയത്ത് റോഡിലെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ പല മേഖലകളിലും വലിയ രീതിയിൽ യൂഷ്വൽ വീക്ക് ഡേയ്സിൽ ഉണ്ടാകുന്ന ഒരു കഞ്ചഷൻ ഒന്നും ഇല്ല കേട്ടോ. വെള്ളിയാഴ്ച സാധാരണതയിൽ അങ്ങനെ ആയിരിക്കുമല്ലോ മിക്ക ഇടങ്ങളിലും. അത്യാവശ്യം ആളുകളൊക്കെ എനിക്ക് ഒന്ന് കുറച്ച് നേരത്തെ തന്നെ ഉച്ചയ്ക്കൊക്കെ ഇറങ്ങിയിട്ട് പോകുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന് വർക്ക് ഫ്രം ഹോം കിട്ടുന്നവർ ഒരുപാട് പേരുണ്ടായിരിക്കാം. എന്തായിരുന്നാലും ഇന്ന് വലിയ രീതിയിലുള്ള കഞ്ചഷൻസ് നമ്മുടെ സബ് റോഡ്സിലൊന്നും അങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ ചില ഇടങ്ങളിൽ അങ്ങിങ്ങായിട്ടുള്ളൊരു നേരിയ കഞ്ചഷൻസ് മാത്രമേ ഉള്ളൂ. അൽക്കൽ റോഡ് സാമാന്യം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണുള്ളത്. ഹെസ സ്ട്രീറ്റിൽ പോലും ഒരു ഹെവിലി പാക്ഡ് സിറ്റുവേഷൻ ഒന്നും ഈ ഒരു സമയത്ത് കാണാൻ വേണ്ടി പറ്റുന്നില്ല. അൽബർഷാ ഭാഗത്തുനിന്നൊക്കെ ട്രാവൽ ചെയ്ത് വരുന്നവരാണെങ്കിൽ, പിന്നെ എടുത്ത് പറയേണ്ടത് ഒരു കാർ ആക്സിഡന്റായ റിപ്പോർട്ടുണ്ട് അറൌണ്ട് ആ ഒരു ദുബായ് ഹിൽസ് എസ്റ്റേറ്റിന്റെ ഭാഗത്തായിട്ട് അൽക്കേൽ റോഡിൽ. സോ ആ ഒരു ഏരിയയിൽ മാത്രം ഒരു നേരിയ കഞ്ചഷൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് റാസൽഖോ റോഡിൽ ഒരു മോഡറേറ്റ് ട്രാഫിക് സിറ്റുവേഷൻ ഈസ് റിപ്പോർട്ടിംഗ് അറൌണ്ട് ദുബായ് ക്രീക്ക് ഹാർബറൊക്കെ എത്തുന്ന ഭാഗത്തായിട്ട് റാസൽഖോ റോഡിലൊരു നേരിയ കഞ്ചഷൻ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഷേഖ് സായദ് റോഡ് കമ്പാരിറ്റീവ്ലി ഭേദപ്പെട്ട നിലയിൽ തന്നെയാണ് ഉള്ളത്. ആൻഡ് എയർപോർട്ട് സ്ട്രീറ്റിൽ കഞ്ചഷനേ ഇല്ല കേട്ടോ. ഇല്ല, ഇനി അതുവഴി ട്രാവൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ, കാരണം അവിടെ ഇപ്പോൾ ഒരു ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണുന്നില്ല. റിബാ സ്ട്രീറ്റും അത്യാവശ്യം ക്ലിയർ ആയിട്ടാണ് കാണപ്പെടുന്നത്. പക്ഷേ ഓഫ് കോഴ്സ് ദുബായ് ഷാർജ റോഡ്സിൽ പലയിടത്തും നല്ല രീതിയിലുള്ള കഞ്ചസ്റ്റഡ് സിറ്റുവേഷൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരു മേജർ ആക്സിഡന്റ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത്, അൽനാദ ഭാഗത്തായിട്ട് ഒരു കാർ ആക്സിഡന്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് ഓൺ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡ്. സോ ദാറ്റ് ആ ഒരു ഏരിയ അത്യാവശ്യം നല്ല രീതിയിൽ പാക്ഡ് ആണ്. ആൻഡ് കിസൈസ് ഇൻഡസ്ട്രിയൽ ഏരിയ 4 ഭാഗത്തായിട്ട് ഐ തിങ്ക് ഇറ്റ്സ് ഓൺ ബെയ്റൂട്ട് സ്ട്രീറ്റ് അല്ല അമൻ സ്ട്രീറ്റിൽ നിന്നും ഡമാസ്കസ് സ്ട്രീറ്റിലേക്ക് കണക്ട് ചെയ്ത് കയറുന്ന എടുത്തിട്ട് ഒരു ആക്സിഡന്റ് നടന്നിട്ട് ഒരു ആ ഒരു എൻ്റെയർ സ്ട്രെച്ച് ആ ഒരു എൻ്റെയർ സർക്കിൾ അത്യാവശ്യം നല്ല രീതിയിൽ പാക്ഡ് ആണ്. സോ കിസൈസ് ഇൻഡസ്ട്രിയൽ ഏരിയ 3-1 ഭാഗത്തേക്ക് പോകുന്നവരാണെങ്കിൽ കുറച്ചധികം ഡിലേ അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ആൻഡ് എത്തിഹാദ് ടോൾ റോഡിലും യൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഫ്രം ഖവൈസി ടിൽ റീച്ചിങ് ഷാർജ ആ ഒരു സ്ട്രെച്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി മറ്റെന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻസ് ആക്സിഡന്റുകളോ റോഡിൽ കാണുകയാണെങ്കിൽ പറയാം. നമ്മുടെ വാട്സാപ്പിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി.
3: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ. നിങ്ങളുടെ സാധനങ്ങൾ സുരക്ഷിതമായി ലോകത്തെവിടേക്കും എത്തിക്കൂ കൂടുതൽ എളുപ്പത്തിൽ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ GCC, ദി ബ്രിഡ്ജ് ടു യുവർ ഹോം. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബാക്ക് ടു ഹോം വിത്ത് ആസിഫ്.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkum swandam.
2: Bandipur Forest Range nulla kumbugala.
3: Bhashayude adirthikal bhedichu Pan Indian hit ayi mariya Markoykku shesham Cubes Entertainment inde banneril Paul George samvidhanam cheyina brahmanda action chalachitram Kaattalan.
4: 1200 aanakale konnu kombu kadathiya oru kaattu kollakaranam.
3: മലയാളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത ആക്ഷൻ രംഗങ്ങളുമായി ഒരുങ്ങുന്നു. ആന്റണി വർഗീസ് പെപ്പെ നായകനായി എത്തുന്നു. ഒപ്പം ജഗദീഷ് സിദ്ദീഖ് തുടങ്ങിയ താരങ്ങളും പാൻ ഇന്ത്യൻ സാന്നിധ്യമായി സുനിൽ, കബീർ ദുഹാൻ സിംഗ്, ദുഷാര വിജയൻ തുടങ്ങി വൻ താരനിരയും.
4: സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുന്ന ചൊല്ല്.
1: വിവിധ ഭാഷകളിലായി മെയ് 28 റിലീസിനെത്തുന്നു
3: കാട്ടാളൻ മൂവി. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 എഫ്എം ടു വിൻ ഇൻവൈറ്റ്സ്.
2: കൊമ്പൊന്നിന് 3.25.
5: തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ.
6: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
5: പഞ്ചകർമ്മ ചികിത്സകൾ, ഡീറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
6: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 052-890-0150.
5: ആയുർവേദ RS പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. 6 അഗാദിർ ബിൽഡിംഗ്, 103 മൻകൂൾ റോഡ്, ബർദുബായി.

നമ്മളിന്ന് ആക്ച്വലി ഷോ തുടങ്ങിയ സമയത്തെ പറഞ്ഞു തുടങ്ങിയ സംസാരിച്ചു തുടങ്ങിയ ഒരു വിഷയങ്ങളൊന്നായിരുന്നു. പ്രത്യേകിച്ചും വലിയ പെരുന്നാളിനോടനുബന്ധിച്ചുകൊണ്ട് യു എയിൽ പലയിടത്തും പാർക്കിംഗ് സൗജന്യമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും അബുദാബി, ദുബായ്, ഷാർജ എമിറേറ്റുകൾ 5 ദിവസവും 3 ദിവസവും ഒക്കെ ആയിട്ട് ഇത്തരത്തിൽ പാർക്കിങ്ങുകളും കാര്യങ്ങളും ഒക്കെ സൗജന്യമാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. ആൻഡ് അതിനോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ദുബായിലേക്കൊക്കെ ട്രാവൽ ചെയ്യുന്നവർ, തീർച്ചയായിട്ടും ദുബായിലൂടെ യാത്ര ചെയ്യുന്നവരൊക്കെ പാർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നോ ക്യാഷ് സ്കീമിലേക്ക് പോവാണ്. നമ്മുടെ ദുബായ് എമിറേറ്റിൻ്റെ പൊതു പബ്ലിക് ശൃംഖലയെ വ്യാപകമായിട്ട് ഉപയോഗിച്ച് വരുന്ന നോൾ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈവർമാർ ഇനി മുതൽ പാർക്കിംഗ് ടിക്കറ്റുകൾക്ക് പണമടയ്ക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. കാരണം June 1 മുതൽ ദുബായിലെ പാർക്കിംഗ് മീറ്ററുകളിൽ ക്യാഷ് ഇടപാട് നിർത്തലാക്കുകയാണ് എന്നതാണ് അതിൻ്റെ കാരണം കേട്ടോ. നോൾ കാർഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമുക്ക് മറ്റ് പേയ്മെൻറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചോ മാത്രമേ ഇനി പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. June 1 മുതൽ ദുബായിലെ പാർക്കിംഗ് മീറ്ററുകളിൽ ക്യാഷ് ഇടപാട് സ്വീകരിക്കുന്നതല്ല. നോൾ കാർഡ് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് പാർക്കിൻ്റെ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാം. ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം, ദുബായ് നൗ അല്ലെങ്കിൽ RTA ആപ്പ് ഇവയിലൂടെ ഒക്കെ തന്നെ നമുക്ക് പണമടയ്ക്കാൻ പറ്റും. പക്ഷേ ക്യാഷ് പേയ്മെൻറ്റ് ഇനി മുതൽ നമുക്ക് ആ ഒരു മീറ്റർ മെഷീനുകളിൽ, പാർക്കിംഗ് മീറ്ററുകളിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതല്ല എന്നുള്ളതാണ്. നോൾ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊക്കെ റീചാർജ് ചെയ്യാവുന്നതാണ് കേട്ടോ. പാർക്കിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഫ്രീ ആയിട്ട് തടസ്സമില്ലാതെ തന്നെ നമുക്ക് പേയ്മെൻറ്റ് സൗകര്യം നേടാം എന്നുള്ളൊരു കാര്യമാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. ആൻഡ് കംപ്ലീറ്റ്ലി ഇപ്പോൾ എല്ലായിടത്തും നമുക്കതാണല്ലോ, ആ ഒരു ലിക്വിഡ് ക്യാഷ് ഉപയോഗിക്കുന്ന സമ്പ്രദായങ്ങളിൽ നിന്ന് മാറിയിട്ട് എല്ലാം നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻസ് ത്രൂ അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ ടിപ്പിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്ന ഒരു സൗകര്യമാണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നടപടിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി ഓർത്തോളൂ, നമുക്ക് June 1 മുതൽ, അതായത് അടുത്ത ആഴ്ച മുതൽ, ഈ ഒരു ലീവൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയം മുതൽ ദുബായിലെ പാർക്കിംഗ് മീറ്ററുകളിൽ ക്യാഷ് ഇടപാടുകൾ നടക്കുന്നതല്ല. ആരും അതറിയാണ്ട് ചില്ലറയായിട്ട് നേരെ മെഷീൻ്റെ അടുത്ത് പോയിട്ട് എവിടെയെ പോയി ചില്ലറ ഇടേണ്ടത് എന്ന് ഓർത്ത് അങ്കലാപ്പിലാവണ്ട കേട്ടോ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
7: ഗ്ലോബൽ എക്സ്പോഷറോട് കൂടി ഒരു ഡോക്ടർ ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഗൾഫ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി പ്രസന്റ്സ് തുംബെ ഇന്റർനാഷണൽ പാത്വേ മെഡിസിൻ പ്രോഗ്രാം.
1: ആദ്യ 3 വർഷം UAE-യിൽ GMU-യിൽ പഠിക്കൂ. അടുത്ത 3 വർഷം പോളണ്ട്, റൊമേനിയ, UK, ഇറ്റലി, മലേഷ്യ, ഉസ്ബെക്കിസ്ഥാൻ, ഖാന പോലുള്ള രാജ്യങ്ങളിൽ പഠനം പൂർത്തിയാക്കാം.
7: അഫോർഡബിൾ ഫീസ്, വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ ആൻഡ് ഗ്ലോബൽ കരിയർ ഓപ്പർച്യൂണിറ്റീസോടെ മെഡിക്കൽ ഡിഗ്രി സെക്യൂർ ചെയ്യൂ. അഡ്മിഷൻസ് ആർ നൗ ഓപ്പൺ. വിസിറ്റ് gmu.ac.ae ഓർ കോൾ 056-549-5755. Gulf Medical University, where the world comes to learn.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നിയമസഭാ സ്പീക്കർ. 5% വാറ്റ് പ്രഖ്യാപിച്ച പാർക്കിംഗ്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നിയമസഭാ സ്പീക്കറായി മുതിർന്ന കോൺഗ്രസ് അംഗവും കോട്ടയം MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടും LDFൽ നിന്നുള്ള AC മൊയ്തീന് 35 വോട്ടും NDAയിൽ നിന്നുള്ള ചാത്തന്നൂർ MLA BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. നടപടികൾ നിയന്ത്രിച്ച പ്രോട്ടം സ്പീക്കർ ജി സുധാകരൻ വോട്ട് ചെയ്തില്ല. നിഷ്പക്ഷത പാലിക്കാൻ മാറി നിന്നുവെന്ന് ജി സുധാകരൻ. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി VD സതീശൻ. തന്റെ റോൾ മോഡലാണ് അദ്ദേഹം. വിവിധ വകുപ്പുകളുടെ ചുമതല വഹിച്ച പ്രവർത്തന പരിചയം, വകുപ്പുകളെക്കുറിച്ച് കൃത്യമായ അറിവ്, സുദീർഘമായ പ്രവർത്തന പരിചയം, ഇതൊക്കെ തിരുവഞ്ചൂരിന്റെ ഗുണങ്ങളാണെന്ന് മുഖ്യമന്ത്രി. സുദീർഘമായ പ്രവർത്തന പരിചയമാണ് തിരുവഞ്ചൂരിന്റേതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിവിധ വകുപ്പുകളുടെ ചുമതല വഹിച്ച അനുഭവമുണ്ട്. വൈവിധ്യമാർന്ന അനുഭവ പശ്ചാത്തലമാണ് തിരുവഞ്ചൂരിന്റേത്. വിദ്യാർത്ഥി കാലഘട്ടം മുതലുള്ള രാഷ്ട്രീയ അനുഭവം സഭയിലെ ഇടപെടലുകൾക്ക് പ്രേരകമാകട്ടെയെന്ന് പിണറായി വിജയൻ. ബാറ്റിംഗ് സൈഡ് നിയമിച്ച അമ്പയറായി സ്പീക്കർ മാറാതിരിക്കട്ടെയെന്നും നിഷ്പക്ഷമായി പ്രവർത്തിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പിണറായി വിജയൻ. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്യുന്നുവെന്ന് പിണറായി വിജയൻ. 138 വർഷത്തെ പാരമ്പര്യമുള്ള നിയമസഭയിൽ 25-ാമത്തെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിമാനമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ജനതാൽപര്യം മുൻനിർത്തി നിയമസഭയെ വേണ്ടവിധം വിനിയോഗിക്കണമെന്ന് സ്പീക്കർ. പാർലമെന്ററി ജനാധിപത്യത്തിൽ ഏറ്റവും നിർണായകമായ ചുമതലയാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. June 1 ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. UDFന്റെ ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെങ്കിലും ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഇടതുമുന്നണി തീരുമാനിച്ചിട്ടില്ല. 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. മുൻ മന്ത്രിമാരുടെ ഗൺമാൻമാരെ മടക്കി സർക്കാർ. കാലാവധി കഴിയുന്നതിന് മുൻപേയാണ് മാതൃ യൂണിറ്റുകളിലേക്ക് ഇവരെ മടക്കി അയച്ചത്. കാലാവധിക്ക് ഒരാഴ്ച മുൻപെയാണ് നടപടി. UDF സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെയാണ് മുൻ ഗൺമാൻമാരെ മടക്കിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായതോടെ പിണറായി വിജയന് നൽകിയ Z+ സുരക്ഷ ഒഴിവാക്കി. പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി എന്നീ നിലയിൽ Y കാറ്റഗറി സുരക്ഷയാണ് ഇപ്പോൾ നൽകുന്നത്. ഗൺമാൻമാർക്ക് പകരം 2 PSOമാരെ അനുവദിച്ചു. എസ്കോർട്ട് വാഹനം ഒഴിവായെങ്കിലും പൈലറ്റ് വാഹനം തുടരും. വീട്ടിലും സുരക്ഷയ്ക്കായും പോലീസിനെ നിയോഗിക്കും. ഇത് വർദ്ധിപ്പിക്കണമോ എന്ന കാര്യത്തിൽ ആഭ്യന്തര സുരക്ഷാ വിലയിരുത്തൽ കമ്മിറ്റി തീരുമാനമെടുക്കും. ആലപ്പുഴയിൽ നവകേരള സദസ്സിനിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ 4 ഗൺമാൻമാർക്കെതിരെ നടപടി. ഗൺമാൻമാരുടെ മർദ്ദനം ചട്ടവിരുദ്ധമെന്ന് പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് DGP നൽകി. ഗൺമാൻമാർക്കെതിരെ നടപടി വേണമെന്ന മുൻ ആലപ്പുഴ SPയുടെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് പൂഴ്ത്തിയെന്നാണ് വിവരം. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച ഗൺമാൻമാരുടെ നടപടി പോലീസിന് അവമതിപ്പുണ്ടാക്കിയെന്നായിരുന്നു SP ചൈത്ര തെരേസ നേരത്തെ റിപ്പോർട്ട് നൽകിയത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിച്ചാൽ വൻ നഷ്ടമുണ്ടാകുമെന്ന ഗതാഗത സെക്രട്ടറിയുടെ റിപ്പോർട്ട്. 112 കോടിയുടെ നഷ്ടമെന്നാണ് റിപ്പോർട്ട്. 3 മാസത്തെ കണക്കാണ് വിലയിരുത്തിയത്. ഓർഡിനറി ബസിൽ മാത്രമെങ്കിൽ 57 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അടുത്തമാസം 15 മുതലാണ് UDF സർക്കാർ സ്ത്രീകൾക്ക് KSRTC ബസിൽ സൌജന്യ യാത്ര പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ ചൊല്ലി BJPയിൽ ഭിന്നത. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ദേശീയ എക്സിക്യൂട്ടീവ് അംഗം വി മുരളീധരൻ തമ്മിലാണ് തർക്കം. നിയമസഭാ സമ്മേളനം തുടങ്ങിയിട്ടും കക്ഷി നേതാവിനെ ഇതുവരെ നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എറണാകുളം മലയിടം തുരത്തിലെ ഒഴിപ്പിക്കൽ നടപടികളിൽ ഇടപെട്ട് സർക്കാർ. ചർച്ച നടത്താൻ മന്ത്രി Roy GM Joanനെ മുഖ്യമന്ത്രി VD സതീശൻ ചുമതലപ്പെടുത്തി. വിഷയത്തിൽ LDF നടത്തുന്നത് രാഷ്ട്രീയ മുതലെടുപ്പെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. ഉന്നതി ഒഴിപ്പിക്കൽ നടപടി കോടതിയോട് സാവകാശം ചോദിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനമെടുത്തിരുന്നു. കോടതിയുടെ നിർദ്ദേശത്തോട് മാത്രമായിരിക്കും തുടർ നടപടി സ്വീകരിക്കുകയെന്ന് ആഭ്യന്തരമന്ത്രി. എറണാകുളം മലയിടം തുരത്തിലെ കുടിയൊഴിപ്പിക്കൽ വിഷയത്തിൽ പ്രതികരിച്ച പിന്നാക്കക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി. കുടിയൊഴിപ്പിക്കൽ പുതിയ സർക്കാരിന്റെ മനുഷ്യത്വരഹിത നടപടി എന്ന പ്രചരണങ്ങളെ തള്ളിയാണ് മന്ത്രിയുടെ പ്രതികരണം. സർക്കാരിന്റെ തീരുമാനമല്ലെന്നും കോടതിയുടെ ഉത്തരവിന്റെ ഭാഗമായുള്ള നടപടിയാണിതെന്നും മന്ത്രി വിശദീകരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ കനത്ത തിരിച്ചടി അവലോകനം ചെയ്യുന്ന സിപിഎം കേന്ദ്ര കമ്മിറ്റിയുടെ നിർണായക യോഗം ഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേരളത്തിൽ നേരിട്ട അപ്രതീക്ഷിത തിരിച്ചടി അതീവ ഗൌരവത്തോടെയാണ് കേന്ദ്ര നേതൃത്വം കാണുന്നത്. സംസ്ഥാന ജില്ലാ നേതൃയോഗങ്ങളിൽ നടന്ന ചർച്ചകളിൽ സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദനും തെരഞ്ഞെടുപ്പ് നയിച്ച പിണറായി വിജയനും എതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ പിടിയിലായ ബിലാൽ മുഖ്യ സൂത്രധാരനെന്ന കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ. നിരവധി യുവതികളെ ബിലാൽ വിദേശത്തേക്ക് എത്തിച്ചിട്ടുണ്ടെന്നും ഒരു ഡീൽ നടത്തിയാൽ 50,000 മുതൽ 100,000 രൂപ വരെ ലഭിച്ചിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. ഒന്നാം പ്രതി സിന്ധുവിന്റെ അക്കൌണ്ടിൽ നിന്ന് ഗുണ്ടാ നേതാവ് ഔറംഗസേബിന്റെ അക്കൌണ്ടിലേക്ക് പണം പോയതിലും അന്വേഷണം നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദുബായിൽ വെച്ചാണ് ബിലാൽ സിന്ധുവുമായി പരിചയത്തിലായത്. സെക്സ് റാക്കറ്റിന്റെ പ്രവർത്തനം സജീവമായതോടെ ജോലി ഉപേക്ഷിച്ച് കേരളത്തിലേക്ക് മടങ്ങി. പിന്നീട് നിരവധി യുവതികളെയാണ് ദുബായിലേക്ക് എത്തിച്ചത്. വൻ സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കിയിട്ടുണ്ട്. നീറ്റ് യുജി പരീക്ഷയ്ക്ക് പ്രായപരിധി ഏർപ്പെടുത്തിയേക്കും. പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിനും കേന്ദ്ര സർക്കാരിന്റെ ആലോചന. അതേസമയം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് സിബിഐ. എൻടിഎയിലെ കൂടുതൽ ഉദ്യോഗസ്ഥരെ സിബിഐ ചോദ്യം ചെയ്തേക്കും. മുൻ ഐഎസ്ആർഒ ചെയർമാൻ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ സമിതിയുടെ ശുപാർശകൾ പരിഗണിക്കും. വിസികെയ്ക്ക് മുസ്ലിം ലീഗിനുമെതിരെ വിമർശനം പാടില്ലെന്ന് ഡിഎംകെ നേതാക്കൾക്കും പ്രവർത്തകർക്കും നിർദ്ദേശം നൽകി എം കെ സ്റ്റാലിൻ. എ രാജയടക്കം നേതാക്കളുടെ പരാമർശം വിവാദമായതിന് പിന്നാലെയാണ് സ്റ്റാലിൻ നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയത്. രണ്ട് മന്ത്രിമാരെയും അഭിനന്ദിച്ച എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് സ്റ്റാലിൻ നിലപാടറിയിച്ചത്. മുസ്ലിം ലീഗ് അടക്കം കളം മാറി ചവിട്ടിയതോടെ തങ്ങൾ നട്ടുവളർത്തിയ തെങ്ങ് എതിർവീട്ടിലേക്ക് ചാഞ്ഞു എന്നായിരുന്നു ഡിഎംകെ നേതാവ് രാജ പറഞ്ഞത്. ഡൽഹി കലാപ ഗൂഢാലോചന കേസിലെ പ്രതി ഉമർ ഖാലിദിന് ജാമ്യം. ഡൽഹി ഹൈക്കോടതി 3 ദിവസത്തെ ഇടക്കാല ജാമ്യമാണ് അനുവദിച്ചത്. 15 ദിവസത്തെ ജാമ്യത്തിനാണ് അപേക്ഷ സമർപ്പിച്ചിരുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് ഹാൻഡിൽ വിലക്കിയത് രാജ്യസുരക്ഷാ ആശങ്കകളെ തുടർന്ന്. ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണിയാണെന്ന ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സിജെപിക്കെതിരെ കൂടുതൽ നടപടികൾക്ക് സാധ്യത. അക്കൌണ്ടിലൂടെ പങ്കുവയ്ക്കുന്ന ഉള്ളടക്കം പ്രകോപനപരമാണെന്നും 2000 ഐടി ആക്ട് സെക്ഷൻ 69A അനുസരിച്ചാണ് നടപടിയെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. അതിർത്തിയിലെ സുരക്ഷ ശക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർണായക പ്രഖ്യാപനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ത്യയ്ക്ക് ബംഗ്ലാദേശും പാകിസ്ഥാനുമായുള്ള 6,000 കിലോമീറ്റർ വരുന്ന അതിർത്തിയിൽ അടുത്ത വർഷം സ്മാർട്ട് ബോർഡർ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ഹോർമുസ് കടലിടുക്കിൽ ടോളുകൾ ഏർപ്പെടുത്തിയാൽ അമേരിക്ക ഇറാൻ കരാർ അസാധ്യമാകുമെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ടോൾ സംവിധാനവുമായി ഇറാൻ മുന്നോട്ട് പോകരുതെന്നും മാർക്കോ റൂബിയോ. ദുബായിൽ ജൂൺ 1 മുതൽ പാർക്കിംഗിന് വാറ്റ്. 5% വാറ്റ് ഏർപ്പെടുത്തുമെന്ന് പാർക്കിംഗ് ഓപ്പറേറ്ററായ പാർക്കിൻ അറിയിച്ചു. എല്ലാ പൊതു പാർക്കിംഗ് ഇടങ്ങൾക്കും ഇത് ബാധകം. റോഡരികിലെയും അല്ലാത്തതുമായ പൊതു പാർക്കിംഗ്, സീസണൽ കാർഡ്, വിവിധ പെർമിറ്റുകൾ, റിസർവേഷൻ എന്നിവയുൾപ്പെടെ പാർക്കിംഗ് നൽകുന്ന എല്ലാവിധ സേവനങ്ങൾക്കും ഈ നികുതി ബാധകമായിരിക്കും. ദുബായിൽ ജൂൺ 1 മുതൽ സാലിക് ടോൾ നിരക്കുകൾക്കും ടാഗ് ആക്ടിവേഷൻ ഫീസിനും 5% വാറ്റ് ഏർപ്പെടുത്തും. യുഎയിലെ നിലവിലെ നികുതി നിയമങ്ങൾക്കും സർക്കാർ നിർദ്ദേശങ്ങൾക്കും വിധേയമായാണ് വാറ്റ് ഈടാക്കുക. ബലിപെരുന്നാൾ. ഷാർജയിൽ കഴിയുന്ന 227 തടവുകാരെ മോചിപ്പിക്കാൻ സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കസ്മി ഉത്തരവിട്ടു. ശിക്ഷാകാലയളവിൽ മികച്ച പെരുമാറ്റവും സൽസ്വഭാവവും കാഴ്ചവച്ച തടവുകാരെയാണ് മാനുഷിക പരിഗണന മുൻനിർത്തി മോചനത്തിനായി തെരഞ്ഞെടുത്തത്. ഗ്ലോബൽ വില്ലേജിന്റെ 30th സീസൺ ഈ മാസം 31 വരെ നീട്ടി. ബലിപെരുന്നാൾ അവധിക്കാലം കൂടി കണക്കിലെടുത്താണ് സന്ദർശകർക്കായി അധികൃതർ സീസൺ നീട്ടി നൽകിയിരിക്കുന്നത്. ഐപിഎല്ലിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മത്സരം. വൈകിട്ട് ഹൈദരാബാദിലാണ് കളി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: ഹോം FM ന്യൂസ് was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good evening. Studio clock il ippol samayam 6 mani kaiññu 9 minute.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: ദുബായിയുടെ മേഖലകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 34 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 49%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

എപ്പോഴും യു എ എന്ന് പറയുന്ന ഒരു രാജ്യം സസ്റ്റൈനബിലിറ്റിക്ക് കൊടുക്കുന്ന ഒരു വാല്യൂ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിനു വേണ്ടിയിട്ടൊരു പ്രത്യേക വകുപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ ഏറ്റവും സുസ്ഥിരമായ രീതിയിലായിരിക്കണം വികസനം സംഭവിക്കുന്നത് എന്നുള്ളത് ലോകത്തിന് തന്നെ മാതൃകയാക്കി കാണിച്ചു കൊടുക്കുന്ന പറയുന്ന എല്ലായ്പ്പോഴും അതിനു വേണ്ടുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുന്ന ഒരു രാജ്യമാണ് യു എ. അപ്പോൾ ആ കൂട്ടത്തിൽ ശരിക്കും നമ്മൾ നോക്കുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ വിപ്ലവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കൺവെൻഷണൽ ആയിട്ടുള്ള ആ ഒരു ഫ്യുവൽ സമ്പ്രദായങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ലോകം ഇലക്ട്രിക്കിലേക്കൊക്കെ തന്നെ നീങ്ങുന്നൊരു സമയമാണ്. ആ കൂട്ടത്തിലും ഒരു റെക്കോർഡ് യു ഐ സ്വന്തമാക്കിയിരിക്കുകയാണ് കേട്ടോ. അതെന്താണെന്ന് പറയാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്. ആസിഫാണ് കൂടെയുള്ളത്. ടിൽ യു റീച്ച് ഹോം. ആൻഡ് യെസ്, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഇവിടെ മിഡിൽ ഈസ്റ്റിലെ ആ ഒരു ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ ദുബായ് വീണ്ടും യു എ വീണ്ടും ഒന്നാമതെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ ഒരു ഗ്ലോബൽ ഇ വി ഔട്ട്ലുക്ക് 2026 റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്താണ് തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ വർഷവും മിഡിൽ ഈസ്റ്റിലെ ഇലക്ട്രിക് വാഹന വിപണിയിൽ യു എ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത്. മേഖലയിലെ ആകെ ഇ വി വിൽപ്പനയുടെ പകുതിയോളവും യു എയിലാണ് എന്നാണ് ഈ ഒരു റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. പരിസ്ഥിതിക്ക് ഏറ്റവും സൗഹൃദമായിട്ടുള്ള ഒരു ഗതാഗത സംവിധാനങ്ങളിലേക്കുള്ള രാജ്യത്തിൻ്റെ അതിവേഗത്തിലുള്ള ചുവട് മാറ്റത്തെ അടിവരയിട്ട് ഉറപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് പോലും ഇത്തരത്തിൽ ഇ വി ബസ്സുകളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ആ രീതിയിലേക്ക് കംപ്ലീറ്റ്ലി ഒരു നഗരത്തിൻ്റെ മുഖം അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ മുഖം തന്നെ മാറ്റാനുള്ള ശ്രമമാണ് ഇവിടുത്തെ അതോറിറ്റീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെയുടെ ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ നമുക്ക് മുന്നിൽ നമ്മൾ ഈ ഭൂമുഖത്ത് അവശേഷിക്കുന്ന കാലഘട്ടം എത്രയായിരിക്കും, നമുക്ക് ഒരു കാൽക്കുലേഷൻ നടത്തിക്കഴിഞ്ഞാൽ പോലും ഒരു ആവറേജ് 80 മുതൽ 90 വയസ്സ് വരെ ജീവിച്ചു കഴിഞ്ഞാൽ പോലും 2100 പോലും, ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മെജോറിറ്റി ഓഫ് ആളുകളും 2100 എന്ന് പറയുന്ന ഈ ഒരു നൂറ്റാണ്ട് അവസാനിക്കുന്ന മൊമെന്റിൽ നമ്മൾ ഉണ്ടാകുമോ എന്നുള്ളതിനെ കുറിച്ച് ഒരു നമുക്കറിയില്ല. ഒരു പക്ഷേ ഇപ്പോൾ ജനിച്ചിരിക്കുന്ന ഈ 2020 ശേഷം ജനിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. 2100 ശേഷം അടുത്ത നൂറ്റാണ്ട് കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ പോലും ഭൂമിയെ ഇതുപോലെ അവർക്ക് സമ്മാനിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് പിടിക്കേണ്ട ചില കാര്യങ്ങളിൽ പിടിച്ചേ പറ്റൂ. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രോത്സാഹനങ്ങൾ നമ്മുടെ അതോറിറ്റീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെ ഉണ്ടാകുന്നത്. അത് ഏറ്റവും ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്കും ആ ഒരു ബോധം ഉണ്ടായിരിക്കണം കേട്ടോ. ഇപ്പോൾ എന്തായാലും ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ട് ഓടി തിരിച്ചു വരാം. തിരിച്ചു വരുന്ന സമയത്ത് ഞാനൊരു സിനിമയ്ക്കുള്ള ടിക്കറ്റ് കൂടി കാത്തു വെച്ചിട്ടുണ്ട്. ഏതാണെന്നല്ലേ, കാട്ടാളൻ. യെസ്, ഭയങ്കര സെൻസേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും കാലിക്കറ്റിൽ കഴിഞ്ഞ ദിവസം ഒരു ഇവൻ്റൊക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷം വലിയ സോഷ്യൽ മീഡിയ സെൻസേഷനായി മാറുകയാണ് കാട്ടാളൻ സിനിമയും അതിലെ പാട്ടുകളും ഒക്കെ തന്നെ. അപ്പം കാട്ടാളൻ ടിക്കറ്റ് തരാം. അതിന് മുൻപ് ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ട് ഓടി തിരിച്ചു വരാം.

0: You're listening to Home 92.2 FM. Home is a feeling.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Back to Home with Asif.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: Back to home. Back to home. Back to home. Back to home.
5: And yes, ഇപ്പോ ബാക്ക് ടു ഹോമിൽ നിങ്ങൾക്ക് തരാനുള്ളത് കാട്ടാളൻ

0: സിനിമയുടെ ടിക്കറ്റുകളാണ്. കാട്ടാളൻ എന്ന ചിത്രം ഈ ഒരു ഈദ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് വരികയാണ്. ഓഫ് കോഴ്സ് നമുക്ക് ചുരുങ്ങിയ സിനിമകൾ കൊണ്ട് തന്നെ വളരെ വിശ്വസനീയമായ രീതി, അല്ലെങ്കിൽ ഒരു ബ്രാൻഡായിട്ട് നമുക്ക് ഏറ്റവും ട്രസ്റ്റബിൾ ബ്രാൻഡായി മാറുന്ന ചില പ്രൊഡക്ഷൻ ഹൗസുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയാനാണെങ്കിൽ എനിക്ക് അങ്ങനെ പേഴ്സണലി തോന്നിയിട്ടുള്ളതാണ് ഫ്രൈഡേ ഫിലിം ഹൗസ്. ഇപ്പോൾ റീസെൻറ്റ് ടൈംസിലെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ ബാനറിൽ വരുന്ന സിനിമകൾക്ക് എപ്പോഴും ഒരു ക്വാളിറ്റി അഷുറൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. അത്തരത്തിലൊന്നു തന്നെയാണ് ആക്ച്വലി ഒരൊറ്റ സിനിമ കൊണ്ട് തന്നെ ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു നിർമ്മാണ ഹൗസ് ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഓളം ഇമ്പാക്റ്റ്. കാരണം ഒരു സിനിമയെ കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്ത് പാൻ ഇന്ത്യൻ ലെവലിലേക്ക് കൊണ്ടെത്തിക്കാൻ കൃത്യമായിട്ടുള്ള ഒബ്ജക്റ്റീവുകൾ ഫോളോ ചെയ്യുന്ന ഒരു ടീമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം മാർക്കോ എന്ന് പറയുന്ന ആ ഒരു സിനിമയ്ക്ക് കിട്ടിയ വലിയൊരു വിജയത്തിൻ്റെ പിറകിൽ ആ ഒരു കോൺട്രിബ്യൂഷൻ നമുക്കൊരിക്കലും കാണാതിരിക്കാൻ വേണ്ടി പറ്റില്ല. ഓഫ് കോഴ്സ് മാർക്കോയ്ക്ക് ശേഷം അതേ ഫ്രാഞ്ചൈസിയിൽ നിന്നും അല്ലെങ്കിൽ അതിൻ്റെ അതേ യൂണിവേഴ്സിൽ വരുന്ന ഒരു ചിത്രവുമായിട്ട് തന്നെയാണ് ക്യൂബ്സ് അടുത്തതായിട്ട് വരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് കാട്ടാളൻ, ആൻ്റണി വർഗീസ് പെപ്പെ. ഓഫ് കോഴ്സ് പെപ്പയ്ക്ക് ഇടിപ്പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെപ്പയുടെ ലീഗാണത്. അപ്പോൾ ആ ലീഗിൽ തന്നെ വരുന്നൊരു പടം ഇത്. കുറച്ചുകൂടെ വൈൽഡായിട്ട് കുറച്ചുകൂടെ ഒരു വലിയ ബാനറിലേക്ക് വരുന്നൊരു സിനിമയാണ്. വലിയ പാൻ ഇന്ത്യൻ അസോസിയേഷൻസൊക്കെ ഈ സിനിമയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കാരണം രവി ബസ്രൂർ കെ ജി എഫിന് ഉൾപ്പെടെ മ്യൂസിക് ചെയ്ത രവി ബസ്രൂറാണ് സിനിമയ്ക്ക് സംഗീതം നൽകുന്നത്. ആൻഡ് ഈ സിനിമയിൽ തെലുങ്കിലെ പുഷ്പയിലൊക്കെ അഭിനയിച്ച, ഓഫ് കോഴ്സ് തെലുങ്കിലെ ഒരു വലിയ സ്റ്റാർ തന്നെയാണ് അദ്ദേഹം സുനിൽ. ഈ ഒരു സിനിമയിൽ മുഖ്യ കഥാപാത്രത്തെ ചെയ്യുന്നുണ്ട്. ആൻഡ് തുഷാര വിജയനാണ് നായികയായിട്ടെത്തുന്നത്. കബീർ ദുഹാൻ സിംഗ്, അദ്ദേഹം ഹിന്ദിയിലേക്ക് ഏറ്റവും വലിയ വില്ലൻ നടന്മാരിൽ ഒരാളാണ്. ഇപ്പോൾ അദ്ദേഹം ഓഫ് കോഴ്സ് മാർക്കോയിലും അദ്ദേഹം നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഇതിന് പുറമെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ തന്നെ വളരെ വൈറലായിട്ടുള്ള ഒരുപാട് താരങ്ങൾ, ഹനാൻ ഷാ, ഹിപ്സ്റ്റർ പോലെയുള്ളവരൊക്കെ ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കാട്ടാളം കാണണ്ടേ? അടുത്ത വീക്കെൻഡിൽ ഒരു പരിപാടിയാണ് കാട്ടാളം കാണുക എന്നുള്ളത്. കാട്ടാളൻ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സ് ആണ് ഇപ്പോൾ തരാൻ വേണ്ടി പോകുന്നത്. സോ അതിനുവേണ്ടി ഞാനൊരു ചെറിയ ചോദ്യം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചോദ്യം വലിയ ടഫൊന്നുമില്ല, വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അതായത് ആൻ്റണി വർഗീസ് പെപ്പയുടെ കരിയറിൽ ഒരിക്കലും ഒഴിച്ചു മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ചിത്രം, അദ്ദേഹം ഒരു ആനപ്പാപ്പാനായി എത്തിയ ഒരു സിനിമ, ഒരു ഉത്സവകാലത്തിന് ഒരു ഒരു സന്ധിക്ക് നടക്കുന്ന കഥകൾ മാത്രം പറഞ്ഞു ഒരു സിനിമ, പക്ഷേ തിയേറ്റർ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ വേറെ ലെവൽ പടമായിരുന്നു ആ ഒരു പടം. ടിനു പാപ്പച്ചൻ സംവിധാനം ചെയ്ത ആ ഒരു സിനിമയിൽ, ആൻ്റണി വർഗീസ് പെപ്പെ ഇത്തരത്തിൽ ആനപ്പാപ്പാനായ ലാലി എന്ന ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഏതാണ് ആ സിനിമ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോളൂ. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് അറിയാലോ, HT റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരിട്ട് നമ്പർ 0585829220 സ്വന്തമാക്കാം. കപ്പിൾ ഇൻവൈറ്റ്സ് ടു വാച്ച് ദ മൂവി കാട്ടാളൻ.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകോൾ പർത്തുബായ്.

അപ്കമിംഗ് മോളിവുഡ് റിലീസുകളിൽ ഏറ്റവും പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്ന ഈ കാത്തിരിക്കുന്ന സിനിമകളിൽ ഒന്ന് മോളിവുഡ് ടൈംസിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് അപ്നാ ഫ്രൈഡേ ആയേഗാ.

0: ആരോഗ്യ സംരക്ഷണത്തിൽ 30 വർഷത്തിലേറെയായി വിശ്വാസത്തിന്റെ പേരാണ് ദുബായ് കരാമ സെന്ററിലെ ന്യൂ അപ്പോളോ പോളിക്ലിനിക്.
1: ജനറൽ മെഡിസിൻ വിത്ത് ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റ്, ജനറൽ സർജറി, ഗൈനക്കോളജി, ഓർത്തോപീഡിക്സ്, ഒഫ്താൽമോളജി, ജനറൽ പീഡിയാട്രിക്സ്, ഡെന്റിസ്ട്രി, ഹോമിയോപ്പതി, റേഡിയോളജി, പാത്തോളജി എല്ലാം ഒറ്റക്കുട കീഴിൽ.
0: ലബോറട്ടറി, അൾട്രാസൗണ്ട്, എക്സ്റേ, ECG, ഫിസിയോതെറാപ്പി തുടങ്ങി എല്ലാ സേവനങ്ങളും ലഭ്യം.
2: വേൾഡ് ക്ലാസ് ഹെൽത്ത് സർവീസ്, JCI accredited lab, accepts all major insurance, ample car parking. For appointments call 04337-9040. New Apollo Polyclinic, legacy built on trust since 1996.

ശരിക്കും സിനിമയെ വരുന്ന ചില സിനിമാറ്റിക് കഥകളൊക്കെ ഉണ്ടല്ലോ. ഇന്ന് രാവിലെ മുതൽ ഒരുപക്ഷെ നമ്മളെല്ലാവരും പല ചാനലുകളിലൂടെയും പല മീഡിയംസിലൂടെയും ഒക്കെ തന്നെ അറിഞ്ഞിട്ടുള്ള വാർത്തകളൊന്നായിരിക്കും എമ്പുരാനിൽ ഉൾപ്പെടെ ഒരു വേഷം ചെയ്ത, അല്ലെങ്കിൽ പല സിനിമകളിൽ ഇപ്പോൾ ചെറുതോ വലുതോ എന്നുള്ളതല്ല, മുഖം കാണിക്കുകയാണെങ്കിൽ പോലും അത്തരത്തിലുള്ള അഭിനയം കാഴ്ചവെച്ച ഒരു നടൻ, അയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊലക്കേസ് പ്രതിയാണ്. പരോളിലിറങ്ങി മുങ്ങിയതാണ്. 10-15 വർഷക്കാലമായിട്ട് കറങ്ങി നടക്കുക അല്ലെങ്കിൽ മുങ്ങുക എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അയാൾ ലൈംലൈറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അമിതാഭ് ബച്ചൻ, രൺവീർ സിംഗ്, രൺവീർ കപൂർ പോലെയുള്ള പല താരങ്ങളോടൊപ്പം അദ്ദേഹം പല സിനിമകളിൽ അഭിനയിച്ചു. ഈവൻ ദോ മലയാളത്തിലെത്തി ലാലേട്ടനോടൊപ്പം വരെ അദ്ദേഹം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തു. അപ്പോൾ പക്ഷേ ഒരു ഭയങ്കര ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും പുള്ളിയെക്കാരനെ അഹമ്മദാബാദിൽ വെച്ച് പിടികൂടിയിരിക്കുകയാണ്. ഫൈനലി എങ്ങനെയാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഇത്ര വർഷങ്ങൾക്ക് ശേഷം പിടികൂടിയത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ അതൊക്കെ അറിയുമായിരിക്കും. ചില കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് സിനിമയേക്കാൾ സിനിമാറ്റിക് ആയിട്ടുള്ള ചില വാർത്തകൾ, ചില സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കാറുണ്ടല്ലേ. അത്തരത്തിലുള്ളൊരു സംഭവമായിട്ടാണ് എനിക്കിതിനെ തോന്നിയത് കേട്ടോ. എനിവേ, എന്തായാലും ആ വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ 1-2 ദിവസം ഏതാണ്ടൊരു 4-5 ദിവസമായിട്ട് ഇന്ത്യ എമ്പാടും ഏറ്റവും വലിയ ഹോട്ട് ടോപ്പിക്കായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് CJP എന്ന പാർട്ടിയുടെ കടന്നുവരവാണ്. കോക്രോച്ച് ജനതാ പാർട്ടി, ഒഫ്കോഴ്സ് ആ ഒരു പാർട്ടി വലിയ തരത്തിൽ വിപ്ലവകരമായ രീതിയിലേക്ക് സോഷ്യൽ മീഡിയ അറ്റൻഷൻ ഗ്രാബ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അവർ ഒരു വലിയ മനുഷ്യച്ചങ്ങലയൊക്കെ ബാംഗ്ലൂർ നടത്താൻ വേണ്ടി പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി എന്തായാലും ഈയൊരു പാർട്ടി CJP ഒരു പാൻ വേൾഡ് പാർട്ടിയായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ കേട്ടോ. കാരണം ഇന്ത്യയിലെ അതിർത്തികളും കടന്നുകൊണ്ട് CJP പാകിസ്ഥാനിൽ പോലും തരംഗമായി മാറുകയാണ്. അവിടെ കോക്രോച്ച് അവാമി പാർട്ടിയും കോക്രോച്ച് അവാമി ലീഗും, പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പാർട്ടികളുടെ ഒരു ഒരു റിപ്ലിക്ക എന്ന നിലയിൽ രണ്ട് പാർട്ടികൾ അവിടെ രൂപീകരിച്ച് അതിനും സോഷ്യൽ മീഡിയ പേജുകളും ഹാൻഡിലുകളും ഒക്കെ ഭയങ്കര രീതിയിൽ ഇപ്പോൾ ആക്റ്റീവായിട്ട് വരികയാണ്. തൊഴിൽരഹിതരായിട്ടുള്ള യുവാക്കളെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പ്രാണികളോടും അതുപോലെ തന്നെ പാരസൈറ്റുകളോടൊക്കെ ഉപമിച്ചതിൻ്റെതായിട്ടുള്ള ആ ഒരു പ്രതിഷേധം എന്ന നിലയിൽ ആരംഭിച്ച ഒരു മൂവ്മെൻ്റാണ്, ഒരു സൈബർ ജെൻസി മൂവ്മെൻ്റാണ് ഇത്തരത്തിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഇപ്പോൾ പാൻ വേൾഡ് ആയിട്ട് ആക്ച്വലി ലോകത്തെ പല രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഈ യൂത്തിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ പവർ എന്താണെന്ന് ശരിക്കും നമ്മൾ തിരിച്ചറിയുന്ന നിമിഷങ്ങളൊന്നു തന്നെയാണിതല്ലേ. ഇനി എന്തായാലും ഇപ്പോൾ ഒരു എവർഗ്രീൻ ട്രാക്ക് കേട്ടിട്ട് ഷടപടയിൽ നിന്ന് ഓടി തിരിച്ചു വരാം. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2
5: FM.
4: Home is a feeling.
6: എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
1: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
7: You're tuned into Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കർ. 5% വാറ്റ് പ്രഖ്യാപിച്ച പാർക്കിംഗ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നിയമസഭാ സ്പീക്കറായി മുതിർന്ന കോൺഗ്രസ് അംഗവും കോട്ടയം എംഎൽഎയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടും എൽഡിഎഫിൽ നിന്നുള്ള എ സി മൊയ്തീന് 35 വോട്ടും എൻഡിഎയിൽ നിന്നുള്ള ചാത്തന്നൂർ എംഎൽഎ ബി ബി ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. നടപടികൾ നിയന്ത്രിച്ച പ്രോട്ടം സ്പീക്കർ ജി സുധാകരൻ വോട്ട് ചെയ്തില്ല. നിഷ്പക്ഷത പാലിക്കാൻ മാറി നിന്നുവെന്ന് ജി സുധാകരൻ. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ. തന്റെ റോൾ മോഡലാണ് അദ്ദേഹം. വിവിധ വകുപ്പുകളുടെ ചുമതല വഹിച്ച പ്രവർത്തന പരിചയം, വകുപ്പുകളെക്കുറിച്ച് കൃത്യമായ അറിവ്, സുദീർഘമായ പ്രവർത്തന പരിചയം, ഇതൊക്കെ തിരുവഞ്ചൂരിന്റെ ഗുണങ്ങളാണെന്ന് മുഖ്യമന്ത്രി. സുദീർഘമായ പ്രവർത്തന പരിചയമാണ് തിരുവഞ്ചൂരിന്റേതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിവിധ വകുപ്പുകളുടെ ചുമതല വഹിച്ച അനുഭവമുണ്ട്, വൈവിധ്യമാർന്ന അനുഭവ പശ്ചാത്തലമാണ് തിരുവഞ്ചൂരിന്റേത്. വിദ്യാർത്ഥി കാലഘട്ടം മുതലുള്ള രാഷ്ട്രീയ അനുഭവം സഭയിലെ ഇടപെടലുകൾക്ക് പ്രേരകമാകട്ടെയെന്ന് പിണറായി വിജയൻ. ബാറ്റിംഗ് സൈഡ് നിയമിച്ച അമ്പയറായി സ്പീക്കർ മാറാതിരിക്കട്ടെയെന്നും നിഷ്പക്ഷമായി പ്രവർത്തിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പിണറായി വിജയൻ. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്യുന്നുവെന്ന് പിണറായി വിജയൻ. 138 വർഷത്തെ പാരമ്പര്യമുള്ള നിയമസഭയിൽ 25-ാമത്തെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിമാനമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ജനതാൽപര്യം മുൻനിർത്തി നിയമസഭയെ വേണ്ട വിധം വിനിയോഗിക്കണമെന്ന് സ്പീക്കർ. പാർലമെന്ററി ജനാധിപത്യത്തിൽ ഏറ്റവും നിർണായകമായ ചുമതലയാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ജൂൺ 1 ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. യുഡിഎഫിന്റെ ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെങ്കിലും ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഇടതുമുന്നണി തീരുമാനിച്ചിട്ടില്ല. 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. മുൻ മന്ത്രിമാരുടെ ഗൺമാൻമാരെ മടക്കി സർക്കാർ. കാലാവധി കഴിയുന്നതിന് മുൻപേയാണ് മാതൃ യൂണിറ്റുകളിലേക്ക് ഇവരെ മടക്കി അയച്ചത്. കാലാവധിക്ക് ഒരാഴ്ച മുൻപേയാണ് നടപടി. യുഡിഎഫ് സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെയാണ് മുൻ ഗൺമാൻമാരെ മടക്കിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായതോടെ പിണറായി വിജയന് നൽകിയ Z+ സുരക്ഷ ഒഴിവാക്കി. പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി എന്നീ നിലയിൽ വൈ കാറ്റഗറി സുരക്ഷയാണ് ഇപ്പോൾ നൽകുന്നത്. ഗൺമാൻമാർക്ക് പകരം 2 PSOമാരെ അനുവദിച്ചു. എസ്കോർട്ട് വാഹനം ഒഴിവായെങ്കിലും പൈലറ്റ് വാഹനം തുടരും. വീട്ടിലും സുരക്ഷയ്ക്കായും പോലീസിനെ നിയോഗിക്കും. ഇത് വർദ്ധിപ്പിക്കണമോ എന്ന കാര്യത്തിൽ ആഭ്യന്തര സുരക്ഷാ വിലയിരുത്തൽ കമ്മിറ്റി തീരുമാനമെടുക്കും. ആലപ്പുഴയിൽ നവകേരള സദസ്സിനിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ 4 ഗൺമാൻമാർക്കെതിരെ നടപടി. ഗൺമാൻമാരുടെ മർദ്ദനം ചട്ടവിരുദ്ധമെന്ന് പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് DGP നൽകി. ഗൺമാൻമാർക്കെതിരെ നടപടി വേണമെന്ന മുൻ ആലപ്പുഴ SPയുടെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് പൂഴ്ത്തിയെന്നാണ് വിവരം. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച ഗൺമാൻമാരുടെ നടപടി പോലീസിന് അവമതിപ്പുണ്ടാക്കിയെന്നായിരുന്നു SP ചൈത്ര തെരേസ നേരത്തെ റിപ്പോർട്ട് നൽകിയത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിച്ചാൽ വൻ നഷ്ടമുണ്ടാകുമെന്ന ഗതാഗത സെക്രട്ടറിയുടെ റിപ്പോർട്ട്. 112 കോടിയുടെ നഷ്ടമെന്നാണ് റിപ്പോർട്ട്. 3 മാസത്തെ കണക്കാണ് വിലയിരുത്തിയത്. ഓർഡിനറി ബസിൽ മാത്രമെങ്കിൽ 57 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നിയമസഭാ കക്ഷി നേതാവിനെ ചൊല്ലി BJPയിൽ ഭിന്നത. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ദേശീയ എക്സിക്യൂട്ടീവ് അംഗം വി മുരളീധരൻ തമ്മിലാണ് തർക്കം. നിയമസഭാ സമ്മേളനം തുടങ്ങിയിട്ടും കക്ഷി നേതാവിനെ ഇതുവരെ നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എറണാകുളം മലയിടം തുരത്തിലെ ഒഴിപ്പിക്കൽ നടപടികളിൽ ഇടപെട്ട് സർക്കാർ. ചർച്ച നടത്താൻ മന്ത്രി Roy G.M. John മുഖ്യമന്ത്രി VD സതീശൻ ചുമതലപ്പെടുത്തി. വിഷയത്തിൽ LDF നടത്തുന്നത് രാഷ്ട്രീയ മുതലെടുപ്പെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. എറണാകുളം മലയിടം തുരത്തിലെ കുടിയൊഴിപ്പിക്കൽ വിഷയത്തിൽ പ്രതികരിച്ച പിന്നാക്കക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി. സർക്കാരിന്റെ തീരുമാനമല്ലെന്നും കോടതിയുടെ ഉത്തരവിന്റെ ഭാഗമായുള്ള നടപടിയാണിതെന്നും മന്ത്രി വിശദീകരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ കനത്ത തിരിച്ചടി അവലോകനം ചെയ്യുന്ന CPM കേന്ദ്ര കമ്മിറ്റിയുടെ നിർണായക യോഗം ഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേരളത്തിൽ നേരിട്ട അപ്രതീക്ഷിത തിരിച്ചടി അതീവ ഗൌരവത്തോടെയാണ് കേന്ദ്ര നേതൃത്വം കാണുന്നത്. സംസ്ഥാന ജില്ലാ നേതൃയോഗങ്ങളിൽ നടന്ന ചർച്ചകളിൽ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദനും തെരഞ്ഞെടുപ്പ് നയിച്ച പിണറായി വിജയനും എതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ പിടിയിലായ ബിലാൽ മുഖ്യ സൂത്രധാരനെന്ന കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ. നിരവധി യുവതികളെ ബിലാൽ വിദേശത്തേക്ക് എത്തിച്ചിട്ടുണ്ടെന്നും ഒരു ഡീൽ നടത്തിയാൽ 50,000 മുതൽ 1,00,000 രൂപ വരെ ലഭിച്ചിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. നീറ്റ് യു ജി പരീക്ഷയ്ക്ക് പ്രായപരിധി ഏർപ്പെടുത്തിയേക്കും. പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിനും കേന്ദ്ര സർക്കാരിന്റെ ആലോചന. അതേസമയം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് സിബിഐ. വിസിക്കും മുസ്ലിം ലീഗിനുമെതിരെ വിമർശനം പാടില്ലെന്ന് ഡിഎംകെ നേതാക്കൾക്കും പ്രവർത്തകർക്കും നിർദ്ദേശം നൽകി എം കെ സ്റ്റാലിൻ. എ രാജയടക്കം നേതാക്കളുടെ പരാമർശം വിവാദമായതിനു പിന്നാലെയാണ് സ്റ്റാലിൻ നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയത്. രണ്ട് മന്ത്രിമാരെയും അഭിനന്ദിച്ച എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് സ്റ്റാലിൻ നിലപാടറിയിച്ചത്. മുസ്ലിം ലീഗ് അടക്കം കളം മാറി ചവിട്ടിയതോടെ തങ്ങൾ നട്ടുവളർത്തിയ തെങ്ങ് എതിർവീട്ടിലേക്ക് ചാഞ്ഞു എന്നായിരുന്നു ഡിഎംകെ നേതാവ് രാജ പറഞ്ഞത്. ഡൽഹി കലാപ ഗൂഢാലോചന കേസിലെ പ്രതി ഉമർ ഖാലിദിന് ജാമ്യം. ഡൽഹി ഹൈക്കോടതി 3 ദിവസത്തെ ഇടക്കാല ജാമ്യമാണ് അനുവദിച്ചത്. 15 ദിവസത്തെ ജാമ്യത്തിനാണ് അപേക്ഷ സമർപ്പിച്ചിരുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് ഹാൻഡിൽ വിലക്കിയത് രാജ്യസുരക്ഷാ ആശങ്കകളെ തുടർന്ന്. ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണിയാണെന്ന ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സിജെപിക്കെതിരെ കൂടുതൽ നടപടികൾക്ക് സാധ്യത. അക്കൌണ്ടിലൂടെ പങ്കുവയ്ക്കുന്ന ഉള്ളടക്കം പ്രകോപനപരമാണെന്നും 2000 ഐടി ആക്ട് സെക്ഷൻ 69A അനുസരിച്ചാണ് നടപടിയെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. അതിർത്തിയിലെ സുരക്ഷ ശക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർണായക പ്രഖ്യാപനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ത്യയ്ക്ക് ബംഗ്ലാദേശും പാകിസ്ഥാനുമായുള്ള 6000 കിലോമീറ്റർ വരുന്ന അതിർത്തിയിൽ അടുത്ത വർഷം സ്മാർട്ട് ബോർഡർ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ഹോർമുസ് കടലിടുക്കിൽ ടോളുകൾ ഏർപ്പെടുത്തിയാൽ അമേരിക്ക ഇറാൻ കരാർ അസാധ്യമാകുമെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ടോൾ സംവിധാനവുമായി ഇറാൻ മുന്നോട്ടു പോകരുതെന്നും മാർക്കോ റൂബിയോ. ദുബായിൽ ജൂൺ 1 മുതൽ പാർക്കിംഗിന് വാറ്റ്. 5% വാറ്റ് ഏർപ്പെടുത്തുമെന്ന് പാർക്കിംഗ് ഓപ്പറേറ്ററായ പാർക്കിൻ അറിയിച്ചു. എല്ലാ പൊതു പാർക്കിംഗ് ഇടങ്ങൾക്കും ഇത് ബാധകം. റോഡരികിലെയും അല്ലാത്തതുമായ പൊതു പാർക്കിംഗ്, സീസണൽ കാർഡ്, വിവിധ പെർമിറ്റുകൾ, റിസർവേഷൻ എന്നിവയുൾപ്പെടെ പാർക്കിൻ നൽകുന്ന എല്ലാവിധ സേവനങ്ങൾക്കും ഈ നികുതി ബാധകമായിരിക്കും. ദുബായിൽ ജൂൺ 1 മുതൽ സാലിക് ടോൾ നിരക്കുകൾക്കും ടാഗ് ആക്ടിവേഷൻ ഫീസിനും 5% വാറ്റ് ഏർപ്പെടുത്തും. ഇവയിലെ നിലവിലെ നികുതി നിയമങ്ങൾക്കും സർക്കാർ നിർദ്ദേശങ്ങൾക്കും വിധേയമായാണ് വാറ്റ് ഈടാക്കുക.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.

ഞങ്ങൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്ത് ആക്ച്വലി നമ്മുടെ വലിയ പെരുന്നാളിന്റെ ഒരു ഫോട്ടോഷൂട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്ഥലം ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ജദ്ദാഫിലെ ഒരു പാർക്ക്, നമുക്ക് ജദ്ദാഫിലെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു വാക്ക് വേ വരുന്ന ആ ഒരു ഏരിയ ഞങ്ങളുടെ മനസ്സിലേക്ക് എത്തിയത്. അപ്പോൾ അത് നല്ല രസമാണ്, കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സീൻ്റേതായിട്ടുള്ള ഒരു വ്യൂവും കിട്ടും, ആൻഡ് ബിസിനസ് ബേൻ്റേതായിട്ടുള്ള ഒരു വ്യൂ കിട്ടും, ബുജ് ഖലീഫൻ്റെ ഒക്കെ ഭയങ്കര രസത്തിലുള്ള ഒരു വ്യൂ കിട്ടും. അതോടൊപ്പം തന്നെ നല്ല പൂത്തുലിഞ്ഞ് നിൽക്കുന്ന ഗുൽമോഹർ മരങ്ങളും നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് ചെല്ലുന്ന സമയത്ത് തന്നെ ഭയങ്കര ഒരു വാംതാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല രസത്തിലിങ്ങനെ പൊഴിഞ്ഞു കിടക്കുന്ന ചുവന്ന പൂക്കൾ, അതോടൊപ്പം തന്നെ ആ മരത്തിൽ നിറച്ചും ഇങ്ങനെ ചുവന്ന പൂക്കൾ പിടിച്ച് നിൽക്കുമ്പോൾ അത് കണ്ണിന് തരുന്ന ഒരു കുളിർമയുണ്ടല്ലോ. ശരിക്കും ഇപ്പോൾ നമ്മൾ ദുബായിൽ എവിടെ സഞ്ചരിച്ചു കഴിഞ്ഞാലും നമുക്ക് കാണാൻ പറ്റുന്നത് അത്തരത്തിൽ പൂത്തൊഴിഞ്ഞ് നിൽക്കുന്ന ഗുൽമോഹർ മരങ്ങളെ തന്നെയാണ്. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു മരമാണ് ഗുൽമോഹർ അല്ലേ. ഗുൽമോഹർ എന്ന് ചിലർ പറയും, ഫ്ലെയിം ട്രീ എന്ന് പറയുന്നവരുണ്ട്. ഇനി എന്തായാലും നമുക്കിപ്പോൾ ദുബായിൽ എമ്പാടും പാർക്കുകളിലും അല്ലെങ്കിൽ വഴിയോരങ്ങളിലും ഒക്കെ ഇത്തരത്തിൽ ഗുൽമോഹറിൻ്റെ കാഴ്ചകളാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്, ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഗുൽമോഹർ ട്രീയെക്കുറിച്ച്, അതായത് ഫ്ലെയിം ട്രീയെക്കുറിച്ചായിരുന്നു. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് കൂടിയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇത് ഷെയർ ചെയ്യുന്ന സമയത്ത് ഈ സംഭവം കൂടി ഒന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മെയിൻ ആയിക്കോ. കാരണം എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു മരത്തെ ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ദുബായിയുടെ വേനലിനൊരു വലിയ ആശ്വാസമാണ് ആക്ച്വലി ഈ ഫ്ലെയിം ട്രീ എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ ടെമ്പറേച്ചറിനെ ഏതാണ്ട് 5 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് എന്നാണ് ദുബായ് മുനിസിപ്പാലിറ്റി അറിയിച്ചിരിക്കുന്നത്. 15 മീറ്റർ വരെ വ്യാപിച്ച് നിൽക്കുന്ന വിശാലമായിട്ടുള്ള ഈ ഒരു തണൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ വൃക്ഷങ്ങളുടെ ആ ഒരു തണൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വൃക്ഷങ്ങളുടെ ആ ഒരു തണലിലേക്ക് കുറച്ച് സമയത്തേക്കെങ്കിലും ഒന്ന് ആശ്വസിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ജീവജാലങ്ങളുണ്ട്, ജനങ്ങൾക്കൊക്കെ അത് വലിയ ആശ്വാസമായി മാറാറുണ്ട്. അപ്പോൾ എന്തായാലും ഗുൽമോഹറിന് ഇങ്ങനത്തെ ഒരു പരിപാടി കൂടി ഉണ്ട്. ഓഫ്കോഴ്സ് അത് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ താഴെ നിൽക്കുന്ന സമയത്ത് കുറയുന്ന ടെമ്പറേച്ചർ ആയിരിക്കും, പക്ഷേ എന്നിരുന്നാലും അത് നമുക്ക് തരുന്നൊരു ഒരു വാംതുണ്ടല്ലോ. പലപ്പോഴും നമുക്കറിയാം പ്രകൃതിയെ നമുക്ക് നന്നായിട്ട് പ്രകൃതിക്ക് നമ്മളെ ഹീൽ ചെയ്യാൻ വേണ്ടി പറ്റും. മനസ്സിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഘർഷങ്ങളോ സമ്മർദ്ദങ്ങളോ സ്ട്രെസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് പ്രകൃതി അതിനെ പതിയെ ഹീൽ ചെയ്യിക്കും അല്ലേ. അത് നമുക്ക് എല്ലാവർക്കും അനുഭവങ്ങളുള്ളതായിരിക്കും. ഇപ്പോൾ കമ്മിങ് ബാക്ക് ഫ്രം നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്നവരായതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും നമ്മുടെ മനസ്സിൽ കുറച്ചധികം ബുദ്ധിമുട്ടുകളോ സംഘർഷമോ ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു റൈഡ് എടുത്ത് നേരെ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മുന്നിലേക്ക് വരുന്ന ആ ഒരു പ്രകൃതി വിഭവങ്ങൾ കൺകുളിർക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു നേരിയ ആശ്വാസം കിട്ടുമെന്നാണ് അനുഭവസ്ഥരത്തുള്ള എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ നിന്ന് പറയാനുണ്ടാവുക. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു അനുഭവം തീർച്ചയായിട്ടും ഈ ഒരു വേനൽക്കാലത്തും ഈ എന്താ എരിയുന്ന ചൂടിൻ്റെ നടുവിലും നമുക്ക് മുന്നിലേക്ക് വരുന്ന ഗുൽമോഹർ മരങ്ങൾ നമുക്ക് സമ്മാനിക്കുമെന്നാണ്. അപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കുക, വെറുതെ ഇരിക്കല്ലേ. അടുത്ത വരുന്ന ദിവസങ്ങളിലേക്കൊക്കെ പ്ലാനുകൾ ഇങ്ങനെ ഇടുകയല്ലേ. വരുന്ന വലിയൊരു വീക്കെൻഡൊക്കെ ഇങ്ങനെ വരുന്നതുകൊണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന കൂട്ടത്തിൽ ആ ഗുൽമോഹറിൻ്റെ ചുവട്ടിൽ ഇപ്പോൾ കപ്പിളായിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ തൻ്റെ ഇണയും കൂട്ടി പോയിട്ട് ചുമ്മാ നല്ലൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തണം.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
0: You're tuned into Home 92.2 FM. Home is a feeling.
5: Back to Home
4: 92.2 FM. Home is a feeling.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: മാറാറുള്ള കാഴ്ച, സർപ്രൈസ് ഹിറ്റുകളായി മാറാറുള്ള കാഴ്ച മലയാള സിനിമയിൽ സ്ഥിരമായി നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ. അത്തരത്തിൽ സിനിമയുടെ കണ്ടന്റിന്റെ ബലം കൊണ്ട് ദൃശ്യം പോലെ ഇത്രയും വലിയൊരു ഹിറ്റിന്റെ കൂടെ റിലീസായിട്ടും അത്രമാത്രം തിയേറ്ററിൽ പ്രേക്ഷകർ ഏറ്റെടുത്തുകൊണ്ട് അതും സസ്പെൻസ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ത്രില്ലർ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ ത്രില്ല് തിയേറ്ററിൽ കാണുന്ന പ്രേക്ഷകർ സമ്മാനിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു ചിത്രമാണ് ഡോസ്. സിജു വിൽസൺ നായകനെ എത്തുന്ന, ദൃശ്യ ഗോപിനാഥ് നായികയെ എത്തുന്ന ചിത്രം ശരിക്കും തിയേറ്ററുകളിൽ ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്നതോറും, അല്ലെങ്കിൽ റിലീസിൻ്റെ ആദ്യ ഷോ കഴിയുമ്പോൾ തന്നെ ഏറ്റവും മികച്ച പ്രേക്ഷക റെസ്പോൺസുകൾ കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അത്രമാത്രം ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ്, ഒരു മെഡിക്കൽ ത്രില്ലറാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഡോസ് എന്ന സിനിമ നമുക്ക് ഈ ഒരു വീക്കെൻഡിൽ കാണാൻ വേണ്ടിയിട്ടുള്ള, ഈ ഒരു വീക്കെൻഡിൽ അല്ല, അടുത്ത വീക്കെൻഡിലേക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സ് ആണ്. പ്രത്യേകിച്ചും അടുത്ത വീക്കെൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കുറേ ദിവസത്തിൻ്റെ അവധി ഇങ്ങനെ വരികയാണല്ലോ. അപ്പോൾ അവധിക്കിടയിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഈ ഒരു ഡോസ് എന്ന് പറഞ്ഞ സിനിമയിലെ ആ ഒരു സസ്പെൻസും ട്വിസ്റ്റും ഒക്കെ ആസ്വദിക്കാനുള്ളൊരു അവസരമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഹോം തിയേറ്ററിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിലേക്ക് ഡോസിൻ്റെ കപ്പിൾ ഇൻവൈറ്റ്സ് തരാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അത് വേണ്ടേ? വേണമെന്നുണ്ടെങ്കിൽ ഇത്ര മാത്രമേ ഉള്ളൂ, ഞാൻ ചോദിക്കുന്ന ഒരു ചെറിയ ചോദ്യത്തിന് ഉത്തരം അറിയിച്ചാൽ മാത്രം മതി കേട്ടോ. സിജു വിൽസൺ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രഫി നോക്കിയാൽ തന്നെ അത്രമാത്രം സെലക്റ്റീവ് ആയിട്ട് സിനിമകൾ ചൂസ് ചെയ്യുന്ന ഒരു നടൻ കൂടിയാണ്. അപ്പോൾ സിജു വിൽസൺ നായകനെത്തുന്ന ഈ ഒരു ഡോസിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട, നമ്മളെല്ലാവരും അദ്ദേഹത്തെ എപ്പോഴും നോട്ടീസ് ചെയ്യുന്ന ഒരു കഥാപാത്രത്തിൻ്റെ പേരിലുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. മലയാളത്തിലെ ഒരു കൾട്ട് ക്ലാസിക്, ഒരു പക്ഷേ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് തന്നെ പറയാം, ആയിരുന്ന ഒരു സിനിമയിൽ സിജു വിൽസൺ അവതരിപ്പിച്ചൊരു ക്യാരക്ടറാണ് ജോജോ. ജോജോ സിനിമയിലെ ഒരു ഘട്ടത്തിൽ ഇതിലെ നായകന്മാരെ, പ്രത്യേകിച്ചും അവരുടെ കോളേജിൽ ഡാൻസ് പഠിപ്പിക്കാൻ വരുന്നൊരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം ആ ക്യാരക്ടർ നമ്മൾ കാണുന്നത് പിന്നീട് ആ സിനിമയിലെ നായകൻ്റെ അസോസിയേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ വോക്കിലൊക്കെ സഹായിക്കാൻ നിൽക്കുന്ന ഒരാളായിട്ടാണ്. അപ്പോൾ ഏതാണ് ആ സിനിമ എന്നുള്ളതാണ്. സിജു വിൽസൺ ജോജോ എന്ന ക്യാരക്ടറായി എത്തിയ ഒരു സിനിമ, അത് അദ്ദേഹത്തിൻ്റെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെല്ലാം കൂടെ ചെയ്തൊരു സിനിമയായിരുന്നു. ഏതാണെന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഉത്തരങ്ങളൊന്നും അറിയിച്ചോളൂ. അയക്കുന്നതിന് ഒരു ഫോർമാറ്റ് കൂടിയുണ്ട്, HT space the right answer space നിങ്ങളുടെ പേരിട്ട് നമ്പർ 0585829220 ലേക്ക്. ജോജോ എന്ന ക്യാരക്ടറായി, ഇനി ആ സ്ഥലം കൂടി ഞാൻ വേണമെങ്കിൽ പറയാം, ആലുവ പരിസരത്തുള്ള കുറെ സുഹൃത്തുക്കൾ ചെയ്തൊരു സിനിമ കൂടിയാണ്. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഏതാണ് പടമെന്ന്. ജോജോ എന്ന ക്യാരക്ടറായിട്ട് സിജു വിൽസൺ എത്തിയ ചിത്രം ഏത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. HT space the right answer space നിങ്ങളുടെ പേരിട്ട് നമ്പർ 0585829220 ലേക്ക് പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോളൂ.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Monday to Friday, 2 to 4 PM. Malayalida with Sheba. Only on Home 92.2 FM.
1: Bandipur Forest Range in the Lakumpugala.
2: ഭാഷയുടെ അതിർത്തികൾ ഭേദിച്ച് പാൻ ഇന്ത്യൻ ഹിറ്റായി മാറിയ മാർക്കോയ്ക്ക് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന ബ്രഹ്മാണ്ഡ ആക്ഷൻ ചലച്ചിത്രം കാട്ടാളൻ.
3: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനാണ്.
2: മലയാളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത ആക്ഷൻ രംഗങ്ങളുമായി ഒരുങ്ങുന്നു. ആന്റണി വർഗീസ് പെപ്പെ നായകനായി എത്തുന്നു. ഒപ്പം ജഗദീഷ്, സിദ്ദീഖ് തുടങ്ങിയ താരങ്ങളും പാൻ ഇന്ത്യൻ സാന്നിധ്യമായി സുനിൽ, കബീർ ദുഹാൻ സിംഗ്, ദുഷാറ വിജയൻ തുടങ്ങി വൻ താരനിരയും.
3: സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുന്ന ചൊല്ല്.
4: വിവിധ ഭാഷകളിലായി May 28 റിലീസിനെത്തുന്നു
2: കാട്ടാളൻ മൂവി, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
1: കൊമ്പൊന്നിന് 3.5 കോടി.
5: യു ആർ ലിസണിംഗ് ടു ഹോം.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഫുട്ബോളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും താരങ്ങളെ പോലെ തന്നെ തീർച്ചയായിട്ടും ഓരോ വിജയങ്ങൾക്ക് പിന്നിലും അണിയറ ശില്പികളായിട്ട് നിൽക്കാറുള്ള വ്യക്തികളാണ് കോച്ചുമാർ. ആ ഒരു ഓരോ കോച്ചുമാരെയും അല്ലെങ്കിൽ ഓരോ ടീമിനെയും നമ്മൾ ഇഷ്ടപ്പെടുന്ന വലിയ രീതിയിൽ ആരാധക വൃന്ദത്തെ സൃഷ്ടിച്ചെടുക്കുന്ന ടീമുകളുടെ കൺസിസ്റ്റൻസിക്ക് കാരണക്കാരായിട്ടുള്ളത് പലപ്പോഴും ആ ടീമിന്റെ കോച്ചുമാരാണ്. കൃത്യമായിട്ട് ഒരു ടീമംഗങ്ങളെ മുഴുവൻ ഒരു ചരടിൽ കോർത്തുകൊണ്ട് വലിയ വിജയങ്ങളിലേക്ക് റാലി ചെയ്യാൻ ആ കോച്ചിനുള്ള കഴിവിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ആ ടീമിന്റെ ഒരു ദീർഘകാല വിജയം പോലും നമ്മൾ പരിഗണിക്കാറുള്ളത്. അത്തരത്തിൽ ഫുട്ബോൾ പ്രേമികളുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന പേരുകളിൽ ഒന്നാണ് പെപ് ഗാർഡിയോള എന്നത്. മാഞ്ചസ്റ്റർ സിറ്റി എന്ന ഫുട്ബോൾ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അധികായനായി ഏതാണ്ട് കഴിഞ്ഞ 10 വർഷത്തോളം നിലനിന്ന് 20 കിരീടങ്ങൾ സ്വന്തമാക്കി കൊടുത്ത ആ ഒരു സുവർണ കാലഘട്ടത്തിന്റെ ഉടമ കൂടിയാണ് അദ്ദേഹം. എന്തായാലും ഇപ്പോൾ വരുന്ന വാർത്തകൾ പ്രകാരം ഇംഗ്ലീഷ് ക്ലബ് ഫുട്ബോളിലെ ഒരു യുഗത്തിന് തന്നെ അന്ത്യമാവുകയാണ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ സുവർണകാലത്തിന്റെ ശില്പിയും വിഖ്യാത പരിശീലകനുമായിട്ടുള്ള പെപ് ഗാർഡിയോള ക്ലബിനോട് വിട പറയുകയാണ് എന്നുള്ളതാണ്. ഈ വരുന്ന ഞായറാഴ്ച ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആസ്റ്റൺ വില്ലയ്ക്കെതിരെ നടക്കുന്ന ഒരു മത്സരത്തിന് ശേഷം അദ്ദേഹം പരിശീലക സ്ഥാനം ഒഴിയുമെന്ന് മാഞ്ചസ്റ്റർ സിറ്റി ഔദ്യോഗികമായിട്ട് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സിറ്റിയുടെ ആ ഒരു ടീമിനെ ഫുട്ബോൾ പ്രേമികൾക്കിടയിൽ ലോക ഫുട്ബോളിന്റെ നെറുകയിലേക്ക് എത്തിച്ച ഒരു 10 വർഷം നീണ്ട സേവനത്തിന് ശേഷമാണ് ഗാർഡിയോളയുടെ ഈ ഒരു പടിയിറക്കം തന്നെ. 2016 മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലക കുപ്പായം അണിഞ്ഞ പെപ്പ് ക്ലബിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച 10 വർഷങ്ങൾക്കാണ് നേതൃത്വം നൽകിയത്. ഈ ഒരു കാലയളവിൽ 20 വമ്പൻ കിരീടങ്ങളാണ് സിറ്റി സ്വന്തമാക്കിയത്. 6 തവണ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ കിരീടം ക്ലബിന് നേടിക്കൊടുത്ത അദ്ദേഹം സിറ്റിയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് വിജയത്തിനും ചുക്കാൻ പിടിച്ചു. ഇതിനു പുറമെ 5 ലീഗ് കപ്പുകൾ, 3 FA കപ്പുകൾ, കമ്മ്യൂണിറ്റി ഷീൽഡുകൾ എന്നിവയും പെപ്പിന് കീഴിൽ സിറ്റി സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സീസണിൽ ഇംഗ്ലീഷ് ലീഗ് കപ്പും FA കപ്പും ടീമിന് നേടിക്കൊടുത്താണ് ഗാർഡിയോള പടിയിറങ്ങുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ അവസാന റൗണ്ട് വരെ നീണ്ട ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ സിറ്റി ഇത്തവണ 2ാമതായി പോയിട്ടുണ്ടായിരുന്നു. ആഴ്സണലാണ് കിരീടം ആക്ച്വലി ചൂടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാഴ്സലോണയും അതുപോലെ തന്നെ സ്പാനിഷ് ദേശീയ ടീമിന്റെയും മുൻ മധ്യനിര താരമായിരുന്ന ഗാർഡിയോള ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ബുദ്ധികളുള്ള ഒരാളായിട്ടാണ് ഇന്നും വിലയിരുത്തപ്പെടുന്നത്. ബാഴ്സയുടെ തന്നെ പരിശീലക വേഷത്തിലും അരങ്ങേറ്റം കുറിച്ച് അദ്ദേഹം 2008 മുതൽ 2012 വരെ കറ്റാലൻ ടീമിനെയും 2013 മുതൽ 2016 വരെ ജർമ്മൻ വമ്പന്മാരായിട്ടുള്ള ബയൺ മ്യൂണിക്കിനെയും പരിശീലിപ്പിച്ച ശേഷമാണ് മാഞ്ചസ്റ്ററിലേക്ക് എത്തി ഇത്രയും വലിയ ഐതിഹാസികമായിട്ടുള്ള ഒരു കരിയർ പഴുത്തുയർത്തിയിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഫുട്ബോൾ പ്രേമികൾക്കിടയിൽ, ഫുട്ബോൾ ഭ്രാന്തന്മാർക്കിടയിൽ എല്ലാ കാലത്തും ചർച്ചകളിൽ കടന്നു വരാറുള്ള ഒരു പേരാണ് പെപ് ഗാർഡിയോളയും അദ്ദേഹത്തിന്റെ ആ ഒരു ടീമിന്റെ കോർഡിനേഷനും ഒക്കെ തന്നെയും. അപ്പോൾ അതിനാണ് ശരിക്കും 10 വർഷങ്ങൾ നീണ്ട ആ ഒരു വലിയ യാത്രയ്ക്കാണ് ഇപ്പോൾ വിരാമം കുറിക്കുന്നത്.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
10: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കർ. 5% വാറ്റ് പ്രഖ്യാപിച്ച പാർക്കിംഗ്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നിയമസഭാ സ്പീക്കറായി മുതിർന്ന കോൺഗ്രസ് അംഗവും കോട്ടയം എംഎൽഎയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ടും എൽഡിഎഫിൽ നിന്നുള്ള എ സി മൊയ്തീന് 35 വോട്ടും എൻഡിഎയിൽ നിന്നുള്ള ചാത്തന്നൂർ എംഎൽഎ ബി ബി ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. നടപടികൾ നിയന്ത്രിച്ച പ്രോട്ടം സ്പീക്കർ ജി സുധാകരൻ വോട്ട് ചെയ്തില്ല. നിഷ്പക്ഷത പാലിക്കാൻ മാറി നിന്നുവെന്ന് ജി സുധാകരൻ. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തന്റെ റോൾ മോഡലാണ് അദ്ദേഹം. വിവിധ വകുപ്പുകളുടെ ചുമതല വഹിച്ച പ്രവർത്തന പരിചയം, വകുപ്പുകളെക്കുറിച്ച് കൃത്യമായ അറിവ്, സുദീർഘമായ പ്രവർത്തന പരിചയം, ഇതൊക്കെ തിരുവഞ്ചൂരിന്റെ ഗുണങ്ങളാണെന്ന് മുഖ്യമന്ത്രി. സുദീർഘമായ പ്രവർത്തന പരിചയമാണ് തിരുവഞ്ചൂരിന്റേതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിവിധ വകുപ്പുകളുടെ ചുമതല വഹിച്ച അനുഭവമുണ്ട്, വൈവിധ്യമാർന്ന അനുഭവ പശ്ചാത്തലമാണ് തിരുവഞ്ചൂരിന്റേത്. വിദ്യാർത്ഥി കാലഘട്ടം മുതലുള്ള രാഷ്ട്രീയ അനുഭവം സഭയിലെ ഇടപെടലുകൾക്ക് പ്രേരകമാകട്ടെയെന്ന് പിണറായി വിജയൻ. ബാറ്റിംഗ് സൈഡ് നിയമിച്ച അമ്പയറായി സ്പീക്കർ മാറാതിരിക്കട്ടെയെന്നും നിഷ്പക്ഷമായി പ്രവർത്തിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പിണറായി വിജയൻ. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്യുന്നുവെന്ന് പിണറായി വിജയൻ. 138 വർഷത്തെ പാരമ്പര്യമുള്ള നിയമസഭയിൽ 25-ാമത്തെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അഭിമാനമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ജനതാൽപര്യം മുൻനിർത്തി നിയമസഭയെ വേണ്ടവിധം വിനിയോഗിക്കണമെന്ന് സ്പീക്കർ. പാർലമെന്ററി ജനാധിപത്യത്തിൽ ഏറ്റവും നിർണായകമായ ചുമതലയാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ജൂൺ 1 ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. യുഡിഎഫിന്റെ ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെങ്കിലും ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഇടതുമുന്നണി തീരുമാനിച്ചിട്ടില്ല. 29-ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. മുൻമന്ത്രിമാരുടെ ഗൺമാൻമാരെ മടക്കി സർക്കാർ. കാലാവധി കഴിയുന്നതിന് മുൻപേയാണ് മാതൃ യൂണിറ്റുകളിലേക്ക് ഇവരെ മടക്കി അയച്ചത്. കാലാവധിക്ക് ഒരാഴ്ച മുൻപേയാണ് നടപടി. യുഡിഎഫ് സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെയാണ് മുൻ ഗൺമാൻമാരെ മടക്കിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായതോടെ പിണറായി വിജയന് നൽകിയ ഇസഡ്+ സുരക്ഷ ഒഴിവാക്കി. പ്രതിപക്ഷ നേതാവ്, മുൻ മുഖ്യമന്ത്രി എന്നീ നിലയിൽ വൈ കാറ്റഗറി സുരക്ഷയാണ് ഇപ്പോൾ നൽകുന്നത്. ഗൺമാൻമാർക്ക് പകരം 2 പിഎസ്ഒമാരെ അനുവദിച്ചു. എസ്കോർട്ട് വാഹനം ഒഴിവായെങ്കിലും പൈലറ്റ് വാഹനം തുടരും. വീട്ടിലും സുരക്ഷയ്ക്കായും പോലീസിനെ നിയോഗിക്കും. ഇത് വർദ്ധിപ്പിക്കണമോ എന്ന കാര്യത്തിൽ ആഭ്യന്തര സുരക്ഷാ വിലയിരുത്തൽ കമ്മിറ്റി തീരുമാനമെടുക്കും. ആലപ്പുഴയിൽ നവകേരള സദസ്സിനിടെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ 4 ഗൺമാൻമാർക്കെതിരെ നടപടി. ഗൺമാൻമാരുടെ മർദ്ദനം ചട്ടവിരുദ്ധമെന്ന് പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് ഡിജിപിക്ക് നൽകി. ഗൺമാൻമാർക്കെതിരെ നടപടി വേണമെന്ന മുൻ ആലപ്പുഴ എസ്പിയുടെ റിപ്പോർട്ട് ആഭ്യന്തരവകുപ്പ് പൂഴ്ത്തിയെന്നാണ് വിവരം. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച ഗൺമാൻമാരുടെ നടപടി പോലീസിന് അവമതിപ്പുണ്ടാക്കിയെന്നായിരുന്നു എസ്പി ചൈത്ര തെരേസ നേരത്തെ റിപ്പോർട്ട് നൽകിയത്. കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിച്ചാൽ വൻ നഷ്ടമുണ്ടാകുമെന്ന ഗതാഗത സെക്രട്ടറിയുടെ റിപ്പോർട്ട്. 112 കോടിയുടെ നഷ്ടമെന്നാണ് റിപ്പോർട്ട്. 3 മാസത്തെ കണക്കാണ് വിലയിരുത്തിയത്. ഓർഡിനറി ബസിൽ മാത്രമെങ്കിൽ 57 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നിയമസഭാ കക്ഷി നേതാവിനെ ചൊല്ലി ബിജെപിയിൽ ഭിന്നത. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ദേശീയ എക്സിക്യൂട്ടീവ് അംഗം വി മുരളീധരനും തമ്മിലാണ് തർക്കം. നിയമസഭാ സമ്മേളനം തുടങ്ങിയിട്ടും കക്ഷി നേതാവിനെ ഇതുവരെ നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എറണാകുളം മലയിടം തുരത്തിലെ ഒഴിപ്പിക്കൽ നടപടികളിൽ ഇടപെട്ട് സർക്കാർ. ചർച്ച നടത്താൻ മന്ത്രി റോജി എം ജോണിനെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ചുമതലപ്പെടുത്തി. വിഷയത്തിൽ എൽഡിഎഫ് നടത്തുന്നത് രാഷ്ട്രീയ മുതലെടുപ്പെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. എറണാകുളം മലയിടം തുരത്തിലെ കുടിയൊഴിപ്പിക്കൽ വിഷയത്തിൽ പ്രതികരിച്ച പിന്നാക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ എ തുളസി. സർക്കാരിന്റെ തീരുമാനമല്ലെന്നും കോടതിയുടെ ഉത്തരവിന്റെ ഭാഗമായുള്ള നടപടിയാണിതെന്നും മന്ത്രി വിശദീകരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ കനത്ത തിരിച്ചടി അവലോകനം ചെയ്യുന്ന സിപിഎം കേന്ദ്ര കമ്മിറ്റിയുടെ നിർണായക യോഗം ഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേരളത്തിൽ നേരിട്ട അപ്രതീക്ഷിത തിരിച്ചടി അതീവ ഗൌരവത്തോടെയാണ് കേന്ദ്ര നേതൃത്വം കാണുന്നത്. സംസ്ഥാന ജില്ലാ നേതൃയോഗങ്ങളിൽ നടന്ന ചർച്ചകളിൽ സംസ്ഥാന സെക്രട്ടറി എം പി ഗോവിന്ദനും തെരഞ്ഞെടുപ്പ് നയിച്ച പിണറായി വിജയനും എതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ പിടിയിലായ ബിലാൽ മുഖ്യ സൂത്രധാരനെന്ന കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ. നിരവധി യുവതികളെ ബിലാൽ വിദേശത്തേക്ക് എത്തിച്ചിട്ടുണ്ടെന്നും ഒരു ഡീൽ നടത്തിയാൽ 50,000 മുതൽ 1,00,000 രൂപ വരെ ലഭിച്ചിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. നീറ്റ് യു ജി പരീക്ഷയ്ക്ക് പ്രായപരിധി ഏർപ്പെടുത്തിയേക്കും. പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിനും കേന്ദ്ര സർക്കാരിന്റെ ആലോചന. അതേസമയം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് സിബിഐ. വിസിക്കും മുസ്ലിം ലീഗിനുമെതിരെ വിമർശനം പാടില്ലെന്ന് ഡിഎംകെ നേതാക്കൾക്കും പ്രവർത്തകർക്കും നിർദ്ദേശം നൽകി എം കെ സ്റ്റാലിൻ. എ രാജയടക്കം നേതാക്കളുടെ പരാമർശം വിവാദമായതിനു പിന്നാലെയാണ് സ്റ്റാലിൻ നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയത്. രണ്ട് മന്ത്രിമാരെയും അഭിനന്ദിച്ച എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് സ്റ്റാലിൻ നിലപാട് അറിയിച്ചത്. മുസ്ലിം ലീഗ് അടക്കം കളം മാറി ചവിട്ടിയതോടെ തങ്ങൾ നട്ടുവളർത്തിയ തെങ്ങ് എതിർവീട്ടിലേക്ക് ചാഞ്ഞു എന്നായിരുന്നു ഡിഎംകെ നേതാവ് രാജ പറഞ്ഞത്. ഡൽഹി കലാപ ഗൂഢാലോചന കേസിലെ പ്രതി ഉമർ ഖാലിദിന് ജാമ്യം. ഡൽഹി ഹൈക്കോടതി 3 ദിവസത്തെ ഇടക്കാല ജാമ്യമാണ് അനുവദിച്ചത്. 15 ദിവസത്തെ ജാമ്യത്തിനാണ് അപേക്ഷ സമർപ്പിച്ചിരുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് ഹാൻഡിൽ വിലക്കിയത് രാജ്യസുരക്ഷാ ആശങ്കകളെ തുടർന്ന്. ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണിയാണെന്ന ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സിജിപിക്കെതിരെ കൂടുതൽ നടപടികൾക്ക് സാധ്യത. അക്കൌണ്ടിലൂടെ പങ്കുവയ്ക്കുന്ന ഉള്ളടക്കം പ്രകോപനപരമാണെന്നും 2000 ഐടി ആക്ട് സെക്ഷൻ 69A അനുസരിച്ചാണ് നടപടിയെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. അതിർത്തിയിലെ സുരക്ഷ ശക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർണായക പ്രഖ്യാപനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ത്യയ്ക്ക് ബംഗ്ലാദേശും പാകിസ്ഥാനുമായുള്ള 6,000 കിലോമീറ്റർ വരുന്ന അതിർത്തിയിൽ അടുത്ത വർഷം സ്മാർട്ട് ബോർഡർ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ഹോർമുസ് കടലിടുക്കിൽ ടോളുകൾ ഏർപ്പെടുത്തിയാൽ അമേരിക്ക ഇറാൻ കരാർ അസാധ്യമാകുമെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ടോൾ സംവിധാനവുമായി ഇറാൻ മുന്നോട്ടു പോകരുതെന്നും മാർക്കോ റൂബിയോ. ദുബായിൽ June 1 മുതൽ പാർക്കിംഗിന് വാറ്റ്. 5% വാറ്റ് ഏർപ്പെടുത്തുമെന്ന് പാർക്കിംഗ് ഓപ്പറേറ്ററായ പാർക്കിൻ അറിയിച്ചു. എല്ലാ പൊതു പാർക്കിംഗ് ഇടങ്ങൾക്കും ഇത് ബാധകം. റോഡരികിലെയും അല്ലാത്തതുമായ പൊതു പാർക്കിംഗ്, സീസണൽ കാർഡ്, വിവിധ പെർമിറ്റുകൾ, റിസർവേഷൻ എന്നിവയുൾപ്പെടെ പാർക്കിൻ നൽകുന്ന എല്ലാവിധ സേവനങ്ങൾക്കും ഈ നികുതി ബാധകമായിരിക്കും. ദുബായിൽ June 1 മുതൽ സാലിക് ടോൾ നിരക്കുകൾക്കും ടാഗ് ആക്ടിവേഷൻ ഫീസിനും 5% വാറ്റ് ഏർപ്പെടുത്തും. യുഎയിലെ നിലവിലെ നികുതി നിയമങ്ങൾക്കും സർക്കാർ നിർദ്ദേശങ്ങൾക്കും വിധേയമായാണ് വാറ്റ് ഈടാക്കുക.
4: Was brought to you by Danya Group of Companies since 1982.

നാട്ടിലേക്കൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ എത്തിഹാദ് എയർവേസിന്റെ ഒരു ഗംഭീര പ്രമോഷൻ ഇപ്പൊ അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോ നാട്ടിൽ പോകാൻ വേണ്ടി എത്തിഹാദ് എയർവേസിന്റെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെ ഉള്ളത്. ടിൽ യു റീച്ച് ഹോം. അപ്പോൾ ഞാൻ പറഞ്ഞൊന്നും വേറൊന്നുമല്ല, അതായത് നമ്മൾ ഈ എത്തിഹാദ് എയർവേസിന്റെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നവർക്കെല്ലാം അറിയാം സിറ്റി ചെക്കിങ്ങിന്റെ ഒരു ഓപ്ഷൻ, സിറ്റി ചെക്കിൻ്റെ ഒരു ഓപ്ഷൻ നമുക്ക് എല്ലാവർക്കും കിട്ടാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ സിറ്റി ചെക്കിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഗേജിൻ്റെ കാര്യത്തിൽ ഈ ഒരു ഓഫർ കാലം പ്രമാണിച്ചുകൊണ്ട് ഏതാണ്ട് 3 കിലോ വരെ എക്സ്ട്രാ കൊടുക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി അറിയാലോ സിറ്റി ചെക്കിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആണ്. നമ്മൾ ഈ ഒരു ഭാരമൊക്കെ താങ്ങിക്കൂട്ടി എല്ലാം കൂടെ കൊണ്ട് എയർപോർട്ടിലേക്ക് പോകുന്നതിനേക്കാൾ നമുക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് ഈ രീതിയിലേക്ക് നമുക്ക് അതത് കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്ന് കൊടുക്കാനുള്ളൊരു ഒരു അവസരമുണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ടുള്ള ഒരു ഹസിൽ ഫ്രീ യാത്ര നമുക്കത് എപ്പോഴും ഓഫർ ചെയ്യാറുണ്ട്. അപ്പോൾ അബുദാബിയിൽ നിന്നും എത്തിഹാദ് എയർലൈൻസ് യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു സുവർണ അവസരം വരാനിരിക്കുന്നത്. ഈ ഒരു ബലിപ്പെരുന്നാൾ അല്ലെങ്കിൽ സമ്മർ തിരക്കുകളൊക്കെ പ്രമാണിച്ചുകൊണ്ട് യാത്രക്കാർക്ക് വലിയ ഇളവുകളാണ് എയർലൈൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അബുദാബി, മുസാഫ, അല്ലൈൻ എന്നിവിടങ്ങളിലെ സിറ്റി ചെക്കിൻ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ഹോം ചെക്കിൻ സൗകര്യമൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഏതാണ്ട് 3 കിലോഗ്രാം അധിക ലഗേജ് തികച്ചും സൗജന്യമായിട്ട് ഇപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കേട്ടോ. ആൻഡ് യെസ്, അത് പറഞ്ഞിരിക്കുമ്പോൾ ഈദുലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ദുബായ് ആർടിയുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ വരാനിരിക്കുന്ന ബലിപ്പെരുന്നാളിൻ്റെ അവധികാലത്ത് ദുബായ് എയർപോർട്ട് വഴി യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി ദുബായ് ആർടിയെ ചില പ്രത്യേക യാത്രാ നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. മെട്രോ സ്റ്റേഷനുകളുടെ കാര്യത്തിൽ, അതായത് വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനും തിരിച്ചു വരുന്നതിനും വേണ്ടിയിട്ട് ദുബായ് മെട്രോയുടെ എയർപോർട്ട് ടെർമിനൽ 1, ടെർമിനൽ 3 സ്റ്റേഷനുകൾ ഉപയോഗിക്കാവുന്നതാണ്. നോൾക്കാർഡിലെ ബാലൻസ്, യാത്ര പുറപ്പെടുന്നതിന് മുൻപ് നിങ്ങളുടെ നോൾക്കാർഡിൽ ആവശ്യത്തിന് ബാലൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യം എപ്പോഴും ഉറപ്പ് വരുത്തിയിരിക്കണം. സിൽവർ കാർഡുകളിൽ കുറഞ്ഞത് 15 ദിർഹംസിൻ്റെയെങ്കിലും ബാലൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. ആൻഡ് ദുബായ് മെട്രോയിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരന് പരമാവധി 2 ബാഗുകളാണ് കരുതാൻ വേണ്ടി പറ്റുക. അപ്പോൾ അതിൽ കൂടുതൽ ബാഗേജുകളൊന്നും കരുതാൻ വേണ്ടി പറ്റില്ല എന്നുള്ളൊരു കാര്യം കൂടി എപ്പോഴും ഓർത്ത് വെക്കുക. നമുക്കെപ്പോഴും കൺവീനിയൻസ് ആണ്, കാരണം എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് മെട്രോ എടുത്തു കഴിഞ്ഞാൽ ദുബായുടേതായിട്ടുള്ള ഒരു ട്രാഫിക്കിലോ കാര്യങ്ങളോ ഒന്നും പെടാതെ ഡയറക്ട്ലി നമുക്ക് എയർപോർട്ടിനകത്തേക്ക് ചെല്ലാൻ വേണ്ടി പറ്റും. പക്ഷേ അത്തരം യാത്രകൾ ചെയ്യുന്ന സമയത്ത് ഈ വക കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ. പ്രത്യേകിച്ച് മെട്രോയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ബാഗേജിൻ്റെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ എപ്പോഴും നമ്മളുടെ അടുത്ത് ഉണ്ടായിരിക്കണം. കാരണം 2 ബാഗേജുകൾ മാത്രമേ, 2 പീസ് ഓഫ് ലഗേജ് മാത്രമേ നമുക്ക് എലോഡ് ഉള്ളൂ എന്നുള്ളൊരു കാര്യം കേട്ടോ. Trending song of the hour.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
0: You're listening to Home 92.2 FM. Home is a feeling.

കുട്ടിക്കാലത്ത് നമ്മൾ കാണുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങൾ എല്ലാ കാലത്തും നമ്മുടെ ഫേവറേറ്റ് ആയിട്ട് മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ചില ഹീറോ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടോം ഹോളണ്ട് വന്ന് സ്പൈഡർമാൻ്റെ കഥാപാത്രം എത്ര കണ്ട് ചെയ്തു കഴിഞ്ഞാലും നമ്മുടെയൊക്കെ മനസ്സിൽ സ്പൈഡർമാൻ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന മുഖം ടോബി മഗ്വയറിൻ്റെ ആ ഒരു കഥാപാത്രമായിരിക്കും. സ്പൈഡർമാൻ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് അല്ലേ. അപ്പോൾ അത് പണ്ട് മലയാളത്തിൽ ഡബ് ചെയ്ത് സൂര്യ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം അതിൻ്റെ ഒരു വൈബ്. അത് ശരിക്കും ഇപ്പോഴും ആ ഒരു സ്പൈഡർമാൻ്റെ ലെവലിലേക്ക് ഇപ്പോഴുള്ള അവഞ്ചർ സീരീസിലെ സിനിമകൾ പോലും എത്താറില്ല എന്ന് പരാതി പറയുന്നവരായിരിക്കും മെജോറിറ്റി ഓഫ് 90s അല്ലെങ്കിൽ 2K കിഡ്സിന്റെ ആ ഒരു ആരംഭഘട്ടത്തിലൊക്കെ ഉള്ളവരൊക്കെ തന്നെ. അപ്പോൾ അത്തരത്തിൽ അന്ന് കാർട്ടൂണുകളിലൂടെ ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു വൈബ്. അത് ശരിക്കും ഇപ്പോഴും ആ ഒരു സ്പൈഡർമാൻ്റെ ലെവലിലേക്ക് ഇപ്പോഴുള്ള അവഞ്ചർ സീരീസിലെ സിനിമകൾ പോലും എത്താറില്ല എന്ന് പരാതി പറയുന്നവരായിരിക്കും മെജോറിറ്റി ഓഫ് 90s അല്ലെങ്കിൽ 2K കിഡ്സിന്റെ ആ ഒരു

0: കാർട്ടൂൺ കഥാപാത്രങ്ങളിൽ ഒന്നാണ്. ഹീമാന്റെ പേരിൽ ഇപ്പോഴൊരു സിനിമ വരാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ ആ സിനിമ മലയാളത്തിൽ ഉൾപ്പെടെ ഡബ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ സാധാരണ ഇപ്പോൾ വലിയ സിനിമകളൊക്കെ അങ്ങനെയാണല്ലോ. പക്ഷേ മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഹീമാന്റെ ശബ്ദമായി കേൾക്കാൻ വേണ്ടി പോകുന്നത് മലയാളത്തിൻ്റെ ഒരു ആക്ഷൻ ഹീറോവിൻ്റെ ശബ്ദം തന്നെയായിരിക്കും. അതായത് ഉണ്ണിമുകുന്ദൻ, അദ്ദേഹം ഉണ്ണിമുകുന്ദൻ ഇറ്റ്സെൽഫ് ഈസ് എ ഹ്യൂജ് സൂപ്പർ ഹീറോ ഫാൻ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയ കളക്ഷൻസ് ഒക്കെ ഉണ്ട്, പ്രത്യേകിച്ചും ബാറ്റ്മാൻ്റെയും സൂപ്പർമാൻ്റെയും അയൺമാൻ്റെയും ഒക്കെ. അപ്പോൾ ആ കൂട്ടത്തിൽ അദ്ദേഹം എപ്പോഴും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു കഥാപാത്രമാണ് ഹീമാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഹീമാൻ്റെ ഒരു ഡബ്ബിംഗ് സെഷനിൽ നിന്നുള്ള കുറച്ച് വിഷ്വൽസും കാര്യങ്ങളും, അതിൻ്റെ ഒരു ട്രെയിലർ, മലയാളം ട്രെയിലർ ഔട്ടൊക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലെ ഉണ്ണിമുകുന്ദൻ്റെ ശബ്ദത്തിൽ ഹീമാൻ്റെ കുറച്ച് ഡയലോഗുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം, ഒന്ന് കേട്ട് നോക്കിക്കോ.
1: കുടുംബത്തെ നശിപ്പിച്ചു, എന്റെ ലോകം മുഴുവൻ ഇല്ലാതാക്കി. എല്ലാത്തിനും ഞാനാ കാരണം. ഇതെന്റെ വീടാണ്, ഞാനത് തിരിച്ചുപിടിക്കും.
2: അതിന് എനിക്കെല്ലാം ആണും പെണ്ണും പിന്നെ ആ സാധനം കൂടി വേണം.
0: ഗ്രേസ്കൽ കോട്ടയിലെ ശക്തി കൂടി വാ എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് ഒരു പക്ഷേ തിയേറ്ററുകളിൽ വലിയ രീതിയിൽ പ്രകമ്പനം സൃഷ്ടിക്കാൻ പോകുന്ന ഡയലോഗാണ്. അത് ഉണ്ണിമുകുന്ദൻ്റെ വോയിസിൽ കേൾക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും മലയാളികളായിട്ടുള്ള സൂപ്പർ ഹീറോ ഫാൻസിനൊക്കെ ശരിക്കും ഗൂസ് ബംസ് ഉണ്ടാക്കുന്ന മൊമെൻ്റ് തന്നെയായിരിക്കും കേട്ടോ. മലയാളം ട്രെയിലർ പുറത്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, കണ്ടില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ. ഒരു പക്ഷേ ഒരു സൂപ്പർ ഹീറോ സിനിമകളുടെ ക്ലാനിൽ ഒരു പുതിയ ലെഗസി തന്നെയായിരിക്കും ഹീമാൻ സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നത്.
3: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ on Home 92.2 FM.
3: Sand Dunes, brought to you by Gulf Medical University. Affordable fees, world-class education. Global career avasarangalode, international medical degree swandhamakam. Admissions are now open.
4: Inde vandiyada
5: jai. Hello. എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്, ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും ഇന്നത്തെ ഷോ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് ഒറ്റ ഓട്ടത്തിന് നേരെ നമ്മുടെ അൽഗുറൈ സെന്ററിലേക്ക് എത്തണം, കാരണം അവിടെ നമ്മുടെ സ്ക്രീനിംഗ് ഉണ്ട്. ഇന്ന് രാത്രി ദൃശ്യം കാണാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ദൃശ്യത്തിന്റെ ആ ഒരു മൂന്നാം ഭാഗത്തിൽ കരുതി വെച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി. ഞാൻ മാത്രമല്ല, ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും അവിടേക്ക് ട്രാവൽ ചെയ്ത് വരുന്നവരുണ്ടായിരിക്കാം. നമ്മുടെ വിന്നേഴ്സ് ആയിട്ടുള്ളവർ ഓഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ആ ഒരു സിനിമ ആസ്വദിക്കാം. ഒരു ഗംഭീര സിനിമ അനുഭവമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ടിക്കറ്റ് കിട്ടാത്തവരൊക്കെ ആണെങ്കിൽ വരുന്ന ദിവസങ്ങളിലൊക്കെ പോയിട്ട് കാണണം കേട്ടോ. ആ ഒരു കാര്യത്തിൽ ഒട്ടും തന്നെ ഉപേക്ഷ വിചാരിക്കേണ്ട, കാരണം നമ്മളൊരു വലിയ സെലിബ്രേഷൻ ആയിട്ട് മലയാളികളുടെ കൾട്ടിന്റെ കൂട്ടത്തിൽ, കൾട്ട് ക്ലാസിക്കലുടെ കൂട്ടത്തിൽ ഇടം പിടിച്ചിരിക്കുന്ന സിനിമ തന്നെയാണല്ലോ അത്. എനിവേ, എന്തായാലും ദൃശ്യത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞ് സിനിമയ്ക്ക് പോകുന്നതിന് മുൻപേ ജസ്റ്റ് ഒരു ടേക്ക് എന്ന നിലയിൽ ഒരു വീക്കെൻഡൊക്കെ അല്ലേ ഒരു സംഗതി പറഞ്ഞിട്ട് പോട്ടെ. മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എല്ലാ എന്നോ കയറി കൂടിയ ചില ആഗ്രഹങ്ങൾ, ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. നമ്മൾ ഒരുപാട് വൈകി പോയി. ഇനി അതിനെ അന്വേഷിച്ചിറങ്ങാൻ, ഇനി അതിൻ്റെ പിറകെ പോകാൻ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ എൻ്റെതായ പരിമിതികളുണ്ട് എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങളൊന്ന് കേട്ടിരിക്കണം. കാരണം കാലുകളില്ലാതെ സ്വന്തം കൈക്കരുത്തിൽ എവറസ്റ്റ് തൊട്ടിരിക്കുകയാണ് ഒരു റഷ്യൻ സൈനികൻ കേട്ടോ. അദ്ദേഹത്തിന് കാലുകളില്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ടത്. കാരണം നമുക്കറിയാം, ഒരു മൗണ്ടനെയറെ സംബന്ധിച്ചിടത്തോളം, ഒരു പർവ്വതാരോഹകനെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, അദ്ദേഹത്തിൻ്റെ ജീവൻ പോലും താങ്ങി നിർത്തുന്നത് ആ കാലുകളാണ്. പക്ഷേ രണ്ട് കാലുകളും നഷ്ടപ്പെട്ട റുസ്തം നബീവ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു റഷ്യൻ സൈനികൻ, തൻ്റെ കൃത്രിമ കാല് ഉപയോഗിച്ചുകൊണ്ട് എവറസ്റ്റ് കൊടുമുടി കയറി സ്വന്തം കൈകളുടെ കരുത്തിൽ മാത്രമാണ് ഈ ഒരു അപൂർവ നേട്ടം അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വ്യക്തിയായിട്ട് അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി പോലും അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിക്ക് മുന്നിൽ മുട്ടുമുടക്കി തോറ്റുകൊടുത്തൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ആ ഒരു വാർത്ത ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ സെൻസേഷനാണ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് തന്നെയാണ്, നമുക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നമുക്കൊരു കാര്യത്തെ, നമ്മൾ മനസ്സുകൊണ്ട് അത്രയധികം സ്നേഹിക്കുന്ന, ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന ഒരു കാര്യത്തെ അന്വേഷിച്ചിറങ്ങാനുള്ള വിൽ പവർ മനസ്സിനുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ വഴിമാറാത്തതായിട്ടുള്ള തടസ്സങ്ങൾ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് ഒട്ടും വൈകിയിട്ടില്ല, തീർച്ചയായിട്ടും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുക കേട്ടോ. എന്തായാലും ആ ഒരു സ്റ്റോറിയോട് കൂടി തന്നെ നമ്മൾ ഇന്നത്തെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ തിങ്കളാഴ്ച ദിവസം വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. Thank you and have a good night. Adiyathunnale manavar orkenam jeevitha yathragale salkriyamakkenam andhya dinam vare.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: പൊട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
0: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
0: ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: ആ അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാണ്.
0: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണം പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ on Home 92.2 FM.
3: Sand Dunes, brought to you by Gulf Medical University. Affordable fees, world-class education. Global career avasarangalode, international medical degrees vandamakam. Admissions are now open.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
8: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
11: For our special packages, call now or WhatsApp to 055-666-5859.
12: That's 055-666-5859.
13: Home 92.2 FM. Home is a feeling.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യു എ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859.
4: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling. Ma.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: ആ അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാണ്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
1: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് ഇൻഫർടൈൻമെന്റ് ഷോ on Home 92.2 FM.
2: Sand Dunes, brought to you by Gulf Medical University. Affordable fees, world-class education, global career avasarangalode international medical degrees vandamakam. Admissions are now open.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.